ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 അശ്വിനം 7, കൊല്ലവർഷം 1202 കന്നി 13, 2026 സെപ്റ്റംബർ 29 ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 45 സെക്കൻഡും. 101.9 MHz ൽ FM ബാൻഡിൽ ഈ നിലയത്തിലെ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: സുഭാഷിതം തുളസി കോട്ടുക്കൽ അവതരിപ്പിക്കുന്നു.
1: നമ്മുടെ ഇന്നത്തെ സുഭാഷിതം പുഞ്ചിരിയെക്കുറിച്ചായാലോ? ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പുഞ്ചിരിക്കാൻ തോന്നുന്നുവല്ലേ? സുഭാഷിതം പറയാൻ വേറെ എന്തെല്ലാം ഗൗരവമുള്ള വിഷയങ്ങളുണ്ട്. ശരി തന്നെയാണ്, തർക്കിക്കുന്നില്ല. അത്തരം വിഷയങ്ങളെല്ലാം കേട്ടു മടുത്തിരിക്കുന്നത് കൊണ്ടാണ് മനസ്സ് തുറന്ന് ഒന്ന് ചിരിക്കാമെന്ന് വെച്ചത്. ജീവിതത്തിലെ പ്രതിസന്ധികളെ പുഞ്ചിരിയോട് നേരിടാൻ നമുക്ക് കഴിയണം. പുഞ്ചിരി ആത്മാവിൻ്റെ സംഗീതമാണ്, ആത്മാവിൻ്റെ സൗന്ദര്യമാണ്, ആത്മാവിൻ്റെ പ്രകാശമാണ്. കരഞ്ഞാലും ചിരിച്ചാലും മനുഷ്യജീവിതം പ്രശ്നങ്ങളിൽപ്പെട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ പുഞ്ചിരിയോടെ മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്? മാത്രമല്ല, ആധുനികരായ മനഃശാസ്ത്രജ്ഞരും ഒരു കാര്യം വ്യക്തമാക്കുന്നു. സദാ വിഷമിച്ച് വീർപ്പ് കെട്ടിയ മുഖവുമായി നടക്കുന്നവരുടെ ശരീരത്തിൽ നിന്നും പ്രസരിക്കുന്ന ഊർജം നെഗറ്റീവും പുഞ്ചിരിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് പ്രസരിക്കുന്ന ഊർജം പോസിറ്റീവുമായിരിക്കും. നമ്മുടെ മറ്റെല്ലാ തീരുമാനവും പോലെ സന്തോഷവും ഒരു തീരുമാനമാണ്. എന്തും വരട്ടെ, ഞാൻ ജീവിതത്തിൽ സന്തോഷത്തോടെ ഇരിക്കും എന്നൊരു തീരുമാനമെടുത്താൽ തീർച്ചയായും അത് ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ അന്തരീക്ഷം കൊണ്ടു തരിക തന്നെ ചെയ്യും. സദാ പ്രസന്നനായിരിക്കുന്ന ഒരാളോട് സംസാരിക്കാൻ നമുക്ക് താല്പര്യം തന്നെയാണ്. എന്നാൽ എപ്പോഴും വീർത്തുകെട്ടിയ മുഖവുമായി ഇരിക്കുന്ന ഒരാളോട് സംസാരിക്കേണ്ടി വന്നാലും നാം പിന്മാറും. ചിലർ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഭീകരമായ പരാജയങ്ങൾ ഉണ്ടാവുമ്പോൾ, വലിയ ദുഃഖാനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ഒരാൾക്ക് എങ്ങനെ പുഞ്ചിരിക്കുവാൻ കഴിയും? ശരിയാണത്. എന്നാൽ പുഞ്ചിരിയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിനർത്ഥം കഠിന ദുഃഖങ്ങൾ വരുമ്പോൾ ചിരിച്ചുകൊണ്ട് നടക്കണമെന്നല്ല. ദുഃഖങ്ങൾ സാധാരണം, പരാജയങ്ങളും അങ്ങനെ തന്നെ. എന്നാൽ ധൈര്യം, മനസാന്നിധ്യം അഥവാ മനഃശക്തി, ശുഭാപ്തി വിശ്വാസം ഇവ തകർക്കാൻ അവ കാരണമാകരുത്. ചിലപ്പോൾ അങ്ങനെ വന്നാലും വളരെ കുറഞ്ഞ സമയം കൊണ്ട് സ്വയം വീണ്ടെടുക്കാൻ നമുക്ക് കഴിയണം. നിസ്സാര കാര്യം മതി നമുക്ക് പരിതപിക്കാൻ. ഈശ്വര, എനിക്ക് മാത്രം ഈ ദുഃഖമല്ല ഇങ്ങനെ തന്നതെന്തിന് എന്ന് പറഞ്ഞ് സ്വയം പഴിച്ച് നിരാശയോടെ കഴിയുന്നവരാണ് നമ്മളിൽ ഏറെ പേരും. എന്നാൽ പ്രതിസന്ധിയുടെ നടുവിലും ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്നവരുണ്ട്. ഏതൊരു പ്രതിസന്ധിയിലും പുഞ്ചിരി കൈവിടരുതെന്ന് പറയുന്നത് കൊണ്ട് അതാണ് ലക്ഷ്യമാക്കുന്നത്. സുഖദുഃഖങ്ങൾ പുഞ്ചിരിയോടെ നേരിടണമെങ്കിൽ അത് പ്രായോഗികമല്ലെന്ന് വാദിക്കുന്നവരാണ് അധികവും. പ്രതിസന്ധിയിലും പുഞ്ചിരിക്കണമെന്ന് പറഞ്ഞാൽ അതിന് ദുഃഖത്തെ അടിച്ചമർത്തണമെന്നല്ല അർത്ഥം. ഒരു പ്രതിസന്ധിയിലും നമ്മൾ തളരാതിരിക്കണമെന്ന് മാത്രമാണ്. അത് അടിച്ചമർത്തലല്ല, അതിജീവനമാണ്, മൃതസഞ്ജീവനിയാണ്. ഏത് രോഗത്തെയും ചെറുക്കാനുള്ള പ്രഥമ ഔഷധം പുഞ്ചിരി തന്നെയാണ്. ദുഃഖമുണ്ടാകുമ്പോൾ അത് പ്രകടിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, അങ്ങനെ വേണം താനും. എന്നാൽ ആ ദുഃഖത്തിൽ തലകുത്തി വീഴാതെ നാം മുന്നോട്ട് പോകണം. ആ യാത്രയെ സുഗമമാക്കുന്നത് പുഞ്ചിരി തന്നെയാണ്. പുഞ്ചിരി വെറും ചിരിയല്ല, അല്പം കൂടെ വിശാലമായി അതിനെ കാണാം. മുഖത്തെ മാംസപേശികൾ വികസിപ്പിക്കുന്നത് മാത്രമല്ല ചിരി, തനിക്കും സമൂഹത്തിനും നന്മ പ്രദാനം ചെയ്യുന്ന ഏത് സൽക്കർമ്മവും പുഞ്ചിരിയാണ്. നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന ഒരാൾ ബാഹ്യമായി ചിരിക്കുന്നില്ലെങ്കിൽ പോലും അയാളുടെ നന്മ വലിയൊരു പുഞ്ചിരി തന്നെയാണ് സമൂഹത്തിന് സംഭാവന ചെയ്യുന്നത്. വാസ്തവത്തിൽ സ്നേഹപൂർണമായ ഓരോ വാക്കും ഓരോ സാന്ത്വനവും പുഞ്ചിരി വിരിയിക്കുന്നു, നമ്മിലും മറ്റുള്ളവരിലും. നന്മ നിറഞ്ഞ ഹൃദയത്തിൽ നിന്നും വിരിയുന്ന പുഞ്ചിരി ഒരു സാന്ത്വനവും പ്രോത്സാഹനവുമാണ്. സ്നേഹം നിറഞ്ഞ കുടുംബനാഥൻ ചെറു പുഞ്ചിരി ആ കുടുംബത്തെ ഐശ്വര്യപൂർണമാക്കുക തന്നെ ചെയ്യും. നമ്മളുടെയും മറ്റുള്ളവരുടെയും ഏതു മുറിവും ഉണക്കുവാൻ ഒരു ചെറു പുഞ്ചിരിക്ക് കഴിയും എന്ന തിരുക്കുറൾ സന്ദേശം ഈ സമയത്ത് ഓർക്കുക.
0: സുഭാഷിതമാണ് കേട്ടത്. അവതരിപ്പിച്ചത് തുളസി കോട്ടുക്കൽ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ 2-ാമത് സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. 3 ദിവസത്തെ സമ്മേളനത്തിൽ ഔട്ട്സ്റ്റേഷൻ, ഓപ്പറേഷണൽ, ഏരിയ കമാൻഡർമാർ ഉൾപ്പെടെ ഉന്നത നാവികസേനാംഗങ്ങൾ പങ്കെടുക്കും. ജനങ്ങൾക്ക് UDF ഗവൺമെന്റിൽ വലിയ പ്രതീക്ഷയാണുള്ളതെന്നും അത് നടപ്പാക്കാൻ ഗവൺമെന്റിന്റെ കഠിനാധ്വാനമുണ്ടാകുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. 6 മാസത്തിനകം ഈ ഗവൺമെന്റിന്റെ റിസൾട്ട് കാണാനാകുമെന്നും മുഖ്യമന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. സംസ്ഥാനത്ത് 38 തദ്ദേശ ഭരണ വാർഡുകളിൽ ഇന്നലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന് രാവിലെ 10-ന് വോട്ടെണ്ണൽ തുടങ്ങും. ഉപതെരഞ്ഞെടുപ്പിൽ 58.81% പേർ വോട്ട് രേഖപ്പെടുത്തിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ N. ശേഷാദ്രിനാഥൻ. ജില്ലാ അടിസ്ഥാനത്തിൽ 84.55% വോട്ട് രേഖപ്പെടുത്തിയ കണ്ണൂരാണ് മുന്നിൽ. കുറവ് കോട്ടയത്ത്, 54.24%. കർഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വന്യജീവി ആക്രമണങ്ങൾ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുമായി കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണ സംസ്ഥാനതല കോൺക്ലേവ് ഇന്ന് കോഴിക്കോട് തിരുവമ്പാടിയിൽ മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ആറളത്ത് ആനമതിൽ നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥാപിക്കുന്ന റെയിൽ ഫെൻസിംഗിന്റെ നിലവിലെ രൂപകൽപ്പന ഒഴിവാക്കാൻ മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ആറളത്ത് അവലോകന യോഗത്തിലാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. കണ്ണൂർ മുഴപ്പിലങ്ങാട് ദേശീയപാത 66 മുറിച്ചുകടക്കവേ കാൽനടയാത്രക്കാരൻ ബൈക്കിടിച്ചു മരിച്ചു. മുഴപ്പിലങ്ങാട് സ്വദേശി വിജയനാണ് മരിച്ചത്. ജപ്പാനിൽ ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ഷൂട്ടിംഗ്, അത്ലറ്റിക്സ്, കുറാഷ്, ബോക്സിംഗ് എന്നീ ഇനങ്ങളിലായി ഇന്ത്യ 8 മെഡലുകൾ കൂടി സ്വന്തമാക്കി.

ഇത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പിനെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷ മലരി, ബാലാമണി അമ്മയുടെ വേണുനാദം എന്ന കവിത ആലാപനം സിജുകുമാർ, ഉദയഗീതം പി സുശീലാദേവി പാടിയത്, പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്, 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, ചുമടുതാങ്ങി, 7:55 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, 8:30 ബാലരാമപുരം സുബ്ബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 155-ാം ഭാഗം, 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം, 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൌഖ്യം, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 9:00 സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം, 10:02 ഗാനോപഹാരം, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില, 11:02 ചലച്ചിത്രഗാനങ്ങൾ, 11:30 തിരൈപ്പൂക്കൾ, 12:02 ഹരിതവാണി, പെട്രോൾ വാഹനങ്ങളിൽ E20 ഉപയോഗിക്കുമ്പോൾ ഡോക്ടർ PS ചന്ദ്രമോഹൻ സംസാരിക്കുന്നു. 12:20 12:50 ചലച്ചിത്രഗാനങ്ങൾ, 12:40 പ്രകാശ്

ധാര ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ ജോർജ് കോശി സംസാരിക്കുന്നു. 1:02 ക്യാമ്പസ് കളേഴ്സ്, 2:02 മായാമുദ്രകൾ, 2:30 ചലച്ചിത്രഗാനങ്ങൾ, 2:45 4 തിരൈപ്പൂക്കൾ, 3 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ് മുൻ പ്രിൻസിപ്പാളും ആർട്ടിസ്റ്റുമായ AS സജിത് പങ്കെടുക്കുന്നു പുനഃപ്രക്ഷേപണം. 3:45 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 5:02 6:02 ചലച്ചിത്രഗാനങ്ങൾ. 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും, കാലാവസ്ഥാ അധിഷ്ഠിത വിള പരിപാലനം, ഡോക്ടർ നീരജ സിയാറുമായി അഭിമുഖം. 7:20 8:02 ചലച്ചിത്രഗാനങ്ങൾ. 9:30 സംഗീതസുധ, എസ് വിജയരാഘവൻ വീണയിൽ വായിച്ച കൃതികൾ. 10:30 നിശാ സുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം തുളസി കോട്ടുക്കൽ അവതരിപ്പിച്ചത്. 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ് ഭാരതിയിലെ. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.8°C, കുറഞ്ഞ താപനില 25.1°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.2°C, കുറഞ്ഞ താപനില 26.4°C. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: നമസ്തേ. അനന്തപുരിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. മാതൃത്വത്തിന്റെ കവയിത്രി ബാലാമണിയമ്മയുടെ ഓർമ്മ ദിനമാണിന്ന്. അവർ രചിച്ച ഒരു കവിത കേട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ നമസ്തേ അനന്തപുരി ആരംഭിക്കാം.
1: ഉഷമലരിയിൽ ഇന്ന് ബാലാമണി അമ്മയുടെ വേണുനാദം എന്ന കവിത കേൾക്കാം. പാരായണം ചെയ്യുന്നത് സിജുകുമാർ.

ഉഷമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബാലാമണിയമ്മയുടെ കവിത വേണുനാദം. പാരായണം ചെയ്തത് സിജുകുമാർ.

0: ഇനി ഉദയഗീതം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉദയഗീതത്തിൽ പി സുശീല ദേവി പാടുന്ന ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി കണ്ടുകൊള്ളുവാനുണ്ടിങ്ങൊരാഗ്രഹം എന്നാരംഭിക്കുന്ന ഗാനം.

0: പി സുശീല ദേവി പാടിയ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഉദയഗീതത്തിലൂടെ ഇതുവരെ കേട്ടത്.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: പ്രഭാതഭേരി. ആദ്യം പത്രവൃത്താന്തം. ലഹരി മാഫിയയെ പൂർണമായി അകറ്റാൻ പൊതുസമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഓപ്പറേഷൻ തൂഫാന്റെ 2-ാം ഘട്ടമായ തൂഫാൻ ജനജാഗ്രതാ സമിതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്നലെ നിർവഹിക്കുന്നതിനിടെ ആണ് അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. പ്രായപൂർത്തിയാകാത്തവരുടെ സാമൂഹിക മാധ്യമ ഉപയോഗം സംബന്ധിച്ച് ചട്ടങ്ങൾ ഉണ്ടാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. സർക്കാർ ഇടപെടുന്നില്ലെങ്കിൽ ഐടി നിയമത്തിന് കീഴിൽ കോടതി നിർബന്ധിതരാകുമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. സിബിഎസ്ഇ 6-ാം ക്ലാസ് വിദ്യാർത്ഥികളെ ഇക്കൊല്ലം ത്രിഭാഷാ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് സിബിഎസ്ഇയോട് സുപ്രീംകോടതി ഉത്തരവിട്ടു. ത്രിഭാഷാ നയം ചോദ്യം ചെയ്ത ഹർജികൾ പരിഗണിക്കവെയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ഉത്തരവിട്ടത്. നാളെ മുതൽ ഒക്ടോബർ 3 വരെ കേരളത്തിൽ മഴ ശക്തമാകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട ഇടുക്കി ജില്ലകൾക്ക് നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് 38 തദ്ദേശ വാർഡുകളിലേക്ക് ഇന്നലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം ഇന്നറിയാം. ഇന്ന് രാവിലെ 10 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. അമേരിക്കയിലെ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സ് വികസിപ്പിച്ച ലോകത്തെ ഏറ്റവും വലുതും കരുത്തുറ്റതുമായ സ്റ്റാർഷിപ്പ് റോക്കറ്റ് ആദ്യമായി ഭ്രമണപഥത്തിലെത്തി. സ്റ്റാർഷിപ്പിന്റെ 14-ാം പരീക്ഷണ ദൌത്യത്തിലാണ് സ്പേസ് എക്സ് ഈ ചരിത്ര നേട്ടം കൈവരിച്ചത്. ജപ്പാനിലെ ഐചി നഗോയിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്നലെ

0: ജാവ്ലിൻ ത്രോയിൽ യശ്വീർ സിംഗ് വെള്ളിയും രോഹിത് യാദവ് വെങ്കലവും നേടി. ഷൂട്ടിംഗിൽ വനിതകളുടെ 25 മീറ്റർ പിസ്റ്റളിൽ ഇഷാ സിംഗ് വെള്ളി നേടി. ലോങ് ജമ്പിൽ മലയാളി താരം ശ്രീശങ്കർ വെള്ളി മെഡൽ നേടി.
1: യുക്തി വേണ്ടെടുത്ത് ഭയം ഭരിക്കുമ്പോൾ ചൂഷണം സംഭവിക്കുന്നത് സാധാരണമാണ്. സ്വയം പ്രഖ്യാപിത ആത്മീയ ചികിത്സകരെ സമീപിച്ചവർ ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്നതും രോഗശാന്തിയുടെ പേരിൽ വിചിത്രമായ ആചാരങ്ങൾ നടത്തുന്നതും ഈ നിർമ്മിത ബുദ്ധിക്കാലത്തും വാർത്തകളിൽ ഇടം നേടുന്നത് നിസ്സഹായ അവസ്ഥയും അന്ധവിശ്വാസവും ഒത്തുചേരുമ്പോൾ മനുഷ്യർ എത്രത്തോളം ദുർബലരാകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം സംഭവങ്ങൾ ഒരു വലിയ ചോദ്യം ഉയർത്തുന്നുണ്ട്. ഒരു മനുഷ്യനെ ഉപദ്രവിക്കാൻ മറ്റൊരു മനുഷ്യൻ ഉപയോഗിക്കുന്ന വിശ്വാസങ്ങളെ ഇനിയെങ്കിലും തുടച്ചു നീക്കേണ്ടതല്ലേ? ദുരന്തബാധിതർ അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാർ, സുഹൃത്തുക്കൾ, പൊതുപ്രവർത്തകർ, ചൂഷണങ്ങൾ പല രൂപങ്ങളിൽ നിരന്തരം തുടരുന്ന പശ്ചാത്തലത്തിലാണ് മന്ത്രവാദം, ആഭിചാരം, മനുഷ്യത്വരഹിതമായ ദുരാചാരങ്ങൾ എന്നിവ തടയുന്നതിനുള്ള കേരള ബിൽ 2026 അഥവാ പ്രിവെൻഷൻ ഓഫ് ബ്ലാക്ക് മാജിക്, സോർസറി ആൻഡ് ഇൻഹ്യൂമൻ ഈവിൽ പ്രാക്ടീസസ് ബിൽ 2026 വീണ്ടും ചർച്ചയാകുന്നത്. കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച വിദഗ്ധ സമിതി ബില്ലിന്റെ കരട് സർക്കാരിന് സമർപ്പിച്ചതായാണ് റിപ്പോർട്ട്.
2: ഞങ്ങൾ 2008 മുതല് കേരളത്തില് അന്ധവിശ്വാസം നിർമ്മാണ നിയമം നടപ്പാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായ പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
1: കേരള യുക്തിവാദി സംഘം മുൻ ജനറൽ സെക്രട്ടറി TK ശക്തിധരൻ.
2: ആ സമയത്താണ് 2022 ഒക്ടോബർ മാസത്തില് ഇലന്തൂര് നരബലി നടക്കുന്നത്. ആ സമയത്ത് വീണ്ടും ഈ വിഷയം പൊന്തി വന്നു. ആ സമയത്താണ് ഞങ്ങൾ ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി കൊടുക്കുന്നത്. അതുവരെയും കോടതിയിൽ പോകാതെ ഗവൺമെന്റ് തന്നെ നടപ്പാക്കാനുള്ള പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് ഗവൺമെന്റ് തയ്യാറാവാതിരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഈ കോടതിയിലേക്ക് കേസ് പോകുന്നത്. കേസ് കൊടുത്തെങ്കിലും അത് അങ്ങനെ ഇരിക്കുകയായിരുന്നു. വേണ്ടത്ര രീതിയിൽ ഗവൺമെന്റ് അതിൽ മറുപടി കൊടുക്കുക അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് കേസ് പിന്നെ എടുത്തു. കേസ് എടുത്ത സമയത്ത് ഗവൺമെന്റിനോട് സത്യവാങ്മൂലം കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഗവൺമെന്റ് സത്യവാങ്മൂലം കൊടുത്തു. ഇതിൽ കോടതി ഇടപെടേണ്ടതില്ല, ഇത് കോടതിയുടെ പരിധിയിൽ വരുന്ന വിഷയമല്ല, ഞങ്ങൾ വേണ്ടവർ ചെയ്തോളാം എന്നുള്ള രീതിയിൽ ഇപ്പൊ തന്നെ അത്തരം കാര്യങ്ങളിലുള്ള നിയമങ്ങളുണ്ട്, പുതിയ നിയമത്തിന്റെ ആവശ്യമില്ല എന്നൊരു സത്യവാങ്മൂലം ഗവൺമെന്റ് കൊടുത്തു, കോടതിക്ക് കൊടുത്തു. കോടതിക്ക് അത് പോരുകയില്ല. കോടതി വളരെ രൂക്ഷമായ ഭാഷയിൽ ഗവൺമെന്റ് വിമർശിക്കുകയും ഒരു മാസത്തിനുള്ളിൽ പുതിയ സത്യവാങ്മൂലം കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് കോടതിയിൽ ഗവൺമെന്റ് പുതിയ സത്യവാങ്മൂലം കൊടുക്കുന്നത്. ആ സത്യവാങ്മൂലത്തിലും ഇപ്പോൾ നടപ്പാക്കേണ്ട ആവശ്യമില്ല, നിലവിൽ ഇത്തരം അനാചാരങ്ങളെ തടയാനുള്ള ബില്ല് നിയമമുണ്ട് എന്നുള്ള ഒരു സത്യവാങ്മൂലമാണ് ഗവൺമെന്റ് കൊടുത്തത്. ആ കോടതിക്ക് അതൊന്നും തൃപ്തിയായില്ല. അപ്പൊ കോടതി പറഞ്ഞു ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ ഇതിൽ ശക്തമായ ഇടപെടൽ നടത്തിക്കൊണ്ട് ഈ ബില്ല് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുത്തുള്ള ഒരു റിപ്പോർട്ട് തരണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് വീണ്ടും ഗവൺമെന്റ് കോടതിയിലേക്ക് നടപ്പാക്കാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് വരുന്നത്.
1: പല പരമ്പരാഗത ആചാരങ്ങൾക്കും മതപരമായ അനുഷ്ഠാനങ്ങൾക്കും ശാസ്ത്രീയമായ വിശദീകരണം ഉണ്ടാകണമെന്നില്ല. എന്നാൽ അതുകൊണ്ട് മാത്രം അവ കുറ്റകരമാകുന്നില്ല. ഇവിടെ നിർണായകമായ വ്യത്യാസം ഒരാൾക്ക് വിശ്വസിക്കാനുള്ള അവകാശവും അതേസമയം ആ വിശ്വാസത്തിന്റെ പേരിൽ മറ്റൊരാൾക്ക് ദോഷം സംഭവിക്കാതിരിക്കാനുള്ള അവകാശവും സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാകണം എന്നതാണ്.
3: യഥാർത്ഥത്തിൽ കേരളത്തില് എത്രയെങ്കിലും കാലം കൊണ്ട് തന്നെ ഇത്തരം മന്ത്രവാദവും ആവിചാര ക്രിയകളും ഒക്കെ നടന്നു വരികയാണ്. ഇതിനൊക്കെ ഇരകളാകുന്നത് കേരളത്തിലെ സ്ത്രീകളും കുട്ടികളുമാണ്.
1: കേരള യുക്തിവാദി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്തോഷ് മാനവം.
3: അത് വിദ്യാസമ്പന്നരെന്നോ വിദ്യാഭ്യാസം ഇല്ലാത്തവരെന്നോ ഭേദമില്ല. അടിസ്ഥാന വിദ്യാഭ്യാസം ഇല്ലാത്തവരും ഉന്നത വിദ്യാഭ്യാസമുള്ള സ്ത്രീകളും കുട്ടികളും അടക്കം ഇത്തരം കാര്യത്തിൽ അവരാണ് ഇരയാകുന്നതെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഒക്കെ അത് നിയമത്തിനും അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരെ അല്ലെങ്കിൽ മറ്റുള്ളവരെ അത്തരം കാര്യങ്ങളിൽ പ്രേരിപ്പിക്കുന്ന ആളുകളെ അവരെയൊക്കെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെങ്കിൽ ഇത്തരം ഒരു നിയമം ഉണ്ടെങ്കിലേ സാധ്യതയുള്ളൂ. കേരളം പോലെ വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ആ സംസ്ഥാനത്താണ് ഇത്തരം കാര്യങ്ങൾ അരങ്ങേറുന്നത് എന്ന് നമുക്കറിയാം. നമ്മളിന്ന് എടുത്തു നോക്കിയോ ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഈ ജ്യോത്സ്യന്മാരായാലും ശരി, ആൾദൈവങ്ങളായാലും ശരി, അവരൊക്കെ കോടികൾക്ക് മേൽ കോടികൾ സമ്പാദിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ സാമ്പത്തികമായി ഉന്നത തലത്തിലേക്ക് എത്തുകയും ഈ സാമ്പത്തികം മറ്റുള്ളവരെ കണ്ണിൽ പൊടിയിടാനായിട്ട് മറ്റു ചില പൊതുപരിപാടികൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇന്ന് കേരളത്തിൽ നടന്നു വരുന്നത്.
1: സ്ത്രീകളും കുട്ടികളുമാണ് പ്രധാനമായും ദുർമന്ത്രവാദങ്ങളുടെ ഇരകളാകുന്നത്. പ്രത്യേകിച്ച് ദുർബലരായ വിഭാഗങ്ങൾ കുടുംബത്തിലുണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് സ്ത്രീയെ കുറ്റപ്പെടുത്തുകയോ അവർ ബാധയേറ്റവളാണെന്ന് ആരോപിക്കുകയോ ദാമ്പത്യ കുടുംബ പ്രശ്നങ്ങളുടെ പേരിൽ ദുരാചാരങ്ങൾക്ക് വിധേയയാക്കുകയോ ചെയ്തേക്കാം. രോഗം, വൈകല്യം, പെരുമാറ്റ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പഠന വൈകല്യങ്ങൾ എന്നിവയുടെ പേരിൽ കുട്ടികളും സമാനമായ ക്രൂരമായ നടപടികൾക്ക് ഇരകളാകുന്നുണ്ടത്രേ.
4: അന്ധവിശ്വാസങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബില്ല് കേരളത്തിൽ നിയമമാക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത്

0: വളരെ പ്രതീക്ഷ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്.
1: സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി,
0: യഥാർത്ഥത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അത്തരം നിയമങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. സാംസ്കാരികമായി പ്രബുദ്ധമെന്ന് അഭിമാനിക്കുന്ന, സാക്ഷരതയിൽ മുന്നിട്ട് നിൽക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് നമുക്ക് ചുറ്റും നടക്കുന്ന അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഏറ്റവും തിക്തമായിട്ടുള്ള ഫലങ്ങൾ അനുഭവിക്കുന്നത് സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2 വർഷം മുമ്പ് പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിൽ നടന്നിട്ടുള്ള ഏറ്റവും മൃഗീയമായിട്ടുള്ള നരഹത്യയുടെ പശ്ചാത്തലത്തിൽ വ്യാപകമായിട്ടുള്ള ചർച്ചകൾ ഉയർന്നു വന്നിട്ടുള്ളതാണ്. ഏറെ വൈകിയാണെങ്കിലും അന്ധവിശ്വാസങ്ങൾ തടയുന്നതിന് വേണ്ടി സംസ്ഥാനത്ത് ഒരു നിയമം കൊണ്ടുവരാനുള്ള നീക്കം നടക്കുന്നു എന്നുള്ളത് വളരെ പ്രതീക്ഷ ഉണ്ടാക്കുന്ന കാര്യമാണ്.
1: നിയമനിർമ്മാണം കൊണ്ട് മാത്രം അന്ധവിശ്വാസങ്ങൾ ഇല്ലാതാക്കാൻ കഴിയില്ല. ഒരാൾക്ക് ഉപദ്രവം ഉണ്ടായതിനു ശേഷം രജിസ്റ്റർ ചെയ്യുന്ന പോലീസ് കേസ് പരിഹാരത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഇത്തരം സംഭവങ്ങൾ തടയുന്നതിന് ശാസ്ത്രീയ അവബോധവും മാനസിക ആരോഗ്യ സേവനങ്ങളും ചികിത്സാ സൗകര്യങ്ങളും നിയമപരമായ അറിവും ഇരകൾക്കുള്ള സംരക്ഷണവും ആവശ്യമാണ്.
2: പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യസ്ത തരം പ്രതിസന്ധികൾ മറികടക്കാൻ പെട്ടെന്നൊരു അത്ഭുതം സംഭവിക്കും. അത്ഭുതത്തിലൂടെ തന്റെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമെന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന വലിയൊരു ജനവിഭാഗത്തിന്റെ ഈ മാനസിക സംഘർഷത്തെയാണ് ഇവിടെ ചൂഷണം ചെയ്യപ്പെടുന്നത്.
1: തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ,
2: ദൈവവും ദൈവവിശ്വാസവും സ്വാഭാവികമായ സാംസ്കാരിക അവസ്ഥകളായി അംഗീകരിക്കുമ്പോൾ തന്നെ ശാസ്ത്രത്തെ പൂർണ്ണമായി തള്ളി പറഞ്ഞുകൊണ്ട് ചികിത്സ അടക്കമുള്ള കാര്യങ്ങളിലൂടെ ഭേദപ്പെടേണ്ട അവസ്ഥകളെ, ചികിത്സയ്ക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങളുടെ വഴിയെ പോകുമ്പോഴാണ് അത് വലിയ സങ്കീർണതകൾക്ക് വഴിവെക്കുന്നത്. പലപ്പോഴും കടുത്ത സാമ്പത്തിക ചൂഷണങ്ങൾ അടക്കമുള്ള അനാരോഗ്യകരമായ പ്രവണതകളും ഇതിന്റെ പിന്നാലെ വരുന്നുണ്ട്. ഇതിനുള്ളൊരു പ്രതിവിധി തീർച്ചയായിട്ടും വളരെ ചെറുപ്രായത്തിൽ തന്നെ ശാസ്ത്രാവബോധം നമ്മുടെ തലമുറയിൽ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയുടെ ഭാഗമായി തന്നെ ശാസ്ത്രാവബോധം വളർത്തിയെടുക്കുകയും പൊതുസമൂഹത്തിൽ ഒന്നടങ്കം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായിട്ടുള്ള ക്യാമ്പയിൻ ശക്തിപ്പെടുത്തുകയും ജീവിത നിപുണത വിദ്യാഭ്യാസത്തിലൂടെ ഗുണദോഷ യുക്തി വിചാരം അഥവാ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന കഴിവ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ വികസിപ്പിച്ചെടുക്കുകയും ചെയ്താൽ ഇത്തരം അനാശാസ്യ പ്രവണതകളെ സമൂഹത്തിൽ നിന്ന് തള്ളിക്കളയാനായി നമുക്ക് സാധിക്കും.
1: നിർദ്ദിഷ്ട നിയമനിർമ്മാണം കേരളത്തിന്റെ സാമൂഹിക സാഹചര്യത്തെക്കുറിച്ച് വളരെ ഗൌരവകരമായ ഒരു ചോദ്യം ഉയർത്തുന്നു. ഉയർന്ന സാക്ഷരത അന്ധവിശ്വാസങ്ങളെ തനിയെ ഇല്ലാതാക്കുന്നില്ല. ആളുകൾ ഭയത്തിലോ നിരാശയിലോ ആയിരിക്കുമ്പോഴായിരിക്കും കാര്യങ്ങളെ ചോദ്യം ചെയ്യാനും വസ്തുതകൾ പരിശോധിക്കാനും തെളിവുകൾ തേടാനും പ്രേരിപ്പിക്കുമ്പോഴാണ് വിദ്യാഭ്യാസം അർത്ഥവത്തായി തീരുന്നത്.
3: അന്ധവിശ്വാസവും ദുർമന്ത്രവാദവും അതിന്റെ അടിസ്ഥാനത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്നതിനെ സംബന്ധിച്ചും ഒരു നിയമനിർമ്മാണത്തിന് വേണ്ടിയുള്ള കരട് ബില്ലാണ് സമർപ്പിച്ചിട്ടുള്ളത്.
1: ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി ചെയർമാനും നിയമപരിഷ്കാര കമ്മിറ്റി വൈസ് ചെയർമാനുമായ ജസ്റ്റിസ് കെ ശശിധരൻ നായർ,
3: ശരിക്കും നമ്മുടെ നാട്ടില് സാക്ഷരത ഒക്കെ വളരെയധികം കൂടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഈ അന്ധവിശ്വാസവും അതോടെ ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളും നല്ല രീതിയിൽ തന്നെ വ്യാപകമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതേ സംബന്ധിച്ച് കേരള ലോ റിഫോംസ് കമ്മീഷൻ ഒരു ബില്ല് കൊടുത്തിരുന്നു. പക്ഷേ അതിനകത്ത് കുറെ ഇഷ്യൂസ് ഗവൺമെന്റിനെ നിയമമാക്കുന്നതിനെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കേരള പ്രിവെൻഷൻ ഓഫ് ബ്ലാക്ക് മാജിക് സോർസറി ആൻഡ് ഇൻഹ്യൂമൻ ഈവിൾ പ്രാക്ടീസസ് ബിൽ 2026 എന്ന രീതിയിലാണ്. അപ്പൊ ഞങ്ങളിത് പ്രധാനമായിട്ടും ഇത് പരിശോധിച്ചപ്പോഴ് ഒരു വളരെ ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് നടത്തിയത്. അത് ലോ റിഫോംസ് കമ്മീഷന്റെ തന്നെ വെബ്സൈറ്റിൽ ഇതിനെ സംബന്ധിച്ച് വളരെ വിശദമായ രീതിയിൽ തന്നെ ജനങ്ങളുടെ ഫീഡ്ബാക്ക് എടുക്കുകയും ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള എല്ലാ വിഭാഗക്കാരിൽ നിന്നും അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ ആരായുകയും ഒക്കെ ചെയ്തു. അവരെ നേരിൽ കണ്ട് അതേ സംബന്ധിച്ച് ഡിസ്കഷൻ നടത്തിയതിന് ശേഷം ആണ് ഇത്തരമൊരു ബില്ല് തയ്യാറാക്കി കൊടുത്തിരിക്കുന്നത്. അപ്പൊ ശരിക്കും ഈ ബില്ലിന്റെ പ്രധാന ലക്ഷ്യം ഇവിടെ അന്ധവിശ്വാസവും അനാചാരവും തടയുക എന്ന ലക്ഷ്യമല്ല പ്രധാനമായിട്ടുള്ളത്. കാരണം നമുക്കറിയാം അന്ധവിശ്വാസവും വിശ്വാസവും തമ്മിലുള്ള അതിർവരമ്പ് വളരെ ലോലമാണ്. അതോടൊപ്പം തന്നെ ആചാരവും അനാചാരവും ഏതാണെന്ന് തിരിച്ചറിയുന്നതിനുള്ള രീതിയും വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഒരാളുടെ അന്ധവിശ്വാസം മറ്റൊരാളുടെ വിശ്വാസം ആവാനിടയുണ്ട്, ഒരാളുടെ ആചാരം മറ്റൊരാളുടെ അനാചാരം ആവാനും ഇടയുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് കുറെയേറെ ഡിസ്കഷൻ നടത്തിയതിന് ശേഷമാണ് ആ വിശ്വാസത്തെ സംബന്ധിച്ചുള്ളതും ആചാരങ്ങളെ സംബന്ധിച്ചുള്ളതും ആ രീതിയിലുള്ള ആരാധനയെ സംബന്ധിച്ചുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ ഇത്ര കൂടുതൽ സംബന്ധിച്ചുള്ള ഇതിലേക്ക് പോകാതെ അതേസമയം തന്നെ ദുർമന്ത്രവാദവും ദുരാചാരങ്ങളും അതേ സംബന്ധിച്ചുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും ഈ ബില്ല് തയ്യാറാക്കിയിട്ടുള്ളത്.
1: അമാനുഷികമായ കാര്യങ്ങളിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരാൾക്കുണ്ടായേക്കാം. എന്നാൽ ആ വിശ്വാസത്തിന്റെ പേരിൽ മറ്റൊരു വ്യക്തിയെ ഉപദ്രവിക്കാനോ വഞ്ചിക്കാനോ ലൈംഗികമായി ചൂഷണം ചെയ്യാനോ സാമ്പത്തികമായി തകർക്കാനോ ആർക്കും ധൈര്യമുണ്ടാകരുത്. ഒരു ദുരന്തം സംഭവിച്ചു.

0: ശേഷം എത്ര നിയമങ്ങൾ കൊണ്ടുവരുന്നു എന്നതിലല്ല, മറിച്ച് ഭയത്തെ ചൂഷണത്തിനുള്ള ഒരു അവസരമാക്കി മാറ്റുന്നത് എത്ര ഫലപ്രദമായി തടയാൻ കഴിയുന്നു എന്നതിലാണ് ഒരു സമൂഹത്തിന്റെ യഥാർത്ഥ കരുത്ത് അളക്കപ്പെടുന്നത്. ഭയം വിധേയത്വം ആവശ്യപ്പെടുമ്പോൾ യുക്തി ചോദ്യമുന്നയിക്കട്ടെ, ഒപ്പം ആ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ നിയമം സംരക്ഷിക്കുകയും ചെയ്യട്ടെ.
1: പ്രഭാതഭേരി സമാപിക്കുകയാണ്. വീണ്ടും നാളെ രാവിലെ ഇതേ സമയം നമസ്തേ അനന്തപുരിയിൽ.
2: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
3: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
1: നിന്നിഷ്ടം എന്നിഷ്ടം 2 എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനം കേൾക്കാം. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം ഡോക്ടർ രഞ്ജിത്ത്.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരിയിലെ മറ്റിനങ്ങൾ 6:55 മുതൽ തുടർന്ന് കേൾക്കാം. ഇപ്പോൾ സമയം 6:44 മിനിറ്റ് 55 സെക്കൻഡ്.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 7 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ 2ാമത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സാങ്കേതിക വിദ്യാരംഗത്തെ മാറ്റങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസ രംഗത്തും മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് 38 തദ്ദേശ ഭരണ വാർഡുകളിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ 10 തുടങ്ങും. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 7 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. അടുത്ത മാസം 5 വരെയാണ് സന്ദർശനം. നാളെ ആരംഭിക്കുന്ന 2 ദിവസത്തെ G20 വാണിജ്യ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്ന അദ്ദേഹം മറ്റ് രാജ്യങ്ങളിലെ പ്രതിനിധികളുമായും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, വനിതാ സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ, MSME കൾ, മറ്റ് സംരംഭകർ എന്നിവരുടെ അവസരങ്ങൾ വിപുലീകരിക്കുന്നതിൽ ഈ കൂടിക്കാഴ്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
2: സമഗ്രവും പരസ്പര പ്രയോജനകരവുമായ ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര കരാർ മുന്നോട്ടു കൊണ്ടുപോകുന്നതിനും ഇടക്കാല കരാറിന് അന്തിമരൂപം നൽകുന്നതിനും ശ്രമങ്ങളുടെ ഭാഗമായി പീയൂഷ് ഗോയൽ US വാണിജ്യ മന്ത്രിമാരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നിർമ്മാണം, ഉപഭോഗ വസ്തുക്കൾ, അഗ്രി ബിസിനസ്, റീറ്റെയിൽ, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിലെ പ്രമുഖ അമേരിക്കൻ കമ്പനികളുടെ ചീഫ് എക്സിക്യൂട്ടീവുകളുമായും പീയൂഷ് ഗോയൽ കൂടിക്കാഴ്ച നടത്തും. ബിസിനസുകൾ, സ്റ്റാർട്ടപ്പുകൾ, ഇന്നൊവേറ്റീവ് കമ്പനികൾ എന്നിവയുമായുള്ള വട്ടമേശ സമ്മേളനങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. ഗാന്ധിജയന്തി ദിനത്തിൽ മഹാത്മാഗാന്ധിക്കും സ്വാമി വിവേകാനന്ദനും പീയൂഷ് ഗോയൽ പുഷ്പാർച്ചന അർപ്പിക്കും. ഇന്ത്യൻ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന പ്രൊഫഷണൽ അസോസിയേഷനുകളുമായും അദ്ദേഹം സംവദിക്കും.
1: ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ 2ാമത് സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. 3 ദിവസത്തെ സമ്മേളനത്തിൽ ഔട്ട്സ്റ്റേഷൻ ഓപ്പറേഷനിൽ ഏരിയ കമാൻഡർമാർ ഉൾപ്പെടെ ഉന്നത നാവികസേനാംഗങ്ങൾ പങ്കെടുക്കുമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. ഉദ്ഘാടന ദിനമായ ഇന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. സംയുക്ത സേനകളുടെ സവിശേഷമായ ഏകോപനവും സംയോജനവും വളർത്തുന്നതിന് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫും ചീഫ് ഓഫ് ദി ആർമി സ്റ്റാഫും നാവിക കമാൻഡർമാരുമായി സംവദിക്കും. വടക്കുകിഴക്കൻ റെയിൽവേയുടെ വാരാണസി ഡിവിഷന് കീഴിലെ 614 റൂട്ട് കിലോമീറ്ററിലധികം ദൂരം കവച് 4 സംവിധാനം നടപ്പാക്കും. ഇതിനായി റെയിൽവേ 223 കോടി രൂപ അനുവദിച്ചു. ട്രെയിൻ സർവീസുകളുടെ സുരക്ഷ, അടിസ്ഥാന സൗകര്യം ശക്തിപ്പെടുത്താൻ ഇത് സഹായിക്കും. ട്രെയിൻ സർവീസുകൾ കൂടുതൽ സുരക്ഷിതവും കാര്യക്ഷമവുമാക്കാൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സംവിധാനമാണ് കവച്. ശ്രീലങ്കയുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതിന് ഇന്ത്യ 3 ടണ്ണോളം ക്ഷയരോഗ നിവാരണ മരുന്നുകൾ കൊളംബോയിലേക്ക് അയച്ചു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ സമൂഹ മാധ്യമക്കുറിപ്പിലാണ് ഇക്കാര്യം അറിയിച്ചത്. ശ്രീലങ്കയുടെ പൊതുജനാരോഗ്യ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതിൽ ഇന്ത്യയുടെ പ്രതിബദ്ധത തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു. സാങ്കേതിക വിദ്യാരംഗത്തെ മാറ്റങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസ രംഗത്തും മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. നിർമ്മിത ബുദ്ധിയും മെഷീൻ ലേണിംഗുമെല്ലാം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വലിയ പുരോഗതിക്ക് കാരണമായിട്ടുണ്ട്. ഇവയുടെ ഗുണഫലങ്ങൾ സ്വാംശീകരിക്കാൻ നമ്മുടെ വിദ്യാലയങ്ങൾക്ക് കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ തോട്ടട ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ജനങ്ങൾക്ക് UDF ഗവൺമെന്റിൽ വലിയ പ്രതീക്ഷയാണുള്ളതെന്നും അത് നടപ്പാക്കാൻ ഗവൺമെന്റിന്റെ കഠിനാധ്വാനം ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. 6 മാസത്തിനകം ഈ ഗവൺമെന്റിന്റെ റിസൾട്ട് കാണാനാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുൻ MLA KPCC ജനറൽ സെക്രട്ടറിയുമായിരുന്ന KP കുഞ്ഞിക്കണ്ണന്റെ 2ാം ചരമവാർഷികാചരണം കണ്ണൂർ പയ്യന്നൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർഷക സുരക്ഷ ഉറപ്പാക്കുന്നതിനും വന്യജീവി ആക്രമണങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുമായി കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണ സംസ്ഥാനതല കോൺക്ലേവ് ഇന്ന് കോഴിക്കോട് തിരുവമ്പാടിയിൽ നടക്കും. മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. കൃഷിവകുപ്പ് വനം വകുപ്പുമായി സഹകരിച്ചാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. തിരുവമ്പാടി സേക്രഡ് ഹാർട്ട് ചർച്ച് പാരിഷ് ഹാളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് കോൺക്ലേവ്. ഇന്ന് ലോക ഹൃദയ ദിനം. ഹൃദയ സംബന്ധമായ രോഗങ്ങളെക്കുറിച്ചും അവ തടയുന്നതിന് മുൻകരുതലുകളെക്കുറിച്ചും ജനങ്ങളിൽ ബോധവൽക്കരണം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും September 29 ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത്. താളം തെറ്റാതിരിക്കട്ടെ. പ്രവർത്തന

0: ത്തിന് ഹൃദയം ഉപയോഗിക്കൂ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. വേൾഡ് ഹാർട്ട് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ലോകാരോഗ്യ സംഘടനയുമായി സഹകരിച്ച് 2000 മുതലാണ് ലോക ഹൃദയ ദിനാചരണം ആരംഭിച്ചത്. തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ പുതിയ ഫയർ സ്റ്റേഷൻ ആരംഭിക്കുന്നതിനും നിലവിലെ പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം പണിയുന്നതിനും നടപടി വേഗത്തിലാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. വട്ടിയൂർക്കാവിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ വട്ടിയൂർക്കാവ് ഭാരവാഹികളുമായി നടത്തിയ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയെ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയായി ഉയർത്തുന്നതോടെ ചികിത്സാ സൌകര്യങ്ങളും സേവന സംവിധാനങ്ങളും കൂടുതൽ വിപുലീകരിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ ലഭ്യമാക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. താലൂക്ക് ആശുപത്രിയെ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയായി ഉയർത്തുന്നതിന്റെ പ്രഖ്യാപനവും പുതുതായി നിർമ്മിക്കുന്ന മാതൃ ശിശു സംരക്ഷണ ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പങ്കാളിത്ത കൃഷി എന്ന പേരിൽ കണ്ണൂർ ആറളം ഫാമിന്റെ ഭൂമി സ്വകാര്യ സംരംഭകർക്ക് ദീർഘകാലത്തേക്ക് പാട്ടത്തിന് കൊടുത്ത വിഷയത്തിൽ വകുപ്പുതല അന്വേഷണത്തിന് ഉത്തരവിടുമെന്ന് മന്ത്രി കെ എ തുളസി പറഞ്ഞു. വകുപ്പിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് പാട്ടത്തിന് നൽകിയതെന്നും മന്ത്രി പറഞ്ഞു. ആറളം ഫാമിൽ ചേർന്ന അവലോകന യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വേളി ടൂറിസം വില്ലേജിൽ നിന്ന് ആരംഭിക്കുന്ന പാസഞ്ചർ കം ടൂറിസം ബോട്ട് സർവീസ് നാളെ മന്ത്രി സി പി ജോൺ ഉദ്ഘാടനം ചെയ്യും. വേളിയിൽ നിന്ന് ആരംഭിച്ച് പാർവതി പുത്തനാർ കനാലിലൂടെ കഠിനംകുളം കായൽ വരെയും തിരിച്ചുമുള്ള റൌണ്ട് ട്രിപ്പ് സർവീസാണ് ആരംഭിക്കുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 38 തദ്ദേശ ഭരണവാർഡുകളിൽ ഇന്നലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ 10 ആരംഭിക്കും. ഫലം www.sec.kerala.gov.in വെബ്സൈറ്റിലെ ട്രെൻഡിൽ ലഭ്യമാകും. ഉപതെരഞ്ഞെടുപ്പിൽ 58.81% പേർ വോട്ട് രേഖപ്പെടുത്തിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു. ജില്ലാടിസ്ഥാനത്തിൽ 84.55% വോട്ട് രേഖപ്പെടുത്തിയ കണ്ണൂരാണ് മുന്നിൽ. കോട്ടയത്താണ് ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയത്, 54.24%. ജപ്പാനിൽ ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ഷൂട്ടിംഗ്, അത്ലറ്റിക്സ്, കുറാഷ്, ബോക്സിംഗ് എന്നീ ഇനങ്ങളിലായി 8 മെഡലുകൾ കൂടി ഇന്ത്യ സ്വന്തമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: അത്ലറ്റിക്സിൽ പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ യശ്വീർ സിംഗ് വെള്ളിയും രോഹിത് യാദവ് വെങ്കലവും നേടി. പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ മലയാളിയായ ശ്രീശങ്കർ മുരളിയും 1500 മീറ്ററിൽ ഗുൽവീർ സിംഗും വെള്ളി മെഡൽ കരസ്ഥമാക്കി. വനിതകളുടെ 5000 മീറ്ററിൽ പാറുൽ ചൌധരിയും 400 മീറ്റർ ഹെഡിൽസിൽ വിദ്യാരാമരാജും വെങ്കല മെഡൽ സ്വന്തമാക്കി. ഷൂട്ടിംഗിൽ വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ വിഭാഗത്തിൽ ഈഷ സിംഗ് വെള്ളിയും 78 കിലോ വിഭാഗം കുറാഷിൽ പിങ്കി ബൽഹാര വെങ്കലവും നേടി. ബോക്സിംഗിൽ ലവ്ലിന ബോർഗോഹെയ്ൻ, പ്രിയ ഗംഗാസ്, കപിൽ പൊഗാരിയ എന്നിവർ സെമിഫൈനലിൽ പ്രവേശിച്ചതോടെ 3 മെഡലുകൾ ഉറപ്പായി. ക്രിക്കറ്റിലും ഹോക്കിയിലും ഇന്ത്യൻ പുരുഷ ടീമുകൾ സെമിഫൈനലിൽ പ്രവേശിച്ചിട്ടുണ്ട്. നിലവിൽ 4 സ്വർണവും 20 വെള്ളിയും 21 വെങ്കലവും ഉൾപ്പെടെ 45 മെഡലുകളോടെ ഇന്ത്യ മെഡൽ പട്ടികയിൽ 12-ാം സ്ഥാനത്താണ്.
0: കണ്ണൂർ ആറളത്ത് ആനമതിൽ നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥാപിക്കുന്ന റെയിൽ ഫെൻസിംഗിന്റെ നിലവിലെ രൂപകൽപ്പന ഒഴിവാക്കാൻ മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ആറളത്ത് അവലോകന യോഗത്തിലാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: റെയിൽ ഫെൻസിംഗിനെ വയനാട്ടിൽ പരീക്ഷിച്ച മാതൃക ഉപയോഗിക്കാൻ മന്ത്രി പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിനോട് ആവശ്യപ്പെട്ടു. 500 മീറ്റർ ഭാഗത്താണ് റെയിൽ ഫെൻസിംഗ് സ്ഥാപിക്കുന്നത്. ഡിസംബറോടെ ആനമതിലിന്റെയും വേലിയുടെയും പണി പൂർത്തീകരിക്കുമെന്ന് അവലോകന യോഗത്തിൽ ബന്ധപ്പെട്ടവർ മന്ത്രിയെ അറിയിച്ചു. ആറളത്തെ വന്യജീവി മനുഷ്യ സംഘർഷം ഒഴിവാക്കുന്നതിന് വിവിധ വകുപ്പുകൾ തയ്യാറാക്കിയ പദ്ധതികൾ യോഗം ചർച്ച ചെയ്തു. ആൾത്താമസമുള്ള 1300 വീടുകളിൽ ഡിസംബർ 31 കുടിവെള്ള വിതരണം പൂർത്തിയാക്കും. മന്ത്രിമാരായ കെ എ തുളസി, സണ്ണി ജോസഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ആറളം വന്യജീവി സങ്കേതത്തിനായി രൂപകൽപ്പന ചെയ്ത പുതിയ ലോഗോ മന്ത്രിമാർ ചേർന്ന് പ്രകാശനം ചെയ്തു.
0: കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ ആരോപണങ്ങളിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത തകർക്കുന്ന നടപടികൾക്കെതിരെ മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള പോലീസിന്റെ ലഹരി വിരുദ്ധ പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാന്റെ 2-ാം ഘട്ടത്തിന്റെ ഭാഗമായ പ്രവർത്തനങ്ങൾക്ക് കോട്ടയം ജില്ലാ പഞ്ചായത്ത് തുടക്കം കുറിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗണത്തിൽ പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് തൂഫാൻ പതാക ഉയർത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 7 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യൻ നാവികസേനാ കമാൻഡർമാരുടെ 2-ാം സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സാങ്കേതിക വിദ്യാരംഗത്തെ മാറ്റങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസ രംഗത്തും മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് മുഖ്യമന്ത്രി ബി ഡി സതീശൻ. സംസ്ഥാനത്ത് 38 തദ്ദേശ ഭരണ വാർഡുകളിൽ നടന്ന ഉപതിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ

0: എന്നെ ഞാൻ തേടുന്നു എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും വാണി ജയറാമും പാടിയ ഗാനമാണ് കേട്ടത്. ബിജു തിരുമലയുടെ വരികൾ, എ ടി ഉമ്മറിന്റെ സംഗീതം. ഇനി ഇന്നത്തെ ചോദ്യം. ഇന്ന് ലോക ഹൃദയദിനമാണല്ലോ, അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ചോദ്യം. ഹൃദയ രക്തക്കുഴലുകളിലെ തടസ്സങ്ങൾ നീക്കാൻ സ്റ്റെന്റുകൾ ഘടിപ്പിക്കുന്ന രോഗികളിൽ കാണപ്പെടുന്ന പാർശ്വഫലങ്ങൾ പൂർണമായും ഒഴിവാക്കുന്ന രീതിയിൽ തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച പുതിയ സ്റ്റെന്റുകൾ ഏതെല്ലാമാണ്? ഇതാണ് ചോദ്യം. ആവർത്തിക്കാം. ഹൃദയ രക്തക്കുഴലുകളിലെ തടസ്സങ്ങൾ നീക്കാൻ സ്റ്റെന്റുകൾ ഘടിപ്പിക്കുന്ന രോഗികളിൽ കാണപ്പെടുന്ന പാർശ്വഫലങ്ങൾ പൂർണമായും ഒഴിവാക്കുന്ന രീതിയിൽ തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച പുതിയ സ്റ്റെന്റുകൾ ഏതെല്ലാമാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം പറയാം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: കാർഷിക മേഖലാ വാർത്തകൾ. സർക്കാരിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി കർഷക സുരക്ഷ വന്യമൃഗ സംഘർഷ ലഘൂകരണ കോൺക്ലേവ് ഇന്ന് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്യും. കർഷക സുരക്ഷ ഉറപ്പാക്കാനും വന്യജീവി ആക്രമണങ്ങൾ മൂലമുള്ള പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയവും പ്രായോഗികവുമായ പരിഹാരങ്ങൾ കണ്ടെത്താനുമായി കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണ സംസ്ഥാനതല കോൺക്ലേവ് തിരുവമ്പാടി സേക്രഡ് ഹാർട്ട് ചർച്ച് പാരിഷ് ഹാളിൽ രാവിലെ 10 മുതൽ വൈകുന്നേരം 5 മണിവരെയാണ് സംഘടിപ്പിക്കുന്നത്. വിഎഫ്പിസികെയുടെ 25-ാമത് വാർഷിക പൊതുയോഗവും അവാർഡ്ദാനവും നാളെ തിരുവനന്തപുരം ജില്ലയിലെ ഇടപ്പഴഞ്ഞിയിലുള്ള അളകാപുരി കൺവെൻഷൻ സെന്ററിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. വിവിധ ജില്ലകളിൽ നിന്നുമുള്ള വിഎഫ്പിസികെ ഓഹരി ഉടമകളായ 800-ഓളം കർഷകർ വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുക്കും. രാവിലെ 10-ന് അളകാപുരി കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിൽ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്യും. കൌൺസിലിൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്നതുമാണ്. കൃഷിവകുപ്പ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗ പ്രവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, പുതു സംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 GB വേണം. പ്രായഭേദമേനിയെ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 ഫോട്ടോകൾ അയക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സംഘടിപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്ന് ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1-ാം സമ്മാനം 20,000 രൂപ, 2-ാം സമ്മാനം 10,000 രൂപ, 3-ാം സമ്മാനം 5,000 രൂപ, പ്രോത്സാഹന സമ്മാനം 1,000 രൂപ വീതം 10 പേർക്ക്. എൻട്രികൾ എഡിറ്റർ, കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം, 6950003 എന്ന വിലാസത്തിൽ നാളെ തന്നെ അയക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8078095860. ക്ഷീരവികസന വകുപ്പിന്റെ പട്ടത്തുള്ള ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ വെച്ച് 5 മുതൽ 9 വരെയുള്ള തീയതികളിൽ ക്ഷീരസംരംഭകത്വം ശാസ്ത്രീയ പശുപരിപാലനത്തിലൂടെ എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഓരോ ദിവസവും 150 രൂപ ദിനബത്തയും ആകെ 100 രൂപ യാത്രാബത്തയും നൽകുന്നതാണ്. പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ 3 ഒക്ടോബർ വൈകുന്നേരം 5 മണിക്ക് മുൻപായി പരിശീലന കേന്ദ്രത്തിൽ ഫോൺ മുഖേനയോ നേരിട്ടോ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9061409824. ക്ഷീരവികസന വകുപ്പിന്റെ ഓച്ചിറ ക്ഷീരോൽപ്പന്ന നിർമ്മാണ പരിശീലന വികസന കേന്ദ്രത്തിൽ വെച്ച് 5 മുതൽ 9 വരെയുള്ള തീയതികളിൽ ക്ഷീരസംരംഭകത്വം ശാസ്ത്രീയ പശുപരിപാലനത്തിലൂടെ എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള ക്ഷീരകർഷകർ ഓച്ചിറ ക്ഷീരപരിശീലന കേന്ദ്രം മുഖേന നേരിട്ടോ ആലപ്പുഴ കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർമാർ മുഖാന്തരമോ അതാത് ക്ഷീരവികസന ബ്ലോക്ക് ഓഫീസർമാർ മുഖാന്തരമോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ 3 വർഷത്തിൽ എപ്പോഴെങ്കിലും ഇതേ പരിശീലനത്തിൽ ഓഫ്ലൈനായി പങ്കെടുത്തിട്ടുള്ളവർക്ക് ഈ പരിശീലനത്തിൽ പങ്കെടുക്കാൻ അർഹതയുണ്ടായിരിക്കുന്നതല്ല. പരിശീലനാർത്ഥികൾ 3 ഒക്ടോബർ വൈകുന്നേരം 5 മണിക്ക് മുൻപായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. രജിസ്ട്രേഷൻ ഫീസ് 20 രൂപ. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 8089391209 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
3: വല്ലത്ത് ഗുഡ് ഇംഗ്ലീഷ് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40 പ്രായോജകർ വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം കൊച്ചി.
0: ഇന്ന് സെപ്റ്റംബർ 29. ഈ ദിവസത്തിന്റെ ചരിത്രവിശേഷം ഇനി കേൾക്കാം.
4: ചരിത്രത്തിൽ ഇന്ന്
5: മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവയിത്രി നാലപ്പാട്ട് ബാലാമണിയമ്മ അന്തരിച്ചത് 2004 സെപ്റ്റംബർ 29. കവിതകളിലൂടെ മാതൃത്വത്തിന്റെ മഹിമയും വാത്സല്യവും മനോഹരമായി ആവിഷ്കരിച്ചതിനാൽ അവർ മാതൃത്വത്തിന്റെ കവയിത്രിയെന്നും മലയാള സാഹിത്യത്തിന്റെ മുത്തശ്ശിയെന്നും അറിയപ്പെടുന്നു. അമ്മ, മുത്തശ്ശി, മഴുവിന്റെ കഥ, നിവേദ്യം തുടങ്ങിയവയാണ് പ്രധാന കവിതാ സമാഹാരങ്ങൾ. പത്മവിഭൂഷൺ, സരസ്വതി സമ്മാൻ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം തുടങ്ങി നിരവധി ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. പ്രശസ്ത എഴുത്തുകാരി മാധവിക്കുട്ടി ബാലാമണി അമ്മയുടെ മകളാണ്. ഭാരതം തദ്ദേശീയമായി വികസിപ്പിച്ച 4th റിമോട്ട് സെൻസിംഗ് ഉപഗ്രഹമായ IRS-1D വിജയകരമായി വിക്ഷേപിച്ചത് 1997 സെപ്റ്റംബർ 29. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് ISRO ഈ ഉപഗ്രഹം വിക്ഷേപിച്ചത്. ഇസ്രോയുടെ വിശ്വസ്ത വിക്ഷേപണ വാഹനമായ PSLV-C1 ഉപയോഗിച്ചായിരുന്നു ഇതിന്റെ വിക്ഷേപണം. PSLV റോക്കറ്റിന്റെ ആദ്യത്തെ ഔദ്യോഗിക പ്രവർത്തന വിക്ഷേപണം കൂടിയായിരുന്നു ഇത്. കൃഷി, വനസംരക്ഷണം, ഭൂഗർഭജല നിർണയം, നഗരാസൂത്രണം, ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലകളിലെ ആവശ്യങ്ങൾക്കാണ് ഈ ഉപഗ്രഹം പ്രധാനമായും വിവരങ്ങൾ നൽകിയിരുന്നത്. ഏകദേശം 3 വർഷത്തെ പ്രവർത്തന കാലാവധി പ്രതീക്ഷിച്ചിരുന്ന IRS-1D 12 വർഷത്തിലധികം മികച്ച രീതിയിൽ സേവനമനുഷ്ഠിച്ച ശേഷം 2010 ജനുവരിയിലാണ് ഇതിന്റെ ദൌത്യം ഔദ്യോഗികമായി പൂർത്തിയാക്കിയത്. എല്ലാ വർഷവും സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നു. ഹൃദ്രോഗങ്ങളെക്കുറിച്ചും അവ തടയേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ആഗോളതലത്തിൽ ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനാണ് ഈ ദിവസം നീക്കിവച്ചിരിക്കുന്നത്. വേൾഡ് ഹാർട്ട് ഫെഡറേഷനാണ് ഈ ദിനാചരണത്തിന് നേതൃത്വം നൽകുന്നത്. 2000 ആദ്യമായി ലോക ഹൃദയ ദിനം ആചരിച്ചത്. ആദ്യകാലങ്ങളിൽ സെപ്റ്റംബറിലെ അവസാനത്തെ ഞായറാഴ്ചയായിരുന്നു ഈ ദിനമെങ്കിലും 2011 മുതൽ ഇത് കൃത്യമായി സെപ്റ്റംബർ 29 മാറ്റി. പുകവലി നിർത്തുക, ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക, വ്യായാമം ചെയ്യുക തുടങ്ങിയ ലളിതമായ ജീവിതശൈലി മാറ്റങ്ങളിലൂടെ ഹൃദയാരോഗ്യം എങ്ങനെ സംരക്ഷിക്കാമെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് ലക്ഷ്യം. ലോകമെമ്പാടുമുള്ള മരണങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഹൃദ്രോഗങ്ങളാണ്. കൃത്യമായ മുൻകരുതലുകളിലൂടെ ഇതിൽ ഭൂരിഭാഗവും തടയാനാകും എന്നതാണ് ഈ ദിനം നൽകുന്ന പ്രധാന സന്ദേശം. എല്ലാ വർഷവും സെപ്റ്റംബർ 29 ഭക്ഷണനഷ്ടത്തെയും പാഴാക്കലിനെയും കുറിച്ചുള്ള അന്താരാഷ്ട്ര ബോധവൽക്കരണ ദിനം ആചരിക്കുന്നത്. ആഗോളതലത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭക്ഷണത്തിന്റെ വലിയൊരു പങ്ക് വിപണിയിലെത്തുന്നതിന് മുൻപോ അല്ലെങ്കിൽ ഉപഭോക്താക്കളുടെ കൈകളിൽ എത്തിയ ശേഷമോ പാഴായി പോകുന്നുണ്ട്. ഇത് തടയാനും പരിസ്ഥിതിയെ സംരക്ഷിക്കാനും ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയാണ് 2020 മുതൽ ഈ ദിനം ആചരിക്കാൻ തീരുമാനിച്ചത്. അണുബോംബിന്റെ നിർമ്മാണത്തിലേക്ക് നയിച്ച ആദ്യത്തെ ന്യൂക്ലിയർ റിയാക്ടർ വികസിപ്പിച്ച പ്രശസ്ത ഇറ്റാലിയൻ അമേരിക്കൻ ഭൌതികശാസ്ത്രജ്ഞൻ എൻറിക്കോ ഫെർമി 1901 സെപ്റ്റംബർ 29 ജനിച്ചത്. ന്യൂക്ലിയർ യുഗത്തിന്റെ വാസ്തുശില്പി എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹത്തിന്

0: 1938 ഭൗതികശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു. ക്വാണ്ടം തിയറിയിലും അറ്റോമിക് ഫിസിക്സിലും വിപ്ലവാത്മകമായ കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹം നടത്തി. മാൻഹട്ടൻ പ്രൊജക്ടിൽ സുപ്രധാന പങ്കുവഹിച്ച ശാസ്ത്രജ്ഞരിൽ ഒരാളായിരുന്നു അദ്ദേഹം. 1954 നവംബർ 28 അദ്ദേഹം അന്തരിച്ചത്.
1: ചരിത്രത്തിൽ ഇന്ന്
2: ഒക്ടോബർ 2 മുതൽ 8 കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
3: സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 5 പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
2: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
3: ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ 2-3 തീയതികളിൽ നടക്കും.
2: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിംഗ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
3: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
4: മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ വരികളെഴുതി, കെ ജെ ജോയ് ഈണം നൽകി, പി സുശീല പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഇവൻ എന്റെ പ്രിയപുത്രൻ.

0: കാര്യത്തിൽ കേരളം ഇന്ന് 5-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഹസ്ബൻഡ് വൈഫ് ഡിസ്കോർഡ്സ്, ഫാമിലി ഇഷ്യൂസ്. ഈ ഹസ്ബൻഡ് വൈഫ് ഡിസ്കോർഡ്സ് ഒക്കെ വരുന്ന കേസിനകത്ത് നമ്മൾ പലപ്പോഴും ഈ സൂയിസൈഡ് കേസസിലോട്ട് പുറകെ പോകുമ്പോൾ കാണാറുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരാൾ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ റിജക്ഷൻ അനുഭവിക്കുകയാണ്. ഒരു പാർട്ട്ണർ ചിന്തിക്കുകയാണ്, അയ്യോ എന്നെ വേണ്ടാന്ന് വെച്ചല്ലോ, എന്നെ ഉപേക്ഷിക്കാൻ അയാൾക്ക് കഴിഞ്ഞല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടും, പിന്നെ ചിലപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സൂയിസൈഡ് അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആള് എന്നെ ഓർത്ത് റിപ്പെൻറ്റ് ചെയ്യട്ടെ. ഇങ്ങനെ പല തോട്ട്സ് ആയിരിക്കും സൂയിസൈഡ് ചെയ്യുന്ന ആളുടെ ഒരു മൈൻഡിലോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. മെയിൻ റീസൺസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ 2-3 കാരണങ്ങളാണ്. അടുത്തതായിട്ട് ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്ന ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഡിസീസാണ്, രോഗങ്ങൾ. രോഗങ്ങളുടെ സ്ട്രെസ് കൊണ്ട് ഒരാള്, ഞാൻ ഇങ്ങനെ ഒരു രോഗിയായി, എനിക്ക് ഇത്ര ഇഷ്യൂസ് ഉണ്ട്, ഇനി എനിക്ക് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമോ, ഞാൻ വളരെ നല്ല രീതിയിൽ സൊസൈറ്റി നടന്നിട്ടുള്ള ഒരാളാണ്, അപ്പൊ ഇനിയിപ്പോ എന്റെ ഒരു വേഴ്സ് സിറ്റുവേഷൻ എനിക്ക് സൊസൈറ്റിയുടെ മുമ്പിൽ കാണിക്കേണ്ടി വരുമോ, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാരണങ്ങൾ കൊണ്ട് ഈ സൂയിസൈഡിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് വരുന്ന റീസൺ എന്ന് പറഞ്ഞാൽ മെന്റൽ ഡിസോർഡേഴ്സ് ആണ്. മെയിൻ റീസൺ ഇസ് ഡിപ്രഷനാണ്. ഡിപ്രഷൻ ഒരു ലെവൽ വരെ ട്രീറ്റബിൾ അല്ല, അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തിയില്ലെങ്കിൽ ദാറ്റ് മേ ലീഡ് ടു ഈ സൂയിസൈഡിൽ ഇതിലോട്ട് കൊണ്ടെത്തിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ എന്താണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ്? എന്തോ ഈ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ്സിനകത്ത് എന്തൊക്കെ വരും? നമ്പർ 1 ഇസ് ഡൊമസ്റ്റിക് വയലൻസ്. ഡൊമസ്റ്റിക് വയലൻസ് എന്ന് വെച്ചാൽ വീട്ടിനകത്ത് ഇപ്പൊ ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് ആയിരിക്കും. അപ്പോൾ ഈ പറയുന്ന പാർട്ട്ണറിനെ നിരന്തരം ഫിസിക്കൽ ഹാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ലെവൽ വരെ അവർ വിസ്റ്റാൻഡ് ചെയ്യാൻ നോക്കും, പിന്നീട് അവർ തന്നെ വിചാരിക്കും ഇങ്ങനെ അടി കൊള്ളാനായിട്ട് ഞാൻ എന്തിനെങ്ങനെ കിടക്കുന്നത്, ഐ എം എ യൂസ്ലെസ് പേഴ്സൺ, എന്നെ ആർക്കും വേണ്ട, ഞാൻ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടൊരു പേഴ്സണാണ്, എന്റെ ആവശ്യം ആർക്കും ഇല്ല. ഇങ്ങനെയൊക്കെ ഉള്ള കാരണങ്ങൾ സൂയിസൈഡിലേക്ക് ലീഡ് ചെയ്യാം. അടുത്തതായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു റീസണാണ് ബുള്ളിയിങ്. എന്താണ് ഈ ബുള്ളിയിങ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ബുള്ളിയിങ് എപ്പോഴും കാണാറുള്ളത് ഈ അഡോളസന്റ് അല്ലെങ്കിൽ കൗമാരക്കാരുടെ ഏജിലും സ്ത്രീകളുടെ സൂയിസൈഡ് കേസസ്സാണ് നമ്മൾ ഈ ബുള്ളിയിങ് കാണുന്നത്. അതായത് ചിലപ്പോൾ വല്ല റിലേഷൻഷിപ്പിലോട്ട് പോയിട്ടുണ്ടാവും, പക്ഷേ റിലേഷൻഷിപ്പിലോട്ട് പോയിട്ട് ഇവർ തമ്മിലുള്ള കോണ്ടാക്ട്സ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കാര്യങ്ങളെല്ലാം വീഡിയോയിലോ മറ്റോ റെക്കോർഡ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്ന ആള് ത്രെട്ടൻ ചെയ്യുന്നുണ്ടായിരിക്കും, നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്താൽ ഞാൻ ഇത് പുറത്തേക്ക് കൊണ്ടുവരും എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലോട്ട് വരുമ്പോൾ ആള് പേടിച്ചിട്ടായിരിക്കും മിക്കവാറും സൂയിസൈഡിന് ശ്രമിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് കേൾക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, സൂയിസൈഡ് ഒന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ ആരെങ്കിലും ത്രെട്ടൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് ലീഗലായിട്ടുള്ള ഒരുപാട് മെഷേഴ്സ് ഉണ്ട് അത് സ്റ്റോപ്പ് ചെയ്യിക്കാനും, അതിനെ നമുക്ക് പരിധിയിൽ കൊണ്ടുവരാനൊക്കെ ഒരുപാട് മെഷേഴ്സ് ഉണ്ട്. അപ്പൊ ആ ഹെൽപ്പുകൾ തേടുകയും നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് വേണ്ടുന്ന ഹെൽപ്പ്, അത് ഏതാ മെഡിക്കൽ ഹെൽപ്പാണെങ്കിൽ മെഡിക്കൽ ഹെൽപ്പ്, അതല്ല ലീഗൽ ഹെൽപ്പ് വേണമെങ്കിൽ ഇന്നിപ്പോൾ ലീഗൽ ഹെൽപ്പിനായിട്ട് ഫ്രീ ആയിട്ട് ലീഗൽ എയ്ഡ് കൊടുക്കുന്ന ഒരുപാട് ഒരുപാട് സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അപ്പം ഇതൊന്നും കണ്ട് പേടിക്കേണ്ട ഒരാവശ്യവും ഇല്ല. അറിയിക്കേണ്ടവരെ കൃത്യമായിട്ട് അറിയിച്ച് അതിന് വേണ്ട സ്റ്റെപ്പുകൾ എടുക്കാം. അടുത്തതായിട്ട് ഈ സൂയിസൈഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ബേർഡൻ ആണ്. അതായത് സാമ്പത്തികമായിട്ടുണ്ടാകു വരുന്ന ക്രൈസിസ്. ഈ ഫിനാൻഷ്യൽ ക്രൈസിസ് വരുമ്പോൾ ഈ ക്രൈസിസ് വന്ന് എനിക്ക് എന്തെങ്കിലും ഒരു ലീഗൽ ആക്ഷൻ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ സമൂഹത്തിൻ്റെ സൊസൈറ്റി എങ്ങനെ ഫേസ് ചെയ്യും? ഇതിനെക്കാട്ടി നല്ലത് ഒരു സൂയിസൈഡ് ആയിരിക്കും ഇതിലെ ഏറ്റവും ബെറ്റർ ചോയ്സ് എന്നായിരിക്കും സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന ആളിൻ്റെ തീരുമാനം. ഇതൊക്കെയാണ് സൂയിസൈഡിൻ്റെ പ്രധാനപ്പെട്ട കോസസ്.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ആത്മഹത്യാ പ്രവണതയുടെ കാരണങ്ങൾ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നിത്യ PS.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല.
3: സന്തോഷ് വർമ്മ വരികളെഴുതി, അൽഫോൺസ് ജോസഫ് ഈണം നൽകി. കാർത്തിക് പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം സിനിമാ കമ്പനി.

0: മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
2: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർ NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: മാർട്ടി ഹോം നീഡ്സിലെ ബ്രാസ് മേള, മിസ്സിയല്ലേ, കുക്ക്വെയർസ്, പൂജ ആർട്ടിക്കിൾസ്, ഹോം ഡെക്കോർ, എല്ലാ മാർക്കറ്റിലെ കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ടിലും വാങ്ങാം. 5000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്തപ്പോ എനിക്കും കിട്ടി ഡിസ്കൗണ്ട്.
1: ഈ ഓഫർ September 28 മുതൽ October 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: ചുമട് താങ്ങാൻ ജീവിതത്തിന്റെ തെളിമ.

0: ദൈവമേ, ഇതാരാ പണിക്കർ സാറോ? കൂടെ പ്രകാശേട്ടനും ഉണ്ടല്ലോ.
1: കൂടെ കാറിൽ നിന്നിറങ്ങുന്നത് അന്നപൂർണ ചേച്ചിയും അഭയം ഗൗണ്ടറും അമ്മയും ഉണ്ടല്ലോ. അയ്യോ, കൂടെ പോലീസ് യൂണിഫോമിൽ ആരും ഉണ്ടല്ലോ. അടുത്തതിന് എന്താണോ ആവോ.
2: അഭിരാമേ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ?
3: എന്താനു, നീ എന്തൊക്കെയായി പറയുന്നേ? എനിക്ക് എന്ത് പറ്റാൻ? അല്ല, നീ എന്താകെ വിളറി വെളുത്തിരിക്കണേ? ബി കൂൾ.
2: ഞാൻ വിചാരിച്ചു അതൊക്കെ പോട്ടെ. എന്താ പോലീസ്? ബേബി ചേച്ചി പറഞ്ഞത് കേട്ടപ്പോ ഞാൻ വീണ്ടും പേടിച്ചു.
4: അനാമിക, ഇത് ഞാനാണ്, ജയചന്ദ്രൻ.
5: അയ്യോ, ചേട്ടനാണോ?
4: ആ, ഞാനിവിടെ ഒരു പോലീസുകാരനായിട്ടല്ല വന്നത്, പണിക്കർ സാറിന്റെ കുടുംബ സുഹൃത്തായിട്ടാണ്. എന്താ എനിക്കിവിടെ വന്നൂടെ?
5: അയ്യോ, അങ്ങനെ ഒന്നുമില്ല ചേട്ടാ. ഞാൻ അബിയുടെ അടുത്തേക്ക് ഓടിയ സമയം ആളെ നോക്കാൻ വിട്ടു.
6: എവ്വളവ് നാളാച്ചു എല്ലാവരെയും പാത്ത്. ഇന്ത ഊരെയും ഉങ്ങളെയും റൊമ്പ മിസ് പണി വിട്ടപ്പാ.
7: ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത്. എല്ലാവരെയും ഒരുമിച്ച് കണ്ടതിൽ അതിയായ സന്തോഷമുണ്ട്. പക്ഷെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ.
4: പേടിക്കണ്ട ഫാദർ, ഞങ്ങളാരും ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല. പണിക്കർ സാറിൻ്റെ ഈ മടങ്ങി വരവിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവണമെന്നത് എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു.
0: ക്രമസമാധാന പ്രശ്നത്തിൻ്റെ കാര്യം അല്ല സർ, അഭിചേച്ചിക്ക് എന്തോ അപകടം പറ്റിയെന്ന് വിചാരിച്ച് ടൗണിലേക്ക് വണ്ടി വിളിച്ച് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു ഞങ്ങൾ. പെട്ടെന്ന് നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കണ്ടപ്പോൾ ആകെ ഒരു ഷോക്ക്.
8: അഭിരാമിക്ക് അപകടമോ? ഫാദർ, എന്തൊക്കെയാ ഇവിടെ നടന്നത്?
7: ഒന്നുമില്ല പ്രകാശ. അഭിരാമിയെ രണ്ടു മൂന്ന് ദിവസമായി കാണാതിരുന്നപ്പോൾ ചെറിയൊരു ആശങ്ക. അതിൻ്റെ ഇടയ്ക്കാ ടൗണിലൊരു ബസ് അപകടത്തിൻ്റെ വാർത്ത വരുന്നത്. അപ്പൊ പിന്നെ ഊഹിക്കാവല്ലോ ഞങ്ങളുടെ അവസ്ഥ.
9: അല്ല പണിക്കർ സാറേ, ഇതെന്താ ഇപ്പൊ എല്ലാരും കൂടെ ഒരുമിച്ച്?
10: പറയാം ഗംഗാധര, പക്ഷേ അഭിരാമിയെ കാണാതായെന്നല്ലേ ഫാദർ പറഞ്ഞത്. അഭി, നീ ഞങ്ങളോട് ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്.
3: അതച്ചാ, ഈ സംഭവങ്ങളൊന്നും ഞാനും അറിഞ്ഞില്ലല്ലോ.
11: ആ, ഇവിടെ എന്തൊക്കെയോ വലിയ പുകച്ചിലുകൾ നടക്കുന്നുണ്ടല്ലോ. കാര്യങ്ങൾക്കൊന്നും ഒരു വ്യക്തത ഇല്ലാത്തതുപോലെ.
5: ഇനി അന്നപൂർണ ചേച്ചി വലിയ ഡിറ്റക്റ്റീവ് ആകാനൊന്നും നിൽക്കണ്ട. എല്ലാം വ്യക്തമായിട്ട് തന്നെ ഞങ്ങൾ പറയാം.
12: അല്ല, എല്ലാരും ഇങ്ങനെ പുറത്ത് നിന്നാ മതിയോ? അകത്തോട്ട് കയറി വന്ന് സംസാരിക്കാമല്ലോ.
4: എന്നാ പിന്നെ അങ്ങനെ ആകട്ടെ, അല്ലേ പണിക്കർ സാറേ?
10: അതെ
13: ചേച്ചി. ബേബി ചേച്ചി, എന്നാൽ എന്തിനാവും പണിക്കർ സാറൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്? നമ്മളൊക്കെ ഓഡിറ്റിന്റെ പേരിലേ അഭിരാമി ചേച്ചിയെ സംശയിച്ചതൊക്കെ എവരിനി അറിഞ്ഞിട്ടുണ്ടാവോ?
1: അദ്ദേഹം നടങ്ങ് കുട്ടപ്പായി, അവര് കാര്യം പറയട്ടെ. അതിനു മുമ്പ് നീയായിട്ട് ഒന്ന് വിളമ്പി വെക്കാതിരുന്നാ മതി.
4: എന്താണ് ബേബിയും കുട്ടപ്പായും തമ്മിൽ ഒരു സ്വകാര്യം?
0: അതൊന്നുമില്ല സർ. എല്ലാവർക്കും ഉച്ചക്കത്തേക്ക് എന്ത് കരുതുമെന്ന് ബേബി ചേച്ചിയോട് ചോദിക്കായിരുന്നു, അല്ലേ ബേബി ചേച്ചി?
12: അതെ അതെ അതെ.
10: എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നടന്നത്! അഭിരാമിയെ ഇങ്ങോട്ട് അയക്കുമ്പോൾ ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. അനുവിനൊരു നല്ല മെന്റോർഷിപ്പ് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ അവളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. എന്നിട്ട് സംഭവിച്ചതോ?
7: പക്ഷെ അവസാനം കാര്യങ്ങളെല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ പണിക്കർ സാറേ. അനു എത്ര നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററാണെന്ന് ഈ കുറഞ്ഞ സമയം കൊണ്ട് അവൾ തെളിയിച്ചില്ലേ?
8: ഇങ്ങനെ ചാടിത്തുള്ളി നടക്കാൻ മാത്രമല്ല, അനുവിൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാനുള്ള ഒരു സ്പാർക്കുണ്ടെന്ന് ഞങ്ങൾക്ക് പണ്ടേ അറിയാമായിരുന്നു.
11: അതെ അതെ, അനു എത്ര സമർത്ഥമായാണ് ഓണാഘോഷവും മറ്റു പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിയതെന്ന് ഇങ്ങോട്ട് വരുന്ന വഴി അഭിരാമി ഞങ്ങളോടൊക്കെ പറയുന്നുണ്ടായിരുന്നു.
12: എന്തായാലും ഇത്രയും നാൾ കേട്ടറിഞ്ഞ പേരുകാരെയെല്ലാം ഇന്ന് നേരിൽ കാണാൻ കഴിഞ്ഞല്ലോ, അത് തന്നെ വലിയ ഭാഗ്യം.
8: അപ്പോ നമ്മളെല്ലാം ഇവിടെ ഒന്നിച്ചു ചേർന്ന സ്ഥിതിക്ക്

0: എല്ലാവരും കൂടി അച്ഛൻ്റെ പിറന്നാൾ ആഘോഷം ഗംഭീരമാക്കണം.
1: ഏ, പിറന്നാളോ? പണിക്കർ സാറിൻ്റെയോ?
2: ആ അതെ, അച്ഛൻ്റെ 84-ാം പിറന്നാൾ ഗംഭീരമാക്കാനല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ എത്തിയ മാത്രമേ അച്ഛന് തന്റെ യഥാർത്ഥ സന്തോഷം കിട്ടൂ എന്ന് അഭിരാമിയാ പറഞ്ഞേ.
1: ആ വിഷയം കേട്ടപ്പോൾ ഇനക്കം വണ്ണം എന്ന് തോന്നിയത്. 2 നാൾക്കുൾ തിരുമ്പി വരുവേൻ എന്ന് ചൊല്ലിതാൻ അങ്ങിരുന്ന് വന്നേൻ.
3: അതെന്തായാലും വളരെ നന്നായി. 1000 പൂർണ്ണചന്ദ്രന്മാരുടെ വെളിച്ചം കണ്ട ജീവിതത്തിന്റെ അനുഗ്രഹം ഈ നാടിനും ലഭിക്കട്ടെ.
4: ഫാദർ, ജീവിതാവസാനം വരെ ചേർത്ത് പിടിക്കാൻ കുറച്ച് നല്ല മനുഷ്യരും തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിന് സംതൃപ്തി നൽകുന്ന കുറച്ച് ഓർമ്മകളുമുണ്ടെങ്കിൽ അതിലും വലിയൊരു സൗഭാഗ്യം വേറെ എന്താണുള്ളത്? എന്താ ജയചന്ദ്ര, നീ ഒന്നും മിണ്ടാത്തത്?
5: ഒന്നുമില്ല പണിക്കർ സാറേ, ഈ സന്തോഷ നിമിഷങ്ങൾ കണ്ടു നിൽക്കുകയായിരുന്നു. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എപ്പോഴും പറയുമായിരുന്നു, പണിക്കരുടെ കൂടെയുള്ള ഓരോ നിമിഷവും വലിയൊരു അനുഭവമാണെന്ന്. അതെനിക്കിപ്പോൾ നേരിട്ട് മനസ്സിലാകുന്നുണ്ട്.
4: നിന്റെ അച്ഛനും ഞാനും തമ്മിലുള്ള ബന്ധം കേവലം സൗഹൃദമായിരുന്നില്ല ജയചന്ദ്ര, അതൊരു ആത്മബന്ധമായിരുന്നു. നീയിപ്പോൾ ഈ യൂണിഫോമിൽ എന്റെ കൂടെ നിൽക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാവും.
6: എന്തായാലും എന്നോട് പിണങ്ങിയല്ല അഭിരാമി പോയതെന്ന് അറിഞ്ഞപ്പോ തന്നെ എനിക്ക് പാതി സമാധാനായി.
7: എന്നാ അനു, നിന്റെ വാശി കാണാനും കുറുമ്പുകൾ കേൾക്കാനും ഒന്നും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലോ ഞാൻ. നീ സ്വയം ഒന്ന് മാറി ചിന്തിക്കാൻ, ചെറിയൊരു പിൻവാങ്ങല് നല്ലതാണെന്ന് എനിക്ക് തോന്നി. അതേതായാലും നല്ലതായില്ലേ, നിനക്ക് നിന്റെ ഉള്ളിലെ യഥാർത്ഥ സ്നേഹം മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ഇല്ലേ, ഇപ്പോഴും വാളെടുത്തോണ്ട് വരത്തില്ലായിരുന്നോ?
8: ഓ, എന്നാലും നമ്മളെല്ലാം ഇങ്ങനെ പേടിപ്പിക്കണ്ടായിരുന്നു അഭിരാമി.
7: മനുഷ്യർ വിചാരിക്കും പോലെ തന്നെ എപ്പോഴും കാര്യങ്ങൾ നടക്കില്ലല്ലോ ബേബി.
5: ഈ കുടുംബത്തിന്റെയും നിങ്ങളുടെയും ഒക്കെ സ്നേഹവും കൂട്ടായ്മയും കാണുമ്പോൾ സത്യത്തിൽ കണ്ണു നിറയുന്നു. സർവീസ് ലൈഫിൽ ഒരുപാട് സ്വാർത്ഥതകളും പിണക്കങ്ങളും കണ്ടിട്ടുള്ള എനിക്ക് ഇതൊരു വലിയ അനുഭവമാണ്. വ്യക്തിബന്ധങ്ങൾ തകരുന്ന ഈ കാലത്ത് ഇതുപോലുള്ള ഒരുമിക്കലുകൾ അത്യാവശ്യമാണ്.
0: അതെ, ഇനി ഈ കാര്യങ്ങളൊക്കെ അനാമികയുടെ കയ്യിലാണ്.
6: എന്നുവച്ചാ എന്താ പ്രകാശേട്ടൻ ഉദ്ദേശിച്ചത്?
4: എന്നുവച്ചാൽ മോളെ, ഞാൻ കഷ്ടപ്പെട്ട് തുടങ്ങിവച്ച ഈ സ്ഥാപനങ്ങളുടെയും ട്രസ്റ്റിൻ്റെയും സകല ഉത്തരവാദിത്വങ്ങളും ഇനി നിനക്കാണ്. നിന്റെ ചുമലിൽ ഈ ഭാരം സുരക്ഷിതമായിരിക്കുമോ എന്ന് എനിക്ക് ആദ്യം വലിയ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ നീ പ്രാപ്തയാണ് മോളെ, ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും.
6: അച്ഛാ പാടില്ല.
4: ഏ,
6: അഭിജയിച്ചു തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. അവളുടെ അവകാശങ്ങളൊന്നും പിടിച്ചെടുക്കാൻ ഞാൻ ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണം അച്ഛാ.
0: അനു, അഭിക്ക് അഭിയുടേതായ ആഗ്രഹങ്ങളുണ്ട്. അവളുടെ സ്വപ്നങ്ങളിലേക്കും യാത്രകളിലേക്കും പോകാൻ അവളെയും അനുവദിക്കണ്ടേ.
3: ദൈവത്തിൻ്റെ വഴികൾ എപ്പോഴും എത്ര സുന്ദരമാണല്ലേ. മനുഷ്യരിൽ നന്മയും തിന്മയുമുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ളവരിലെയും നമ്മിലെയും നന്മകളെ കണ്ടെത്തി അതിനെ സ്നേഹിക്കുക മാത്രമാണ്.
9: അതെ ഫാദർ, ആ അപകട വാർത്ത കേട്ട് കണ്ണീരണിഞ്ഞ അനുവിന്റെ കണ്ണുകളിൽ ഇനി സന്തോഷവും പ്രകാശവും മാത്രം നിറയട്ടെ.
10: അങ്ങനെ എല്ലാം പൂർണ്ണമായി എന്ന് പറഞ്ഞു പിരിയാൻ പറ്റുമോ?
8: എന്ത് ബാക്കിയുണ്ടെന്നാ ഗംഗാരേട്ടൻ പറയുന്നത്?
10: അല്ല, അഭിരാമിയുടെയും അനാമികയുടെയും കല്യാണക്കാര്യം കൂടി തീരുമാനത്തിലാകാതെ എന്ത് പൂർണ്ണത?
4: അവിടെ ഗംഗാധരന് തെറ്റി. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യം കല്യാണം കഴിക്കൽ മാത്രമാണെന്ന് വിചാരിക്കുന്നത് പഴഞ്ചൻ ചിന്താഗതിയാണ്.
5: ഇങ്ങനെ ആവണം ഓരോ അച്ഛനും. കല്യാണം കഴിക്കണോ വേണ്ടയോ എന്നത് പൂർണ്ണമായും അവരുടെ വ്യക്തിപരമായ തീരുമാനമാണ് ഗംഗാരേട്ട. സ്വയം പര്യാപ്തരായ, സ്വന്തം വഴി തിരഞ്ഞെടുക്കാൻ പ്രാപ്തിയുള്ള സ്ത്രീകളാണിവർ. വിവാഹമല്ല ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ അവസാന വാക്ക്. അവർ പറക്കട്ടെ. നീ
4: അതെ, എനിക്ക് കല്യാണം കഴിക്കണം എന്നവർ പറയുമ്പോൾ നമുക്കത് ആലോചിക്കാം ഗംഗാധര. നിങ്ങളൊക്കെ ഉണ്ടല്ലോ നടത്താൻ.
1: അതെല്ലാം നമുക്ക് ഗംഭീരമാക്കലാം പണിക്കർ സാറേ. തമിഴ്നാട്ടിലിരുന്ന് പുതു ഐറ്റംസ് ഇറക്കുമതി ചെയ്യലാമേ.
11: അല്ല, തൽക്കാലേ ഇന്ന് ചെയ്യേണ്ടതങ്ങ് ചെയ്താലോ.
6: അതെന്താ കുട്ടപ്പായി?
11: എന്താ അനുചേച്ചി, ഒന്നും അറിയാത്ത പോലെ. പണിക്കർ സാറിന്റെ കേക്ക് മുറിക്കണ്ടേ? പ്രകാശേട്ടം ഫുൾ തയ്യാറെടുപ്പിലാണ് വന്നത്.
12: കുട്ടപ്പായിക്ക് പിന്നെ ഭക്ഷണം വിട്ടൊരു കളിയുമില്ല. ഒന്ന് ക്ഷമിക്കണ്ട കുട്ടപ്പായി.
4: കേക്ക് മുറിക്കാം, ഭാഗ്യരഥി നീ ഇങ്ങോട്ട് നിൽക്ക.

0: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
1: രചന റൂബി ബാബു. ശബ്ദം നൽകിയവർ വി ശിവകുമാർ, പി എ ബിജു, ശ്രീകുമാർ മുഖത്തല, എം ശിവകുമാർ, സന്തോഷ് തിരുമല, സന്ദീപ് സുരേഷ്, റൂബി ബാബു, ഐശ്വര്യ, സെവിൽ ജിഹാൻ, സുഷമ അനിൽ, സജി ദേവി, ബിജു കല്ലുവാതുക്കൽ.
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൗഖ്യം.

മധുബാലകൃഷ്ണനും ജിൻഷ നാണുവും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം തത്സമയം ഒരു പെൺകുട്ടി. ഗാനരചന മുരുകൻ കാട്ടാക്കട, സംഗീതം ശരത്.

0: തൊഴിൽ ദർശനം.
1: തൃശൂർ മുളങ്കുന്നത്തുകാവിലുള്ള കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റന്റ് ട്രെയിനിംഗ് കോർഡിനേറ്ററുടെ ഒഴിവിലേക്ക് വാക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു. KSWMP പ്രോജക്ടിൽ തിരുവനന്തപുരത്താണ് ഒഴിവ്. യോഗ്യത MBA എഞ്ചിനീയറിംഗ് ബിരുദം, PG സോഷ്യൽ വർക്ക്, HR അനുബന്ധ വിഷയങ്ങൾ, ഡെവലപ്മെന്റ് സ്റ്റഡീസ്, ലോക്കൽ ഡെവലപ്മെന്റ്, എൻവയോൺമെന്റൽ സ്റ്റഡീസ്, 2 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായം 40 വയസ്സ് കവിയരുത്. യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസലും പകർപ്പും വിശദമായ ബയോഡേറ്റയും സഹിതം KSWMP തിരുവനന്തപുരം പ്രോജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റിൽ September 30 രാവിലെ 10 മണിക്ക് അഭിമുഖത്തിനായി ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.kila.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.kila.ac.in. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ അപ്രന്റീസ്ഷിപ്പിന് ITI, BHSE യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. വിവിധ ട്രേഡ് അല്ലെങ്കിൽ വിഷയങ്ങളിലായി 210 ഒഴിവുണ്ട്. 1 വർഷത്തേക്കാണ് പരിശീലനം. ITI ട്രേഡ് അപ്രന്റീസ് ഒഴിവ് 205, ഇലക്ട്രീഷ്യൻ 31, ഫിറ്റർ 23, വെൽഡർ 31, മെഷീനിസ്റ്റ് 5, ഇലക്ട്രോണിക് മെക്കാനിക് 9, ഇൻസ്ട്രുമെന്റ് മെക്കാനിക് 8, ഡ്രോട്സ്മാൻ 6, മെക്കാനിക് 4, സിവിൽ 2, പെയിന്റർ ജനറൽ മറൈൻ 5, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ 7, ഷീറ്റ് മെറ്റൽ വർക്കർ 23, ഷിപ്പ് റൈറ്റ് വുഡ് കാർപ്പന്റർ വുഡ് വർക്ക് ടെക്നീഷ്യൻ 12, മെക്കാനിക് ഡീസൽ 7, പൈപ്പ് ഫിറ്റർ പ്ലംബർ 23, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് മെക്കാനിക് ടെക്നീഷ്യൻ 1, മറൈൻ ഫിറ്റർ 14. യോഗ്യത 10-ാം ക്ലാസ് ജയവും ബന്ധപ്പെട്ട ട്രേഡിലുള്ള ITI ജയവും നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും. പ്രായം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് 18 വയസ്സിൽ കുറയരുത്. ടെക്നീഷ്യൻ വൊക്കേഷണൽ അപ്രന്റീസ് ഒഴിവ് 5. അക്കൌണ്ടിംഗ് ആൻഡ് ടാക്സേഷൻ അക്കൌണ്ട്സ് എക്സിക്യൂട്ടീവ് 1, ബേസിക് നഴ്സിംഗ് ആൻഡ് പാലിയേറ്റീവ് കെയർ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് 1, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ഓഫീസ് ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് 1, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് ടെക്നോളജി ഇലക്ട്രീഷ്യൻ ഡൊമസ്റ്റിക് സൊല്യൂഷൻ 1, ഫുഡ് ആൻഡ് റെസ്റ്റോറന്റ് മാനേജ്മെന്റ് ക്രാഫ്റ്റ് ബേക്കർ 1. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിലുള്ള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിജയം. പ്രായം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് 18 വയസ്സിൽ കുറയരുത്. ഓൺലൈനായി അപേക്ഷിക്കാം. വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുള്ള മാതൃകയിൽ ഫോട്ടോ, യോഗ്യത, സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി October 8. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cochinshipyard.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.cochinshipyard.in. പശ്ചിമ ബംഗാളിലുള്ള ഗനി ഖാൻ ചൌധരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 7 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും അസോസിയേറ്റ് പ്രൊഫസർ 3, പ്രൊഫസർ 2, അസിസ്റ്റന്റ് പ്രൊഫസർ 1, ട്രെയിനർ 1. ഒഴിവുള്ള വിഷയങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഫിസിക്സ്, സിവിൽ എഞ്ചിനീയറിംഗ്. ഓൺലൈനായി അപേക്ഷിച്ച് ഹാർഡ് കോപ്പി സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് മുഖേന അയക്കണം. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി September 30, ഹാർഡ് കോപ്പി സ്വീകരിക്കുന്ന അവസാന തീയതി October 15. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.gkcit.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.gkcit.ac.in.
0: തൊഴിൽ ദർശനം.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
4: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: യൂസഫ് അലി കേച്ചേരി വരികളെഴുതി, മോഹൻ സിത്താര ഈണം നൽകി. യേശുദാസും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും.

0: സമയം 7 മണി കഴിഞ്ഞ് 55 മിനിറ്റ്.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ. ഫോൺ 9447341484.
3: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.

0: ജോഹന്നസ്ബർഗിൽ ഇന്ത്യക്കാർ അധികവും പാർത്തിരുന്ന സ്ഥലം വെള്ളക്കാരുടെ താമസ സ്ഥലത്ത് നിന്ന് വളരെ വിട്ടിട്ടായിരുന്നു. ചെറ്റപ്പുരകളിലാണ് അവർ പാർത്തിരുന്നത്. അവിടങ്ങളിലെ വൃത്തികേടും ദുർഗന്ധവും ദുസ്സഹമായിരുന്നു. പകർച്ചവ്യാധികൾ എളുപ്പത്തിൽ പടർന്നു പിടിക്കുന്നതിന് പറ്റിയ സാഹചര്യങ്ങളാണ് ആ പ്രദേശത്തുണ്ടായിരുന്നത്. ജനപ്പെരുപ്പം കൊണ്ട് അവിടെ പാർക്കുവാൻ സ്ഥലം ഒട്ടും പോരായിരുന്നു. ശുചീകരണ കാര്യത്തിൽ മുനിസിപ്പൽ അധികൃതർ വേണ്ടപോലെ ശ്രദ്ധിച്ചിരുന്നതുമില്ല. റോഡുകൾ കുറവായിരുന്നു, വെളിച്ചവും പോരായിരുന്നു. പരിതാപകരമായ ഈ സ്ഥിതി നന്നാക്കാൻ നടപടികളെടുക്കുന്നതിന് പകരം ഇന്ത്യക്കാരെ ആ സ്ഥലത്തുനിന്ന് പോകുവാൻ നിർബന്ധിക്കുകയാണ് മുനിസിപ്പൽ അധികൃതർ ചെയ്തത്. സ്ഥലം വൃത്തികേടാക്കുന്നത് ഇന്ത്യക്കാരാകൊണ്ട് അവർ അവിടെ നിന്ന് വിട്ടുപോകണം എന്ന് മുനിസിപ്പൽ അധികൃതർ നിർദ്ദേശിച്ചു. ഈ ഘട്ടത്തിലാണ് ഗാന്ധി ജോഹന്നസ്ബർഗിൽ താമസമാരംഭിച്ചത്. സ്ഥലമൊഴിയുവാനായി നോട്ടീസ് ലഭിച്ച പലരും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനായി കേസ് കൊടുക്കുന്നതിന് ഗാന്ധിയെ സമീപിച്ചു. ആ കേസുകളിൽ നിന്ന് തനിക്ക് ഫീസായി ലഭിച്ച പണം കൊണ്ട് ഒരു ആശുപത്രി പണിയുവാൻ ഗാന്ധി തീർച്ചപ്പെടുത്തി. ഗാന്ധിയുടെ ഈ തീരുമാനം അദ്ദേഹത്തിന്റെ കക്ഷികൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും വലിയ സന്തോഷത്തിന് കാരണമായി. ഗാന്ധി ഭായ് എന്നാണ് അവർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. മാർച്ച് മാസത്തിൽ ഇന്ത്യക്കാർ തിങ്ങിപ്പാർത്തിരുന്ന സ്ഥലത്ത് പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടു. അടുത്തുള്ള സ്വർണ്ണഖനികളിൽ പണിയെടുത്തിരുന്ന നിഗ്രോക്കാരിൽ നിന്നാണ് മഹാമാരി ഇന്ത്യക്കാരുടെ വാസസ്ഥലത്തേക്ക് പകർന്നതെന്ന് മനസ്സിലായി. ആ വർത്തമാനമറിഞ്ഞ ഉടനെ ഗാന്ധി ഇന്ത്യക്കാർ പാർത്തിരുന്ന സ്ഥലത്തെത്തി രോഗികളെ കണ്ടു. അവരെ അവിടെ നിന്ന് നീക്കുവാൻ ആവശ്യമായ ഒരുക്കങ്ങളെല്ലാം ചെയ്തു. ഈ പരിശ്രമത്തിൽ ഗാന്ധിയെ സഹായിക്കുവാനായി ഡോക്ടർ വില്യം ഗോഡ്ഫ്രെയും മദൻജിയും അവിടെ എത്തി. ഒരു ഒഴിഞ്ഞ വീട് കണ്ടുപിടിച്ച് രോഗികളെയെല്ലാം അവിടെ കൊണ്ടുപോയി കിടത്തി. ഈ രോഗികളെയെല്ലാം ശുശ്രൂഷിക്കുന്നതിന് 3 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊട്ടും മതിയായിരുന്നില്ല. കൂടുതൽ ആളുകളെ കിട്ടുവാൻ ശ്രമിക്കുകയായിരുന്നു ഗാന്ധി. തന്റെ ആഫീസിൽ പണിയെടുത്തിരുന്ന 4 ഇന്ത്യക്കാരെ തന്നോടൊന്നിച്ച് രോഗികളെ ശുശ്രൂഷിക്കുന്നതിനായി ഗാന്ധി ക്ഷണിച്ചു. സന്തോഷത്തോടെ അവരും അതിന് പുറപ്പെട്ടു. ആദ്യത്തെ രാത്രി അവർക്കുണ്ടായ അനുഭവം ഭയങ്കരമായിരുന്നു. രോഗികൾക്ക് മരുന്ന് കൊടുത്തും അവരെ ആശ്വാസപ്പെടുത്തിയും ആ കാളരാത്രി അവർ കഴിച്ചുകൂട്ടി. രോഗികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കുവാനും മരുന്നുകൾ ശേഖരിക്കുവാനും ഗാന്ധിയും കൂട്ടുകാരും ശ്രമിച്ചു വരികയായിരുന്നു. ഈ വർത്തമാനം മുനിസിപ്പൽ അധികൃതർ അറിഞ്ഞപ്പോൾ അതവരെ അത്യധികം സന്തോഷപ്പെടുത്തി. ഗാന്ധിയോട് അവർക്ക് കൂടുതൽ മതിപ്പും തോന്നി. ഇന്ത്യക്കാർ പാർത്തിരുന്ന സ്ഥലത്ത് പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടത് പെട്ടെന്നായിരുന്നതുകൊണ്ട് അത് തടുക്കുവാൻ ആവശ്യമായ നടപടികൾ എടുക്കുന്നതിന് മുനിസിപ്പൽ അധികൃതർക്ക് കഴിഞ്ഞിരുന്നില്ല. കുറെ മരുന്നുകളും ബ്രാൻഡിയും ഒരു നഴ്സിനെയും അയക്കുക മാത്രമാണ് അവർ ചെയ്തത്. രോഗികൾക്ക് ബ്രാൻഡി കൊടുക്കുന്നതുകൊണ്ട് പ്രയോജനമുണ്ടെന്ന് ഗാന്ധി കരുതിയിരുന്നില്ല. പ്രകൃതി ചികിത്സയിലാണ് ഗാന്ധി വിശ്വസിച്ചിരുന്നത്. ഡോക്ടർ ഗോഡ്ഫ്രെയുമായി ആലോചിച്ചതിന് ശേഷം 3 രോഗികൾക്ക് പ്രകൃതി ചികിത്സ നടത്തുവാൻ ഗാന്ധി നിശ്ചയിച്ചു. അവരിൽ 2 ആൾക്ക് രോഗശാന്തി ഉണ്ടായി. 1 ആൾ മരിക്കുകയും ചെയ്തു. എന്നാൽ മുനിസിപ്പൽ അധികൃതർ അയച്ച മരുന്നും ബ്രാൻഡിയും കഴിച്ച ബാക്കി 20 രോഗികളും മരിക്കുകയാണുണ്ടായത്. അവരെ ശുശ്രൂഷിച്ചിരുന്ന നഴ്സും ആ രോഗം കൊണ്ടുതന്നെ മരിച്ചു. ഗാന്ധിക്കും അദ്ദേഹം ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നവർക്കും രോഗം പിടിപെടാതിരുന്നത് ആശ്ചര്യമെന്നേ പറയേണ്ടു. ഈ സംഭവം പ്രകൃതി ചികിത്സയിൽ ഗാന്ധിക്കുണ്ടായിരുന്ന വിശ്വാസം പൂർവാധികം കൂടി വരുന്നതിന് കാരണമായി.
1: ഗാന്ധി സ്മൃതി. ആഖ്യാനം എൻ.ജെ. ജോഷിലാൽ. കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: ഇപ്പോൾ സമയം 8 മണി.
3: നമസ്കാരം. പ്രധാന വാർത്തകൾ.
2: കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 1 ആഴ്ചത്തെ അമേരിക്കൻ സന്ദർശനം ഇന്ന് തുടങ്ങും. G20 വാണിജ്യ മന്ത്രിമാരുടെ യോഗത്തിൽ സംബന്ധിക്കുന്ന അദ്ദേഹം വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. റാബി സീസൺ

മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കാൻ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഏകോപിതമായ ആസൂത്രണം, ശാസ്ത്രീയമായ വിലയിരുത്തൽ, കൃഷിയിടങ്ങളിലെ സൂക്ഷ്മമായ മേൽനോട്ടം എന്നിവയിലൂടെ മുന്നൊരുക്കങ്ങൾ സജീവമാക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. CBSE 7-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നൽകിയ ത്രിഭാഷാ പദ്ധതിയിലെ ഇളവ് നിലവിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കും നൽകുന്ന കാര്യം പരിഗണിക്കണമെന്ന് സുപ്രീംകോടതി. കേന്ദ്ര സർക്കാരിനും CBSEക്കുമാണ് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയത്. ഫാസ്ടാഗ് ആനുവൽ പാസ് പുറത്തിറക്കി ഒരു വർഷം പിന്നിടുമ്പോൾ വിതരണം ചെയ്ത പാസുകളുടെ എണ്ണം 1 കോടി കടന്നതായി കേന്ദ്ര ഗതാഗത മന്ത്രാലയം. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 15-നാണ് പദ്ധതി ആരംഭിച്ചത്. സാങ്കേതിക വിദ്യാരംഗത്തെ മാറ്റങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസ രംഗത്തും മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കണ്ണൂർ തോട്ടട ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് 38 തദ്ദേശ ഭരണ വാർഡുകളിൽ ഇന്നലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 58.81% പേർ വോട്ട് രേഖപ്പെടുത്തിയതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ N. ശേഷാദ്രിനാഥൻ. വോട്ടെണ്ണൽ ഇന്ന് രാവിലെ 10 ആരംഭിക്കും. ഇന്ന് ലോക ഹൃദയദിനം. താളം തെറ്റാതിരിക്കട്ടെ, പ്രവർത്തനത്തിന് ഹൃദയം ഉപയോഗിക്കൂ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ജപ്പാനിൽ ഐചി നഗോയ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ഷൂട്ടിംഗ്, അത്ലറ്റിക്സ്, കുറാഷ്, ബോക്സിംഗ് എന്നീ ഇനങ്ങളിലായി ഇന്ത്യ 8 മെഡലുകൾ കൂടി സ്വന്തമാക്കി. പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക് കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരുകയാണ്. ഇനി ഇന്ന് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ചോദ്യമിതായിരുന്നു: ഹൃദയ രക്തക്കുഴലുകളിലെ തടസ്സങ്ങൾ നീക്കാൻ സ്റ്റെന്റുകൾ ഘടിപ്പിക്കുന്ന രോഗികളിൽ കാണപ്പെടുന്ന പാർശ്വഫലങ്ങൾ പൂർണമായും ഒഴിവാക്കുന്ന രീതിയിൽ തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച പുതിയ സ്റ്റെന്റുകൾ ഏതെല്ലാമാണ്? ഉത്തരം: ചിത്ര കോർ, ചിത്ര ടിൻ. നിലവിൽ ലഭ്യമായ സ്റ്റെന്റുകളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയുള്ളതാണ് ചിത്ര കോർ. ആഗോളതലത്തിൽ തന്നെ പുതിയ സംരംഭമായ ചിത്ര ടിൻ മുഗൾ ഭാഗത്ത് ടൈറ്റാനിയം നൈട്രേറ്റ് കൊണ്ടുള്ള സെറാമിക് കോട്ടിംഗ് ഉള്ളതാണ്. ഹൃദയ രക്തക്കുഴലുകളിലെ തടസ്സങ്ങൾ നീക്കാൻ സ്റ്റെന്റുകൾ ഘടിപ്പിക്കുന്ന രോഗികളിൽ കാണപ്പെടുന്ന പാർശ്വഫലങ്ങൾ പൂർണമായും ഒഴിവാക്കുന്ന രീതിയിൽ തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച പുതിയ സ്റ്റെന്റുകളാണ് ചിത്ര കോറും ചിത്ര ടിന്നും.
1: ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
0: യേശുദാസും ചിത്രയും പാടിയ ഗാനമാണിത്. ചിത്രം ഒരു മെയ്മാസ പുലരിയിൽ. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം രവീന്ദ്രൻ.

0: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: കാലം സാക്ഷി.
2: മാതൃത്വത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളെ കവിതകളിലൂടെ മലയാളികൾക്ക് പകർന്നുകൊടുത്ത കവയിത്രിയാണ് ബാലാമണിയമ്മ. 1909 ജൂലൈ 19 പുന്നയൂർക്കുളത്ത് നാലപ്പാട്ട് തറവാട്ടിൽ ജനനം. ഔപചാരിക വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ലാത്ത ബാലാമണിയമ്മയ്ക്ക് വീട്ടിൽ വെച്ച് തന്നെ സംസ്കൃതവും ഇംഗ്ലീഷും പഠിക്കാൻ സാധിച്ചു. ചെറുപ്പത്തിലെ തന്നെ കവിത എഴുതി തുടങ്ങിയ അവരുടെ ആദ്യ കവിതാ സമാഹാരമാണ് കൂപ്പുകൈ. അമ്മ, കുടുംബിനി, സ്ത്രീഹൃദയം, കളിക്കൊട്ട തുടങ്ങി നിരവധി കൃതികൾ അവരെഴുതിയിരുന്നു. ബാലാമണിയമ്മയുടെ തിരഞ്ഞെടുത്ത കവിതകളുടെ സമാഹാരമാണ് സോപാനം. ജീവിതത്തിലൂടെ എന്നൊരു ജീവിത സ്മരണയുമുണ്ട്. മുത്തശ്ശി എന്ന കൃതിക്ക് 1963 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും 1965 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു. 2004 സെപ്റ്റംബർ 29 ബാലാമണിയമ്മ അന്തരിച്ചു.
3: പഴയ കാലവും ഇന്നത്തെയൊക്കെ വളരെ വ്യത്യാസമുണ്ടല്ലോ.

0: തീരെ ജീവിത രീതി തന്നെ മാറിപ്പോയില്ലേ. ഞങ്ങൾക്ക് കുട്ടിക്കാലത്ത് മുത്തശ്ശിമാരുടെ മേൽനോട്ടത്തിലാണ് വളർന്നത്. സദവേ ക്ഷീണിച്ച അമ്മയെ കുട്ടികളുടെ ഭാരമേൽപ്പിക്കാൻ അവർക്ക് മടി തോന്നിയിട്ടുണ്ടാവും. അമ്മയൊത്താണ് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഈശ്വര ഭക്തിയും ഒപ്പമാണ് വളർന്നത്. കവിയായ അമ്മാമൻ അലപ്പാട്ട് മരണമേനു ഞങ്ങളുടെ കളികളിലും പഠിപ്പിലും ഒക്കെ നല്ലോണം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അഹിതമായിട്ടൊന്നും പറഞ്ഞിരുന്നില്ല. അന്നൊക്കെ അമ്പലത്തിൽ പോയി വന്നല്ലാതെ വെള്ളം പോലും ആരും കഴിച്ചിരുന്നില്ല. അമ്മമാർ 11 മണിക്ക് ഊണ് കഴിക്കുള്ളൂ. രാവിലെ ഞങ്ങളും അമ്മാവനും പൊടിയരി കഞ്ഞി കുടിക്കും. ഉപദംശമായിട്ട് നാളികേര സംബന്ധി കായ വറുത്തതും ഉണ്ടാവും. ഇപ്പോൾ ആ സ്ഥാനം ഒക്കെ ഇഡ്ലി ദോശ പുട്ട് വെള്ളപ്പം മുതലായൊക്കെ ആയി. കുടിക്കാൻ ചായ കാപ്പി ബൂസ്റ്റ് ഇങ്ങനെയൊക്കെ മാറി. ചെറിയ കുട്ടികൾക്ക് മുട്ടയും പാലും മാംസാഹാരവും കൊടുക്കാൻ തുടങ്ങി. ജനിച്ച് അധികം ദിവസം കഴിയും മുമ്പേ തന്നെ ഇത്തരം ആഹാരം പാടില്ലാത്തതാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. പഴയ കാലത്തൊക്കെ കുട്ടികൾക്ക് 6 മാസം വരെ മുലപ്പാലാണ് ഭക്ഷണം. ഒരു നേരം കോതമ്പ് വരികയതും കൊടുക്കും. 5 വയസ്സായിട്ടേ എഴുത്തിന് വെക്കാറുള്ളൂ. ദൂരം വിചാരിച്ചിട്ടാവും ഞങ്ങളെ സ്കൂളിലേക്കൊന്നും ആരും അയച്ചില്ല. വീട്ടിലിരുത്തി പഠിപ്പിച്ചു. അതിനാൽ കളിക്കാനും പഠിക്കാനും മറ്റും ധാരാളം സമയവും കിട്ടി. നാട്ടിലെ വലിയ ചെറിയിലാണ് ഞങ്ങളുടെ കുളി. നീന്തിക്കളിച്ചുള്ള കുളി രസകരമായിരുന്നു. വൈകുന്നേരം മേൽക്കഴുകൽ വീട്ടിലെ കുളത്ത് തന്നെ. ചെറിയിൽ വെച്ച് ഞങ്ങൾ സംഗാനിമാരൊത്ത് കഥ പറയും, കവിത പാടും, സമയം കഴിക്കും. ആ കുട്ടിക്കാലം ഇനി വരില്ലല്ലോ എന്ന് എനിക്ക് സങ്കടം തോന്നാറുണ്ട്. അമ്പലയാത്രയും ഞങ്ങൾക്കിഷ്ടമായിരുന്നു. യാത്ര എങ്ങോട്ടും ഇല്ലാത്തതായിരിക്കാൻ കാരണം, അന്ന് റോഡില്ല, ബസ്സില്ല, കാറില്ല, ഒന്നുമില്ല. അതിനാൽ യാത്രയുമില്ല. അകലെ വല്ല ഗുരുവായൂരും പോകണമെങ്കിൽ മഞ്ചലാണ് ഉപയോഗിക്കുക. 4 പേർ വഹിക്കുന്നതായിരിക്കുന്നു ഈ വാഹനം. അതിൽ മലർന്നു കിടന്നുള്ള യാത്ര ഇന്ന് ഓർക്കുമ്പോൾ ഭയമാവും. ഇന്ന് റോഡുണ്ട്, ലൈറ്റുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ആളുകൾ പഴയ വീടുകൾ മാറ്റി ടെറസ് വീടുകൾ ഉണ്ടാക്കി താമസിക്കാനും തുടങ്ങി. പഠിക്കൽ വന്ന് നിൽക്കുന്ന വാഹനങ്ങളിലേക്ക് തന്നെക്കാളും വലിയ പുസ്തകസഞ്ചിയും തോളിൽ തൂക്കി വൃദ്ധന്മാരെ പോലെ കൂനി കൂനി അരുമ മക്കൾ നടന്നു പോകുന്ന കാഴ്ച എങ്ങും കാണാം. വയസ്സായവർക്കത് കണ്ടാൽ വ്യസനം. ഏറി വന്നീടും വാത്സല്യമെന്മകൻ നേഹരുതേ പരാജയം ലോകത്തിൽ എന്ന് പ്രാർത്ഥിച്ച് കണ്ണീരൊപ്പുകയേ ഗതിയുള്ളൂ.
1: ഇന്ന് കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് ബാലാമണിയമ്മയുടെ ശബ്ദം.
2: ഒക്ടോബർ 2 മുതൽ 8 വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
3: സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 5 പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
2: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
3: ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ 2-3 തീയതികളിൽ നടക്കും.
2: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിംഗ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
3: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
4: റഫീഖ് അഹമ്മദ് വരികളെഴുതി ഇളയരാജ ഈണം നൽകി ഹരിഹരൻ പാടിയ ഗാനമിത. ചിത്രം സ്നേഹവീട്.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: നമുക്ക് ചുറ്റും പൂജ ദീപാവലി തിരക്ക് പരിഗണിച്ച് മഹാരാഷ്ട്രയിലെ കുർള എൽ ടി ടിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പ്രതിവാര പ്രത്യേക തീവണ്ടി സർവീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത മാസം 15 മുതൽ നവംബർ 21 വരെ കോട്ടയം വഴിയാണ് സർവീസ് നടത്തുക. കാനറ ബാങ്ക് നടത്തുന്ന സൌജന്യ കമ്പ്യൂട്ടർ പരിശീലനത്തിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പ്ലസ് ടു പാസായ വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 18-നും 25 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അവസരം നൽകുന്നത്. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാം. 9349323676 നമ്പർ ഒരിക്കൽ കൂടി, 9349323676. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലിലെ സയൻസ് പാർക്ക് പദ്ധതിയിൽ പ്രൊജക്ട് എഞ്ചിനീയർ താൽക്കാലിക തസ്തികയിലേക്കുള്ള അഭിമുഖം അടുത്ത മാസം 13-ന് തിരുവനന്തപുരം പട്ടത്തുള്ള ശാസ്ത്രഭവനിൽ നടത്തും. വിശദവിവരങ്ങൾക്ക് www.kscst.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

0: തിരുവനന്തപുരത്തുള്ള കേരള ലോക് ഭവനിൽ ഒക്ടോബർ 21 രാവിലെ വിദ്യാരംഭം സംഘടിപ്പിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കുട്ടികൾക്ക് ഈ ചടങ്ങിൽ വിദ്യാരംഭം കുറിക്കും. ഇതിലേക്ക് അടുത്ത മാസം 12 തീയതിക്ക് മുൻപ് രജിസ്റ്റർ ചെയ്യുന്ന ആദ്യ 50 കുട്ടികൾക്കാണ് അവസരം നൽകുക. വയോജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്ന സ്ഥാപനങ്ങൾക്കും കലാകായിക സാംസ്കാരിക മേഖലകളിൽ കഴിവ് തെളിയിച്ച മുതിർന്ന പൌരന്മാർക്കും സാമൂഹിക നീതി വകുപ്പിന്റെ വയോസേവന അവാർഡിന് പേര് നൽകാം. അടുത്ത മാസം 31 വരെയാണ് പേരു നൽകാൻ അവസരമുള്ളത്. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാം. 0471-2-3-0-6-0-4-0. നമ്പർ വീണ്ടും പറയാം. 0471-2-3-0-6-0-4-0. സ്ഥാപനങ്ങളുടെ 2026-27 കണക്കെടുപ്പ് വർഷത്തേക്കുള്ള ആദായ നികുതി റിട്ടേൺ നൽകാനുള്ള സമയപരിധി ഒക്ടോബർ 31 നിന്ന് നവംബർ 21 വരെ നീട്ടി. നികുതി ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സമയപരിധിയും നീട്ടിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടത് നമുക്ക് ചുറ്റും.
1: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനാണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
2: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ് വെസ്റ്റ് 4 NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.

0: നജീം അർഷാദും ശ്രേയ ഘോഷാലും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം വിമാനം. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ. ഒരറിയിപ്പ്, ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അരുൺ എ ജെ മറുപടി നൽകുന്നു. നിങ്ങൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495565321, 9496596321. അറിയിപ്പ് കഴിഞ്ഞു.
1: പൂജപുര ശ്രീ നാഗരികാവ് ക്ഷേത്രത്തിൽ ആയില്യ മഹോത്സവം, കളമെഴുത്തും സർപ്പം പാട്ടും തുള്ളലും ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
2: ഒന്നാം ഉത്സവം ഒക്ടോബർ 4 ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അന്നദാന സദ്യ, കളമെഴുത്തും സർപ്പം പാട്ടും തുള്ളലും.
1: രണ്ടാം ഉത്സവം ഒക്ടോബർ 5 തിങ്കളാഴ്ച നവഗ്രഹ ശാന്തി ഹോമം, രാഹുഗ്രഹ പൂജ, അന്നദാന സദ്യ.
2: മൂന്നാം ഉത്സവം ഒക്ടോബർ 6 നാഗരൂട്ട് അതിശ്രേഷ്ഠ നാഗപൂജയായ സർപ്പബലി.
1: പൂജകൾ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പുല്ലാമണി ദേവൻ കൃഷ്ണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്നു.
3: നിനക്ക് ഞാൻ ഓണസമ്മാനമായി കാറ് തന്നാലോന്ന് ആലോചിക്കാം.
4: ആര്യശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി. അപ്പൊ കാർ കേട്ടു.
5: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
4: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
6: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
7: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
8: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
0: സമയം 8:30.
9: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
10: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
0: നോവൽ സഞ്ചാരം.
11: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
12: ശരം പോലെ സുലൈമാൻ വീട്ടിൽ ചെന്ന് കയറി. ചാരിവെച്ച വാതിൽ തള്ളി തുറന്നു. വിളക്കിനടുക്കെ താടിക്ക് കയ്യും കൊടുത്ത് ചിന്താമഗ്നയായിരിക്കുകയാണ് ഖദീജ.
13: വന്നോ?
12: അവൾ തട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു.
13: മോളെവിടെ?
12: അവൾ ഇന്ന് അവിടെ തന്നെ കിടക്കാണത്രേ.
13: അപ്പോ ചോറ് വൈക്കണ്ടേ?
12: അവിടുന്നുണ്ടോളും. പിന്നെ നീ ഊണ് കഴിച്ചോ?
13: ഇല്ല, നിങ്ങൾ വരണ്ടേ?
12: എനിക്ക് വിശപ്പ് തോന്നുന്നില്ല. ഒരു പൊടി ബൈച്ചോളി. അവൾ ഭക്ഷണം കൊണ്ടുവന്നു നിരത്തി.

0: നിശബ്ദരായി അപ്പുറത്തും ഇപ്പുറത്തുമിരുന്ന് അവർ ഭക്ഷണം കഴിച്ചു. നിശബ്ദരാണെന്ന് രണ്ടു കൂട്ടരും അറിഞ്ഞില്ല. അകത്ത് അത്ര ബഹളം നടക്കുകയാണ്. അയാൾ നാലുരുള ഉണ്ട് എഴുന്നേറ്റു, കൈകഴുകി അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയാണ്. ഖദീജ ഊണ് കഴിഞ്ഞു വന്നപ്പോഴും അയാൾ നടത്തം തുടരുകയാണ്. അവൾ കിടക്കയിൽ കയറിക്കിടന്നു, അപ്പോഴും നടത്തം തന്നെ.
1: ഇന്ന് കിടക്കണില്ലേ? ഏ, കിടക്കുന്നില്ലേ എന്ന്?
2: കിടക്കാം.
1: നിങ്ങൾക്ക് എന്തായിപ്പോയി? ഇക്ക് കേൾക്കാവുന്ന വച്ചാൽ പറയും. നിങ്ങൾ ഇന്നലെ തുടങ്ങിയതാണല്ലോ തീ പിടിച്ച കൂട്ടിലെ മരുവിന്റെ ചേലിക്ക് കളിക്കാൻ.
2: വിശേഷിച്ചൊന്നുമില്ല ഖദീജ.
1: ഈ ബാക്ക് ഇമ്മിണി നേരായി കേൾക്കാൻ തുടങ്ങിയിട്ട്. എന്താച്ചാല് ഇങ്ങക്ക് എന്നോട് പറഞ്ഞൂടെ, ഞമ്മള് ഇങ്ങടെ ആരാ?
0: സുലൈമാൻ ഖദീജയുടെ മുഖത്തേക്കൊന്ന് നോക്കി നിശബ്ദനായി നോക്കി നിന്നു.
1: നിങ്ങൾ തന്നെ പറയീൻ, അവൾ തുടർന്നു. ഈ ചേലിക്ക് ചൂടും പുകയും എടുത്ത് നടക്കുമ്പോ എന്റെ തിഥി എന്തായിരിക്കും? നിങ്ങളത് ആലോചിക്കുന്നുണ്ടോ? ഇഷ്ടമല്ല ചെല് അതിങ്ങോട്ട് പറഞ്ഞോളി.
0: അവളുടെ ശബ്ദം ഇടറിയിരുന്നു.
2: ഖദീജ,
0: വളരെ മൃദുലമായിരുന്നു ആ ശബ്ദം.
1: നിങ്ങൾ ഇനി ഒരാളെ തന്നെ ആർത്ത്, എന്നാൽ ഇക്ക് കേട്ടൂടെ? എന്നോടല്ലാതെ നിങ്ങൾ ആരോട് പറയൻ? നിങ്ങൾക്ക് ഞാനല്ലാതെ പിന്നെ ആര്? ഇക്ക് നിങ്ങളല്ലാതെ ആര്?
0: ആ കുടുംബിനിയുടെ കണ്ണുകൾ നനഞ്ഞിരുന്നു.
2: ഖദീജ,
0: സുലൈമാൻ അവളോട് ചേർന്നിരുന്നുകൊണ്ട് പറഞ്ഞു, നീ അതൊന്നും അറിയാതിരിക്കുകയാണ് നല്ലത്.
1: എന്തായാലും ഇക്കറിയണ്ടേ, ഞാനീ
0: കരയാതെ നിന്റെ ഗുണത്തിനു വേണ്ടിയാണ് ഞാൻ പറയുന്നത്.
1: നീ കേൾക്കണ്ട, കേൾക്കണം. തൂക്കിക്കൊല്ലുന്ന കാര്യമായാലും സാരി.
0: അയാൾ ഇരിപ്പിൽ നിന്നും എഴുന്നേറ്റു. വീണ്ടും നിശബ്ദനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? എങ്ങനെയാണ് തുടങ്ങേണ്ടത്? അഥവാ തുടങ്ങേണ്ടതുണ്ടോ? ഈ അഴിനീക്കലോടുകൂടി താൻ എന്താവും? തുഴ കൈമോശം വന്ന വഞ്ചിക്കാരന്റെ സംഭ്രമം. തോണി അഴിമുഖത്തേക്ക് കുതിക്കുകയാണ്. അട്ടഹസിച്ച് ചാടിക്കുതിക്കുന്ന തിരമാല കാണാം. മരണം നേരിട്ട് വരുന്നത് കാണുകയാണ്. സുലൈമാന്റെ കുടുംബജീവിതം ഇതോടെ മരിക്കാം.
1: ഞാനൊന്ന് ചോദിച്ചോട്ടെ?
0: ഖദീജ അയാളെ പിടിച്ചു നിർത്തി.
2: എന്താ ഖദീജ?
1: ഇങ്ങളും ബിസുവും ആ പെൺകുട്ടിയും ഒക്കെ പാടെ എന്തിരുത്ത ഒരു ഏടാകൂടം? എന്നോട് പറയീൻ, എന്നെ വിശ്വസിക്കീൻ.
3: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
4: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
5: പൂജ വരെയല്ലേ, വീട്ടിലേക്ക് കുറച്ച് പുതിയ വിളക്കുകളൊക്കെ വാങ്ങണം.
6: വിളക്ക് മാത്രമല്ല, കുക്ക് വെയർസും ഹോം ഡെക്കേഴ്സും ഒക്കെ വാങ്ങാം. അത് മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ട്. എം ആർ പി ഹോം നീഡ്സ് ബ്രാസ് മേട അടിപൊളി. 5000 രൂപയ്ക്ക് മോളിൽ ഷോപ്പ് ചെയ്താൽ ആകർഷകമായ ക്യാഷ് ഡിസ്കൗണ്ട്. ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ സപ്ലൈ. എം ആർ പി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.

0: സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
3: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
0: ഇന്ന് ലോക ഹൃദയ ദിനത്തിൽ ഹൃദയത്തിന്റെ വൈകാരിക ഭാവത്തെ പരാമർശിക്കുന്ന ഗാനങ്ങൾ തൃശൂർ ഫാഷൻ ജുവല്ലേഴ്സ് സ്മൃതിമധുരത്തിൽ കേൾക്കാം. പെട്ടെന്ന് വേദനിക്കാനും പിണങ്ങാനും അതിലും വേഗത്തിൽ പൊറുക്കാനും സ്നേഹിക്കാനും കഴിയുന്ന മാനവ ഹൃദയത്തെക്കുറിച്ച് സുഗതകുമാരി എഴുതിയത് ആദ്യം, അഭയം എന്ന ചിത്രത്തിനുവേണ്ടി വി ദക്ഷിണാമൂർത്തി ഈണം നൽകി, പി സുശീല പാടിയത്.

പോയ വസന്തകാലത്തിന്റെ ഓർമ്മകളുടെ നിറമാല ചാർത്തുന്ന ഒരു ദേവാലയമായി ഹൃദയത്തെ സങ്കല്പിക്കുന്നു ബിച്ചു തിരുമല. ജയവിജയ ഈണം നൽകി യേശുദാസ് പാടിയ ഈ ഗാനം തെരുവുഗീതം എന്ന ചിത്രത്തിലേത്.

0: ഇന്ന് തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരത്തിൽ കേട്ടത് ഹൃദയത്തിന്റെ വൈകാരിക തലത്തെ പരാമർശിക്കുന്ന ഗാനങ്ങൾ.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജോർജ് ഘോഷി സംസാരിക്കുന്നു.
3: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
4: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
5: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.

0: സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
2: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OPIP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
3: ഇന്നീ പരിപാടിയിൽ യോഗയും ഉറക്കവും ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ബിജു ജി.
4: ലോകത്തെ ഏറ്റവും ഭാഗ്യവാന്മാർ ആരാണ് എന്ന ചോദ്യത്തിന് ഒരുപാട് ഉത്തരമുണ്ടെങ്കിലും കിടന്നാൽ ഉടൻ സ്വസ്ഥമായി ഉറങ്ങുന്ന ആളാണ് ഭാഗ്യവാനെന്ന് മഹാപുരുഷന്മാർ സമ്മതിക്കും. ഉറക്കമില്ലായ്മയ്ക്ക് നിരവധി കാരണങ്ങളുണ്ട്. പുതുതലമുറ എന്ന് വിശേഷിപ്പിക്കുന്ന ജെൻസി കുട്ടികൾ നൈറ്റ് ലൈഫ് ഇഷ്ടപ്പെടുന്നവരാണ്. ഇങ്ങനെ ജീവിതശൈലി മനുഷ്യ ശരീരത്തിൽ ജൈവ ഘടികാരത്തിൽ മാറ്റമുണ്ടാക്കുന്നു, പ്രവർത്തനങ്ങൾ താളം തെറ്റിക്കുന്നു. ഉറക്കത്തിന് സഹായിക്കുന്ന മെലാറ്റോണിന്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം ഉറക്കം കുറയുന്നു. മാനസിക സമ്മർദ്ദം, തൊഴിൽ സമയക്രമം, രോഗങ്ങൾ, ലഹരി എന്നിങ്ങനെ പല കാരണങ്ങൾ ഉറക്കമില്ലായ്മയ്ക്ക്

0: ഉണ്ട്. ഉറക്കം തികച്ചും മാനസികമായതിനാൽ യോഗയുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉറക്കത്തിന് സഹായിക്കുന്ന ചില യോഗ മുറകൾ നമുക്ക് പരിചയപ്പെടാം. ശവാസനം, ഉത്താനം ശവമതു ഭൂയന്തു ശയനന്തു മൃദാസനം, മൃദാസനം ശ്രമഹരം ചിത്ത വിശ്രമ കാരണം ഖേരണ്ട സംഹിത. ശവാസനത്തിന്റെ പേരിൽ തന്നെ ഡെഡ് ബോഡി പോലെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നാം എല്ലാം നിരന്തരമായി ഓട്ടത്തിലാണ്. ഇത് കേൾക്കുന്ന സമയത്ത് പോലും ശ്രോതാക്കൾ പലരും ഓഫീസിലോ മറ്റ് ജോലി സ്ഥലത്തേക്കോ പോകുന്ന തിരക്കിലായിരിക്കാം. വിശ്രമം എന്ത് എന്നറിയാതെയുള്ള ഈ ഓട്ടപ്പാച്ചിൽ നാം നിയന്ത്രിക്കണം. ഇനിയും നാം മുന്നോട്ട് പോകുന്നതിന് ശരീരത്തിനും മനസ്സിനും വിശ്രമം ആവശ്യമാണ്. ശവാസനം ചെയ്യുന്ന രീതി നമുക്ക് നോക്കാം. വൃത്തിയും വെടുപ്പും വായു സഞ്ചാരമുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. പായോ തുണിയോ യോഗോ മാറ്റോ ഉപയോഗിച്ചുകൊണ്ട് മലർന്നു കിടക്കുക. ശരീരം മുഴുവൻ പൂർണ്ണമായും അയച്ചിടുക. ശ്വാസം സാധാരണ നിലയിൽ തുടരുക. ഈ സമയം റിലാക്സേഷൻ മ്യൂസിക്കോ ഇഷ്ടമുള്ള ഗാനമോ ചെറിയ ശബ്ദത്തിൽ കേൾക്കാവുന്നതാണ്. 10-15 മിനിറ്റ് കഴിഞ്ഞ് നന്നായി സ്ട്രെച്ച് ചെയ്ത് വലതുവശം ചരിഞ്ഞ് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി എണീക്കുക. ഇനി ബാലാസനം പരിചയപ്പെടാം. വ്യത്യസ്തങ്ങളായ റിലാക്സേഷൻ ടെക്നിക്സുകളുണ്ട്. IRT, DRT, ഇൻസ്റ്റന്റ് റിലാക്സേഷൻ ടെക്നിക്സ്, ഡീപ് റിലാക്സേഷൻ ടെക്നിക്സ്. അതിൽ ഏറ്റവും ലളിതമായ ഒരു വിശ്രമം രീതിയാണ് ബാലാസനം. ബാലിക ബാലന്മാർ കിടന്നുറങ്ങുന്ന രീതിയാണിത്. വലതുവശം ചരിഞ്ഞ് കമിഴ്ന്നു കിടക്കുക. വലത് കൈ മടക്കി എൽ ഷേപ്പിൽ മുകളിലോട്ടും എൽ ഷേപ്പിൽ വലതുകാൽ താഴോട്ടും വയ്ക്കുക. ഇടതുകാൽ നന്നായി നിവർന്നിരിക്കണം. ഒപ്പം ഇടത് കൈ ശരീരത്തോട് ചേർത്ത് താഴോട്ട് അയച്ചിടുക. മുഖം വലത്തോട്ട് ചരിഞ്ഞ് നിലത്ത് ചേർന്ന് കിടക്കട്ടെ. വിശ്രമാസനത്തിൽ ശ്വാസഗതി വളരെ സാവധാനത്തിലായിരിക്കണം. കുറച്ചു കഴിഞ്ഞ് ഇടതുവശം ചരിഞ്ഞ് കിടന്ന് ഇടത് കൈ ഇടതുകാൽ എന്നിവ മുൻപ് ചെയ്തതുപോലെ തന്നെ സാവധാനം ചരിച്ചു വെക്കുക. ഇപ്രകാരം 5-10 മിനിറ്റ് വിശ്രമിക്കുക. ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കാനൊരിടം എന്ന ആശയം പല വിദേശ രാജ്യങ്ങളിലും ഇപ്പോഴും നടപ്പിലാക്കിയിട്ടുണ്ട്. ഓരോ ഉറക്കവും ഓരോ വിശ്രമവും ഉണരുവാനുള്ള ഊർജം നമുക്ക് പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ട് വിശ്രമാസനം വളരെ ഫലപ്രദമായി നാം ഓരോരുത്തരും ചെയ്യേണ്ടതാണ്.
1: യോഗയും ഉറക്കവും, ഇതേക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ ബിജു ജി.
2: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
3: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
4: രണ്ട് പവന് കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st ടാറ്റാ ടിയാഗോ കാർ, 2nd TVS ഇലക്ട്രിക് സ്കൂട്ടർ, 3rd ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
5: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.

0: വയലാറിന്റെ വരികൾ MS ബാബുരാജ് ഈണം നൽകി. യേശുദാസും S ജാനകിയും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം തൊമ്മന്റെ മക്കൾ.
1: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
2: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ, കൂടെ പഠിച്ചാലോ?
3: ഹാപ്പി
1: ബർത്ത്ഡേ ടു യു.
3: ഓ, താങ്ക് യു.
1: ഹലോ,
2: എന്റെ ദൈവം, ഇതാര്? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ലേ. ആരാ ഇത്?
1: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതു.
4: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
1: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
4: 8281-4203-05.
1: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ, 10 മണിക്ക്.
0: നമസ്തേ, അനന്തപുരിയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ONV വരികളെഴുതി ശ്യാം ഈണം നൽകി. വേണുഗോപാൽ, ലതിക, ലേഖ എന്നിവർ പാടിയത്. ചിത്രം പണ്ടു പണ്ടൊരു രാജകുമാരി.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നമസ്തേ അനന്തപുരി ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ ഇഷ്ടയിനങ്ങളുമായി നമസ്തേ അനന്തപുരി വീണ്ടും എത്തും നാളെ രാവിലെ 6-2 അറിയിപ്പുകൾക്ക് ശേഷം. ശുഭദിനാശംസകളോടെ ടി എസ് പ്രീതം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം.
1: സരസ്വതി എന്റർപ്രൈസസിൽ ജോൺസൺ, സുമാനി, കജാരിയ, സെറ വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽ സ്റ്റുഡിയോ.
2: 41st വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
3: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം. സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ശബ്ദമിശ്രണ രംഗത്തെ ശ്രദ്ധേയ സാന്നിധ്യം MR രാജകൃഷ്ണൻ. ഭ്രമയുഗം, എമ്പുരാൻ, ലോക തുടങ്ങിയ മലയാള സിനിമകളിലൂടെയും കാന്താര, പുഷ്പ 2, സലാർ തുടങ്ങിയ വമ്പൻ വിജയ ചിത്രങ്ങളിലൂടെയും ഇന്ത്യൻ സിനിമയിലെ ശബ്ദമിശ്രണ രംഗത്ത് തന്റേതായ ഇടം നേടിയ കലാകാരനാണ് MR രാജകൃഷ്ണൻ. സംഗീത സംവിധായകൻ MG രാധാകൃഷ്ണന്റെ മകൻ കൂടിയായ

0: കുമാർ രാജകൃഷ്ണൻ ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2 തവണയും കേരള തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ 3 തവണയും കർണാടക ആന്ധ്രാപ്രദേശ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ 1 തവണയും സ്വന്തമാക്കിയിട്ടുണ്ട്.
1: നമസ്കാരം, എന്റെ പേര് രാജകൃഷ്ണൻ. ഞാനൊരു ശബ്ദ സംവിധായകനാണ്. ശബ്ദ സംവിധായകൻ എന്ന് പറയുമ്പോൾ സിനിമയിലുള്ള എല്ലാ ശബ്ദങ്ങളും, നിങ്ങൾ കേൾക്കുന്ന എല്ലാ ശബ്ദങ്ങളും റീക്രിയേറ്റ് ചെയ്യുകയും മിക്സ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അത് എത്ര പേർക്ക് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും ഒരു സിനിമ എന്ന് പറയുന്ന ശബ്ദവും വിളിച്ചതും കൊണ്ടാണ് നിങ്ങളെ തിയേറ്ററിൽ എല്ലാ ഇമോഷൻസും ഉണ്ടാക്കി തരുന്നത്. ആ ഇമോഷൻസ് ഉണ്ടാക്കുന്ന കൂട്ടത്തിലൊരാളാണ് ഞാൻ എന്ന് ഒതുക്കി പറയാം. നമസ്കാരം.
2: ഹലോ സർ, നമസ്കാരം.
1: നമസ്കാരം, നമസ്കാരം, പറയൂ.
2: സുഖമായിട്ടിരിക്കുന്നു സർ.
1: സുഖമായിരിക്കുന്നു. പേരെന്താ?
2: ദീപ.
1: ദീപ. എവിടുന്നാ ദീപ?
2: കോട്ടയം തലവലപ്പറമ്പ്.
1: ഓക്കെ,
2: പിന്നെ എന്തൊക്കെയുണ്ട് സാർ വിശേഷം?
1: സുഖമായിട്ടിരിക്കുന്നു.
2: ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ കുറച്ചുനാള് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, ഹൗസ് വൈഫാണ്. പിന്നെ കുറെ ഡാൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു.
1: പാട്ട് പാടുമോ അതോ ഡാൻസ് ആണോ?
2: ഡാൻസിനോട് കമ്പം. പാട്ട് അങ്ങനെ വലുതായിട്ട് വരില്ല, എന്നാലും ഡാൻസിനോട് കമ്പം. എനിക്ക് സാറിന്റെ ബ്രഹ്മയുഗവും രോമാഞ്ചവും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ബ്രഹ്മയുഗം എന്ന ആ മൂവിയാണ്. അതില് സാറ് കൊടുത്തേക്കുന്ന സൗണ്ട് ഒക്കെ പറയാൻ വാക്കുകളില്ല, അത്രയ്ക്ക് നന്നായിട്ടുണ്ട്.
1: താങ്ക് യു സോ മച്ച്. തിയേറ്ററിൽ പേടിച്ചോ? അത് മതി, അത് കേട്ടാ മതി.
2: തീർച്ചയായും. ആദ്യമേ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി പോലെ കാണുന്നത് ഫസ്റ്റ് ടൈമാണ് ഞാൻ അങ്ങനെ കാണുന്നത് തന്നെ. അതിലാ സൗണ്ട് വന്നപ്പോഴേ അവിടെ തീർന്നു. നന്നായിട്ടുണ്ട്, ഒന്നും പറയാനില്ല സാർ, ആ വാക്കുകളൊന്നും ഇല്ല അതിനകത്ത്. പക്ഷെ അത്രയ്ക്ക് അമേസിംഗ് വർക്ക് ആയിരുന്നു സാർ ചെയ്തത്.
1: താങ്ക് യു സോ മച്ച്. വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? എവിടെ എവിടെ വർക്ക് ചെയ്തിരുന്നേ?
2: ഞാൻ ICICയിൽ വർക്ക് ചെയ്തിരുന്നു. പിന്നെ മോൾ ഉണ്ടായപ്പോഴത്തേക്ക് പിന്നെ അത് വിട്ടു.
1: അങ്ങനെ ICICയിൽ വർക്ക് ചെയ്ത് സിനിമയായിട്ട് ബന്ധമില്ലാത്ത ഒരാള് എന്റെ അടുത്ത് ആ സൗണ്ട് ശ്രദ്ധിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ എനിക്കൊരു അവാർഡ് കിട്ടിയതിനേക്കാളും വലുതാണ്.
2: ആ മൂവിയിൽ ശരിക്കും ഡയലോഗ്സിനെക്കാട്ടി കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന സൗണ്ട് അല്ലേ?
1: തീർച്ചയായും
2: എനിക്ക് തോന്നിയതുണ്ട്. രോമാഞ്ചവും അമേസിംഗ് വർക്ക് പറയാനില്ല. ഒരു ഹൊറർ ഫീലിംഗ് ഒക്കെ തരുന്നത്, ഹൊറർ ആണോന്ന് ചോദിച്ചാൽ അല്ല, എന്നാ ഹൊറർ ഫീലിംഗ് ഉണ്ടോന്ന് ചോദിച്ചാൽ അത് ഭയങ്കരമായിട്ടുണ്ട്.
1: അതെ, ഇപ്പൊ ശരിക്കും പറഞ്ഞുണ്ടല്ലോ, എനിക്ക് ഏറ്റവും ഇഷ്ടം ഇത്തരം ഹൊറർ പടങ്ങൾ വർക്ക് ചെയ്യാനാണ്. കാരണം ഹൊറർ പടം ചെയ്ത് കഴിയുമ്പോഴാണ് ഞാനെന്ന് പറഞ്ഞ ഒരാള് സൗണ്ടിന്റെ ഒരാള് ജീവിച്ചിരിപ്പുണ്ടെന്ന് 10 പേർക്ക് തോന്നുന്നത്. കാരണം എപ്പോഴും ഹൊറർ സിനിമ വന്നു കഴിയുമ്പോഴാണ് സൗണ്ട് ഉഗ്രനായിട്ടുണ്ട് എന്നൊരു ഒരു ആരെങ്കിലും പറയും, ഉറപ്പാണ്. അതുകൊണ്ട് എനിക്ക് തന്നെ ഇപ്പൊ ഏത് ഹൊറർ പടം കിട്ടിയാലും, ഇപ്പൊ പിസ എന്ന് പറഞ്ഞൊരു തമിഴിലൊരു ഹൊറർ പടം ചെയ്തിരുന്നു പണ്ട്. അതെ അതെ അതെ, വിജയ് സേതുപതിയുടെ 2-ാമത്തെ സിനിമ. ശരിക്കും പറഞ്ഞാൽ തമിഴിൽ എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ടാക്കി തന്ന പടം. അത്രയും നാൾ ഒരുപാട് പടം ചെയ്തിട്ടുണ്ട്, പക്ഷെ പിസ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓ ഇതാരടാ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടൊരു ഐഡന്റിറ്റി നമുക്ക് കിട്ടിയത്. അതേപോലെയാണ് അനന്തപത്രം. എനിക്ക് എന്റെ ആദ്യത്തെ സിനിമ അപരിചിതനാണ്. അപരിചിതനാണ് മലയാളത്തിലെ ആദ്യത്തെ സിനിമ. അത് ഹൊറായിരുന്നു. അവിടുന്നാണ് എനിക്ക് ഇവന് പണി അറിയാം എന്ന് പറയുന്നൊരു തോന്നൽ ആൾക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റിയത് ആ സിനിമയാണ്. അത് കഴിഞ്ഞ് ഓരോ പ്രാവശ്യം ഇപ്പൊ അനന്തഭദ്രം വന്നു കഴിഞ്ഞപ്പോൾ അടുത്തൊരു മൈൽ സ്റ്റോൺ ആയിരുന്നു. അത് ഹൊറർന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും അനന്തഭദ്രം അതിൻ്റെതായ ഒരു ബ്യൂട്ടിഫിക്കേഷൻ ഉള്ള സൗണ്ട് ഓറിയന്റഡ് ആയിട്ടൊരു സിനിമയാണ് അല്ലേ? ആ കാലഘട്ടത്തിൽ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ സിനിമ അങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞതാ, ഇപ്പൊ അത് കഴിഞ്ഞ പിന്നെ കാന്താര. കാന്താര വന്നപ്പോൾ കുറച്ചുകൂടെ ദൈവികമാണ്
2: എനിക്ക് തോന്നുന്നു. അത് സാറിന്റെ ഈ വർക്ക് ചെയ്യുന്ന ഒരു ഡിഫറെന്റ് വർക്കായിട്ട് എനിക്കത് തോന്നിയത്.
1: അതെ അതെ അതെ,
2: നമ്മള് ഈ ബ്രഹ്മയുഗത്തിന് എന്ന രണ്ടും ഓൾമോസ്റ്റ് ഒരു ദൈവിക പോലെ തന്നെയാണ് സംഭവങ്ങളും, പക്ഷെ രണ്ടും രണ്ട് രീതിയിലാണ്.
1: പക്ഷെ അത് എന്താണെന്നറിയോ, അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് കൂടുതലും സൈലൻസും കാന്താരയ്ക്കകത്ത് കൂടുതലും മ്യൂസിക്കലുമാണ്. മ്യൂസിക് വെച്ചിട്ടാണ് അതിന്റെ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കൂടുതലും നിശബ്ദത കൊണ്ടാണ് അതിന്റെ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇത് രണ്ടു തമ്മിലുള്ള വ്യത്യാസം ശരിക്കും പറഞ്ഞു.
2: ആനിമൽ മൂവിയിൽ എങ്ങനെയായിരുന്നു സാറിന്റെ അത്?
1: എനിക്ക് ആക്ച്വലി, ഞാൻ ആ ഡയറക്ടർ അല്ലേ സന്ദീപ് റെഡ്ഡി വങ്ക, പുള്ളിയുടെ ആദ്യത്തെ സിനിമ അർജുൻ റെഡ്ഡി മുതൽ ഞാൻ അദ്ദേഹത്തിന്റെ സിനിമകൾ വർക്ക് ചെയ്യുന്ന ആളാണ്. അതും ഞാനാ ചെയ്തത്. സോ അത് കഴിഞ്ഞിട്ട് കബീർ സിംഗ് എന്ന് പറഞ്ഞ പടം ചെയ്തു. അത് അർജുൻ റെഡ്ഡി തന്നെ, പുള്ളി ഹിന്ദിയിൽ ചെയ്തത്.
2: അതെ,
1: അപ്പൊ അതിനുശേഷമാണ് അനിമൽ ചെയ്തത്. അപ്പൊ അനിമൽ ചെയ്യുന്ന സമയത്ത് ശരിക്കും പുള്ളി ഈ പറയുന്ന സന്ദീപ് റെഡ്ഡി വെങ്ക ബാക്കി എല്ലാ ഡയറക്ടേഴ്സിൽ നിന്നും വ്യത്യസ്തനാണ്. കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ്. ഭയങ്കര ക്ലാരിറ്റി ഉള്ള ഒരാളാണ് പുള്ളിക്ക്. അത് ചിലപ്പം എക്സ്ട്രീം ഓവർ ദ ബോർഡ് ചിലത് വേണമെന്ന് പറയും, ചിലത് ഭയങ്കരമായിട്ട് ഒന്നും വേണ്ടെന്ന് പറയും. അങ്ങനത്തെ ലെവലിലോട്ട് അങ്ങേ അറ്റവും ഇങ്ങേ അറ്റവും കൂടെ ചിന്തിക്കുന്ന ഒരു ആളാണ്. പിന്നെ പുള്ളി സിനിമ ചെയ്യുന്നതെല്ലാം ശബ്ദം മനസ്സിൽ വെച്ചിട്ടാണ്. സൗണ്ട് ഓൾവേസ് പുള്ളിയുടെ മൈൻഡിൽ വെച്ചിട്ടാണ് പുള്ളി ഷൂട്ട് ചെയ്യുന്നത് പോലും. അപ്പൊ അതിന്റെ അകത്ത് ഒരു പാട്ടുണ്ടല്ലോ, മറ്റേ ഹീറോയുടെ എൻട്രിയിൽ റഹ്മാന്റെ പാട്ടുകൾ വെച്ചിട്ട് ഒരു ബാൻഡ്, ഓർമ്മയുണ്ടോ ആ സീന്? ശരിക്കും പറഞ്ഞാൽ ആ സീൻ വന്നിട്ട് അതിൻ്റെ അകത്തുള്ള ട്രാക്ക് എനിക്ക് ഷൂട്ടിങ്ങിന് മുമ്പേ, അതായത് അനിമലിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പേ എനിക്ക് അയച്ചു തന്നിട്ട് ചോദിച്ചു. ഇത് ആ ട്രാക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലബിൽ കുറേ ഡ്രമ്മേഴ്സ് വെറുതെ ജാം ചെയ്യുക എന്ന് പറയത്തില്ലേ, വെറുതെ വായിക്കുക എന്ന് പറയത്തില്ലേ, അതേപോലെ വെറുതെ വായിച്ച ഒരു ട്രാക്ക് ആരോ യൂട്യൂബിലിട്ടിരുന്നു. ആ യൂട്യൂബിൽ ഇട്ട സാധനം കേട്ടിട്ട് എനിക്കിത് അയച്ചു തന്നു ഷൂട്ടിങ്ങിന് മുമ്പാന്ന് ആലോചിക്കണം. എന്നിട്ട് അയച്ചു തന്നിട്ട് പറഞ്ഞു, രാജ ഞാൻ ഈ ഈ പാട്ട് വെച്ചിട്ടാണ് ഹീറോ ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ പോകുന്നത്, ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതിങ്ങനെ ക്ലീൻ ചെയ്യുന്ന മൊത്തം ഡിസ്റ്റോർട്ടഡ് ആയിട്ട് വൃത്തികേടായിട്ട് ഇരിക്കുന്നത്, സൗണ്ടിങ് വെരി ബാഡ്, പക്ഷേ എനിക്ക് ഇത് തന്നെ വേണം, ഇത് വെച്ചിട്ടാണ് ഞാൻ ഹീറോ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞു. കാരണം പുള്ളി ഇത് ആദ്യം ഇത് കേട്ടിട്ട് അപ്പോഴേ പുള്ളി പ്ലാൻ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു വീക്ഷണം ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതിന്ന് സംസാരിക്കപ്പെടുന്നില്ലേ, അതാണ് പുള്ളിയുടെ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അത്ര വ്യൂ ഉള്ള ഒരു ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഹൈ ഉണ്ട്. അപ്പോൾ എനിക്ക് നാഷണൽ അവാർഡ് കിട്ടി, നാഷണൽ അവാർഡ് കിട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് 50% അല്ലെങ്കിൽ 60% ക്രെഡിറ്റ് ഞാൻ ഡയറക്ടറിന് കൊടുക്കണം. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അല്ല എനിക്ക് ശരിക്കും എനിക്ക് എൻ്റെ ജീവിതം മാറിയത് കാന്താരയാണ്. കാന്താര ആദ്യത്തെ ഭാഗം, ആദ്യത്തെ ഭാഗം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അതിനു മുമ്പും ശേഷവും എന്നുള്ള ഒരു അവസ്ഥ കാന്താര എനിക്ക് ക്രിയേറ്റ് ചെയ്തു. കാന്താര എനിക്ക് ഒരുപാട് ഡോസ് ഓപ്പൺ ചെയ്തു തന്നു ഈ ഓൾ ഇന്ത്യ ലെവലിൽ. എന്നെ ഓൾ ഇന്ത്യ ലെവലിൽ ഒരു ടെക്നീഷ്യനായിട്ട് എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നത്, അത് അത്രയും നാളും ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് പല ഭാഷകളിലായിട്ട്, പക്ഷേ ആ സിനിമകളൊക്കെ ഞാൻ ചെയ്തതാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാക്കി തന്നത് കാന്താരയാണ്.
2: പക്ഷെ എനിക്ക് കാന്താരയെക്കാട്ടി കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയത് ഉടമയുഗമാണ് സർ.
1: കാരണം
2: ഇവിടെ മലയാളം ആയിട്ടാണോ അതോ മമ്മൂട്ടി സാർ അഭിനയിച്ചോണ്ടാണോ അതൊന്നുമല്ല, എനിക്ക് തോന്നുന്നത് അതിലെ ലീഡിംഗ് റോൾ മ്യൂസിക് ആണ്, ആ സൗണ്ട് ആണ്
1: അതിലെ
2: അഭിനയത്തെക്കാട്ടി എനിക്ക് തോന്നുന്നു ആ സൗണ്ട് വെച്ചിട്ടാണ് ആ മൂവി മുന്നോട്ട് പോകുന്നത്.
1: സന്തോഷിക്കുന്നു ഞാൻ.
2: ഇതുപോലെ ഒരുപാട് പ്രോജക്ടുകൾ വരട്ടെ, ഇതുപോലെ നന്നായി ചെയ്യാൻ പറ്റണ.
1: താങ്ക് യു സോ മച്ച്.
2: ഓക്കെ സർ, എനിക്ക് ഉടമയുഗത്തിൽ തന്നെ മറ്റേ ചിന്തേരികൾ ആ പാട്ട് കേൾക്കാൻ താല്പര്യമുണ്ട്.
1: അപ്പം ഗംഭീര സോങ് ആണ്, എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് സോങ് ആണ്. തീർച്ചയായും പ്ലേ ചെയ്യാം.
2: ഓക്കെ സർ, താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: ഒക്ടോബർ 2 മുതൽ 8 വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
3: സംസ്ഥാനതല ഉദ്ഘാടനം 5 ഒക്ടോബർ പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
2: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
3: ജില്ലാതല മത്സരങ്ങൾ 2, 3 തീയതികളിൽ നടക്കും.
2: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിംഗ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
3: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
4: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
0: സരസ്വതി എന്റർപ്രൈസസിൽ ജോൺസൺ, സുമാനി, കജാരിയ, സെറ വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽ സ്റ്റുഡിയോ.
1: 41-ാം വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
5: ശബ്ദ സംവിധായകൻ MR രാജകൃഷ്ണൻ പങ്കെടുക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം തുടരുന്നു.
6: എന്നെ വിളിച്ചവരിൽ കൂടുതലും ബ്രഹ്മയുഗത്തിനെ കുറിച്ചാണ് എല്ലാവർക്കും ചോദിക്കാനുണ്ടായിരുന്നത്. ശരിക്കും ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമയിലോട്ട് ഞാൻ എത്താനായിട്ട് കാരണം എന്ന് പറയുന്നത് രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന ഡയറക്ടർ തന്നെയാണ്. കാരണം ഡയറക്ടറിന്റെ ആദ്യത്തെ പടം ഭൂതകാലം, ഭൂതകാലത്തിലും ഞാൻ ഭാഗമായിരുന്നു. അത് ശരിക്കും പറഞ്ഞ കൊറോണ സമയത്ത് ഭൂതകാലം ചെയ്യുന്നത്. ഭൂതകാലത്തിൽ അതിൻ്റെ അകത്ത് ഒരു പ്രേതം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ കാണിച്ചിട്ടേ ഇല്ല. കാണിക്കാതെ ശബ്ദം കൊണ്ട് മാത്രം ഇത് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ അന്നുണ്ടായിട്ടുണ്ട്. അത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു ട്രാവലായിരുന്നു ഭൂതകാലം. കാരണം പുള്ളിയുടെ ഐഡിയാസും എൻ്റെ ഐഡിയാസും ഞങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ട് കണക്റ്റായ ഒരു സിനിമയാണ്. അത് കഴിഞ്ഞിട്ട് പുള്ളി ഇമ്മീഡിയറ്റായിട്ട് ചെയ്യുന്നതാണ് ബ്രഹ്മയോഗം. ഈ ബ്രഹ്മയോഗത്തിലേക്ക് എത്താനായിട്ട് ഉള്ളൊരു സംഭവം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ചെറിയൊരു ഭാഗം ആവാനായിട്ട് എനിക്ക് പറ്റി. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വയനോട്ടിൽ നിന്നിട്ട് ഒരു ഹൊറർ പടങ്ങൾ മാത്രം ചെയ്യാനായിട്ട് ഒരു പ്രൊഡക്ഷൻ കമ്പനി അവർ തുടങ്ങി, വയനോട് കമ്പനി. ഞാൻ അവരുടെ സിനിമകളെല്ലാം വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അതിൻ്റെ പ്രൊഡ്യൂസർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നമുക്ക് ഒരു നല്ല സ്ക്രിപ്റ്റ് വേണം, ഒരിക്കലും ഒരു നല്ല ഡയറക്ടർ വേണം, ഒന്ന് സജഷൻ തരാമതി. അപ്പം ഞാൻ പറഞ്ഞ പേരിൽ ഞാൻ രാഹുലിൻ്റെ പേരും കൂടെ ഇദ്ദേഹത്തിൻ്റെ അത് പറയുന്നു. ഇദ്ദേഹം വന്നിട്ട് ഇമ്മീഡിയറ്റ് എനിക്ക് നമ്പർ ഇതാ എന്ന് പറഞ്ഞിട്ട് എന്നെ ഒന്ന് കണക്ട് ചെയ്തതാന്ന് പറഞ്ഞു. അപ്പം ഞാൻ രാഹുലിനെ വിളിച്ചിട്ട് രാഹുൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഒന്ന് സംസാരിക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, പിന്നെന്താ ചേട്ടാ ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. ഇമ്മീഡിയറ്റായിട്ട് വിളിച്ചു, ഒരു വൺ ലൈൻ പറഞ്ഞു. അപ്പം തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം തന്നെ എൻ്റെ അടുത്ത് രാഹുൽ വിളിച്ചിട്ട് പറഞ്ഞു, പടം ലോക്കാണ്, നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നീട് വേറൊരു രാഹുലിനെയാണ് ഞാൻ പിന്നെ കാണുന്നത്. അതായത് രാഹുൽ വന്നിട്ട് ഇമ്മീഡിയറ്റ് പറയുന്നതിൻ്റെ അടുത്തൊരു ഞെട്ടിക്കൽ രാഹുൽ പറയുന്നത്, ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു പടം ചെയ്യും. ബ്ലാക്ക് ആൻഡ് വൈറ്റോ? അതൊരു വലിയ ഞെട്ടിക്കലായിരുന്നു. ഒരു ആർക്കും ധൈര്യമില്ലാത്ത കാര്യമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. സോ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പടം ചെയ്യാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എനിക്ക് മനസ്സിലായി രാഹുൽ എന്തൊക്കെയോ ഭയങ്കര പ്ലാനിങ്ങിലാണ് വരുന്നതെന്നുള്ളത്. പിന്നെയാണ് ഇതിൻ്റെ കഥ ഇത് വരുന്നതും ഇതിങ്ങനെ ആണെന്നുള്ളത് അറിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ഇതിൻ്റെ അകത്തുള്ള സൗണ്ട്സ്കേപ്പ് എങ്ങനെ ഉണ്ടാവണം എന്നുള്ളത് ഇതിൻ്റെ അകത്തൊരു നമ്മളൊരു കൂട്ടായ്മയുണ്ട്. ഇപ്പം ഇതിൻ്റെ അകത്ത് സൗണ്ട് എഫക്ട്സ് വേണ്ടി ചെയ്തിരിക്കുന്നത്, സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ജയദേവൻ എന്ന് പറഞ്ഞിട്ടൊരു കക്ഷിയാണ്. ജയദേവനും ഞാനും പിന്നെ ക്രിസ്റ്റോയും, ഈ 3 പേരുടെയും കൂടെയുള്ള ഒരു കോമ്പിനേഷനാണ് പിന്നെ ആ സിനിമയിലുണ്ടായത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മ്യൂസിക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഭയങ്കരമാണ്. മ്യൂസിക്ക് പക്ഷേ എവിടെ വേണ്ടാന്ന് തീരുമാനിക്കത്തില്ലേ, അതാണ് സിനിമയുടെ ബ്യൂട്ടി. അല്ലാതെ മ്യൂസിക്ക് തുടക്കം മുതൽ അവസാനം വരെ മ്യൂസിക് വായിച്ചു പോവാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് വേണ്ടാന്ന് വെച്ച് എൻ്റയർ സൗണ്ടിനൊരു സ്പേസ് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനുണ്ട്. അതൊരു കൂട്ടായ്മയാണ്, ആ കൂട്ടായ്മയിലാണ് അതുണ്ടായി വരുന്നത്. അപ്പം എൻ്റെ മാത്രം ക്രെഡിറ്റായിട്ട് ആ സിനിമയിൽ എനിക്ക് ഒരിക്കലും സൗണ്ട് ഇത്രയും നന്നാവാൻ കാരണം അത് ഞാനാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ, JD, ക്രിസ്റ്റോ ആൻഡ് രാഹുൽ, ഈ 4 പേരും കൂടെ ചേർന്നിട്ടുള്ള ഒരു മാജിക്കുണ്ട്. അതാണ് അവിടെ സംഭവിച്ചത്. അതേ മാജിക്കാണ് ദേസറേ എന്ന് പറഞ്ഞ പടം വന്നപ്പം അവിടെ ഉണ്ടായത്. ഞങ്ങൾ അതേ ഇനിയിപ്പോൾ അടുത്തൊരു മാജിക്ക് നമ്മൾ ഇനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പണിപ്പുരയിലാണ്. ആ പടത്തിൻ്റെ ഷൂട്ട് തുടങ്ങിയിട്ടില്ല, പക്ഷേ അതിൻ്റെ പണിപ്പുരയിലാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം നമ്മളിരുന്ന് സംസാരിക്കുമ്പോൾ ബ്രഹ്മയുഗം എന്ന ആൾക്കാർ പറയുന്നത്

0: കുറച്ചാൾ വർക്ക് ചെയ്ത.
1: ഓ അത് ശരി. ഇപ്പൊ എന്താ ചെയ്യുന്നത് സാർ?
0: വെയിലൊക്കെയായി, 10-11 വയസ്സായി.
1: ഓ
0: ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ചാൾ ഗൾഫിലൊക്കെ പോയി. പിന്നെ ഒരു ബസ് സർവീസ് ഒക്കെ ഉണ്ടായിരുന്നു.
1: കുട്ടികളൊക്കെ?
0: കുട്ടികളെ മൂത്തപുള്ളി ഖത്തറിൽ ജോലി ചെയ്യുന്നു, അയാളുടെ മോൻ ഫോട്ടോഗ്രാഫറാണ്.
1: ഇപ്പൊ സുഖമായിട്ട് സാർ വീട്ടിലിരുന്ന് പാട്ടൊക്കെ കേട്ട് സന്തോഷമായിരിക്കുന്നു അല്ലേ?
0: പഴയ പാട്ടുകളൊക്കെ കേൾക്കുക.
1: തീർച്ചയായിട്ടും പുതിയ തലമുറ പോലും പുതിയ പാട്ടുകൾക്ക് ഒരു ഇതുണ്ട്. അത് കഴിഞ്ഞ അവരുടെ ഒരു മെയിൻ ഇതിൽ കളക്ഷനിൽ പഴയ പാട്ടുകൾ ഇപ്പോഴും എല്ലാവരുടെ ഇതിലും ഉണ്ടാവും. പുതിയ തലമുറ പോലും അത് ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്.
0: ഇപ്പോഴത്തെ പാട്ടല്ലല്ലോ ചെണ്ടയും മേളവും കേട്ടാണ് പോകും.
1: അത് ഇപ്പോഴത്തെ പുതിയ ജനറേഷന്റെ പാട്ടുകൾ, അത് എല്ലാത്തിനും അതിന്റേതായ ഒരു, അതെ അതെ,
0: അത് ഇഷ്ടപ്പെടുന്നു, പല ആൾക്കാർ അത് ഇഷ്ടപ്പെടുന്നില്ല.
1: അതെ, പക്ഷെ പഴയ പാട്ടിന് എപ്പോഴും എപ്പോഴും ഒരു ഭയങ്കര ലൈഫുണ്ട്. കാരണം
0: നല്ലൊരു വാലിയുണ്ട്.
1: പിന്നെ പിന്നെ നമ്മുടെ മലയാളം പാട്ടുകളാണെങ്കിലും ശരി, തമിഴ് പാട്ടാണെങ്കിലും ശരി, ഹിന്ദി പാട്ടാണെങ്കിലും ശരി, എല്ലാത്തിനും പഴയ പാട്ടുകൾക്ക് ഒരു പ്രത്യേക സുഖമാണ്. അത് എപ്പോ കേൾക്കാനും ഒരു ഭയങ്കര വികാരമാണ്. സാറിന്റെ ഏറ്റവും ഫേവറേറ്റ് സോങ് എന്താണ്? മലയാളത്തിലാണോ സാർ പാട്ടുകളൂടെ കേൾക്കുന്നത്, അതോ ഹിന്ദിയിലാണോ തമിഴിലാണോ?
0: ഞാൻ കൂടുതലും യേശുദാസിന്റെ പാട്ടുകളാണ് കേട്ടിട്ടുണ്ട്. ഇപ്പൊ പിന്നെ എം ജി ശ്രീകുമാരൻ സാറിന്റെ കേൾക്കുന്നുണ്ട്.
1: ചിറ്റപ്പന്റെ പാട്ടുകൾ
0: അങ്ങനെ കേൾക്കും. അതെ അതെ, എം ജി സാറ് ആരവത്തിലെ പാട്ടൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. മുക്കുറ്റി തിരുതാളി,
1: മുക്കുറ്റി തിരുതാളി, അതെ അതെ, കാടും പടലും പറിച്ചു കെട്ടിത്ത,
0: പറിച്ചു കെട്ടിത്ത,
1: അത് അതൊരു വലിയൊരു കാലഘട്ടമായിരുന്നു. അത് ഇവരുടെ ഇടയിൽ കൂടെ ജീവിക്കാൻ പറ്റി എന്നുള്ളതാണ് എന്റെ ഭാഗ്യം.
0: അതെ അതെ അതെ, എന്റെയും ഭാഗ്യം അതുകൊണ്ട്. അന്ന് റേഡിയോയിലൊക്കെ സംഗീത പരിപാടിയിലൊക്കെ പാട്ട് പഠിപ്പിക്കുന്ന എം ജി രാധാകൃഷ്ണൻ സാർ
1: ഉണ്ടായിരുന്നല്ലോ
0: ഒരു കാലഘട്ടം.
1: അതെ അതെ, തീർച്ചയായും.
0: അന്ന് കാലം തൊട്ട് നമ്മൾ റേഡിയോ കേട്ടോണ്ടിരിക്കുന്നു.
1: ഇവിടെ ഞാൻ ആകാശവാണിയിൽ എന്നെ വിളിച്ചതിന് കാരണം തന്നെ ഞാൻ ചെയ്ത സിനിമകളോ അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ അവാർഡുകളോ ഒന്നും അല്ല കാരണം. കാരണം ഈ ആകാശവാണി കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് അവർ എന്നെ ഇപ്രാവശ്യം ക്ഷണിച്ചത്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അതെ അതെ അതെ, ശരിക്കും ആകാശവാണി എന്ന് പറയുന്ന ഓഫീസിലേക്ക് എന്നും കയറി വരുന്ന ഒരാളില് കൂട്ടത്തിൽ ഒരാളായിരുന്നു ഞാൻ. എന്റെ ചെറുപ്പത്തിൽ എന്റെ അച്ഛനെ കൊണ്ടുവിടാനും തിരിച്ചു വിളിച്ചോണ്ട് പോകാനും പല പല കാരണങ്ങൾക്ക് ഇവിടെ വന്ന് ചിലപ്പോ ഇവിടെ ഒക്കെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഈ ചില സ്റ്റുഡിയോയിലൊക്കെ കിടന്ന് ഞാൻ ഉറങ്ങിയിട്ടുണ്ട് ആ പ്രായത്തിലേക്ക്.
0: മാധ്യമം എന്ന് പറഞ്ഞാൽ റേഡിയോ മാത്രമല്ല ഉള്ളത്.
1: അതെ അതെ അതെ,
0: കത്തുകൾക്ക് മറുപടിയും പഴയ രാമൻകുട്ടി സാറൊക്കെ റേഡിയോ അമ്മാവനും.
1: അതെ അതെ അതെ, ഓണത്തിന് ഇപ്പൊ കുടുംബം എല്ലാരും കൂടെ ഒരുമിച്ചുണ്ടായിരുന്നു സാർ?
0: ഉണ്ടായിരുന്നു, എല്ലാരും ഇളയമോന്റെ വിവാഹമായിരുന്നു, അപ്പൊ എല്ലാരും കൂടെ കൂടി.
1: അപ്പൊ ഗംഭീര ഓണമായിരുന്നു ഇപ്രാവശ്യം.
0: നല്ല ഓണമായിരുന്നു.
1: ഇപ്പൊ സദ്യ വീട്ടിൽ തന്നെയാണോ അതോ വെളിയിന്ന് പാഴ്സലാണോ?
0: കല്യാണത്തിന്റെ
1: അല്ല, ഓണ സദ്യ ഇപ്പൊ പലപ്പോഴും ഇപ്പോഴത്തെ ഫാഷൻ പാഴ്സൽ മേടിക്കാന്നുള്ളതാണ്.
0: ഓണസദ്യ മേടിക്കുമായിരുന്നു,
1: ഞാൻ പറഞ്ഞില്ലേ?
0: അതാണ് അന്ന് തിരക്കായി പോയി, 700 രൂപയാ ഒരു സദ്യക്ക്.
1: അതെ അതെ, പണ്ടൊക്കെ അങ്ങനെ അല്ലല്ലോ, ഓണസദ്യ പാഴ്സൽ മേടിക്കാന്ന് പറയുന്നൊരു സംഭവമേ ഇല്ലല്ലോ വീട്ടിലുണ്ടാക്കുക എല്ലാരും കൂടെ.
0: കൂട്ടുകുടുംബ വ്യവസ്ഥിതി എല്ലാം മാറിപ്പോയി, അതാണ് ഈ പറ്റിപ്പോയത്. വീടുകളിൽ ആൾക്കാരില്ലല്ലോ, ഒന്നോ രണ്ടോ പേഴ്സൺ മാത്രമേ ഉള്ളൂ. അതിപ്പോ അവരെ കൊണ്ടിപ്പം എല്ലാ കറികളൊന്നും വെക്കാൻ നടക്കത്തില്ല. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. കൂട്ടുകുടുംബമാകുമ്പം ഒരു വീട്ടിൽ 5-8 പേര് കാണും,
1: അവരുടെ
0: കൂടിയൊക്കെ വെക്കും. ആ പോലും മറക്കാൻ ആരുമില്ല, എല്ലാം മേടിക്കല്ലേ.
1: കട്ടപ്പൂ ഇടുന്നത് പോലും അങ്ങനെ ഒരു ചടങ്ങായി മാറി അല്ലേ.
0: കട്ടപ്പൂ ഇടുന്നതൊക്കെ റെഡിമേഡ് സാധനം കൊണ്ട് വെക്കുക.
1: സുഖമായിരിക്കുന്നു, സുഖമായിരിക്കുന്നു സാർ. ഞാൻ ചെന്നൈയിൽ സെറ്റിൽഡാണ്. ഞാൻ ഈ ഒരു പ്രോഗ്രാമായിട്ട് ഞാൻ വേണ്ടത് വന്നതാണ്. അതെ,
0: കുട്ടികളൊക്കെ?
1: എനിക്കൊരു മോളാണ്, മോളിപ്പോ എന്നെ അസിസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ചെയ്യുന്ന അതേ ജോലി, എന്റെ അസിസ്റ്റൻസിൽ ഒരാളാണ് എന്റെ മോള്. ഇപ്പൊ അത് ജോലി ഒരു പടത്തിന്റെ വർക്കുമായിട്ട് ഇപ്പൊ അവള് കൊച്ചിയിലാണ് ഉള്ളത്.
0: എന്നാലും ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഭയങ്കര പാട്ടുകാരായി.
1: അവര് ജനിക്കുമ്പോഴേ അവർക്ക് ഭയങ്കര എക്സ്പോഷർ അല്ലേ സാർ? പണ്ടത്തെ ആൾക്കാരെ പോലെ ഇത്രയും കഷ്ടപ്പെട്ട് ആ ഒരു സംഭവമൊക്കെ കുറഞ്ഞില്ലേ? ഇപ്പൊ ഇപ്പോഴത്തെ എക്സ്പോഷർ, ഇപ്പൊ ജസ്റ്റ് ഒരു ഫോൺ എടുത്ത് സ്വയം പാടി ഓൺലൈനിലിട്ട് അത് നല്ല പാട്ടാണെങ്കിൽ അവർ അടുത്ത ദിവസം മുതൽ പാട്ടുകാരാണ്. സോ അത്രയ്ക്ക് എളുപ്പമാണ് കാര്യങ്ങൾ.
0: 4 വയസ്സുള്ള പിള്ളേരൊക്കെ പാടുന്ന കേട്ടാ നമ്മള് ഞെട്ടിപ്പോ.
1: അതെ അതെ അതെ, പണ്ടും ഉണ്ടായിരുന്നു സാർ, അത് നമ്മൾ അറിയാതെ പോയതാണ്.
0: ആ പണ്ടെന്ന് പറഞ്ഞാൽ ഉയർത്താൻ ആളും ഇല്ലായിരുന്നു, പിന്നെ മീഡിയ ആളില്ലല്ലോ. ഇപ്പൊ മീഡിയ ഉള്ളതാണ്, എല്ലാവരും കാണുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു.
1: അതെ, എന്തായാലും വളരെ സന്തോഷം സാർ, ഇത്രയും സംസാരിക്കാൻ പറ്റുമല്ലോ, അതിന് വലിയ കാര്യം. താങ്ക് യു സോ മച്ച് സാർ.
0: താങ്ക് യു സാർ.
1: താങ്ക് യു.
2: മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത, മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത, കാടും പടലും പറിച്ചു കെട്ടിത്ത, ഊഹോ പാനോടും മയിലാടും മഞ്ചാടിക്കുന്നിന്റെ കാടും പടലും പറിച്ചു കെട്ടിത്ത, കാടും പടലും പറിച്ചു കെട്ടിത്ത, ഊഹോ മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത, കാടും പടലും.

കലയുടെ കല്യാണ കഞ്ഞിക്ക് കൂമനും കുറുമനും ഏറപ്പത്താലം. മാനാം കലയുടെ കല്യാണ കഞ്ഞിക്ക് കൂമനും കുറുമനും ഏറപ്പത്താലം. കാടിനുണങ്ങിയ ചെമ്പുല്ലിൽ വീശുന്നു കൂടൊത്ര കുളിരിന്റെ കാറ്റാടിത്താലം.

0: ലം ലം ലം ലം ലം ലം ലം ലം താലം പൂത്താലം ചെമ്പൂത്താലം ലം ലം ലം.
1: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
2: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
3: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: സരസ്വതി എന്റർപ്രൈസസിൽ സെറ സെനേറ്റർ, ഹക്സ്, ലോകോത്തര ബ്രാൻഡുകളായ റോക്ക, ഗെബറിറ്റ് എന്നീ സാനിറ്ററി വെയറുകളുടെ ഡിസ്പ്ലേ സെന്റർ ഒരുക്കിയിരിക്കുന്നു.
2: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
4: ശബ്ദ സംവിധായകൻ MR രാജകൃഷ്ണൻ പങ്കെടുക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം തുടരുന്നു.
5: ആകാശവാണിയിൽ ശരിക്കും പറഞ്ഞാൽ കുട്ടിക്കാലം മുതലുള്ള എൻ്റെ ഓർമ്മകളുടെ ഒരു സ്പേസാണ് ഈ ആകാശവാണി എന്ന് പറയുന്നത്. കാരണം എൻ്റെ അച്ഛൻ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ ഈ ചിൽഡ്രൻസ് കോറൽ സിംഗിങ് ഒക്കെ ആയിട്ട് അച്ഛൻ എന്തെങ്കിലുമൊക്കെ ഈ പാട്ടുകൾ റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടാവും. അതിന് ഗ്രൂപ്പ് പാടാനായിട്ടായിരുന്നു ആദ്യം വന്നുകൊണ്ടിരുന്നത്. അതിന് മുമ്പ് വരുന്നത് ശരിക്കും അച്ഛൻ്റെ കൈ തൂങ്ങി വെറുതെ വരും, വെറുതെ വന്ന് ഇവിടെ എവിടെയെങ്കിലും മുറി കിടന്ന് ഉറങ്ങും, അച്ഛൻ എന്നെ ഇവിടെ ഇട്ടിട്ട് പോവും. അത് കഴിഞ്ഞ് അച്ഛൻ പെട്ടെന്ന് പോയി വീട്ടിൽ പോയിട്ടായിരിക്കും അയ്യോ എൻ്റെ മോൻ അവിടെ കിടന്ന് ഉറങ്ങുകയാണല്ലേ എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന് എന്നെ കൊണ്ടുപോയ കഥകൾ ഒരുപാടുണ്ട്. അങ്ങനത്തെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ, എൻ്റെ ഓർമ്മയിലില്ല, പക്ഷേ അച്ഛൻ തന്നെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൂടാതെ അച്ഛൻ ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്യാൻ പഠിച്ച സമയത്ത് പിന്നെ ഞാനായിരുന്നു അച്ഛൻ്റെ ഇടക്കാല ഡ്രൈവർ. അപ്പോൾ രാവിലെ വരുമ്പോഴത്തേക്ക് അച്ഛൻ ഇവിടെ വരും, വന്ന് ഒപ്പിടാൻ വേണ്ടി വരും. ഒപ്പിടാൻ വേണ്ടി വന്ന് ഇവിടെ കുറച്ച് നേരം കിടന്ന് കറങ്ങും. അത് കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴത്തേക്ക് ഞാൻ വീണ്ടും വരും, വന്ന് അച്ഛനെ തിരിച്ചിപ്പിക്കുകയുണ്ട്. അപ്പോൾ മിക്ക ദിവസങ്ങളിലും അച്ഛനോട് വരുന്നുണ്ടോ ഞാനും ഉണ്ടാവും. അത് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചതിന് ശേഷം, അത് എൻ്റെ കോളേജ് കാലഘട്ടം. അതുകൂടാതെ ഇവിടെ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഇവിടെ ഉള്ള എല്ലാവരും എൻ്റെ അങ്കിളും ആൻറ്റിയാണ്. എല്ലാ സ്റ്റാഫ്, എനിക്ക് അവരൊന്നും സ്റ്റാഫ്

0: ഉറപ്പായിട്ട് എനിക്ക് ഇതുവരെ അന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇന്ന് ഞാനിപ്പോൾ ഇവിടെ വരുമ്പോൾ ഇതൊരു ഓഫീസാണ് എന്നൊക്കെ ഉള്ള തിരിച്ചറിവ് എനിക്ക് ഉണ്ടെങ്കിൽ പോലും ഇവിടെ കാണുന്നവരൊക്കെ ഇവരൊക്കെ നമ്മുടെ ആൾക്കാർ, നമ്മുടെ ബന്ധുക്കളാണ് എന്ന് തോന്നുന്ന വിധത്തിലാണ് എനിക്ക് ശരിക്കും ആകാശവാണി എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ വരുമ്പോൾ ഉള്ളൊരു മണം പോലും, ആ മണം എനിക്ക് ഈ സ്റ്റുഡിയോ അകത്തോട്ട് ഞാൻ കയറുന്ന സമയത്തൊരു മണം വന്നു. ആ മണം എനിക്ക് എന്തുമാത്രം ഓർമ്മകൾ തന്നു എന്നുള്ളത് എനിക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്കറിയില്ല. അത് വലിയ വലിയ ഓർമ്മകളാണ് എനിക്ക്. ഇവിടെ വെളിയിലൊരു പാർക്കുണ്ട്, ആ പാർക്കിൽ വന്ന് ഇത്ര നേരം എല്ലാ ഏരിയയും ഇവിടെ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. സോ ആകാശവാണി ഈസ് ഓൾവേസ് മൈ സെക്കൻഡ് ഹോം എന്നാണ് ഞാൻ പലപ്പോഴും കരുതുന്നത്. ഹലോ,
1: ഹലോ, നമസ്കാരം സാർ.
0: നമസ്കാരം, നമസ്കാരം, പറയൂ, പേരെന്താ?
1: എന്റെ പേര് ഷീബ എന്നാണ്, ഞാൻ കോട്ടയം ജില്ലയിലെ കുമരകത്തുനിന്നാണ് വിളിക്കുന്നത്.
0: പറയൂ, പറയൂ ഷീബ.
1: ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളിയിലൊക്കെ പങ്കെടുക്കുന്നതാണ്, വനിതകളുടെ ടീമിൽ.
0: ഓ,
1: ഇത്തവണത്തെ മത്സരത്തിൽ സെക്കൻഡ് കിട്ടി.
0: അപ്പൊ ഞാൻ തിരിച്ചങ്ങോട്ട് എനിക്ക് കുറെ സംശയങ്ങളുണ്ട്, ചോദിച്ചോട്ടെ?
1: ആ, തീർച്ചയായിട്ടും ചോദിച്ചോ.
0: ഈ വള്ളംകളി എന്ന് പറയുമ്പോൾ മറ്റേ വലിയ ഒരുപാട് പേര് ഒരുമിച്ച് തുഴയുന്ന അതാണോ, അതോ പെണ്ണുങ്ങളുടെ വള്ളംകളിക്ക് വേറെ ഒരു വ്യത്യാസം ഉണ്ടോ?
1: പെണ്ണുങ്ങളുടെ വള്ളത്തിന് വ്യത്യാസം തെക്കനോടി വള്ളമാണ്, കെട്ട് വള്ളങ്ങളാണ്.
0: ഓക്കെ, അപ്പൊ അത് ഇത്രയും വലിപ്പം ഉണ്ടാവില്ല.
1: ഇല്ല ഇല്ല, ചുണ്ടമ്പള്ളത്തിന്റെ അത്രയും ഇല്ല. 35 വനിതകളും 5 പുരുഷന്മാരും ഇതിനകത്ത്.
0: ഓ, ഇതിനകത്ത് പുരുഷന്മാരുണ്ട്?
1: ഒന്നുണ്ട്, അമ്മ കുളിക്കാൻ 3 ആണുങ്ങളുണ്ട്, പിന്നെ പാട്ട് പാടിത്തരാനും താള ഇട്ട് തരാനും 2 പേര്, അങ്ങനെ മൊത്തം 5 പുരുഷന്മാരുണ്ട് ഇവിടുത്തെ.
0: ചേച്ചി, അപ്പം ഫ്രണ്ട് തുഴയുന്ന ആളാണോ, മിഡിൽ ആണോ, അതോ ബാക്ക് ആണോ, എങ്ങനെയാണ് അതിന്റെ ഒരു?
1: ഞാനൊരു പകുതിക്കിട്ട് താള ഇട്ട് തരുന്ന, ആ പകുതിക്കിട്ട് തുഴയുന്ന. ഞാൻ 20 വർഷമായി നമ്മുടെ പുന്നമടക്കായി തുഴയാൻ പോയിട്ട്.
0: അത്
1: ഫസ്റ്റിലെ ചെന്നത് ഞങ്ങളൊരു പ്രദർശന വള്ളമായിട്ടാണ്. ഞങ്ങൾ ഇവിടുന്ന് ഈ നടുഭാഗം ചുണ്ടെന്ന് പറഞ്ഞ ആ വള്ളത്തേലാണ് ആദ്യമായിട്ട്, പ്രദർശന വള്ളത്തേലാണ് ആദ്യമേ പോയത് 20 വർഷങ്ങൾക്ക് മുന്നേ.
0: ഓ, എനിക്ക് ഇതുവരെ വള്ളംകളി നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ചേച്ചി പറയുമ്പോ എനിക്കത് വള്ളംകളി കാണാൻ പറ്റുന്ന പോലുണ്ട്, പറഞ്ഞോളൂ.
1: വളരെ ഒരു നമ്മൾ കണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇതാണ്, പക്ഷെ നമ്മളത് തുഴയുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള, അതായത് ഒരു ഗെയിം എന്ന് പറയുന്നത് ഇത്രയും അധികം ആൾക്കാർ ഒന്നിച്ച് മത്സരിക്കുന്ന ഒരു മത്സരം വേറെ ഇല്ല. ഇതിപ്പം പുരുഷന്മാരെ ചുണ്ടമ്പള്ളാകുമ്പോ അതിനകത്ത് 100-ൽ കൂടുതൽ ആൾക്കാരാണ് അവിടെ തുഴയുന്നത്.
0: ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അതിൽ കിട്ടുന്ന ഒരു വെൽക്കമിങ് ഇപ്പൊ ചേച്ചി പെണ്ണുങ്ങളുടെ ഇതില് കിട്ടുന്നുണ്ടോ, അതേ അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ടോ?
1: തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്,
0: കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇത്രയും ടൂറിസ്റ്റുകൾ വന്ന് ഒരുപാട് പ്രോത്സാഹനം തരാറുണ്ടല്ലേ?
1: ടൂറിസ്റ്റുകൾ ഒരുപാട് വരും, നമ്മുടെ പുന്നമടക്കായെന്ന് പറഞ്ഞ ആലപ്പുഴ അവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഒരു തുഴയാൻ പറ്റാത്ത ഒരു സംഭവം ഉണ്ടായി. ഞങ്ങളുടെ ഈ വള്ളത്തേൽ ഒത്തിരി മുതിർന്ന 60 വയസ്സ് കഴിഞ്ഞവരാണ് കൂടുതലും, പക്ഷെ കഴിഞ്ഞ വർഷം 60 വയസ്സ് കൂടുതലുള്ളവരെ തുഴയിപ്പിക്കരുന്ന, അങ്ങനെയാണ് ഞങ്ങൾ പിന്മാറി. കൊച്ചു പെമ്പിള്ളേർ ഇപ്പൊ ഇല്ല, കാരണം ഇതുപോലെ ഒരു ഫീലിൽ പോകാനില്ല, അവർക്ക് വള്ളം തുഴയാൻ അറിയാൻ വയ്യ, പഴയ പഴയ ആൾക്കാർക്കാണ്. അപ്പൊ ഞങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറഞ്ഞപ്പം അവസാനം ഗസ്റ്റ് വന്നൊന്ന് ബുക്ക് ചെയ്തവർ തന്നെ പറഞ്ഞു പെണ്ണുങ്ങളുടെ വള്ളം കാണാനാണ് പ്രത്യേകിച്ച് വരുന്നത്, ചുണ്ടമ്പള്ളവും പെണ്ണുങ്ങളുടെ വള്ളവും ഇല്ലെങ്കിൽ ഞങ്ങൾ വരുന്നത് ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഓഫീസുകാർ ഞങ്ങളുമായിട്ട് ഞങ്ങളുടെ ക്യാപ്റ്റനുമായിട്ട് മുട്ടി, അവര് പറഞ്ഞു എന്നാ പെണ്ണുങ്ങൾക്ക് പ്രായത്തിന്റെ ഒന്നുമില്ല തുഴയാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ വർഷം അവിടെ ചെന്ന് ഞങ്ങൾക്ക് എ ഗ്രേഡും ബി ഗ്രേഡും ആ വള്ളങ്ങൾ, വനിതകളുടെ വള്ളം ബി ഗ്രേഡ് വള്ളത്തിലായിരുന്നു കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടി. ഞങ്ങളുടെ വള്ളമായിരുന്നു ഫസ്റ്റ്, കെല്ലിക്കടലിന്റെ വള്ളം. പിന്നെ അതുപോലെ തന്നെ അഷ്ടമുടിക്കായലിൽ തുഴയാൻ പോയി, ഈ ഡിസംബർ മാസമായിരുന്നു അഷ്ടമുടിക്കായലിൽ കഴിഞ്ഞ വർഷത്തെ തുഴച്ചിരുന്നത്. അതിനും ഞങ്ങൾ വള്ളപ്പാട് മുന്നേ, 1.5 വള്ളപ്പാട് മുന്നേ കെല്ലിക്കടലിന്റെ വള്ളമാണ് തുഴഞ്ഞത്, തുഴഞ്ഞ് ജയിച്ചു. ഇനിയും ഉണ്ട് ഞങ്ങൾക്ക്, ഇനിയും മുന്നോട്ട് നവംബർ മാസം അഷ്ടമുടിക്കായലിൽ തുഴച്ചിട്ടുണ്ട്. അതുപോലെ കല്ലറയാറ്റിൽ, അത് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും വനിതകളുടെ വള്ളം ഇല്ല, കുറച്ച് കുറച്ച് സ്ഥലങ്ങളത്തെ ഉള്ളു വനിതകളുടെ വള്ളം.
0: അപ്പൊ ചേച്ചി പറഞ്ഞു വരുന്നത് ഇപ്പോഴത്തെ തലമുറ ഇപ്പൊ ഇല്ല എന്നാണോ പറയുന്നത്, വള്ളംകളി ഇതിലോട്ട് വരുന്നില്ല എന്നാണ് പറയുന്നത്?
1: ആ, പുതിയ പുതിയ പെമ്പിള്ളാരുകൾ ഇതിന് തുനിയുന്നില്ല, അവർക്ക് അത് പറ്റുന്നില്ല, പഴയ ആൾക്കാർ മാത്രമേ ഇപ്പം തുഴയാനുള്ളൂ.
0: അത് വരണം, അത് ചേച്ചിക്ക് പ്രോത്സാഹനം. ഇപ്പൊ ഈ പറയുന്ന പോലെ ഇതേപോലത്തെ പ്രോഗ്രാംസിലൊക്കെ സംസാരിക്കുമ്പോൾ ആൾക്കാർ കേൾക്കുകയും, അങ്ങനെ അല്ലല്ലോ, അത് വരണം, വരാനായിട്ട് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു കേട്ടോ.
1: അത് തന്നെ, പിന്നെ സാറിന്റെ സിനിമയൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ.
0: ഓ, സന്തോഷം,
1: അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എന്റെ കൊച്ചുമക്കൾക്കും ഒക്കെ സാറിന്റെ ആ സിനിമകളൊക്കെ
0: വളരെ വളരെ സന്തോഷം.
1: സംസാരിക്കാൻ ഒത്തേലി വളരെ സന്തോഷം,
0: വളരെ വളരെ സന്തോഷം.
1: ഇന്ന് എനിക്ക് പുഷ്പയിലെ ഒരു പാട്ടിട്ട് വന്നാൽ മതി, സ്വാമി സ്വാമി എന്നുള്ള പാട്ട്.
0: ഉറപ്പായിട്ടും.
1: താങ്ക് യു സാറേ.
0: ശരി.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: രാമേട്ടാ, 100 ഗ്രാം പേട തരൂ.
3: 250 ഗ്രാമിൽ കുറവ് കിട്ടില്ല.
2: അയ്യോ, അതെന്താ?
3: മിനിമം വാങ്ങിയല്ലേ പറ്റൂ.
2: അല്ല ചേട്ടാ, ഇപ്പൊ ബാങ്ക് അക്കൗണ്ട് പോലും മിനിമം ബാലൻസ് ചോദിക്കാറില്ല.
4: ബാങ്ക് അക്കൗണ്ട് മിനിമം ബാലൻസ് ഇല്ലാതെ?
2: അതെ, ബേസിക് സേവിംഗ്സ് ബാങ്ക് ഡിപ്പോസിറ്റ് അക്കൗണ്ട്, അതായത് BSBD അക്കൗണ്ട്. ഇതിൽ മിനിമം ബാലൻസ് വേണ്ട, പക്ഷെ ഗുണങ്ങൾ ഒരുപാടുണ്ട്. ATM കം ഡെബിറ്റ് കാർഡ്, മൊബൈൽ ആൻഡ് ഇന്റർനെറ്റ് ബാങ്കിംഗ്, പാസ്ബുക്ക്, ചെക്ക് ബുക്ക് എല്ലാം ലഭിക്കും. അതും ഒരു ചാർജും ഇല്ലാതെ.
3: അത് കൊടുത്തേക്ക്.
5: RBI പറയുന്നു, BSBD അക്കൗണ്ട് മിനിമം ബാലൻസ് വേണ്ട, മാക്സിമം സൗകര്യങ്ങൾ ഉറപ്പ്.
6: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
7: ശബ്ദ സംവിധായകൻ MR രാജകൃഷ്ണൻ പങ്കെടുക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം തുടരുന്നു.
8: ഹലോ,
9: നമസ്കാരം.
8: എന്റെ പേര് കമൽ.
9: കമൽ,
8: ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്ന് വിളിക്കുന്നത്. ഞാനൊരു ബഡ്ജറ്റ് മ്യൂസീഷ്യൻ ആണ്.
9: ഓ, അപ്പൊ ഡബിൾ നമസ്കാരം.
8: ഞാൻ ഷോർട്ട് ഫിലിംസിന് ഞാൻ സ്കോർ ചെയ്യാം. അപ്പം ഞാൻ സ്കോർ ചെയ്യുമ്പം എനിക്ക് ചില സീനൊക്കെ വരുമ്പം അവിടെ എങ്ങനെ അവിടെ മ്യൂസിക്

0: കിട്ടണമെന്നുണ്ടെങ്കിൽ എങ്ങനെ അത് ക്രാക്ക് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ചിലപ്പോൾ സ്റ്റക്കാവും. ഭയങ്കര അത് ആലോചിച്ചിട്ട് ഭയങ്കര ബോൺ ഔട്ട് ആവും.
1: പിന്നെ
0: ഫറ്റീഗായി കുറെ നാള് ബ്രേക്ക് എടുത്തായിരിക്കും അത് ചെയ്യുന്നത്. സാറിന് ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ടോ?
1: തീർച്ചയായിട്ടും. ഇതെന്തുകൊണ്ട് ഒരു ക്രിയേറ്ററിന് വരുന്ന ഒരു മൈൻഡ് ബ്ലോക്ക് ആണത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ എത്ര നാളായി മ്യൂസിക് ചെയ്യാൻ തുടങ്ങിയിട്ട്?
0: 5-6 വർഷമായി.
1: 5-6 വർഷമായി. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വരുമോ ഈ മൈൻഡ് ബ്ലോക്ക്? അതോ ലൈക്ക് ചില സിറ്റുവേഷൻസിൽ ചില സീൻസ് ചെയ്യുമ്പോഴാണോ സംഭവിക്കുന്നത്?
0: ചില സീൻസ് ചെയ്യുമ്പോഴാണ് അങ്ങനെ കൂടുതലും വരാറുള്ളത്.
1: അല്ല, ഒരു മ്യൂസിഷ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാല് അതിന്റെ ബാക്ക് ബോൺ ആണ്. ഇപ്പൊ ഏതൊരു കണ്ടന്റ് ആണെങ്കിൽ പോലും മ്യൂസിക് എന്ന് പറയുന്നത് ഒരു ആ ഒരു കണ്ടന്റിന്റെ നട്ടെല്ല് തന്നെയാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എൻറ്റയർ ഒരു സീനിന്റെ ഇമോഷൻസ് ഇറ്റ് ഇസ് ഇൻ യുവർ ഫിംഗേഴ്സ്. നിങ്ങളുടെ വിരലിലാണ് ആ ഇമോഷൻ നിൽക്കുന്നത്. ആ ഒരു ഒരു ഒരു സീനിനെ എങ്ങനെ വേണമെങ്കിലും അതിനെ മാറ്റാം. ഒരു സീനിന് തന്നെ എൻ്റെ അടുത്ത് പ്രിയദർശൻ ഉണ്ടല്ലോ, ഡയറക്ടർ പ്രിയദർശൻ, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു സീനിൽ ഇപ്പം 5 ക്യാരക്ടർ ഉണ്ടെങ്കിൽ 5 ക്യാരക്ടറിനും 5 പെർസ്പെക്റ്റീവ് ഉണ്ട് അല്ലേ? അതായത് ഒരാള് വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കിയിട്ട് നിൽക്കുകയായിരിക്കും, ഒരാള് മറ്റേയാളെ കണ്ട് പേടിച്ച് നിൽക്കുകയായിരിക്കും, ഒരാള് വേറൊരു ഇമോഷനിൽ നിൽക്കുകയായിരിക്കും, വീട്ടിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും. സോ ഇങ്ങനെ ഒരാൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇത് നിങ്ങൾ ആരുടെ മൂഡിൽ പോകണം, ആരുടെ എക്സ്പ്രഷൻസിലാണ് നിങ്ങൾ മ്യൂസിക് ചെയ്യുക? വലിയൊരു ചോദ്യമല്ലേ അത്? നമുക്ക് ഒരിക്കലും ഒരാളെ മാത്രം, ഇപ്പോൾ ഒരു അത് നിൽക്കുന്ന ഒരാളുടെ വിഷമത്തിന് മ്യൂസിക് ഇടാൻ പറ്റുമോ? പറ്റത്തില്ല. ഒരാളുടെ സന്തോഷത്തിന് മ്യൂസിക് ഇടാൻ പറ്റുമോ? പറ്റത്തില്ല. സോ ദേർ ഇസ് 2 ഓപ്ഷൻസ്. ഒന്നെങ്കിൽ അവിടെ ഒരു ജനറലായിട്ട് ഒരു മ്യൂസിക് പ്ലേ ചെയ്യുക അല്ലേ, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ എന്താണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് ഒരു മ്യൂസിക് പ്ലേ ചെയ്യുക, അല്ലെങ്കിൽ ഓഡിയൻസിന് വിട്ടുകൊടുക്കുക അല്ലേ. ഓഡിയൻസിന് വിടുക എന്ന് പറഞ്ഞത് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിശബ്ദതയാണ്. ഈ സൈലൻസ് ഉണ്ടല്ലോ, ഈ സൈലൻസ് മ്യൂസിക് ഡയറക്ടർ കണ്ടുപിടിക്കുന്ന ഏരിയയാണ് ഒരു ബ്രില്യൻസ് എന്ന് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്. കംപ്ലീറ്റ് മ്യൂസിക് ചെയ്യുക എന്നുള്ളതിനെ വിട്ടിട്ട് എവിടെ മ്യൂസിക് ചെയ്യരുതെന്ന് നിങ്ങൾ തീരുമാനിക്കില്ലേ, ഇവിടെ മ്യൂസിക് വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസാണ് ഏറ്റവും ബ്രില്യൻസ്. അവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. കാരണം നിങ്ങൾ അത്രയും നേരം ഓഡിയൻസിനെ ഇങ്ങനെ നിങ്ങളുടെ മൂഡിൽ കൊണ്ടു നിർത്തിയിരിക്കുക. ഒരു മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ ആ മ്യൂസിക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മൂഡ് എന്താണോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇമോഷൻ എന്താണോ, അതിലേക്ക് ഈ കാണുന്ന എല്ലാവരെയും, കാഴ്ചക്കാരെയും കേൾവിക്കാരെയും അതിലോട്ട് കൊണ്ടുവരിക എന്നുള്ള അല്ലേ. അവൾ ഒരു സ്ഥലത്ത് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഓഡിയൻസിനടുത്ത് പറയാം നിങ്ങൾ ചിന്തിച്ചോ എന്ന് പറയുക അല്ലേ. അപ്പൊ എന്ത് ബ്യൂട്ടി ആയിരിക്കും അവര് ചിന്തിക്കുന്ന. ഇപ്പൊ 100 പേരുണ്ടെങ്കിൽ 100 പേരും 100 ചിന്തകളായിരിക്കും ഉണ്ടാവുക. ചിന്തകളുടെ രീതി മാറും. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ മൈൻഡ് ബ്ലോക്ക് വരുന്ന സമയത്ത് എൻ്റെ ഒരു മ്യൂസിക്കൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഞാൻ ഇത്രയും മ്യൂസിക് ഡയറക്ടേഴ്സിനോട് ജോലി ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ്, ഇങ്ങനെ ഇനി നെക്സ്റ്റ് ടൈം മൈൻഡ് ബ്ലോക്ക് വരുമ്പം എവിടെയാണ് സൈലൻസ് ഞാൻ കൊണ്ടുവരേണ്ടത് എന്നൊരു ചിന്ത മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഐ തിങ്ക് യു വിൽ ഗെറ്റ് ദ ആൻസർ എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ വേണോ വേണ്ടയോ, അത് അവിടെ മ്യൂസിക് വേണം എന്ന് വാശി പിടിക്കുന്നുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് സ്ട്രക്ക് ആവുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അവിടെ മ്യൂസിക് വേണ്ടെന്ന് വെച്ച് നോക്കിയേ, ഇവിടെ വേണ്ട, എന്തിനാണ് ഇവിടെ മ്യൂസിക് സ്റ്റക്ക് ആവുന്ന? എന്തുകൊണ്ടാണെന്നറിയോ, ഈ ഇമോഷൻ 5 പേര് 5 ഇമോഷൻ നിൽക്കുമ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുന്ന മൊമെന്റിലാണ് അയ്യോ ഞാനിവിടെ ചെയ്യാൻ ഒന്നുമില്ല, എന്താ ചെയ്യാന്ന് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുന്നത് അല്ലേ. അല്ലെങ്കിൽ ആ ഒരു വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് വിഷ്വൽ നിങ്ങളുടെ അടുത്ത് പറയാണ് ഇവിടെ അതാ ഹീറോ ആണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഹീറോ മ്യൂസിക് ചെയ്യും, ഇവിടെ തന്റെ വിഷമമാണ് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിഷമത്തിന്റെ മ്യൂസിക് ചെയ്താൽ മതി.
0: അത് ശരിയാണ്, കാരണം എനിക്ക് ഈ സോഷ്യൽ മീഡിയ എനിക്ക് അങ്ങനെ യൂസ് ചെയ്യാം, പക്ഷെ അത് ഒത്തിരി വർക്ക് ചെയ്ത് റീവർക്ക് ചെയ്ത് അങ്ങനെ പോകേണ്ടി വന്നു. അപ്പം സൈലൻസ് അവിടെ എനിക്ക് തോന്നുന്നു സൈലൻസ് ഇടാനുള്ള സ്പേസ് അവിടെ ഉണ്ടായിരുന്നു ആക്ച്വലി.
1: അല്ല, സൈലൻസ് ഒരുപാട് ആവരുത്, എന്റെ അടുത്ത് ഭയങ്കര ട്രിക്കുണ്ട്. എവിടെ സൈലൻസ് കൊടുക്കണം, എവിടെ തുടങ്ങണം, എവിടെ അവസാനിക്കണം, ഇതാണ് മാറ്റർ. ഇടയിൽ വരുന്ന കണ്ടന്റ് നിങ്ങൾ ചെയ്യുന്നത് ഓക്കെ ആയിരിക്കും, പക്ഷെ ഇത് എവിടെ തുടങ്ങും, എവിടെ തീരും, എവിടെ രണ്ടാമത് തുടങ്ങും എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലേ. കണ്ടിന്യൂസ് തുടക്കം പോലെ അവസാനം വരെ പോയി കഴിഞ്ഞാൽ ഇതൊരു എന്താ ഇമോഷൻസിനെ സിമെന്റ് ഇട്ട് മൂടുന്ന
0: പോലെയാണ്.
1: എടുത്തിട്ട് ഒന്നും കൂടെ റീവിസിറ്റ് ചെയ്ത് നോക്ക്, മ്യൂസിക് മ്യൂട്ട് ചെയ്ത് ആ സീൻ കണ്ടു നോക്ക്, എന്നിട്ട് മ്യൂസിക്കിന്റെ ഇന്നും ഔട്ടും ഒന്ന് മാറ്റി നോക്ക്, ഏതെങ്കിലും ഒരു ഡയലോഗിൽ തുടങ്ങ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഡയലോഗിൽ സ്പേസ് കൊടുത്ത് നോക്ക്, ആ ഡയലോഗിന് മ്യൂസിക് ഉണ്ടാവരുത്, അതിന് മുമ്പ് മ്യൂസിക് തീർക്ക്, അതിന് ശേഷം മ്യൂസിക് തുടങ്ങ്. അപ്പോൾ ആ ഡയലോഗ് മാത്രമായിട്ട് അണ്ടർലൈൻ ഉണ്ടാവും. ഏത് സ്ഥലത്താണോ നിങ്ങൾ സൈലൻസ് കൊടുക്കുന്നത് അവിടെ അണ്ടർലൈൻ ഉണ്ടാവും. ജസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട്, ഐ തിങ്ക് യു ക്യാൻ ഗെറ്റ് ദാറ്റ് മാജിക്. ട്രൈ ചെയ്തു നോക്ക്. ഓൾ ദി ബെസ്റ്റ്.
0: താങ്ക് യു സർ, താങ്ക്
1: യു. ഇഷ്ടമുള്ള പാട്ട് പറയൂ. ഗംഭീര പാട്ടല്ലേ, എന്റെ അനന്തരവൻ പാടിയ പാട്ടാ, ഡെഫിനറ്റ്ലി കേൾക്കാൻ നോക്ക്.
0: ശരി.

0: സരസ്വതി എന്റർപ്രൈസസ്, ജോൺസൺ, സുമാനി, കജാരിയ, സെറ വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽ സ്റ്റുഡിയോ.
1: 41st വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർ, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. സരസ്വതി എന്റർപ്രൈസസ്, നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: Attention, national recognition for your hard work, for those making outstanding contributions to the animal husbandry and dairy sector and embracing innovative practices. The Department of Animal Husbandry and Dairy, Government of India, invites nominations for the prestigious National Gopal Ratna Awards 2026. The awards recognize excellence in three categories: Best Dairy Farmer, Best Dairy Cooperative Society, Best Artificial Insemination Technician. And there is more. Special provisions have been made for the Northeastern region and Himalayan states. Nomination period 10th August to September 30th, 2020.

0: So what are you waiting for? Apply today at www.awards.gov.in or visit your nearest CSC center to submit your nomination. National Gopal Ratna Awards 2026. Issued in public interest by the Department of Animal Husbandry and Dairying, Government of India.
1: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്. ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
2: 41st വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
3: ശബ്ദ സംവിധായകൻ MR രാജകൃഷ്ണൻ പങ്കെടുക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം തുടരുന്നു.
4: ഹലോ.
5: ഹലോ,
4: നമസ്കാരം.
5: നമസ്കാരം സാർ.
4: പറയൂ, പേരെന്താ?
5: എന്റെ പേര് സിമിയാണ്. ഞാൻ നെയ്യാറ്റിൻകരയിൽനിന്നാണ് വിളിക്കുന്നത്.
4: ആ, പറയൂ സിമി.
5: ഇന്ന് എനിക്ക് എന്റെ അച്ഛന് വേണ്ടി എനിക്കൊരു പാട്ട് വേണം.
4: തീർച്ചയായും. ഏത് പാട്ടാ സിമി വേണ്ടത്?
5: എനിക്ക് വേണ്ടത് സൂര്യനായി തഴുകി ഉറക്കം നിർത്തുന്ന എന്റെ അച്ഛനെയാണ് എനിക്ക് ഇഷ്ടമെന്നുള്ള പാട്ട്.
4: ഗംഭീര പാട്ട്. അച്ഛൻ എന്താ ചെയ്യുന്നത്?
5: അതെ അതെ, അച്ഛൻ നല്ല പ്രായമുണ്ട്. പിന്നെ അച്ഛന്റെ പേര് ശിവരാമൻ എന്നാണ്. അമ്മയുടെ പേര് ബിന്ദു എന്നാണ്. പിന്നെ അച്ഛൻ തടിപ്പണിക്കൊക്കെയാണ് പൊക്കോണ്ടിരുന്നത്. ഇപ്പം സുഖമില്ലാതെ വീട്ടിൽ തന്നെ ഇരിപ്പാ.
4: അച്ഛൻ കൂടെ ഉണ്ടോ?
5: ഉണ്ട്.
4: അപ്പൊ അച്ഛന് വേണ്ടിയിട്ടുള്ള പാട്ട് തീർച്ചയായിട്ടും വെക്കാം. എന്താ ചെയ്യുന്നത്?
5: നെയ്ത്താണ്. നെയ്ത്ത്. യൂണിഫോം നെയ്ത്ത്.
4: സ്കൂൾസിന് വേണ്ടിട്ടുള്ള. അപ്പൊ അത് വീട്ടിലാണോ ചെയ്യുന്നത്, അതോ കടയിട്ടിട്ട്? അങ്ങനെയാണോ?
5: അങ്ങനെയല്ല, നമ്മൾ ഒരു സൊസൈറ്റിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതാണ്.
4: ഓ ഓക്കെ. അങ്ങനെ കല്യാണം കഴിച്ചതാണോ?
5: അതെ അതെ അതെ, കല്യാണം കഴിച്ച്. രണ്ട് മക്കളുണ്ട്. മോള് +2 പഠിക്കുന്നു, മോ 9 പഠിക്കുന്നു.
4: ഓ, രണ്ട് വലിയ കുട്ടികൾ. എനിക്കൊരു മോളാണ്. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
5: ചേട്ടന് ഇവിടെ തിരുവനന്തപുരത്ത് കൃഷി ഓഫീസിൽ ജോലിയുണ്ട്. തവടിയാറ്.
4: ഓക്കെ. പാട്ട് പാടുമോ? എന്റെ വർക്ക്, ഞാനിപ്പോ ഒരു ഹിന്ദി പടം വർക്ക് ഇപ്പൊ തീർത്തു, തമിഴ് പടം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹിന്ദി പടം കാണാൻ പോകാറുണ്ടോ, അതോ മലയാള സിനിമ മാത്രമേ കാണുള്ളൂ?
5: സിനിമ അങ്ങനെ കാണാൻ സമയം കിട്ടില്ല സാറേ, കാരണം നമുക്ക് നേരത്തെ അല്ലേ, ഞായറാഴ്ച ഒരു ദിവസം നമുക്ക് കിട്ടുള്ളൂ. അന്ന് വീട്ടിലെ പരിപാടിയൊക്കെ ആയിട്ട് നടക്കും. ഇവിടെ പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ 7-8 സ്റ്റാഫുകളുണ്ട്.
4: ഓക്കെ.
5: അപ്പൊ നമ്മൾ വന്ന് രാവിലെ വന്നിറങ്ങി ഉടനെ റേഡിയാണ് നമ്മളെ ജീവിതം. എല്ലാ പരിപാടിയും കേൾക്കും.
4: അപ്പൊ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് ടി വി കാണും, റേഡിയോ, അതാണ് അല്ലേ?
5: ടി വി കാണാൻ അത്ര സമയം കിട്ടൂല, റേഡിയോ ആണ് രാവിലെ മുതല്.
4: അപ്പൊ രാവിലെ മുതൽ റേഡിയോ ബാക്കിൽ ഓൺ ആയിരിക്കും അല്ലേ? ജോലി ചെയ്യുമ്പോ പോലും ഓൺ ആയിരിക്കും. ഓ,
5: നമ്മൾ എപ്പോ ഇവിടുന്ന് ഇറങ്ങുന്നു അപ്പോഴേ സ്റ്റോപ്പ് ചെയ്യുള്ളൂ.
4: വളരെ സന്തോഷം. അങ്ങനത്തെ ആൾക്കാരും ഉണ്ടല്ലോ എന്ന് ആലോചിക്കുന്നല്ലോ. എല്ലാവർക്കും ഇപ്പൊ മൊബൈലും ഈ പറയുന്ന ടി വിയും റേഡിയോ എപ്പോഴും ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്ന ഒരു ചിലപ്പോ സംഭവിക്കുന്നത് കാണാറുണ്ട്. പക്ഷെ നിങ്ങൾക്കൊക്കെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ റേഡിയോ ആണ്.
5: അതെ, ഞാൻ കുഞ്ഞിലെ മുതലേ, കാരണം വെച്ചാൽ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ റേഡിയോ കേൾക്കാം. പക്ഷെ ഹലോ പ്രിയ ഇതൊക്കെ കേൾക്കും. പക്ഷെ അതിന് വിളിക്കാനുള്ള ഇത് നമുക്കില്ലല്ലോ. ഞാൻ ഇപ്പൊ ഈ ഒരു വർഷം കൊണ്ടാണ് എനിക്ക് ആദ്യം ഹലോ പ്രിയത്തിലാണ് കിട്ടിയത്. ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര സന്തോഷം. എന്ന് വെച്ചാൽ വിളിക്കണമെന്ന് ആഗ്രഹിച്ചു, വിളിച്ചു, കിട്ടി.
4: നിങ്ങളെപ്പോലുള്ള കോളേഴ്സായിട്ട് സംസാരിക്കാനും നിങ്ങൾക്ക് വേണ്ടിയിട്ടേക്കാളും ഞങ്ങളൊക്കെയാണ് സന്തോഷം. ശരിക്കും പറഞ്ഞാല് ഇങ്ങനെ കോൾസ് വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ സന്തോഷം അതിലും വലുതാണ്.
5: താങ്ക് യു, താങ്ക് യു.
4: ശരി, പാട്ട് വെക്കാം കേട്ടോ.
5: ഓക്കെ.

0: എന്നെ ആകാശവാണിയിലോട്ട് വിളിച്ചു. ഞാനൊരു സൗണ്ട് ഡിസൈനർ മിക്സറാണ്. എൻ്റെ ഈ കാലഘട്ടത്തിൽ എന്നെയൊക്കെ ആൾക്കാർക്ക് അറിയാമോ എന്നുള്ള ചോദ്യം സംശയവും ആയിരുന്നു ഞാനിവിടെ വരുന്ന നിമിഷം വരെ. കാരണം ഞാനെപ്പോഴും സ്ക്രീനിൻ്റെ പുറകെ ജോലി ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ പേര് വിളിയിൽ ഇപ്പം ഞാൻ സെലിബ്രിറ്റി എന്ന് പറഞ്ഞിട്ട് പറയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ വെള്ളിത്തിരയിൽ എൻ്റെ പേര് വരുന്നതേ ഉള്ളൂ, ഞാൻ വരാറില്ല. സോ ഇപ്പോൾ പോലും എൻ്റെ ശബ്ദമാണ് ഇവിടെ വരുന്നത്. പക്ഷേ ഞാൻ അതൊക്കെ പ്രതീക്ഷിച്ച് ഞാൻ വന്നു. എന്നെ ആരും അറിയില്ല, അല്ലെങ്കിൽ എന്നെ ആര് വിളിക്കാൻ എന്നൊക്കെ വിചാരിച്ച് ഞാൻ വന്നു. വന്ന് കോൾസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് കാര്യം മനസ്സിലായി. ഇന്നത്തെ ആൾക്കാർക്കൊക്കെ എന്നെ അറിയാം, ഒരുപാട് പേർക്ക് അറിയാമെന്ന് കേൾക്കുമ്പോൾ ഞാൻ വളരെയധികം സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്. സോ ഇത്രയുമൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടോ, സിനിമ ഇത്രയും മാത്രം ഡെപ്തിൽ ആൾക്കാർ കാണുന്നുണ്ടോ എന്നൊക്കെയുള്ളൊരു തിരിച്ചറിവാണ് പബ്ലിക്കുമായിട്ട് സംസാരിക്കുമ്പോൾ. പലപ്പോഴും പല ഇൻ്റർവ്യൂ നമ്മൾ കൊടുക്കും. ഇപ്പം ഈ പറയുന്ന പോലെ പ്ലാറ്റ്ഫോംസിൽ പല ഇൻ്റർവ്യൂസിലും ഇൻസ്റ്റാ ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ ഇൻ്റർവ്യൂ ഇങ്ങനെ വരും, പല രീതിയിൽ വരും. പക്ഷെ ഞാൻ ഇന്നേ വരെ പബ്ലിക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ഇത് ഒരു ഭയങ്കര അനുഭവമായിരുന്നു എനിക്ക്, പബ്ലിക്കുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. അവരെന്നെ വിളിച്ചിട്ട് അവർക്ക് ചോദിക്കാനുള്ള ചോദ്യം ചോദിക്കുമ്പം അവരിത്രയും ഡീറ്റെയിൽഡായിട്ട് എൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇന്ന് എൻ്റെ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പരിധി വരെ എടാ കൊള്ളാലോ എന്ന് പറഞ്ഞേനെ എന്ന് തോന്നി എനിക്ക്. അതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അത് ആകാശവാണിയോടും ഈ വിളിച്ച എല്ലാവരോടും പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു.
1: ശബ്ദ സംവിധായകൻ എം ആർ രാജകൃഷ്ണൻ പങ്കെടുത്ത സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണം ഫഹദ് റാസ. നിർവഹണ സഹായം ഷിബിന അൻവർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജോർജ് ഘോഷി സംസാരിക്കുന്നു.
3: അറിയിപ്പ് ശ്രദ്ധിക്കൂ, ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 വരെ ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അരുൺ എ ജെ മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ നിങ്ങൾ വിളിക്കേണ്ട നമ്പറുകൾ 9 4 9 5 9 6 4 3 2 1 9 4 9 6 5 5 6 3 2 1 9 4 9 6 5 5 6 3 2 1. ഓർക്കുക, ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 വരെ.
4: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
5: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ, കൂടെ പഠിച്ചാലോ?
4: ഹാപ്പി ബർത്ത്ഡേ ടു യു.
6: ഓ, താങ്ക് യു.
4: ഹലോ,
5: എന്റെ ദൈവം, ഇതാര്, എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരേ ഇത്?
4: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതു.
7: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
4: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
7: 8281 4203 05.
4: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM 10 മണിക്ക്.

0: സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സംസ്ഥാനത്ത് 38 തദ്ദേശ ഭരണ വാർഡുകളിൽ ഇന്നലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അല്പസമയത്തിനകം ആരംഭിക്കും. ഫലം www.scc.kerala.gov.in വെബ്സൈറ്റിലെ ട്രെൻഡിൽ ലഭ്യമാകും. കൊല്ലം, ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലെ 2 കോർപ്പറേഷൻ വാർഡുകൾ, 3 മുനിസിപ്പാലിറ്റി വാർഡുകൾ, 3 ജില്ലാ പഞ്ചായത്ത് വാർഡുകൾ, 7 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവയിലായിരുന്നു ഉപതെരഞ്ഞെടുപ്പ്. ആകെ 126 പേരാണ് ജനവിധി തേടുന്നത്. 7-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നൽകിയ ത്രിഭാഷാ പദ്ധതിയിലെ ഇളവ് നിലവിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കും നൽകുന്നത് പരിഗണിക്കാൻ സുപ്രീംകോടതി കേന്ദ്ര ഗവൺമെന്റിനോടും CBSEയോടും നിർദ്ദേശിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ്മാലിയ ബാഗ്ചി, വി മോഹന എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. ചരക്കുസേവന കയറ്റുമതി രംഗത്ത് വൻ മുന്നേറ്റത്തിനൊരുങ്ങി ഇന്ത്യ. കഴിഞ്ഞ വർഷത്തെ $863 ബില്യൺ നിന്ന് ഈ വർഷം കയറ്റുമതി $1 ട്രില്യൺ ഉയർത്താനാണ് ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്ന് തിരുവനന്തപുരം ഒഴികെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും LDF പ്രക്ഷോഭം. ദേശീയ തലത്തിൽ ഇടതുപക്ഷ പാർട്ടികൾ ആഹ്വാനം ചെയ്ത പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് ഇത്. സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ വേളി ടൂറിസം വില്ലേജിൽ നിന്നാരംഭിക്കുന്ന പാസഞ്ചർ കം ടൂറിസം ബോട്ട് സർവീസ് നാളെ രാവിലെ മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്യും. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലെ 24 പേർക്ക് സഞ്ചരിക്കാവുന്ന സോളാർ ബോട്ടാണ് ഇത്. ഒഡീഷയിൽ മഹാനദി വൃഷ്ടിപ്രദേശങ്ങളിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് വെള്ളം പൊങ്ങിയ സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് അധികൃതർ ഹിരാക്കുട്ട് അണക്കെട്ടിന്റെ 26 സ്ലൂയിസ് ഗേറ്റുകൾ തുറന്ന് ഏകദേശം 500,000 ക്യുസെക്സ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. ജപ്പാനിലെ ഐച്ചി നഗോയയിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ ഷൂട്ടിംഗ് വനിതാ ട്രാപ്പ് ടീമിന് വെള്ളി. ടീമിനത്തിൽ 328 പോയിന്റ് നേടി ഇന്ത്യയുടെ നീരുദണ്ഡ, ആഷിമ അഹ്ലാവത്ത്, മനീഷ കീർ എന്നിവരാണ് ടീം അംഗങ്ങൾ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ ഗാനോപഹാരം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഗാനോപഹാരത്തിൽ 1971 മുതൽ 80 വരെയുള്ള ചില ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. അതിഗാനം ആഭിജാത്യം എന്ന ചിത്രത്തിൽ യേശുദാസും ബി വസന്തയും പാടിയത്, ഗാനരചന പി ഭാസ്കരൻ, സംഗീതം എ ടി ഉമ്മർ.

0: ഒക്ടോബർ 2 മുതൽ 8 വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
1: സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 5 പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
0: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
1: ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ 2-3 തീയതികളിൽ നടക്കും.
0: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിംഗ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
2: എസ് ജാനകി നയിച്ച സംഘഗാനം കേൾക്കാം. ചുമടുതാങ്ങി എന്ന ചിത്രത്തിനുവേണ്ടി ഈ ഗാനം എഴുതിയത് പി ഭാസ്കരൻ, സംഗീതം വി ദക്ഷിണാമൂർത്തി.

ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ചട്ടമ്പി കല്യാണി.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: അങ്ങാടി എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീലയും സംഘവും പാടിയ ഗാനം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം.

0: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
1: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോട് കൂടി നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: MRT ഹോം നീഡ്സിലെ ബ്രാസ് മേള മിസ്സിയില്ലേ? കുക്ക്വെയർസ്, പൂജാ ആർട്ടിക്കിൾസ്, ഹോം ഡെക്കോർ എല്ലാം മാർക്കറ്റിലെ കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ടിലും വാങ്ങാം. 5,000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്തപ്പോ എനിക്കും കിട്ടി ഡിസ്കൗണ്ട്.
1: ഈ ഓഫർ September 28 മുതൽ October 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: വയലാറും ദേവരാജനും ചേർന്നൊരുക്കിയ ഗാനം, ജയചന്ദ്രനും മാധുരിയും പാടിയത്, ചിത്രം അങ്കത്തട്ട്.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.

0: 10:30-നുള്ള റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം ഗാനോപഹാരം തുടർന്ന് കേൾക്കാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 13,640 രൂപ, പവന് 1,09,120 രൂപ. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
3: സമർപ്പിച്ചത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: പ്രിയശ്രോതാക്കളെ, 1971 മുതൽ 1980 വരെയുള്ള ചില ചിത്രങ്ങളിലെ ഗാനങ്ങളുമായെത്തിയ ഇന്നത്തെ ഗാനോപഹാരം തുടരുന്നു.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: പി മാധുരി പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഗുരുവായൂർ കേശവൻ. ഗാനരചന പി ഭാസ്കരൻ. സംഗീതം ജി ദേവരാജൻ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: ശക്തി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് KJ ജോയ് സംഗീതം നൽകിയത്.

0: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു.
1: രണ്ട് പവന് കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
2: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.

യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ചൂള. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം രവീന്ദ്രൻ. ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. സത്യൻ അന്തിക്കാടിന്റെ വരികൾ ശ്യാം ഈണം നൽകി യേശുദാസ് പാടിയത്. ചിത്രം ഇതിലേ വന്നവർ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സംസ്ഥാനത്ത് 38 തദ്ദേശ ഭരണ വാർഡുകളിൽ ഇന്നലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം ലഭ്യമായി തുടങ്ങി. ഇടുക്കി മുട്ടം പഞ്ചായത്തിൽ 9 വാർഡ്, ചാലക്കുടി മുനിസിപ്പാലിറ്റി, കോട്ടയം മീനടം പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ UDFും പാലക്കാട് പട്ടഞ്ചേരി പഞ്ചായത്ത് LDFും വിജയിച്ചു. ഉപതെരഞ്ഞെടുപ്പിൽ കോട്ടയം പാമ്പാടിയിലെ കുമ്മന്താനം LDF പിടിച്ചെടുത്തു. ഇടുക്കി മുട്ടം പഞ്ചായത്ത് 9 വാർഡ് LDFിന് നഷ്ടമായി. കോട്ടയം മീനടം പഞ്ചായത്തിലെ ചീരംകുളം UDF നിലനിർത്തി. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ ട്രാപ്പ് ടീം ഇനത്തിൽ വെള്ളിമെഡൽ നേടിയ നീരുദണ്ഡ, ആഷിമ അഹ്ലാവത്ത്, മനീഷ കീർ എന്നിവരെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. അവരുടെ കൃത്യതയും ഉറച്ച ശ്രദ്ധയുമാണ് ഈ നേട്ടത്തിന് വഴിയൊരുക്കിയതെന്ന് രാഷ്ട്രപതി സാമൂഹ്യമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. ലോക ഹൃദയദിനത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സാമൂഹ്യമാധ്യമത്തിലൂടെ ആശംസകൾ നേർന്നു. താളം തെറ്റാതിരിക്കട്ടെ എന്നതാണ് ഈ വർഷത്തെ പ്രമേയമെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യത്തെ ദേശീയപാതാ ശൃംഖല ഈ വർഷം മാർച്ചോടെ ഏകദേശം 61% വർദ്ധിച്ച് 146,000 കിലോമീറ്ററിലധികമായി ഉയർന്നതായി കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. 2014 91,000 കിലോമീറ്ററിലധികമായിരുന്നു രാജ്യത്തെ ദേശീയപാതാ ശൃംഖല. CPIM തൃശൂർ ജില്ലാ വിപുലീകൃത ജില്ലാ കമ്മിറ്റി യോഗം നാളെയും മറ്റന്നാളും തൃശൂർ നളിനം ഓഡിറ്റോറിയത്തിൽ നടക്കും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. സ്വർണവില പവന് 1,000 രൂപ

കുറഞ്ഞ് 109,120 രൂപയായി. 13,640 രൂപയാണ് ഗ്രാമിന്. ജപ്പാനിൽ ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസിൽ പുരുഷ റിക്കർവ് ആർച്ചറി ടീം ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. വനിതാ സ്ക്വാഷ് ടീം പൂൾ സിയിലെ അവസാന മത്സരത്തിൽ ഇറാനെ തോൽപ്പിച്ചു. FM News Headlines, ഇനി 12 മണിക്ക്.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പളുങ്ക് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്, വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
4: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
5: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
6: യൂസഫ് അലി കേച്ചരുടെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം, യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം വർണ്ണ കാഴ്ചകൾ.

0: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: ഫാം ടു സിറ്റി
2: എല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരം 6:50
1: ഫാം ടു സിറ്റി. മറക്കാതെ കേൾക്കുക ഫാം ടു സിറ്റി.
0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി, എം ജയചന്ദ്രൻ സംഗീതം നൽകി, ജയചന്ദ്രൻ പാടിയത് ചിത്രം കഥാവിശേഷൻ.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഇപ്പോൾ തിരയിപ്പൂക്കൾ. തിരയിപ്പൂക്കളിൽ ആദ്യം സത്യ എന്ന ചിത്രത്തിനു വേണ്ടി SP ബാലസുബ്രഹ്മണ്യവും ലതാ മങ്കേഷ്കറും പാടിയത്.

0: ഒക്ടോബർ 2 മുതൽ 8 വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
1: സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 5 പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
0: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
1: ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ 2, 3 തീയതികളിൽ നടക്കും.
0: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിംഗ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
2: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
3: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ് വെസ്റ്റ്ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
4: പൂജ വരെയല്ലേ, വീട്ടിലേക്ക് കുറച്ച് പുതിയ വിളക്കുകളൊക്കെ വാങ്ങണം.
5: വിളക്ക് മാത്രമല്ല, കുക്ക് വെയർസും ഹോം ഡെക്കേഴ്സും ഒക്കെ വാങ്ങാം. അത് മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ട്. MRP ഹോം നീഡ്സ് ബ്രാസ് മേള അടിപൊളി. 5000 രൂപയ്ക്ക് മോളി ഷോപ്പ് ചെയ്താൽ ആകർഷകമായ ക്യാഷ് ഡിസ്കൗണ്ട്. ഈ ഓഫർ September 28 മുതൽ October 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRP ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
6: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
7: തിരുപ്പുക്കളിൽ അടുത്ത ഗാനം യേശുദാസും മിസ് ജാനകിയും പാടിയത് ചിത്രം പുതുകവിതയും.

0: നിനക്ക് ഞാൻ ഓണസമ്മാനമായി കാറ് തന്നാലോ എന്ന് ആലോചിക്കാം.
1: ആനിശാല സുബയ്യ ജ്വല്ലറി എന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറ് കിട്ടും.
2: സുബയ്യ ജ്വല്ലറി സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടി വി എസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
1: സുബയ്യ ജ്വല്ലറി ആനിശാല.
3: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയത് ചിത്രം പുന്നകൈ മന്നൻ.

0: തിരപ്പൂക്കൾ ഇനി 2:45 കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ ട്രാപ്പ് ടീം ഇനത്തിൽ വെള്ളി മെഡൽ നേടിയ നീരുദണ്ഡ, ആഷിമ അഹ്ലാവത്ത്, മനീഷ കീർ എന്നിവരെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. അവരുടെ കൃത്യതയും ഉറച്ച ശ്രദ്ധയുമാണ് ഈ നേട്ടത്തിന് വഴിയൊരുക്കിയതെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. കർഷക വന്യജീവി സംഘർഷ പ്രശ്നത്തിൽ കർഷക മനുഷ്യപക്ഷത്തുനിന്ന് പരിഹാരമുണ്ടാക്കുമെന്ന് മന്ത്രി ഷിബു ബേബിജോൺ. കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണ സംസ്ഥാനതല കോൺക്ലേവ് കോഴിക്കോട് തിരുവമ്പാടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാന ഐടി മിഷന്റെ 5 ഡിജിറ്റൽ സംരംഭങ്ങൾ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നാളെ രാവിലെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ കേരളം 2.0, സിറ്റിസൺ എക്സ്പീരിയൻസ് ഇൻഡെക്സ്, വാട്സ്ആപ്പ് സേവനങ്ങൾ, AI ചാറ്റ്ബോട്ട്, കേരളം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാം എന്നിവയാണ് പദ്ധതികൾ. പാലക്കാട് ജില്ലയിലെ ഉയരുന്ന ചൂടിനെ പ്രതിരോധിക്കാൻ മരങ്ങൾ നടാനും പരിപാലനം ഉറപ്പാക്കാനും നിരീക്ഷിക്കാനും മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം. ഇതിന് 6-അംഗ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കും. ഇന്ന് ആധാർ ദിനം. ഇന്ത്യയിലെ പൌരന്മാർക്ക് സവിശേഷമായ തിരിച്ചറിയൽ രേഖ നൽകുന്ന യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സേവനങ്ങളും നേട്ടങ്ങളും വിലയിരുത്തുന്നതിനാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 29 ആധാർ ദിനമായി ആചരിക്കുന്നത്. 2026-27 വർഷത്തെ ആദായനികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിന് അവസാന തീയതി കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് നീട്ടി. ഒക്ടോബർ 31 നിന്ന് നവംബർ 21 വരെയാണ് നീട്ടിയത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ഇന്ന് എറണാകുളം ടൌൺ ഹാളിൽ ചേരും. മന്ത്രി N. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. അടുത്ത ജനുവരി 4 മുതൽ എറണാകുളത്താണ് സംസ്ഥാന സ്കൂൾ കലോത്സവം. ജപ്പാൻ ഐചി നഗോയ ഏഷ്യൻ ഗെയിംസിൽ ഷൂട്ടിംഗിൽ പുരുഷന്മാരുടെ ട്രാപ്പ് ഫൈനൽ മത്സരങ്ങൾ അല്പസമയത്തിനകം. ഇന്ത്യയ്ക്കായി ശബത് ഭരദ്വാജ് മത്സരിക്കും. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 1 മണിക്ക്.

0: ഹരിതവാണിയിൽ ഇന്ന് പെട്രോൾ വാഹനങ്ങളിൽ E20 ഉപയോഗിക്കുമ്പോൾ. തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് മുൻ പ്രിൻസിപ്പാളും അനർട്ട് മുൻ ഡയറക്ടറുമായ ഡോക്ടർ PS ചന്ദ്രമോഹൻ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
1: 2026 ഏപ്രിൽ 1 മുതൽ ഇന്ത്യയിൽ എല്ലാ പെട്രോൾ പമ്പുകളിൽ നിന്നും കിട്ടുന്നത് E20 ഇന്ധനമാണ്. എന്താണ് E20? ഉത്തരം വളരെ ലളിതമാണ്. പെട്രോളിൽ 1/5, അതായത് 20% എത്തനോൾ എന്ന ആൽക്കഹോൾ കലർത്തിയിരിക്കുന്നു. അതായത് 80% പെട്രോളും 20% എത്തനോളും ചേർന്ന ഇന്ധനമാണ് കിട്ടുന്നത്. ഇത് വേണ്ടെങ്കിൽ 100 ഒക്ടേൻ പ്രീമിയം പെട്രോൾ മാത്രമാണ് എത്തനോൾ ഇല്ലാതെ കിട്ടുക. ഇതിന് വില കൂടുതലാണ്, എല്ലാ പമ്പുകളിലും ലഭ്യവുമല്ല. E20 എല്ലാ പെട്രോൾ വാഹനങ്ങളിലും ഉപയോഗിക്കാമോ? ഉപയോഗിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതൊക്കെയാണ് മിക്കവരുടെയും സംശയം. ഭാരത സർക്കാരിൻ്റെ എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ പ്രോഗ്രാമിൻ്റെ ഭാഗമായി 2003 5% എത്തനോൾ കലർത്തി E5 എന്ന പേരിൽ വിതരണം തുടങ്ങി. പിന്നീട് 10% കലർത്തി E10 ആയി. ഇപ്പോൾ രാജ്യമൊട്ടാകെ E20 ആണ് സ്റ്റാൻഡേർഡ് ആക്കിയിരിക്കുന്നത്. കരിമ്പ്, ചോളം, പിന്നെ മിച്ചം വരുന്ന ഭക്ഷ്യധാന്യങ്ങളുമൊക്കെ എത്തനോൾ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കാം. എന്തിനാണ് എത്തനോൾ കലർത്തുന്നത്? പ്രസക്തമായ 3 കാരണങ്ങൾ ഇതിനു പിന്നിലുണ്ട്. 1, നമ്മൾ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് കുറയ്ക്കാൻ, അങ്ങനെ കോടിക്കണക്കിന് ഡോളർ ലാഭിക്കാം. പെട്രോളിയം പ്ലാനിംഗ് ആൻഡ് അനാലിസിസ് സെല്ല്, അതായത് PPAC കണക്ക് പ്രകാരം 40-ലേറെ രാജ്യങ്ങളിൽ നിന്നും നാം ഇറക്കുമതി ചെയ്യുന്നത് നമ്മുടെ ഇന്ധന എണ്ണ ആവശ്യത്തിൻ്റെ 85 മുതൽ 91% വരെയാണ്. 2, മലിനീകരണം കുറയ്ക്കാൻ. E20 ഒക്ടേൻ റേറ്റിംഗ് കൂടുതലാണ്. ഒക്ടേൻ നമ്പർ എന്നത് പെട്രോളിൻ്റെ ഗുണനിലവാരം അളക്കുന്ന ഒരു സംഖ്യയാണ്. 3, നമ്മുടെ കർഷകരുടെ വരുമാനം കൂട്ടാൻ. ഇനി E20 നമ്മുടെ വാഹനത്തിന് അനുയോജ്യമാണോ എന്ന വസ്തുത പരിശോധിക്കാം. 2023 ഏപ്രിൽ 1 ശേഷം, അതായത് ഇന്ത്യയുടെ പുതിയ എമിഷൻ സ്റ്റാൻഡേർഡായ ഭാരത് Stage 6 BS 6 Phase 2 നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഇറങ്ങിയ എല്ലാ കാറിനും മോട്ടോർ സൈക്കിളിനും E20 ധൈര്യമായി ഉപയോഗിക്കാം. അവ ഫാക്ടറിയിൽ തന്നെ എത്തനോളിനെ പ്രതിരോധിക്കുന്ന, വിശ്വസ്തതയാർന്ന കമ്പനികൾ നിർമ്മിക്കുന്ന ഫ്ലൂറോ കാർബൺ റബ്ബർ മെറ്റീരിയൽസ് കൊണ്ടുള്ള ഫ്യൂവൽ ഹോസുകളും സീലുകളും ഓറിങ്ങുകളും ഗാസ്കറ്റുകളും വച്ചാണ് ഉണ്ടാക്കുന്നത്. അതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള, അതായത് BS 3 BS 4 നിലവിലിരുന്ന കാലത്ത് പുറത്തു വന്ന വണ്ടികളാണെങ്കിൽ അവയുടെ ഇന്ധന അടപ്പിൽ E20 കോമ്പറ്റിബിൾ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നോക്കുക. ഓപ്പറേറ്റിംഗ് മാനുവൽ നോക്കുകയോ സംശയമുണ്ടെങ്കിൽ കമ്പനി ഷോറൂമിൽ വിളിച്ച് തിരക്കുകയോ ആവാം. എന്തൊക്കെയാണ് E20 ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ? മൈലേജ് കുറയുമെന്നൊരു പരാതിയുണ്ട്. ഇതിൽ അല്പം വാസ്തവമുണ്ട്. കാരണം ശുദ്ധമായ പെട്രോളിനേക്കാൾ എത്തനോളിൽ ഊർജ സാന്ദ്രത കുറവാണ്. എന്നാൽ ഈ മൈലേജ് കുറവ് സർക്കാർ കണക്ക് പ്രകാരം 3 മുതൽ 5% വരെ മാത്രമാണ്. ഓട്ടോമൊബൈൽ റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ARAI പഠനത്തിൽ ഇത് 1 മുതൽ 6% വരെയും. എഞ്ചിൻ കേടാവുമോ എന്ന ചിന്ത പലർക്കുമുണ്ട്. BS 6 അനുസരിച്ച് പുറത്തു വന്നിട്ടുള്ള പുതിയ വാഹനങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല. പഴയ വണ്ടികളിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1, എത്തനോൾ ഒരു ആൽക്കഹോളാണ്. അത് ഒരു നല്ല ക്ലീനർ കൂടിയാണ്. വർഷങ്ങളായി ഫ്യൂൽ ടാങ്കിൽ അടിഞ്ഞുകൂടിയ തുരുമ്പും അഴുക്കും ഇത് ഇളക്കിക്കളയും. അത് ഫിൽറ്ററിലും ഇഞ്ചക്ടറിലും പോയി അടഞ്ഞ് ത്രോട്ടിൽ റെസ്പോൺസ് കുറയാനും സ്റ്റാർട്ടിങ്ങിന് ചെറിയ ബുദ്ധിമുട്ട് വരാനും ഇടയുണ്ട്. 2, എത്തനോളിന് ഈർപ്പം വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. ദിവസവും ഓടുന്ന വണ്ടിക്ക് ഇത് പ്രശ്നമല്ല. പക്ഷേ ദീർഘനാൾ വണ്ടി നിർത്തിയിട്ടാൽ വായുവിലെ ഈർപ്പം വലിച്ചെടുക്കുകയും പെട്രോളും വെള്ളവും വേർതിരിയുന്ന ഫേസ് സെപ്പറേഷൻ ഉണ്ടാവുകയും അത് തുരുമ്പിന് കാരണമാകാനും ഇടയുണ്ട്.

പഴയ വണ്ടികളിലെ ചില റബ്ബർ പൈപ്പുകൾക്കും സീലുകൾക്കുമൊക്കെ കാലക്രമേണ കേടുവരാനും സാധ്യതയുണ്ട്. അരായുടെ പരീക്ഷണങ്ങളിൽ തന്നെ ലോഹഭാഗങ്ങൾക്ക് കാര്യമായ തുരുമ്പില്ലെന്ന് കണ്ടെങ്കിലും പഴയതരം റബ്ബറിന് കേട് കൂടുതലാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാറുകൾ വിൽക്കുന്ന പ്രമുഖ കമ്പനിയുടെ കണക്ക് പറയുന്നത് 2025-26 വർഷം 2.84 കോടി വാഹനങ്ങൾ സർവീസ് ചെയ്തവയിൽ പകുതിയിലേറെ, അതായത് 1.5 കോടി വാഹനങ്ങളും E20 സർട്ടിഫൈ ചെയ്യാത്ത പഴയ വാഹനങ്ങളായിരുന്നു. എങ്കിലും അവയിൽ E20 ഉപയോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കണ്ടെത്താനായില്ല എന്നാണ്. മൈലേജിൽ ലേശം കുറവ് സംഭവിച്ചാലും E20യുടെ ഉയർന്ന ഒക്ടെയ്ൻ റേറ്റിംഗ് നോക്കിംഗ് ഒഴിവാക്കാനും അതുവഴി എഞ്ചിൻ പ്രവർത്തനം സുഗമമാക്കാനും സഹായിക്കും. ഇത് എങ്ങനെയെന്ന് ലളിതമായി വിവരിക്കാം. പെട്രോൾ എഞ്ചിനുകളിൽ പെട്രോളും വായുവും ചേർന്ന മിശ്രിതം സിലിണ്ടറിനുള്ളിൽ വച്ച് സ്പാർക്ക് പ്ലഗ് തീപ്പൊരി കൊടുത്ത് കത്തിക്കുകയാണ് ചെയ്യുന്നത്. സിലിണ്ടറിനുള്ളിൽ മിശ്രിതത്തെ പിസ്റ്റൺ പരമാവധി അമർത്തിക്കഴിയുമ്പോഴാണ് തീപ്പൊരി കൊടുക്കേണ്ടതും മിശ്രിതം തീ പിടിക്കേണ്ടതും. അന്നേരം ഉണ്ടാവുന്ന ഉയർന്ന മർദ്ദമാണ് പിസ്റ്റണെ താഴേക്ക് തള്ളുന്നത്. ഇങ്ങനെയാണെങ്കിൽ എഞ്ചിൻ്റെ മുഴുവൻ പവർ ലഭിക്കുകയുള്ളൂ. ഈ കത്തൽ സമയം തെറ്റുന്നതാണ് നോക്കിംഗ്. സിലിണ്ടറിനുള്ളിൽ ചൂട് കൂടുമ്പോൾ സ്പാർക്ക് പ്ലഗ് തീ കൊടുക്കുന്നതിന് മുമ്പേ തന്നെ പെട്രോൾ തനിയെ കത്തിപ്പോയെന്ന് വരാം. അതിനെ തുടർന്ന് സ്പാർക്ക് പ്ലഗ് തീപ്പൊരി ഉണ്ടാക്കുമ്പോൾ വീണ്ടും ഒരു പൊട്ടിത്തെറിയും ഉണ്ടാവാം. അങ്ങനെ അടുത്തടുത്ത് രണ്ട് തീപ്പൊരി രണ്ട് പ്രഷർ വേവ് തമ്മിൽ ഇടിക്കും. ടക് ടക് ക്ലിങ് ക്ലിങ് എന്ന് ലോഹം തമ്മിൽ ഇടിക്കുന്ന പോലെ ഒരു ശബ്ദം എഞ്ചിനിൽ നിന്ന് കേൾക്കും. കയറ്റം കയറുമ്പോഴോ വണ്ടിക്ക് ലോഡ് കൂടുമ്പോഴോ ആക്സിലറേറ്റർ ചവിട്ടുമ്പോഴോ ഒക്കെ ഇതിനുള്ള സാധ്യത ഏറെയാണ്. ഇതാണ് നോക്കിംഗ്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? 1. ഒക്ടേൻ നമ്പർ കുറഞ്ഞ പെട്രോൾ പെട്ടെന്ന് തനിയെ കത്തും. 2. കാർബൺ അടിഞ്ഞു കൂടിയാൽ സിലിണ്ടറിൽ കരി കൂടുകയും ചൂട് കൂടുകയും ചെയ്യും. 3. എഞ്ചിൻ അമിതമായി ചൂടായാൽ. വല്ലപ്പോഴുമാണിത് സംഭവിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ സ്ഥിരമായി നോക്കിംഗ് വന്നാൽ പിസ്റ്റൺ, കണക്റ്റിംഗ് റോഡ്, ബെയറിംഗ് ഒക്കെ കാലക്രമേണ തേയ്മാനം വന്ന് എഞ്ചിൻ കേടാവും, മൈലേജും പവറും കുറയും. ഇവിടെയാണ് E20യുടെ ഒരു ഗുണം. എത്തനോളിന് ഒക്ടേൻ നമ്പർ കൂടുതലാണ്. സാധാരണ പെട്രോളിന്റെ ഒക്ടേൻ 91 മുതൽ 95 വരെ ആണെങ്കിൽ E20യുടേത് 95 മുകളിലാണ്. ഒക്ടേൻ കൂടുന്തോറും പെട്രോൾ താനെ കത്താനുള്ള സാധ്യത കുറയും, നോക്കിംഗ് പ്രതിരോധം കൂടും. ജൈവ ഇന്ധനമായ എത്തനോളിന്റെ ഏറ്റവും വലിയ വിജയകഥ ബ്രസീലിൻ്റേതാണ്. 1931 കഥ തുടങ്ങുന്നത്. കരിമ്പ് കർഷകരെ സഹായിക്കാൻ ബ്രസീൽ സർക്കാർ 5% എത്തനോൾ പെട്രോളിൽ ചേർക്കുന്നത് നിർബന്ധമാക്കി, അതായത് E5. ലക്ഷ്യം ഊർജമായിരുന്നില്ല, കരിമ്പിന് വില കിട്ടുക എന്നതായിരുന്നു. ഈ നിയമം പലതവണ മാറി. 5% നിന്നും 7.5% വരെ ആയി. 1973 ഒപെക് രാഷ്ട്രങ്ങൾ എണ്ണ വില ഒറ്റയടിക്ക് 4 ഇരട്ടിയോളം കൂട്ടി. അങ്ങനെ ആദ്യത്തെ ആഗോള എണ്ണ പ്രതിസന്ധി വന്നു. അക്കാലത്ത് ബ്രസീലിൻ്റെ ഇന്ധന എണ്ണ ഇറക്കുമതി 80% രാജ്യത്തിൻ്റെ വിദേശ നാണ്യം മുഴുവൻ എണ്ണയ്ക്ക് പോയി. അന്നേരമാണ് സർക്കാർ ബയോഫ്യൂവൽ പദ്ധതി വ്യാപകമാക്കുന്നതിനെ പറ്റി ചിന്തിച്ചത്. 1975 നവംബർ 14 പ്രസിഡന്റ് എർണസ്റ്റോ ഗെയ്സൽ ചരിത്ര പ്രസിദ്ധമായ പ്രോ അൽക്കൂൾ പ്രഖ്യാപിച്ചു, ലോകത്തിലെ ഏറ്റവും വലിയ ബയോഫ്യൂവൽ പദ്ധതി. തുടർന്ന് സർക്കാർ ചെയ്ത കാര്യങ്ങൾ ഇവയാണ്. 1. കരിമ്പ് കർഷകർക്ക് കുറഞ്ഞ പലിശയ്ക്ക് ലോൺ. 2. പഞ്ചസാര മില്ലുകൾക്ക് എത്തനോൾ ഫാക്ടറിയായി മാറാൻ സബ്സിഡി. 3. പെട്രോബ്രാസ് എന്ന സർക്കാർ എണ്ണ കമ്പനിക്ക് എല്ലാ എത്തനോളും വാങ്ങി എല്ലാ പമ്പിലും എത്തിക്കാൻ നിർദ്ദേശം. 4. എത്തനോൾ കാറുകൾക്ക് നികുതി ഇളവ്. ഫലം അത്ഭുതകരമായിരുന്നു. 1975 60 കോടി ലിറ്റർ ആയിരുന്ന എത്തനോൾ ഉൽപ്പാദനം 1979-80 ആയപ്പോഴേക്കും 340 കോടി ലിറ്ററായി. 1978 100% എത്തനോളിൽ ഓടുന്ന ആദ്യത്തെ കാർ ഫിയറ്റ് 147 ഇറങ്ങി. 1984-86 കാലത്ത് ബ്രസീലിലെ സ്റ്റാൻഡേർഡ് ബ്ലെൻഡ് E20 ആയിരുന്നു, അതായത് ഇന്ത്യയിലെ ഇപ്പോഴത്തെ അവസ്ഥ പോലെ. 1980 മധ്യത്തിൽ ബ്രസീൽ വിറ്റ പുതിയ കാറുകളിൽ 75% ശുദ്ധ എത്തനോൾ കാറുകളായിരുന്നു. പക്ഷേ പിന്നീട് പദ്ധതി തകർന്നു.
1980

0: 56 ശേഷം എണ്ണവില കുത്തനെ കുറഞ്ഞു. പഞ്ചസാര വില കൂടി. മില്ലുകൾ പഞ്ചസാര ഉണ്ടാക്കാൻ തുടങ്ങി. എത്തനോൾ കിട്ടാതെയായി. 1989-90 രാജ്യത്ത് എത്തനോൾ ക്ഷാമം വന്നു. പമ്പുകളിൽ ക്യൂ ആയി. ആളുകൾക്ക് എത്തനോൾ കാറുകളിൽ വിശ്വാസം പോയി. 1990 പ്രോ ആൽക്കോൾ പദ്ധതി ഔദ്യോഗികമായി അവസാനിച്ചു. ഈ തകർച്ചയിൽ നിന്നാണ് ബ്രസീൽ ഏറ്റവും വലിയ പാഠം പഠിച്ചത്. ഒരു ഇന്ധനത്തെ മാത്രം ആശ്രയിച്ചാൽ പറ്റില്ല. ഉപഭോക്താവിന് ചോയ്സ് വേണം. 2003 മാർച്ചിൽ ഫോക്സ് വാഗൻ ഗോൾഡ് 1.6 Plex എന്ന കാർ ഇറക്കി. അതായിരുന്നു രംഗം മാറ്റിമറിച്ചത്. ഒരു കാറിൽ ഒരു ടാങ്കും ഒരു എഞ്ചിനും മാത്രം. അതിൽ E20, E27, E30 എന്നിവയിൽ ഏതും ഒഴിക്കാം. അല്ലെങ്കിൽ E100 എന്ന ശുദ്ധ ഹൈഡ്രസ് എത്തനോൾ തന്നെ അടിക്കാം. അതല്ലെങ്കിൽ രണ്ടും കൂടി ഏതനുപാതത്തിലും കലർത്തി ഒഴിക്കാം. എത്തനോൾ എത്രയുണ്ടെന്ന് കാറിലെ സെൻസർ മനസ്സിലാക്കി താനെ എഞ്ചിൻ ട്യൂൺ ചെയ്ത് ഓടിക്കൊള്ളും. ഇതോടെ ഉപഭോക്താക്കൾക്ക് സ്വാതന്ത്ര്യമായി. പമ്പുകളിൽ രണ്ട് വില ബോർഡുണ്ട്. ഒന്ന് E30 മറ്റേത് E100. തുടർന്ന് എത്തനോൾ കാറുകളുടെ വിൽപ്പന കുതിച്ചുയർന്നു. ഇപ്പോൾ ബ്രസീലിലെ സാധാരണ പെട്രോൾ 70% പെട്രോളും 30% എത്തനോളും ആണ്. നിയമം അനുസരിച്ച് സർക്കാരിന് E35 വരെ പോകാം. ബ്രസീലിലെ 40,000-ത്തിലധികം പമ്പുകളിലും എത്തനോൾ ലഭ്യമാണ്. 1970 മുതലുള്ള അടിസ്ഥാന സൗകര്യമാണിത്. ബ്രസീൽ ഇത് എങ്ങനെ നടപ്പാക്കിയെന്നത് പഠിക്കേണ്ടുന്ന കാര്യമാണ്. E20 നിന്ന് E27 അത് കഴിഞ്ഞ് E27 നിന്ന് E30 പോകും മുമ്പ് ബ്രസീൽ സർക്കാർ അവരുടെ പെട്രോബ്രാസ് കമ്പനി, വാഹന നിർമ്മാണ കമ്പനികൾ, മോട്ടോർ സൈക്കിൾ അസോസിയേഷൻ തുടങ്ങി ഈ രംഗത്തുള്ള എല്ലാവരും ചേർന്ന് ലക്ഷക്കണക്കിന് കിലോമീറ്റർ ടെസ്റ്റ് നടത്തി. എഞ്ചിൻ കേടാവുമോ, മൈലേജ് എത്ര കുറയും, മെറ്റൽ തുരുമ്പ്, റബ്ബർ വീക്കം, എമിഷൻ എന്നിവയുടെ എല്ലാ റിപ്പോർട്ട് പരസ്യമായി പ്രസിദ്ധീകരിച്ചു. ആളുകൾക്ക് വിശ്വാസം വന്നു. ഇന്ത്യയിൽ ആ ടെസ്റ്റുകൾ നടന്നുവെന്ന് പറയുന്നു. പക്ഷേ വിശദമായി ഇനം തിരിച്ചുള്ള റിപ്പോർട്ടുകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമല്ല എന്നതാണ് വിമർശനം. ബ്രസീൽ ഒരു നൂറ്റാണ്ടെടുത്തു ഇവിടം വരെ എത്താൻ. ഇന്ത്യ അത് ഏതാനും വർഷങ്ങൾ കൊണ്ട് നടപ്പാക്കി. ഉയരുന്ന ഇന്ധന എണ്ണ വിലയും 85-90% ഇറക്കുമതിയെ ആശ്രയിക്കുന്നതും പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എണ്ണ എത്തിക്കാനുള്ള പ്രശ്നങ്ങളുമൊക്കെ കണക്കാക്കുമ്പോൾ ആ നീക്കം സ്വാഗതാർഹം തന്നെയാണ്. എന്നാൽ അതോടൊപ്പം പരമപ്രധാനമാണ് ഉപഭോക്താക്കൾക്ക് വിശ്വാസമുണ്ടാക്കുക എന്നത്. വാഹന ഉടമകൾക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. BS6 പ്രകാരം പുറത്തു വന്നിട്ടുള്ള വാഹനങ്ങൾക്ക് പ്രശ്നമില്ല. പഴയ വാഹന ഉടമകൾ ശ്രദ്ധിക്കേണ്ടവ ഇതാണ്: 1. വണ്ടിയുടെ സർവീസ് കൃത്യമായി ചെയ്യുക. 2. കഴിവതും വണ്ടി ദീർഘനാൾ നിർത്തിയിടാതിരിക്കുക. ഇനി അഥവാ ഒരു മാസമെങ്കിലും അങ്ങനെ വേണ്ടി വന്നാൽ പ്രീമിയം പെട്രോൾ അടിച്ച ശേഷം ഇടുക. കാരണം പ്രീമിയം പെട്രോളിന് ഉയർന്ന ഒക്ടേൻ റേറ്റിംഗ് ഉണ്ട്. കൂടാതെ കരിയും മറ്റു മാലിന്യങ്ങളും പറ്റിപ്പിടിക്കുന്നത് തടയാനുള്ള പെട്രോൾ ഡിറ്റർജന്റ് അഡിറ്റീവ്സ് അതിൽ ചേർത്തിട്ടുമുണ്ട്. 3. നല്ല പമ്പിൽ നിന്ന് മാത്രം പെട്രോൾ അടിക്കുക. 4. ഫ്യൂവൽ ഇഞ്ചക്ടർ ക്ലീനാക്കി വയ്ക്കാൻ പോളി ഈഥർ അമീൻ, PEA അധിഷ്ഠിത പെട്രോൾ അഡിറ്റീവ് പോലുള്ളവ പരിചയസമ്പന്നനായ മെക്കാനിക്കിന്റെയോ വണ്ടികളുടെ സർവീസ് എഞ്ചിനീയറുടെയോ ഉപദേശപ്രകാരം ചേർക്കാവുന്നതാണ്. അഴുക്ക് കാരണം നഷ്ടപ്പെട്ടേക്കാവുന്ന തടസ്സങ്ങൾ ഒഴിവാക്കാനും സ്മൂത്ത്നെസ് തിരിച്ചു കിട്ടാനും ഇത് സഹായിക്കും. വളരെ ലളിതമായി പറഞ്ഞാൽ ഇന്ധന സംവിധാനത്തിനുള്ള ഒരു ഡിറ്റർജന്റ് അഥവാ സോപ്പ് എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. ബ്രസീലിന്റെ വിജയഗാഥയിൽ നിന്ന് നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം: E20 എന്നത് എഞ്ചിനെ കൊല്ലുന്ന വിഷമൊന്നുമല്ല. ഗുണമേന്മയുള്ള മെറ്റീരിയൽ, കൃത്യതയാർന്ന ടെസ്റ്റിംഗ്, ശരിയായ നയം, ശരിയായ പരിപാലനം എന്നിവ ഉണ്ടെങ്കിൽ E30 പോലും ധൈര്യമായി ഉപയോഗിക്കാം. E20 എന്നത് ഒരു പരിണാമമാണ്. പുതിയ വണ്ടികൾക്ക് സുരക്ഷിതം, പഴയ വണ്ടികൾക്ക് അല്പം ശ്രദ്ധ മതി. E20 ഉപയോഗം പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് ഉണ്ടാക്കുകയില്ല. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അപ്പാടെ വിശ്വസിക്കാതിരിക്കുക. ചുരുക്കത്തിൽ, പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ജാഗ്രത മതിയാവും.
1: പെട്രോൾ വാഹനങ്ങളിൽ E20 ഉപയോഗിക്കുമ്പോൾ തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് മുൻ പ്രിൻസിപ്പാളും അനർട്ട് മുൻ ഡയറക്ടറുമായ ഡോക്ടർ PS ചന്ദ്രമോഹൻ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അരുൺ എ.ജെ. മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495655631, മറ്റൊരു നമ്പർ 9496596321. ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

ആകാശവാണിയാണ് പ്രിയ എഫ് എം 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എന്റെ അമ്മു നിന്റെ തുളസി അവരുടെ ചക്കി, ഈ ചിത്രത്തിനുവേണ്ടി ചിത്രപാടിയത് ONV കുറുപ്പിന്റെ വരികൾ, കണ്ണൂർ രാജന്റെ സംഗീതം.

പാട്ടുപാടി നീന്തിടുന്നുവാണി മണിവീണയിൽ ചുരുനീട്ടി ഞാൻ പ്രിയഗാനം മൂളി.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 12:50 കേൾക്കാം.
1: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
2: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
3: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ആകാശവാണി അനന്തപുരി FM 101.9.
4: ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് ഹൃദ്രോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ജോർജ് കോശി സംസാരിക്കുന്നു.
5: ഇന്ന് September 29 ലോക ഹൃദയ ദിനം. ഡോണ്ട് മിസ് എ ബീറ്റ് എന്നുള്ളതാണ് ഈ വർഷത്തെ തീം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് ഹൃദയം. വിശ്രമമില്ലാതെ ഒരു നിമിഷം പോലും നിർത്താതെ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഹൃദയം മടികൂടാതെ മിടിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്ത് ഓരോ വർഷവും കോടിക്കണക്കിന് ആളുകളുടെ മരണത്തിന് പ്രധാന കാരണമാകുന്നത് ഹൃദ്രോഗവും രക്തധമനി രോഗങ്ങളുമാണ്. ഹൃദയാഘാതം, ഹൃദയസ്തംഭനം, പക്ഷാഘാതം, ഹൃദയപ്രവർത്തന മാന്ദ്യം എന്നീ രോഗങ്ങൾ നമ്മുടെ ജീവിതത്തെയും കുടുംബങ്ങളെയും വളരെ വലിയ രീതിയിൽ ബാധിക്കുന്നു. ഭാരതത്തിൽ പൊതുവെയും കേരളത്തിൽ പ്രത്യേകിച്ചും ഇത് താരതമ്യേന ചെറിയ പ്രായത്തിലാണ് സംഭവിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ 60-70 വയസ്സിൽ വരുന്ന രോഗം കേരളീയരിൽ പലപ്പോഴും 50-40 താഴെ കാണപ്പെടുന്നു. ഇത് വളരെ ആശങ്കയുളവാക്കുന്ന കാര്യമാണ്. എന്നാൽ ഇതിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നല്ല കാര്യമുണ്ട്. ഹൃദ്രോഗങ്ങളിൽ വലിയൊരു പങ്ക് നമുക്ക് തടയുവാൻ സാധിക്കും, മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കും. ചെറുപ്പക്കാരിൽ വരുന്ന ഹൃദ്രോഗം ഏതാണ്ട് 75% തടയാൻ സാധിക്കുന്നവയാണ്. ജീവിതശൈലി നിയന്ത്രണങ്ങൾ വഴിയും അപായ കാരണങ്ങൾ, അതായത് റിസ്ക് ഫാക്ടേഴ്സ്, മുൻകൂട്ടി മനസ്സിലാക്കി തടയുകയോ ഫലപ്രദമായി ചികിത്സിക്കുകയോ ചെയ്യുന്നത് വഴിയും ഇത് സാധ്യമാണ്. ഹൃദ്രോഗത്തിന് വഴിതെളിക്കുന്ന റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പുകവലി ശീലം, രക്താതിസമ്മർദ്ദം, പ്രമേഹം, രക്തത്തിലെ കൂടുതലായിട്ടുള്ള കൊളസ്ട്രോൾ എന്നിവയാണ് ഇതിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. പുകവലിയെപ്പറ്റി തന്നെ ആദ്യം പ്രതിപാദിക്കാം. ചെറിയ തോതിലുള്ള പുകവലി ഹൃദ്രോഗ സാധ്യത ഏതാണ്ട് ഇരട്ടിപ്പിക്കുന്നു. അമിതമായ പുകവലി ഹൃദ്രോഗ സാധ്യത 4 ഇരട്ടി വരെ വർദ്ധിപ്പിക്കുന്നു. എന്നാൽ പുകവലിക്കാരിൽ അത് പൂർണ്ണമായി നിർത്തുകയാണെങ്കിൽ അതിൻ്റെ പ്രയോജനം ഏതാണ്ട് 6 മാസം കൊണ്ട് തന്നെ കണ്ടു തുടങ്ങും. ഏതാണ്ട് 2 വർഷം കൊണ്ട് ഹൃദ്രോഗ സാധ്യത നന്നേ ഇല്ലാതാകുന്നു. ഒരിക്കലും പുകവലിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയെ പോലെയുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേരാമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഏത് പ്രായത്തിലും പുകവലി നിർത്തുന്നതുകൊണ്ട് ഗണ്യമായ പ്രയോജനമുണ്ട്. പുകവലി അതെറോസ്ക്ലറോസിസ് എന്ന പ്രക്രിയ ത്വരിതപ്പെടുത്തുന്നു. നിക്കോട്ടിനും കാർബൺ മോണോക്സൈഡ് എന്നീ രാസഘടകങ്ങളുമാണ് സാധാരണയായി ഹൃദയാഘാതത്തിന് വഴിതെളിക്കുന്നത്. ഇവ രക്തധമനികളുടെ ആന്തരിക ആവരണത്തിന് കേടുവരുത്തുന്നു. ഓക്സിജൻ എത്തിക്കുന്നതിൽ വ്യതിയാനമുണ്ടാക്കുവാനും രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകൾ ചില ഭാഗങ്ങളിൽ ഒത്തുകൂടുവാനും രക്തം കട്ടപിടിക്കുവാനും കാരണമാകുന്നു. നിക്കോട്ടിൻ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുകയും ഹൃദയമിടിപ്പിൽ താളപ്പിഴകൾ ഉണ്ടാക്കുകയും രക്തസമ്മർദ്ദം ഉയർത്തുകയും രക്തം കട്ടപിടിക്കുന്ന പ്രക്രിയയിൽ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. പുകവലി രക്തത്തിലെ കൊഴുപ്പിൻ്റെ അളവിലും വികേന്ദ്രീകരണത്തിനും ഹാനികരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന രക്തത്തിലെ ഹാനികരമായ കൊളസ്ട്രോളായ LDL കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും സഹായിയായ HDL കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഇത് രക്തധമനികളിൽ കൂടുതൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നതിന് വഴിതെളിക്കുന്നു. പുകവലിക്കാരുടെ സമീപത്ത് പുക ഏറ്റു ശ്വസിക്കുന്നത്, അതായത് പാസീവ് സ്മോക്കിംഗ്, സാരമായ തോതിൽ ദോഷഫലങ്ങളുണ്ടാകും. അതുകൊണ്ട് താമസ സ്ഥലങ്ങളിൽ മാത്രമല്ല പൊതുസ്ഥലങ്ങളിലും ജോലിസ്ഥലങ്ങളിലും പുകവലി പൂർണ്ണമായും നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. രണ്ടാമതായി രക്താതിസമ്മർദ്ദം. രക്താതിസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർടെൻഷൻ ഹൃദയാഘാതത്തിന് വഴിതെളിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. എപ്പോഴും സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയം സദാ രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തം രക്തധമനികളുടെ ഭിത്തിയുടെ ഉൾഭാഗത്ത് ചെലുത്തുന്ന സമ്മർദ്ദമാണ് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത്, അതായത് ബ്ലഡ് പ്രഷർ. ഹൃദയം സങ്കോചിക്കുന്ന സമയത്ത്, അതായത് സിസ്റ്റളി, രക്തം ഹൃദയത്തിൽ നിന്ന് രക്തധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു. ഈ സമയത്തുള്ള രക്തസമ്മർദ്ദത്തിനാണ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഡയസ്റ്റോളിക് ഘട്ടത്തിൽ ഹൃദയത്തിൻ്റെ രക്തം വന്ന് നിറയുന്നു. ഈ സമയത്ത് രക്തധമനിയിലുള്ള മർദ്ദത്തിനാണ് ഡയസ്ട്രോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. സിസ്റ്റോളിക് മർദ്ദം വരയുടെ മുകളിലായും ഡയസ്റ്റോളിക് മർദ്ദം വരയുടെ താഴെയായും രേഖപ്പെടുത്തുന്നു. സാധാരണയായുള്ള രക്തസമ്മർദ്ദം മിക്കവരിലും 120/80 താഴെയാണ്. ഇത് 140/90 മുകളിലാകുമ്പോഴാണ് രക്താതി സമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർടെൻഷൻ എന്ന് പറയുന്നത്. രക്തസമ്മർദ്ദമുള്ള മിക്ക രോഗികളിലും തന്നെ പ്രത്യേക രോഗലക്ഷണങ്ങളൊന്നും തന്നെ അനുഭവപ്പെടാറില്ല. അതുകൊണ്ടാണ് രക്താതി സമ്മർദ്ദം സൈലന്റ് കില്ലർ അല്ലെങ്കിൽ നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്നത്. പ്രായപൂർത്തിയായ വ്യക്തികൾ വർഷത്തിലൊരിക്കലെങ്കിലും രക്തസമ്മർദ്ദം നിശ്ചയമായും പരിശോധിക്കേണ്ടതാണ്. രക്താതി സമ്മർദ്ദമുള്ള വ്യക്തികൾ ആഹാര നിയന്ത്രണം, ക്രമമായ വ്യായാമം, ശരീരഭാരം കുറയ്ക്കുക തുടങ്ങിയുള്ള ജീവിതചര്യയിലെ മാറ്റങ്ങൾ കൊണ്ട് തന്നെ രക്തസമ്മർദ്ദം ഒരളവ് വരെ കുറയ്ക്കുവാൻ പറ്റും. എന്നാൽ മിക്ക വ്യക്തികളിലും ഇതിനു പുറമെ മരുന്നുകളും ആവശ്യമാണ്. ഒരു ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ മിക്ക രോഗികളിലും രക്തസമ്മർദ്ദം സാധാരണ നിലയിൽ ക്രമീകരിക്കുവാൻ സാധിക്കും. മൂന്നാമതായി, രക്തത്തിലെ അമിതമായ കൊഴുപ്പ്. കൊഴുപ്പ് പ്രധാനമായും കൊഴുപ്പമ്ലമായാണ് ഭക്ഷ്യപദാർത്ഥങ്ങളിൽ ലഭ്യമായിട്ടുള്ളത്. ഇവ പൂരിത രൂപത്തിലും അപൂരിത രൂപത്തിലും കാണപ്പെടുന്നു. പൂരിത കൊഴുപ്പമ്ലങ്ങൾ പ്രധാനമായും പാൽമിറ്റിക് ആസിഡ്, മെറസ്റ്റിക് ആസിഡ്, ലോറിക് ആസിഡ് എന്നിവയാണ്. പൂരിത കൊഴുപ്പമ്ലങ്ങൾ, അതായത് സാച്ചുറേറ്റഡ് ഫാറ്റ്, രക്തത്തിലെ കൊളസ്ട്രോളും LDL കൊളസ്ട്രോളും ഉയർത്തുന്നു. മാംസപദാർത്ഥങ്ങളിലും ക്ഷീരപദാർത്ഥങ്ങളിലും തേങ്ങ, മിക്ക എണ്ണകളിലും, അതായത് വെളിച്ചെണ്ണ, പാമോയിൽ, ഇതിലെല്ലാം തന്നെ പൂരിത കൊഴുപ്പിൻ്റെ അളവ് വളരെ കൂടുതലാണ്. രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് 170 mg കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. LDL കൊളസ്ട്രോളിൻ്റെ അളവ് 130 mg താഴെയായിരിക്കണം. എന്നാൽ പ്രമേഹ രോഗികളിലും രക്താതി സമ്മർദ്ദമുള്ളവരിലും LDL കൊളസ്ട്രോളിൻ്റെ അളവ് 100 mg കൂടുവാൻ പാടില്ല. നല്ല കൊളസ്ട്രോളായ HDL കൊളസ്ട്രോളിൻ്റെ അളവ് 45 mg കൂടിയിരിക്കുന്നതാണ് നല്ലത്. രക്തത്തിലെ ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് 150 mg താഴെയായിരിക്കണം. ആഹാര നിയന്ത്രണം കൊണ്ടും ക്രമമായ വ്യായാമം കൊണ്ടും രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാമെങ്കിലും ഇതിന് പലപ്പോഴും മരുന്നുകൂടി ആവശ്യമായി വരാറുണ്ട്. നാലാമതായി, പ്രമേഹം. പ്രമേഹ രോഗികളിൽ ഹൃദ്രോഗ സാധ്യത സാധാരണക്കാരേക്കാൾ 3 മുതൽ 4 ഇരട്ടി അധികമാണ്. ഹൃദ്രോഗം മൂലം മരണം സംഭവിക്കാനുള്ള സാധ്യതകളും ഇവരിൽ കൂടുതലാണ്. പ്രായപൂർത്തിയായ വ്യക്തികൾ വർഷത്തിലൊരിക്കലെങ്കിലും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കണം. ആഹാരം കഴിക്കുന്നതിന് മുമ്പുള്ള രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് 110 mg താഴെയായിരിക്കണം. ആഹാരത്തിന് ശേഷം 140 mg കൂടാൻ പാടില്ല. ആഹാരത്തിന് മുൻപുള്ള രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് 126 mg കൂടുതലാണെങ്കിൽ പ്രമേഹരോഗമുള്ളതായി കണക്കാക്കാം. പ്രമേഹം നിയന്ത്രിച്ചില്ലെങ്കിൽ അത് ശരീരത്തിലെ മിക്ക അവയവങ്ങളെയും ബാധിക്കുന്നു. ഹൃദ്രോഗം, പക്ഷാഘാതം, വൃക്കകളുടെ പ്രവർത്തന മാന്ദ്യം, നേത്രങ്ങളുടെ റെറ്റിനയുമായി ബന്ധപ്പെട്ട റെറ്റിനോപ്പതി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പ്രമേഹരോഗം ആരംഭത്തിൽ തന്നെ കണ്ടുപിടിച്ച് ശരിയായി ചികിത്സിച്ച് നിയന്ത്രിക്കുകയാണെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള മിക്ക അപകടങ്ങളിൽ നിന്നും ഒരു വലിയ അളവ് വരെ മോചനം ലഭിക്കും. അമിതമായ ശരീരഭാരം ഹൃദ്രോഗത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. പ്രമേഹം, രക്താതി സമ്മർദ്ദം, അകാലത്തിലുള്ള ഹൃദ്രോഗബാധ, ഹൃദ്രോഗ മരണങ്ങൾ, അപ്രതീക്ഷിതമായ മരണങ്ങൾ, ഹൃദയപ്രവർത്തന മാന്ദ്യം എന്നിവയെല്ലാം തന്നെ അമിതവണ്ണമുള്ളവരിൽ കൂടുതലാണ്. ശരീരം ആകമാനമുണ്ടാകുന്ന വണ്ണത്തേക്കാൾ അപകടകാരിയാണ് ഉഭയഭാഗത്ത് മാത്രം കേന്ദ്രീകരിച്ചുള്ള വണ്ണം, അതായത് അബ്ഡോമിനൽ ഒബീസിറ്റി അല്ലെങ്കിൽ സെൻട്രൽ ഒബീസിറ്റി. വ്യായാമം തീരെ ചെയ്യാത്തവരിലും വളരെ കുറച്ച് മാത്രം ചെയ്യുന്നവരിലും ഹൃദ്രോഗവും ഹൃദയാഘാതവും കൂടുതലായി കാണപ്പെടുന്നു. നേരത്തെ ഹൃദ്രോഗം ബാധിച്ചിട്ടുള്ളവരിലും അല്ലാത്തവരിലും വ്യായാമമില്ലായ്മ ഒരുപോലെ ദോഷം ചെയ്യുന്നു. ക്രമമായുള്ള വ്യായാമം ഹൃദയരോഗ സംബന്ധമായുള്ള പല അപായ സാധ്യതകളെയും കുറച്ച് ഹൃദ്രോഗം പിടിപെടാനുള്ള സാഹചര്യം

0: നന്നേ കുറയ്ക്കുന്നു. ഇതിലേറ്റവും പ്രധാനം രക്തത്തിലെ കൊഴുപ്പിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തുന്നു. എച്ച് ഡി എൽ കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിക്കുകയും എൽ ഡി എൽ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയുകയും ചെയ്യുന്നു. രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് കുറയ്ക്കുന്നതിനും വ്യായാമം സഹായിക്കുന്നു. മാനസിക പിരിമുറുക്കം ഹൃദയാഘാതത്തിന് വഴിതെളിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ്. അത് കുറയ്ക്കുന്നതിന് നമ്മൾ പറ്റുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യണം. പലതരം ഹോബികളിൽ ഏർപ്പെടുക, യോഗാഭ്യാസം, ധ്യാനം എന്നിവയെല്ലാം തന്നെ ഇതിന് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഒരു വ്യക്തിയിലെ അപായ കാരണങ്ങൾ കണ്ടുപിടിച്ച് അവ ഒഴിവാക്കാൻ ശ്രമിക്കുകയും നന്നായി നിയന്ത്രിക്കുകയും ചെയ്താൽ ഏതാണ്ട് 75% ഹൃദ്രോഗങ്ങളിലും, അതായത് ചെറുപ്പക്കാരിൽ വരുന്ന ഹൃദ്രോഗങ്ങൾ തടയാൻ സാധിക്കും. ഈ വേൾഡ് ഹാർട്ട് ഡേയിൽ ഹൃദയമിടിപ്പ് നിലയ്ക്കാതെ ഹൃദയത്തെ സംരക്ഷിക്കാം. ഡോണ്ട് മിസ് എ ബീറ്റ് എന്നുള്ള പ്രതിജ്ഞ നമുക്ക് ഓരോരുത്തർക്കും എടുക്കാം.
1: ലോക ഹൃദയദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് ഹൃദ്രോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ജോർജ് കോശി.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഹൃദയപൂർവം എന്ന ചിത്രത്തിനുവേണ്ടി SP ചരൺ പാടിയത്, മനു മഞ്ജിത്തിന്റെ വരികൾ, ജസ്റ്റിൻ പ്രഭാകരന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സംസ്ഥാനത്ത് 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 17 സീറ്റുകളിൽ LDF വിജയിച്ചു, ഒരിടത്ത് ലീഡ് ചെയ്യുന്നു. UDF 19 സീറ്റുകളിലും ഒരിടത്ത് 2020 സ്ഥാനാർത്ഥിയും വിജയിച്ചു. SIRമായി ബന്ധപ്പെട്ട് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് തിരുവനന്തപുരം നഗരസഭാ മേയർ VV രാജേഷ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നവർ ജയിച്ച സംസ്ഥാനങ്ങളിലെ കാര്യം മിണ്ടുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ജപ്പാനിൽ ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 5 സ്വർണം. ഷൂട്ടിംഗിൽ വനിതകളുടെ ട്രാപ്പ് വ്യക്തിഗത ഇനത്തിൽ നീരു ധണ്ടയാണ് നേട്ടം സ്വന്തമാക്കിയത്. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ ട്രാപ്പ് വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയായി നീരു ധണ്ട. 5 സ്വർണവും 21 വെള്ളിയുമടക്കം 46 മെഡലുകളുമായി ഇന്ത്യ 11 സ്ഥാനത്താണ്. ലോക ഹൃദയ ദിനാചരണം തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഗായകൻ ജി വേണുഗോപാൽ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ മുന്നിൽ നഗ്നതാ പ്രദർശനം നടത്തിയ കേസിൽ യുവാവിന് 2 വർഷത്തെ തടവും 25,000 രൂപ പിഴയും ശിക്ഷ. പുൽപ്പള്ളി സ്വദേശി സുദിത്തിനെയാണ് ബത്തേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് KR സുനിൽകുമാർ ശിക്ഷിച്ചത്. 1.5 കോടിയോളം രൂപ വിലമതിക്കുന്ന 4 കിലോഗ്രാം ഹൈഡ്രോപോണിക് കഞ്ചാവുമായി 2 പേർ കൊച്ചിയിൽ പിടിയിലായി. ഹൈദരാബാദ് സ്വദേശി ഷെയ്ഖ് സാവേദ് അലി, മഹാരാഷ്ട്ര സ്വദേശി ശിവപ്രതാപ് ജയ്സിംഗ് സങ്കൽപ് എന്നിവരിൽ നിന്നാണ് ലഹരിമരുന്ന് പിടികൂടിയത്. കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആന്റ് റിസർച്ച് സെന്റർ സംഘടിപ്പിക്കുന്ന 3rd ലിറ്റററി ഫെസ്റ്റ് ഒക്ടോബർ 2 ആരംഭിക്കും. ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 2 മണിക്ക്.

0: കളേഴ്സ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്യാമ്പസ് കളേഴ്സിലേക്ക് സ്വാഗതം. അനന്തപുരി FM കോളേജ് വിദ്യാർത്ഥികൾക്കായി ഒരുക്കുന്ന പുതിയ പരിപാടിയാണ് ക്യാമ്പസ് കളേഴ്സ്. ക്യാമ്പസിലെ സൗഹൃദങ്ങളും പൊട്ടിച്ചിരികളും നിങ്ങളുടെ പ്രിയപ്പെട്ട ക്ലാസ് റൂം ഓർമ്മകളും സ്വപ്നങ്ങളും എല്ലാം പങ്കുവെക്കാം അനന്തപുരി FM-നോടൊപ്പം. ഇനി ഇന്ന് ക്യാമ്പസ് കളേഴ്സിൽ ആരൊക്കെയാണ് ക്യാമ്പസ് വിശേഷങ്ങളുമായി എത്തിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കിയാലോ.
1: എന്റെ പേര് ദേവിക എന്നാണ്. ഞാന് കോട്ടയം വൈക്കം സ്വദേശിനിയാണ്. എന്റെ കോളേജ് ഓർമ്മകൾ എന്ന് പറയുമ്പോൾ ഞാൻ PG ചെയ്ത കാലഘട്ടമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എറണാകുളം മഹാരാജാസ് കോളേജിലായിരുന്നു ഞാൻ PG ചെയ്തത്. അപ്പം ജീവിതത്തിൽ എടുത്തു നോക്കുവാണെങ്കിൽ മഹാരാജാസിന് മുൻപും മഹാരാജ

ത്തിന് ശേഷവും എന്ന് എന്റെ ജീവിതത്തെ എനിക്ക് അടയാളപ്പെടുത്താൻ സാധിക്കും. കാരണം മഹാരാജാസിന് മുമ്പ് വരെയുള്ള എന്റെ ജീവിതത്തിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളും എല്ലാ ആഗ്രഹങ്ങളും ഒക്കെ എന്റേത് മാത്രമായിരുന്നു എന്ന് ചോദിച്ചാല് ഒരിക്കലും അല്ല. പലരുടെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആയിരുന്നു ജീവിതം ഒരു പരിധി വരെ ഒഴുകിക്കൊണ്ടിരുന്നത്. എന്നാൽ മഹാരാജാസിലേക്ക് കടന്നു വന്നത് എന്റെ മാത്രം ഇഷ്ടം കൊണ്ടായിരുന്നു. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഷയം എടുത്ത് എനിക്ക് പഠിക്കണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു. ഞാൻ ഏറ്റവും സ്വപ്നം കണ്ട ഒരു ക്യാമ്പസ് ആയിരുന്നു. ഒരു പക്ഷേ എന്റെ ജീവിതത്തിൽ ഞാൻ വളർന്ന വീടും അതിന്റെ ചുറ്റുപാടുമുള്ള കലാലയങ്ങൾ ഇതിനെല്ലാം അപ്പുറത്തേക്ക് ആദ്യമായിട്ടായിരിക്കും മറ്റൊരു ജില്ലയിലേക്ക് ഞാൻ പഠിക്കാൻ വരുന്നത്. വൈക്കത്ത് ഒരു നാട്ടിൻപുറ ഗ്രാമത്തിൽ നിന്നും ആദ്യമായിട്ട് എറണാകുളം പോലെയുള്ള ഒരു മഹാനഗരത്തിലേക്ക്, അന്ന് ഞാൻ അതിന് മഹാനഗരം എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്, അങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരികയും ഒരിക്കലും അപരിചിതമായിരുന്ന അല്ലെ ഭയന്നിരുന്ന പല കാര്യങ്ങളും ജീവിതത്തിന്റെ ഭാഗമെന്നോണം നടക്കാൻ തുടങ്ങിയതും എന്താണ് എനിക്ക് ആ ക്യാമ്പസ് തന്നതെന്ന് വെച്ചാല് ഇന്നുള്ള എന്നെ, എന്റെ ജീവിത പരിവർത്തനങ്ങള്, ജീവിതത്തിലെ എന്റെ തെരഞ്ഞെടുപ്പുകൾ, അതുവരെ ഞാൻ ജീവിച്ചു വന്ന ശീലങ്ങളിൽ നിന്നുള്ള മാറി നടപ്പുകള്, പുതിയ ചിന്തകള്, മനുഷ്യന് ഉൾക്കൊള്ളാനുള്ള കഴിവുകള്, വൈവിധ്യങ്ങൾ അംഗീകരിക്കാനുള്ള കഴിവ്, എല്ലാം എനിക്ക് ആ ക്യാമ്പസാണ് തന്നത്. അപ്പൊ എനിക്ക് തോന്നാറുണ്ട് മനുഷ്യരെക്കാളും ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിൽ ക്യാമ്പസിന് ഭയങ്കരമായിട്ടുള്ള പങ്കുണ്ട് എന്ന്. കാരണം ഒരു ക്യാമ്പസ് എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളുന്ന ഒരു വലിയ സ്പേസ് ഉണ്ട്. ഒരുപാട് മനുഷ്യർ ഉൾക്കൊള്ളുന്ന ഒരുപാട് ആർപ്പുവിളികളും തമാശകളും രാഷ്ട്രീയവും കലഹവും ആശയങ്ങളും അത് തമ്മിലുള്ള സമരസങ്ങളും അത് തമ്മിലുള്ള കലാപങ്ങളും സമരങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ അകത്തളമാണ് ഓരോ ക്യാമ്പസ് എന്ന് പറയുന്നത്. അപ്പം രാഷ്ട്രീയപരമായിട്ട് എന്നെ നവീകരിച്ച ഒരു ക്യാമ്പസാണ്. അതിനു മുമ്പ് വരെ ഞാൻ എന്റേതായ രീതിയിൽ സ്വരുക്കൂട്ടി വന്നിരുന്ന രാഷ്ട്രീയവും ചിന്തകളും ആശയങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിന് കൃത്യമായ ഒരു ഫോർമാറ്റോ അല്ലെങ്കിൽ അതിലെ ശരിതെറ്റുകളെ കുറിച്ചിട്ടുള്ള ഒരു ഉൾബോധമോ ഒന്നും അതുവരെ എനിക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്ന ഒന്നും ആരും എന്റെ ജീവിതത്തിൽ അതുവരെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ ക്യാമ്പസിലേക്ക് വന്നപ്പോൾ ഞാൻ കണ്ടുമുട്ടിയ മനുഷ്യരെന്ന് പറയുന്നത് അന്നോളം ഞാൻ ജീവിതത്തിൽ കണ്ട ആളുകളായിരുന്നില്ല. കലയെ ഇഷ്ടപ്പെടുന്ന, കലയിലൂടെ ജീവിതം ആസ്വദിക്കുന്ന, വൈവിധ്യങ്ങളെ കുറിച്ചിട്ട് അറിയുന്ന, ജെൻഡർ വൈവിധ്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന ആ ഒരു ചെറിയ പ്രായത്തിൽ, ആ പ്രായത്തിൽ തന്നെ പൊളിറ്റിക്കലി ഒക്കെ ഒരുപാട് വളർന്നിട്ടുള്ള ഒരു ക്യാമ്പസ് ആയിരുന്നു അത്. ഞാനിപ്പം ചിത്രങ്ങൾ എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇതെല്ലാം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യമായ ഘടകങ്ങളുണ്ടോ അതെല്ലാം ഒരു ക്യാമ്പസ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരാണ് മഹാരാജ്. അപ്പൊ എപ്പോഴും ഞാൻ മഹാരാജിനെ പറ്റി പറയുമ്പോൾ ആളുകൾ പറയും അതൊരു ഓവർ റൊമാൻറ്റിസൈസേഷൻ അല്ലേ, നമ്മുടെ അച്ഛനൊപ്പം അമ്മയ്ക്കൊപ്പം നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾക്കൊപ്പം ഒരു അഡൽട്ടിന് അവരെക്കാളൊക്കെ ഒരു പക്ഷെ സ്വാധീനിക്കുന്ന ഒരു ഇടം എന്നുള്ള രീതിയിൽ ആ സ്പേസിനെ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ അവിടെ നിന്ന് കിട്ടിയ മനുഷ്യരാണ് ഇപ്പോഴും എന്റെ കൂടെ ഉള്ളത്. അവിടെ നിന്ന് കിട്ടിയ മനുഷ്യരുടെ അടുത്താണ് ഇപ്പോഴും ഞാൻ ഓടിയെത്തുന്നത് ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു സംശയം വരുമ്പോൾ ഒക്കെ. കാരണം പൊളിറ്റിക്കലി കോൺഷ്യസ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ, അവരെ വളർത്തിയ ഒരു ക്യാമ്പസ്, കലയും വിപ്ലവവും രാഷ്ട്രീയവും വിനോദവും പ്രണയവും സംഗീതവും അങ്ങനെ എല്ലാം ഒന്നിച്ച് നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്യാമ്പസിന്റെ ഓർമ്മയാണ്. അപ്പൊ അതെനിക്കൊരു വ്യക്തി തന്നെയാണ്. അവിടുന്ന് ഇറങ്ങിപ്പോരുമ്പോഴും ഇപ്പൊ ഞാൻ അതിനെപ്പറ്റി അധികം ഓർക്കാറില്ല. കാരണം അത് എന്നിൽ ഇന്റേണലൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ എന്താണോ, എന്റെ എക്സിസ്റ്റൻസ് ഞാൻ എന്താണ് എന്ന് എനിക്കും മറ്റൊരാൾക്കും ബോധ്യമാകുന്നു. അതെല്ലാം ആ ഒരു സ്ഥലം ഉടച്ചു വാർത്ത് ഉണ്ടാക്കി തന്നതാണ്. ഈ മഹാരാജസിലെ മഴ എന്ന് പറയുന്നത് എനിക്ക് തോന്നണ മലയാള സിനിമയിലും മലയാള എഴുത്തുകളിലും അതൊന്നുമല്ലാതെ ക്യാമ്പസ് എഴുത്തുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാല്പനികമായിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നത് മഴ എന്ന് പറയുന്നത് ഒരേ സമയം നമ്മളെ ഭ്രമിപ്പിക്കുന്നതും ഭയപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരേ സമയം നമ്മളെ പ്രണയിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും കരയിക്കുകയും ചെയ്യുന്ന ഒരു വികാരമാണ് മഴ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഉൾക്കൊണ്ടാ ഇപ്പൊ ഒരു 19-20 വയസ്സിന്റെ ആ ഒരു കാലഘട്ടത്തിൽ, ആ ടീനേജ് കാലഘട്ടത്തിൽ മഴ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വികാരങ്ങളുണ്ടോ അതിനെയെല്ലാം ഉണർത്തുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് മഹാരാജാസിലേക്ക് ഒരു മഴക്കാലത്താണ് ഞാൻ ആദ്യമായിട്ട് അവിടെ എന്നെ ഇംഗ്ലീഷിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. മഴയ്ക്ക് ഇത്രയും ഭംഗിയുണ്ട് എന്ന്, മഴ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്യാമ്പസിൽ ഇത്രയും ഭംഗിയുണ്ടെന്ന് ആദ്യമായിട്ട് തോന്നിയ ഒരു സമയം കൂടിയാണ്. കാരണം മനസ്സ് നിറയെ കൗതുകമാണ്, പ്രണയമാണ്, മനസ്സ് നിറയെ കാല്പനികതയാണ്, കവിതയാണ്. ആ സമയത്ത് മഴയും കൂടെ വരാൻ നേരത്ത് നമുക്ക് ഉണ്ടാകുന്ന, ഇപ്പൊ ഞാനിത് പറയുമ്പോഴും എനിക്ക് മഹാരാജാസിന്റെ നടുമുറ്റത്ത് മാലാഖക്കുളത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ആർപ്പുവിളികളുടെയും ഒച്ചകളുടെയും ഒക്കെ നടുവിൽ നിന്ന മഴ ആസ്വദിക്കുന്ന ആ ഒരു അനുഭവം എന്റെ ശരീരം തന്നെ ഒരു വാഗ്മയ ചിത്രം പോലെ ആകുന്നുണ്ട്. അതാണ് എനിക്കും മഹാരാജാസിലെ മഴ എന്ന് പറയുമ്പോൾ ഉള്ള ഫീലിംഗ്. നമുക്ക് അവിടെ ഒരു മാലാഖക്കുളം ഉണ്ട്. മഴക്കാലം ആകുമ്പോഴേക്കും
എല്ലാവരും അതിലേക്ക് കുളിക്കാൻ വരും. ക്ലാസ്സിൽ നിന്നൊക്കെ കുട്ടികളിങ്ങനെ ചുമന്നോണ്ട് വന്ന് അതിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടും. എല്ലാവരും നനഞ്ഞ് കുതിർന്ന് ഒരാഘോഷമായിരുന്നു മഹാരാജസിലെ മഴ എന്ന് പറയുമ്പോൾ. അതിനുശേഷം ഒരു മഴക്കാലത്തിനും എനിക്ക് തോന്നിയിട്ടില്ല അത്രയും ഭംഗി ഉണ്ടായിട്ടുണ്ട് എന്ന്. അതിനുശേഷം ഒരു മഴക്കാലവും നമ്മൾ അത്ര ആഘോഷിച്ചിട്ടില്ല. വീടിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒക്കെ നിന്നിട്ടല്ലാതെ ഒരു ക്യാമ്പസ് മുഴുവൻ മഴയെ ആഘോഷിച്ചിരുന്നത് മഹാരാജസിലെ മഴക്കാലങ്ങളിലായിരുന്നു. അതുപോലെ മഹാരാജസിലെ ക്യാൻറ്റീൻ, ക്യാൻറ്റീൻ എന്ന് പറയുമ്പോൾ ഏറ്റവും മനോഹരമായിട്ടുള്ള ഓർമ്മകള്, ഏറ്റവും സന്തോഷമുള്ള ഞങ്ങൾ കണ്ടുമുട്ടിയ ഒരു സമയം മഹാരാജസിലെ ക്യാൻറ്റീൻ സമയത്താണ്. ഇപ്പൊ ഞങ്ങളെ കാണുമ്പോഴേ കടുപ്പുള്ള ചായ അടിക്കാൻ തുടങ്ങുന്ന ആളുകൾ മുതൽ ഞങ്ങളെ കാണുമ്പോഴേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കേക്ക് തീരാറായി പെട്ടെന്ന് വാ എന്ന് പറയുന്ന മനുഷ്യര്, അങ്ങനെ അവിടുത്തെ ആ ഒരു ക്യാൻറ്റീൻ എന്ന് പറയുന്നത് അല്ല, അവിടെ നിന്ന് കുടിച്ച ചായകള്, അവിടെ നിന്ന് കുടിച്ച പലഹാരങ്ങൾ, അതെല്ലാം പിന്നെയും ഞങ്ങൾ അവിടെ എത്രയോ ചായകൾ നമ്മൾ കുടിക്കുന്നുണ്ട്, എത്രയോ പലഹാരങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ട്. പക്ഷെ ടൈം ട്രാവൽ ചെയ്ത് നമ്മൾ ആ ഒരു മൊമെന്റിലേക്ക് എത്താൻ പാകത്തിന് ആ ഒരു ക്യാമ്പസിന്റെ ആ ഒരു ക്യാൻറ്റീനിന്റെ അകത്തളത്തിൽ ഇരുന്ന് അത് കുടിക്കുന്ന ആ ഒരു പ്രതീതി ഒന്നും പിന്നെ ഒരിക്കലും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പം മഹാരാജാസിലെ ക്യാൻറ്റീനും അവിടെ നിന്ന് നമ്മൾ എല്ലാവരും കൂടെ ഒച്ചത്തിൽ പാട്ട് പാടുന്നത്, അവിടെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് കോളേജിൽ, ഇന്റർവെൽ ആകുമ്പോൾ ഞങ്ങൾ ഓടി ക്യാൻറ്റീനിലേക്ക് വരും. അവിടെ നിന്ന് പാട്ട് കേൾക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ദൂരേന്നേ കേൾക്കുന്നത്. ആ പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ഭയങ്കര ആവേശമാണ്. പിന്നെ ക്ലാസ്സിൽ പോലും ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റൂല, അവിടെ നിന്ന് പാട്ട് കേൾക്കുമ്പോഴേ ഞങ്ങൾ ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് ഓടി ക്യാൻറ്റീനിലേക്ക് വരും. ക്യാൻറ്റീൻ നടത്തുന്നത് മഹാരാജസിൽ തന്നെ പഠിച്ചിരുന്ന, മഹാരാജനോടുള്ള പ്രേമം മൂത്ത് അവിടെ തന്നെ ക്യാൻറ്റീൻ ഇട്ടിരുന്ന രാജാ എന്ന് പറയുന്ന ഒരു ചേട്ടനായിരുന്നു. ആളെ കാണുമ്പോൾ അന്ന് അത്ഭുതമായിരുന്നു, ഇയാൾ എന്താ ഈ ക്യാമ്പസിൽ നിന്ന് പോവാത്തത്, ഇവിടെ തന്നെ ചായ അടിച്ച് കൂടുവാണോ എന്ന്. അപ്പൊ പുരിയില്ലേ ഇപ്പൊ പുരിയത് എന്ന് പറയുന്ന പോലെ, എന്തുകൊണ്ടാണ് ആൾക്ക് അവിടെ നിന്ന് വിട്ടുപോകാൻ പറ്റാതെ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ അവിടെ തന്നെ ഒരാളായിട്ട് കൂടുക എന്നുള്ളതായിരുന്നു അതിലെ ഒരു കൗതുകം എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കത് കുറച്ചും കൂടി മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ മഹാരാജാസിലേക്ക് അഡ്മിഷൻ കിട്ടി എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലുള്ളത് അവിടുന്ന് സിനിമാറ്റിക് ആയിട്ട് ഒരാളെ പരിചയപ്പെടുമെന്നും അവിടെയുള്ള ഒരു സഖാവിനെ ഇഷ്ടപ്പെടുമെന്നും, ഇതിനൊക്കെ ഭയങ്കര കാല്പനികമായിട്ടുള്ള ആഗ്രഹത്തോടുകൂടിയാണ് മഹാരാജാസിലേക്ക് പോകുന്നത്. അങ്ങനെ ഒരു അന്തരീക്ഷം ആയിരുന്നില്ല. വളരെ പൊളിറ്റിക്കലി ജീവിതത്തെ സമീപിക്കുന്ന ഒരുപാട് മനുഷ്യർ, അവരോട് പ്രണയത്തെക്കാൾ സാഹോദര്യവും സൗഹൃദവും ഒക്കെയാണ് തോന്നിയത്. എനിക്കങ്ങനെ പ്രണയം തോന്നിയ മനുഷ്യർ മഹാരാജസിൽ കുറവാണ്, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഒരുപക്ഷെ കൂടുതലും സാഹോദര്യത്തിലേക്കോ സൗഹൃദത്തിലേക്കോ എത്തുന്ന എന്തോ ഒന്ന് ക്യാമ്പസ് അവിടുത്തെ കുട്ടികളെ ചേർത്ത് നിർത്തുന്നതിലുണ്ട്, അമ്മയെ പോലെയോ ഒക്കെ ഉണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട്. മറിച്ച് മഹാരാജാസിലൂടെ, മഹാരാജാസ് കാരണമാണ് എന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇപ്പൊ എന്റെ പാർട്ണർ ആയിട്ടിരിക്കുന്ന ആളെ വരെ പരിചയപ്പെടുന്നത് മഹാരാജാസിന്റെ ഭാഗമായിട്ടാണ്. മഹാരാജാസിൽ വെച്ച് കണ്ടുമുട്ടിയ ഒരു ചിത്രകാരനെയാണ് പിൻകാലത്ത് സുഹൃത്തായതും പിന്നെ എന്റെ ജീവിതത്തിലേക്ക് വന്നതും. എനിക്ക് തോന്നണത് കേരളത്തിൽ ഇന്നും രാത്രിയിൽ അവിടുത്തെ ഗേറ്റ് തുറന്നിട്ടിട്ടുള്ള ഏത് രാത്രിയിൽ ചെന്നാലും മഹാരാജാസിലെ വിദ്യാർത്ഥികൾ ഇപ്പോഴും സജീവമായിട്ട് നിൽക്കുന്ന അതുപോലെ ഒരു ക്യാമ്പസ് വേറെ ഉണ്ടോന്ന് എനിക്കറിയില്ല. നമ്മൾ ഏത് രാത്രിയിൽ ഇപ്പൊ അവിടെ കൂടെ പോയാലും അതിന്റെ ഉള്ളിൽ ഒന്നല്ല യൂണിയൻ ഓഫീസിൽ ആളുണ്ടായിരിക്കും, അല്ല അവിടെ കിടന്ന് ഉറങ്ങുന്ന കുട്ടികൾ, അത് അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളായിരിക്കും. അങ്ങനെ ഒരു ക്യാമ്പസ് കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം കലോത്സവ കാലം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉത്സവ കാലമാണ്, ഇലക്ഷൻ കാലം അങ്ങനെയാണ്. അതുപോലെ മഹാരാജകീയം നടക്കുന്ന സമയമൊക്കെ ഞങ്ങൾ രാത്രികളിൽ നേരം പുലരും വരെ ക്യാമ്പസിൽ തന്നെ മഹാരാജാസിൽ ചെലവഴിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കോളേജ് ടൂറൊക്കെ കഴിഞ്ഞിട്ട് പുലർച്ചെ ഒരു മണിക്കൊക്കെയാണ് തിരിച്ച് കോളേജിൽ എത്തുന്നത്. വേണമെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ ഹോസ്റ്റലിലേക്ക് പോവാം. നമ്മൾ ആരും പോവില്ല, നമ്മൾ നേരം വെളുക്കും വരെ മഹാരാജസിൽ കിടക്കും. കാരണം മാലാകക്കുളത്തിന്റെ നടുക്കൊരു ചെറിയ വെളിച്ചമുണ്ട്, അതിന് ചുറ്റും മഞ്ഞ നിറത്തിൽ നമ്മുടെ ക്യാമ്പസ്, അത് വേറെ തന്നെ ഒരു ഭംഗിയാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നടുക്കളത്തിൽ നമ്മൾ എല്ലാവരും കൂടെ ഒരു ടൂറൊക്കെ കഴിഞ്ഞ രാത്രിയിൽ എല്ലാവരും കൂടെ വന്ന് കിടക്കുകയാണ്. സെക്കൻഡ് ഇയർ ടൂറ് കഴിഞ്ഞ സമയമാണ്, ഏതാനും മാസങ്ങളേ ഉള്ളൂ കോളേജ് അവസാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അന്ന് നേരം വെളുക്കരുതേ എന്ന് നമ്മൾ എല്ലാവരും ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെ ചെറുതായിട്ട് മഹാരാജത്തിലേക്ക് വെളിച്ചരിച്ചിറങ്ങുമ്പോൾ നമുക്ക് അയ്യോ നേരം വെളുത്തു, ഇനി ഇങ്ങനെ ഒരു രാത്രി കിട്ടുമോ എന്ന് അറിയില്ല, ഇനിയും നമുക്ക് രാത്രി തരായിരിക്കും. പക്ഷെ ഇങ്ങനെ ഒരു രാത്രി എല്ലാവരും കൂടി പല സ്ഥലങ്ങളിലുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ, ഒരുപാട് ബാച്ച് ഒന്നിച്ച ടൂർ പോയത്, നമ്മളെല്ലാരും കൂടെ രാത്രിയിൽ പാട്ടുപാടി അന്താക്ഷരി കളിച്ച് ആ ഒരു മഞ്ഞ വെളിച്ചത്തില് മഹാരാജസിൽ ചെറിയ മഴയത്തൊക്കെ ഇരുന്നത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഗന്ധർവൻ സിനിമയിലെ ദേവി ആത്മരാഗമേകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ പാട്ട് കേൾക്കാൻ ഒരാഗ്രഹമുണ്ട്. പത്മരാജൻ സിനിമകൾ എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും അത് സറിയലിസ്റ്റിക് ആയിട്ടാണ് തോന്നാറ്. അതായത് ഒരു സിനിമ ഒരു മനുഷ്യൻ ജീവനുള്ള കഥാപാത്രങ്ങളെ വെച്ച് ക്യാമറയ്ക്ക് മുമ്പിൽ താൽക്കാലികമായി
ഒരു ആക്സിഡന്റിന്റെയും കട്ടിന്റെ ഇടയിൽ എടുക്കുന്ന ഒരു യാന്ത്രികമായ ചിത്രമായിട്ട് ഒരിക്കലും പത്മരാജന്റെ സിനിമകൾ തോന്നാറില്ല. മറിച്ച് ഭൂമിയില് യാഥാർത്ഥ്യങ്ങൾക്ക് അപ്പുറം എന്തെങ്കിലും ഉണ്ടെന്ന് വെറുതെ ആണെങ്കിലും നമ്മൾ തോന്നിപ്പിക്കുന്ന, ഭ്രമിപ്പിക്കുന്ന ഒരു സിനിമയാണ് പത്മരാജന്റെ എല്ലാ സിനിമകളും. അതിലിപ്പോ ആശയപരമായിട്ടൊക്കെ എതിർപ്പ് ഇപ്പൊ തോന്നുന്ന പടങ്ങൾ ഉണ്ടെങ്കിൽ പോലും ക്രാഫ്റ്റിനോട് ഇത്രയും

ആരാധന തോന്നിയിട്ടുള്ള സിനിമകൾ എനിക്ക് വളരെ കുറവാണ്. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ എല്ലാ പാട്ടുകളിലും എനിക്ക് തോന്നാറുണ്ട് കാല്പനികമായി പറയാവുന്ന മനോഹരമായിട്ടുള്ള അർത്ഥം അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലും എല്ലാ ഗാനങ്ങളിലും ഉണ്ടാവാറുണ്ട്. മഴയെ ഓർമ്മിപ്പിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കണ്ടുമുട്ടാത്ത മനുഷ്യരെ വരെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന, പേരറിയാത്ത അജ്ഞാതമായ സുഗന്ധങ്ങളെ ഓർമ്മിപ്പിക്കുന്ന പാട്ടുകളും ബിംബങ്ങളുമാണ് പത്മരാജൻ.

എന്റെ പേര് ശിവാനി സന്തോഷ് എന്നാണ്. വർക്കല സ്വദേശിനിയാണ്. സർക്കാർ വനിതാ കലാലയത്തില് സൈക്കോളജി മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് ഞാൻ. കോളേജിനെ പറ്റി പറയുമ്പോൾ ആദ്യം പറയാനുള്ളത് എനിക്ക് വന്ന മാറ്റങ്ങളെ കുറിച്ച് തന്നെയാണ്. അതായത് ഞാൻ കോളേജിലേക്ക് കയറുന്നതിന് മുന്നേ ഉള്ള ഒരു ശിവാനിയും ഇപ്പൊ ഉള്ള ഞാനും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതായത് സ്വഭാവത്തിലാണെങ്കിലും മറ്റുള്ളവരോട് പെരുമാറുന്ന രീതികളിലാണെങ്കിലും ആൾക്കാരെ മനസ്സിലാക്കുന്ന രീതികളിലാണെങ്കിലും ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഈ കോളേജിന്റെ ചുറ്റുപാടും ഇവിടെ ഉണ്ടായിരിക്കുന്ന എന്റെ ചുറ്റിനുമുള്ള എന്റെ കൂട്ടുകാരും മറ്റുള്ളവരായിട്ടുള്ള ഇടപഴകലിൽ നിന്നും ഒക്കെ മാറി വന്നതാണ്. അതേപോലെ തന്നെ ഞാൻ പഠിക്കുന്ന ബിരുദത്തിൽ നിന്നുള്ള ഒരു ചേഞ്ചസും കൂടിയാണ്. അതിൽ നിന്നും കൂടി മനസ്സിലാക്കി കണ്ടുള്ള കുറച്ച് ചേഞ്ചസ് ആണ് ഈ പറഞ്ഞതെല്ലാം.

0: എല്ലാ തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
1: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
2: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. ഫോൺ 8590179986.
3: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
4: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
5: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.

0: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാണ്.
1: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
2: ഒക്ടോബർ 2 മുതൽ 8 വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
3: സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 5 പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
2: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
3: ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ 2-3 തീയതികളിൽ നടക്കും.
2: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിംഗ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
3: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
4: Attention, national recognition for your hard work, for those making outstanding contributions to the animal husbandry and dairy sector and embracing innovative practices. The Department of Animal Husbandry and Dairy, Government of India, invites nominations for the prestigious National Gopal Ratna Awards 2026. The awards recognize excellence in 3 categories: Best Dairy Farmer, Best Dairy Cooperative Society, Best Artificial Insemination Technician. And there is more. Special provisions have been made for the Northeastern region and Himalayan states. Nomination period 10th August to September 30th, 2026. So what are you waiting for? Apply today at www.awards.gov.in or visit your nearest CSC center to submit your nomination. National Gopal Ratna Awards 2026, issued in public interest by the Department of Animal Husbandry and Dairying, Government of India.
5: Radio Health, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
6: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
7: MRT ഹോം നീഡ്സിലെ ബ്രാസ് മേള
8: മിസ്സിയില്ലേ?
7: കുക്ക്വെയർസ്, പൂജ ആർട്ടിക്കിൾസ്, ഹോം ഡെക്കോർ എല്ലാം മാർക്കറ്റിലെ കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ടിലും വാങ്ങാം. 5000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്തപ്പോ എനിക്കും കിട്ടി ഡിസ്കൗണ്ട്.
9: ഈ ഓഫർ September 28 മുതൽ October 20 വരെ. കണ്ടീഷൻ അപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
10: ക്യാമ്പസ് കളേഴ്സ്.
11: ഹായ്, നമസ്കാരം. എന്റെ പേര് കലാമണ്ഡലം അശ്വിനി പ്രസന്നൻ, നർത്തകിയാണ്. തിരുവനന്തപുരം വർക്കലയാണ് എന്റെ സ്വദേശം. ഞാൻ 8-ാം ക്ലാസ് മുതൽ PG വരെ നൃത്തം അഭ്യസിച്ചത് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിലാണ്. എന്റെ 3-ാമത്തെ വയസ്സ് മുതൽ ഞാൻ നൃത്തം പഠിക്കുന്നുണ്ടെങ്കിലും അർപ്പണബോധത്തോടുകൂടിയും അതിന്റെ ഗൗരവത്തോടുകൂടിയൊക്കെ ഞാൻ നൃത്ത ലോകത്തേക്ക് കൂടുതൽ എത്തിച്ചേരുന്നതിന് എന്നെ ഏറെ സഹായിച്ചിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട കലാലയമാണ് കേരള കലാമണ്ഡലം. വർക്കലയില് UP തലത്തില് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ഛനും അമ്മയും നൃത്തത്തോടുള്ള എന്റെ താല്പര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കലാമണ്ഡലത്തിലെ 8-ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനത്തിന്റെ വാർത്ത അറിഞ്ഞിട്ട് അവിടേക്ക് അഡ്മിഷന് വേണ്ടി അപേക്ഷിക്കുന്നത്. പിന്നീട് 7-ാം ക്ലാസ് കഴിഞ്ഞ് ആ ഒരു വെക്കേഷൻ സമയത്ത് പ്രവേശന പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയും പരീക്ഷയും പിന്നെ അതിനുശേഷം ഇന്റർവ്യൂവിലും സെലക്ഷൻ കിട്ടിയതിനു ശേഷമാണ് കലാമണ്ഡലത്തിലേക്ക് ജോയിൻ ചെയ്യുന്നത്. പിന്നീടുള്ള ലോകം എന്ന് പറയുന്നത് തികച്ചും വേറിട്ടൊരു അനുഭവ ലോകമായിരുന്നു. കാരണം നമ്മളെ സംബന്ധിച്ച് ചെറിയ പ്രായത്തില് വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ നമുക്കൊരു സേഫ് സോൺ ഉണ്ടല്ലോ. നമ്മുടെ വീട്, നമ്മുടെ നാട്, അച്ഛനമ്മ, ബാക്കി കുടുംബാംഗങ്ങൾ, സ്കൂള്, പ്രിയപ്പെട്ട അധ്യാപകര്, കൂട്ടുകാര്, അപ്പൊ അവരെയൊക്കെ പിരിഞ്ഞ് കലാമണ്ഡലത്തിലേക്ക് പോയൊരു നിമിഷമാണത്. പിന്നീടുള്ള ലോകം മുഴുവൻ കലാമണ്ഡലത്തില് ഒരു നൃത്തത്തിന് വേണ്ടി കൂടുതൽ ലൈഫിൽ നല്ല സമയങ്ങളെല്ലാം ചെലവഴിച്ചിട്ടുണ്ടായിരുന്നെ. പിന്നെ ആ കലാമണ്ഡലത്തിലെ ആദ്യത്തെ ദിവസം എന്ന് പറയുമ്പോൾ പല ജില്ലകളിൽ നിന്ന് പല ഭാഷാ സ്ലാങ്ങുകൾ സംസാരിക്കുന്ന, അതുപോലെ തന്നെ പല തരത്തിലുള്ള ഭക്ഷണത്തിന്റെ സ്വാദ്, അതുപോലെ തന്നെ പല സംസ്കാരം, അങ്ങനെയുള്ള വിഭിന്നമായിട്ടുള്ള ടേസ്റ്റുകളുള്ള കൂട്ടുകാരാണ് നമുക്കവിടെ ബാച്ചിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും ദൂരത്ത് നിന്ന് കലാമണ്ഡലത്തിലേക്ക് വന്നിട്ടുള്ള എന്റെ ബാച്ചിലെ നൃത്തത്തിലെ ഒരേ ഒരു കുട്ടി ഞാനായിരുന്നു. ബാക്കിയെല്ലാം പല പല ജില്ലക്കാര്, അങ്ങനെ. അപ്പൊ എന്റെ റൂംമേറ്റ് കണ്ണൂർ നിന്നുള്ള ഒരു കുട്ടിയായിരുന്നു, കാവ്യ എന്ന പേരുള്ളത്. ആദ്യ ദിവസം ആലോചിക്കുമ്പോൾ തന്നെ ഒരു ഗുരുകുല സമ്പ്രദായം, അതുപോലെ തന്നെ ചുറ്റും നൃത്തക്കളരികളില് സീനിയേഴ്സ് ആയിട്ടുള്ള ചേച്ചിമാര് നൃത്തം ചെയ്യുന്നു, അധ്യാപകരെ കാണുന്നു. അപ്പം വലിയൊരു പരിഭ്രമമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പതിയെ പതിയെ അത് മാറുകയാണ് ഉണ്ടായത്. പിന്നെ ഹോസ്റ്റൽ ജീവിതമാണ്, അപ്പൊ ചെറിയ പ്രായത്തിൽ തന്നെ ഹോസ്റ്റൽ ജീവിതത്തിലേക്ക് കടക്കുന്നു. ഒരു കൗതുകമുള്ളൊരു കാര്യം കൂടിയായിരുന്നു അത്. പല നാടുകളിൽ നിന്ന് വരുന്നു, അച്ഛനും അമ്മയായിട്ട് ബെഡ്ഷീറ്റും ബെഡും ബക്കറ്റും അങ്ങനെ എല്ലാം ഉള്ള തയ്യാറെടുപ്പിലാണ്, പുതിയൊരു കലാജീവിതത്തിലേക്കുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എല്ലാവരും അവിടെ ഹോസ്റ്റലിലേക്ക് ഒരുമിച്ച് ഒത്തുചേർന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് രക്ഷകർത്താക്കൾ നമ്മളെ അവിടെ ആക്കി പോകുമ്പോൾ കുറേ പേര് നിലവിളിക്കുന്നുണ്ടായിരുന്നു സങ്കടം. എനിക്കും നല്ല സങ്കടവും പ്രയാസവും ഒക്കെ ഉണ്ടായിരുന്നു വിട്ടു പിരിഞ്ഞ് നിൽക്കുന്നതിൽ. എന്നിരുന്നാലും നൃത്തത്തോടുള്ള ഒരു ആഗ്രഹം, പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ആ ഒരു ദൂരത്തെയും അതുപോലെ തന്നെ അമ്മയച്ഛനെയൊക്കെ പിരിഞ്ഞു നിൽക്കുന്നതിൽ നിന്നൊക്കെ ഒരു വിഷമമൊക്കെ അകറ്റിയിരുന്നത് നൃത്തം എന്ന് പറഞ്ഞ ഒരു കാര്യമായിരുന്നു. കലാമണ്ഡലത്തിലെ എന്റെ കൗമാര പ്രായം, ആ ഒരു കാലഘട്ടം ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ള ഒരു കലാലയം കൂടിയാണ് കലാമണ്ഡലം. ആ ഒരു കാലഘട്ടം ആലോചിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്

അത് ഹോസ്റ്റലിലെ രാത്രി കാലങ്ങളും മഴ, മാമ്പഴക്കാലം അങ്ങനെയുള്ള ഓരോ മുഹൂർത്തങ്ങളാണ്. മഴ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കലാമണ്ഡലവും മഴയും തമ്മിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ആത്മബന്ധമുണ്ട്. കുഞ്ഞായിരുന്നപ്പോൾ നമുക്ക് മഴ നനയരുത്, പനി വരും അങ്ങനെയൊക്കെ മാറ്റി നിർത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതിൽ നിന്നും കലാമണ്ഡലത്തിൽ എത്തിയ ആ ഒരു സമയത്താണ് മഴ കാണാനും മഴയെ ആസ്വദിക്കാനും മഴ കൊള്ളാനും ഒക്കെ കൂടുതൽ ഒരു ആവേശമൊക്കെ ഉണ്ടാകുന്നത്. ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാം ചേർന്ന് മഴ പെയ്യുമ്പോൾ ഹോസ്റ്റലിലെ ഒരു നടുമുറ്റം പോലെയുണ്ട്, ആ ഒരു ഭാഗത്ത് നിന്ന് ഫുൾ മഴ നനയും, പാട്ട് കേട്ട് നൃത്തം ചെയ്യും, അങ്ങനെയൊക്കെ ഉള്ള ഒരു മനോഹരമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മഴ പെയ്യുന്ന സമയത്ത് കലാമണ്ഡലത്തിലെ കൂത്തമ്പലം, കളരികൾ എല്ലാം കാണാൻ വളരെ മനോഹരമാണ്. കൂത്തമ്പലത്തിന്റെ ഉള്ളിൽ നിന്ന് മഴ ആസ്വദിക്കുന്നവർക്ക് അതറിയാം. നമ്മൾ കോളേജൊക്കെ പഠിക്കുന്ന സമയത്താണ് കൂടുതൽ നമുക്ക് ഹോസ്റ്റലിൽ നിന്നൊക്കെ മാറി ആ ഒരു ക്യാമ്പസിന്റെ ഉള്ളിലൊക്കെ നമുക്ക് ഇരുന്ന് വർത്തമാനം പറയാനും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂത്തമ്പലത്തിലൊക്കെ ഒരുപാട് സമയം ചെലവഴിക്കുക, ഒരു ക്യാമ്പസ് മുഴുവൻ മാമ്പഴം, മാവ്, ഞാവൽപ്പരം, അങ്ങനെ ആ ഉള്ള ഒരു അന്തരീക്ഷം നമുക്ക് ആ ഒരു സമയമൊക്കെ കിട്ടുന്നത് ഈ ഒരു കോളേജ് ആയ സമയത്തായിരുന്നു. ഈ മഴക്കാലത്ത് തന്നെ ഈ മാമ്പഴങ്ങൾ ഊർന്നു വീഴും. നമ്മൾ തന്നെ ഹോസ്റ്റലിന്റെ ഒരു സൈഡിൽ നിന്ന് കല്ലൊക്കെ എറിഞ്ഞ് മാമ്പഴങ്ങൾ ഇറുത്തിട്ട് പച്ചമാങ്ങ അങ്ങനെ മെസ്സിൽ നിന്നൊക്കെ ഉപ്പും മുളകുപൊടിയൊക്കെ മെസ്സിലെ ചേച്ചിമാരെ സോപ്പിട്ട് ഒപ്പിച്ചെടുത്ത് നമ്മൾ ഹോസ്റ്റലിൽ ഒരുമിച്ചിരുന്ന് മാങ്ങയൊക്കെ പൂളി ഉപ്പും മുളകുപൊടിയൊക്കെ ഇട്ട് ആ ഒരു കോമ്പിനേഷൻ ഇല്ലേ, അങ്ങനെയൊക്കെ നമ്മൾ കരിച്ച് രസിച്ചിട്ടുണ്ട്. കോളേജിന്റെ ഒക്കെ മുമ്പിൽ തന്നെ ഒരു ഞാവൽ മഴ ഉണ്ട്. അപ്പൊ ആ ഞാവൽ മരത്തിൽ നിന്ന് ഞങ്ങൾ എറിഞ്ഞിട്ട് ഞാവല് ഇലക്കുമ്പിളിലൊക്കെ ആക്കി ഒരുമിച്ച് കൂടിയിരുന്നൊക്കെ കഴിച്ചിട്ടുള്ള ഒരു ഓർമ്മ എനിക്കുണ്ട്. എല്ലാ രസങ്ങളും ഉണ്ട്, പുളിയും എരിവും ഉപ്പും മധുരവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഓർമ്മയാണ് അവിടുത്തെ മഴക്കാലം എന്ന് പറയുന്നത്. പുളിയും അതുപോലെ തന്നെ, പുളിയും ഞങ്ങൾ ഇങ്ങനെ ശേഖരിച്ച് അങ്ങനെയൊക്കെയുള്ള ക്യാമ്പസിന്റെ ഉള്ളിൽ തന്നെ ഇതെല്ലാം ഉണ്ട്. അപ്പൊ കോളേജ് ആവുന്ന സമയത്താണ് ഇതിനൊക്കെ നമുക്ക് കുറച്ചുകൂടിയൊക്കെ സമയം കിട്ടുന്നതും നമ്മൾ സുഹൃത്തുക്കളായിട്ടൊക്കെ നല്ലൊരു ബോണ്ടിങ് ഒക്കെ ആവുന്ന ഒരു ടൈമാണ് ഈ ഒരു ക്യാമ്പസിലെ കോളേജ് സമയം എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് എന്നിലെ നല്ലൊരു കലാകാരിയെയും നല്ലൊരു മനുഷ്യനെയും വാർത്തെടുക്കുന്നതിൽ കലാമണ്ഡലം എന്ന കലാലയം, അവിടെ നിന്ന് ലഭിച്ച കല, അവിടുത്തെ പ്രകൃതി, അന്തരീക്ഷം എല്ലാം ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചെറിയ നാളുകളിൽ തന്നെ അവിടെയുള്ള കളരി, നൃത്തം, നൃത്തത്തിന്റെ അഭ്യാസ മുറകള്, ചിട്ടകള്, ഇതെല്ലാം ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ ജീവിതവുമായിട്ടും ജീവിത രീതികളുമായിട്ടും ഒക്കെ ഇഴപഴകി പോയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ചെറിയ നാളില് പല സ്ഥലങ്ങളിൽ നിന്ന് ഒരുമിച്ച് നമ്മുടെ ഹോസ്റ്റലിലേക്ക്, ഹോസ്റ്റൽ എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാമത്തെ ഒരു വീടാണ്, അങ്ങനെയാണ് നമ്മൾ അവിടെ പഠിക്കുന്ന എല്ലാവരും കരുതുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ പല സ്ഥലത്തിന് ചേക്കേറിയ പക്ഷികളായിട്ടൊരു കുടുംബം പോലെയാണ് നമ്മൾ ഹോസ്റ്റലിലേക്ക് കഴിഞ്ഞിട്ടുള്ളത്. പല തരത്തിലുള്ള, പല സ്വഭാവങ്ങളുള്ള, പല ജീവിത അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന കൂട്ടുകാർ അല്ലെങ്കിൽ മനുഷ്യർ, മറ്റ് പല മുഖങ്ങൾ, മറ്റ് പല നാടുകളിലെ സംസ്കാരം, അവരുടെ സംസാരം, അതെല്ലാം മറ്റുള്ള മനുഷ്യനെ മനസ്സിലാക്കുക, അവരുടെ സങ്കടങ്ങളിൽ പങ്കുചേരുക, ഇങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ മനുഷ്യനിൽ ഉണ്ടാവേണ്ട ഗുണങ്ങൾ, അങ്ങനെയുള്ള ഗുണങ്ങൾ എന്ന് തന്നെ പറയാം. ആ ഒരു ഗുണങ്ങളൊക്കെ നമ്മുടെ ചെറിയ പ്രായം മുതൽ എന്നിലേക്ക് അത് ഡെവലപ്പ് ആവാൻ തുടങ്ങിയത് കലാമണ്ഡലത്തിൽ നിന്നാണ്. പിന്നീട് വളർന്ന് വലുതായി ഒരു പി ജി ലെവലൊക്കെ എത്തുമ്പോഴേക്കും ഒരു നല്ല കലാകാരി എന്നതിലുപരി എന്നെ ഇപ്പോഴും ഒരു നല്ല സോളാക്കി, നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളാക്കി മാറ്റുന്നതിൽ കലയ്ക്ക് ഒപ്പം തന്നെ ഒരു ഡെവലപ്മെന്റിലേക്ക് എന്നെ കലാമണ്ഡലം, അവിടുത്തെ പ്രകൃതി, അവിടുത്തെ കല, അവിടുത്തെ അന്തരീക്ഷം, അവിടുത്തെ മനുഷ്യര്, ഇതെല്ലാം ഒരുപാട് എന്നെ സഹായിച്ചിട്ടുള്ള ഒന്നാണ്. വളരെ പുലർച്ചെ തന്നെ അവിടുത്തെ സാധകങ്ങളും അഭ്യാസങ്ങളും ഒക്കെ തുടങ്ങും. പല പല വിഷയങ്ങളുണ്ട് അവിടെ പഠിക്കുന്നത്. ഞാൻ വളരെ നേരത്തെ എണീക്കുന്ന ഒരു സ്വഭാവമുള്ള ആളാണ്. രാവിലെ എണീക്കുമ്പോൾ തന്നെ നമുക്കറിയാം കുറച്ചൊരു ഇരുട്ടാണ്, എന്നാലും അവിടെയുള്ള ഒരു പോസിറ്റീവ് വൈബ് എന്ന് പറയുന്നത് നമ്മൾ ഏത് അവസ്ഥയിലായിരുന്നാൽ പോലും നമ്മളെ അതിൽ നിന്ന് മാറ്റി വളരെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ഉള്ളിൽ, അങ്ങനെ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് വളരെ ചെറിയ പ്രായം മുതൽ പി ജി പഠിച്ചിരുന്ന ആ ഒരു ലെവല് വരെ എനിക്ക് അതേ ഒരു പോസിറ്റീവ് വൈബ് അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് സങ്കടങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ അഭ്യസിക്കുന്ന കല, കലയിലേക്ക് ഇറങ്ങുമ്പോഴും അതുപോലെ തന്നെ കലാമണ്ഡലത്തിലെ അന്തരീക്ഷത്തിലേക്ക്, പ്രകൃതിയിലേക്ക് ഇറങ്ങുമ്പോഴൊക്കെ ആ സങ്കടങ്ങളൊക്കെ അങ്ങ് മാഞ്ഞ് ഇല്ലാണ്ടായി. പിന്നെ നമ്മളിങ്ങനെ പ്യൂരിഫൈ ആയി വരാന്ന് പറയത്തില്ലേ, നമ്മളെ നല്ല ചിന്തകളിലേക്ക് കടത്തിവിടാനും കൂടി അവിടുത്തെ ഒരു അന്തരീക്ഷം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്റെ പി ജി ലൈഫിൽ ഞാൻ ഇത്രയും നാള് ജീവിച്ചിരുന്നതിൽ നിന്നും വളരെ ഒരു ദുരന്തം നേരിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാല് എന്റെ ഫാമിലി അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു വയ്യായിക വരുന്നതാണ്. അപ്പോ പി ജിന്റെ ലാസ്റ്റ് സെമ്മുകളാണ്, ഒരുപാട് എക്സാംസുകൾ, ഒരുപാട് വർക്കുകൾ, അസൈൻമെന്റ്സുകൾ, ഡെസർട്ടേഷൻ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോഴും
അതിൽ നിന്നൊക്കെ ഞാൻ പഠിക്കുന്ന ഒരു കോഴ്സ് മുന്നോട്ട് പോകണം, പറ്റും എന്നൊക്കെ ഉള്ള ഒരു ആത്മവിശ്വാസം നൽകുന്നതിൽ എനിക്ക് അവിടുത്തെ അന്തരീക്ഷവും പ്രകൃതിയൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.

ഒന്ന്. കലാമണ്ഡലം എന്നൊരു ക്യാമ്പസില് ഓർമ്മിക്കപ്പെടുന്ന ദിവസങ്ങളാണ് ഒരുപാടുള്ളത്. അതിൽ തന്നെ നല്ല നല്ല ഓർമ്മകളുമുണ്ട്, മറക്കേണ്ടതായിട്ടുള്ള ഓർമ്മകളും എന്നെ സംബന്ധിച്ച് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ നല്ല ഓർമ്മകൾ എപ്പോഴും ഓർത്തിരിക്കാനാണ് ഞാൻ എന്നും ആഗ്രഹിക്കുന്നത്. വളരെയധികം ഞാൻ ഓർമ്മിക്കപ്പെടുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞാല് എന്റെ അരങ്ങേറ്റ ദിവസമാണ്. അപ്പൊ അവിടെ 8-ാം ക്ലാസ്സിൽ നൃത്ത കളരിയിലോട്ട് ആദ്യമായി അധ്യാപികമാർക്ക് ദക്ഷിണയൊക്കെ വെച്ച് നമ്മൾ നൃത്തം അഭ്യസിക്കാൻ തുടങ്ങിയതം മുതല് നമ്മുടെ അരങ്ങേറ്റം, അതായത് കലാമണ്ഡലത്തിലെ കൂത്തമ്പലം, കൂത്തമ്പലത്തിലാണ് അരങ്ങേറുന്നത് നൃത്തം, അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങളെല്ലാം അതിലെല്ലാം അരങ്ങേറുന്നതും പെർഫോമൻസ് ഒക്കെ നടക്കുന്ന ഒരു അമ്പലമായി തന്നെ നമുക്ക് പറയാം. നൃത്തത്തിന് വേണ്ടിയുള്ള ഒരു പെർഫോമിംഗ് തിയേറ്റർ, ആ ഒരു സ്റ്റേജിൽ നമ്മൾ അരങ്ങേറുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. അവിടെ ഓരോ വിഷയങ്ങൾ പഠിക്കുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. മറ്റൊരു ദിവസം എടുത്തു പറയുകയാണെങ്കിൽ കോളേജ് ലെവലൊക്കെ എത്തിയ ഒരു സമയത്ത് ഒരുപാട് ഈവന്റുകൾ, ഫെസ്റ്റിവൽസ് ഒക്കെ കലാമണ്ഡലത്തിൽ നടക്കാറുണ്ട്. അതിൽ ഞാൻ ഓർമ്മിക്കപ്പെടുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞാല് നിളാ ഫെസ്റ്റ് എന്ന് പറയും. നിളാ ഫെസ്റ്റ് 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഫെസ്റ്റാണ്. ആ ഒരു ഫെസ്റ്റില് നമുക്ക് ഒരു കലാകാരി എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ, ഒരുപാട് കലകള്, അങ്ങനെയുള്ളതെല്ലാം ഒരുമിക്കുന്ന ഒരു ഫെസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു നിവാസത്തിനെ കാണാം. അങ്ങനെ ഒത്തിരി കലകളും ഒത്തിരി ആർട്ടിസ്റ്റുകളെയും, പ്രഗത്ഭരായിട്ടുള്ള ഒത്തിരി ആർട്ടിസ്റ്റുകളെ കാണാനായിട്ടുള്ള ഒരു അവസരം ലഭിക്കുന്ന ഒരു ഓർമ്മ എനിക്ക് നിളാ ഫെസ്റ്റ് എന്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. അതുപോലെ തന്നെ അംബ ഫെസ്റ്റ്, നവമി ദിവസങ്ങൾ, നവമിയൊക്കെ ഇത്രയ്ക്കൊക്കെ ആഘോഷിക്കും. കൊച്ചിലെയാണെങ്കിൽ നമുക്ക് പുസ്തകം വെക്കുന്നു, അന്ന് സ്കൂൾ അടവാണ്, അത്രയ്ക്ക് ആസ്വദിച്ചിരിക്കുന്ന ഒരു ഇതാണുള്ളത്. പക്ഷെ അവിടെ മറിച്ചാണ്, അവിടെ ആ ഒരു വിജയദശമി ദിനം എന്നൊക്കെ പറയുമ്പോൾ അതിന് മുന്നോടിയും പിന്നോടിയായിട്ട് ഒത്തിരി പരിപാടികളും, ആ ഒരു ഫീലെന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അതുപോലെ തന്നെ എന്റെ ലൈഫിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കഥകളി. കഥകളി 8-ാം ക്ലാസ്സിന് മുമ്പ് കുറച്ചൊക്കെ അല്പം കണ്ടിട്ടുണ്ടെങ്കിലും പുലർച്ചെ വരെ നടക്കുന്ന കഥകളി കഥകളുണ്ട്. അപ്പോൾ അത് 8-ാം ക്ലാസ്സിലൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെ കൗതുകമായിരുന്നു. ചിലരൊക്കെ ഉറങ്ങും, ചിലപ്പോൾ നമ്മൾ ഹോസ്റ്റലിൽ പോയി ഫ്രഷ് ആയിട്ട് പിന്നെയും വരും. പുലരുമ്പോഴേ ഇരുന്ന് ഓരോ കഥകൾ കാണാന്ന് പറഞ്ഞാല് അങ്ങനെയുള്ള ഭാഗ്യമൊക്കെ പുറത്തു പോയാൽ ഇനി കിട്ടുമോന്നറിയില്ല. അപ്പൊ കലാമണ്ഡലത്തിന്റെ ഉള്ളില് കഥകളി അങ്ങനെ പുലരുമ്പോഴെ കണ്ടിരിക്കുക, അങ്ങനെയുള്ളൊരു ഓർമ്മയൊക്കെ വളരെ വലിയ ഓർമ്മകളാണ്. പിന്നെ PG സമയത്ത് UGC നെറ്റില് എനിക്ക് പെർഫോമിംഗ് ആർട്സിൽ JRF ക്വാളിഫൈ ചെയ്യാൻ പറ്റി. ആ ഒരു ദിവസം എനിക്ക് മറക്കാൻ പറ്റില്ല, കാരണം ക്യാമ്പസിന്റെ ഉള്ളില് ലൈബ്രറി അത്ര എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫാമിലിയിൽ അമ്മയ്ക്ക് ഉണ്ടായ ഒരു മോശം സിറ്റുവേഷൻ ഉണ്ടായിട്ട് പോലും ആ ഒരു സമയം എനിക്ക് അത് ക്വാളിഫൈ ചെയ്യാൻ, അച്ചീവ് ചെയ്യാൻ പറ്റിയത് വളരെ വലിയൊരു ഓർമ്മയായിട്ട് ഞാൻ കാണുകയാണ്. അതിന് ഫ്രണ്ട്സിന്റെ ആയാലും അധ്യാപകരുടെ ആയിട്ടൊക്കെ ഉള്ളൊരു സപ്പോർട്ടും വളരെ വലിയൊരു കാര്യമായിരുന്നു. പിന്നെ ഗോത്രായൻ എന്നൊരു പ്രോഗ്രാമില് നൃത്തം ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത കുട്ടികളെ പഠിപ്പിക്കാൻ ഉള്ളൊരു അവസരം കിട്ടി. അതും വലിയൊരു അവസരമായിട്ടും ഓർമ്മയായിട്ട് ഞാൻ കാണുന്നു. പിന്നെ ഒരു വിലപ്പെട്ട ഓർമ്മയെന്ന് പറഞ്ഞാല് PG അവസാന നിമിഷത്തില് എനിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അഹമ്മദാബാദിലുള്ള ദർപ്പണ അക്കാദമിയിലെ ഒരു നാഷണൽ ഡാൻസ് ഫെസ്റ്റില് എനിക്ക് സോളോ മോഹിനിയാട്ടം പെർഫോം ചെയ്യാനായിട്ട് സാധിച്ചു. ഇത്തരത്തിൽ ഒരുപാട് ഓർമ്മകൾ ഓരോ ദിവസവും ഓരോ ഓർമ്മകളായിട്ട് മനസ്സിൽ വരുന്നുണ്ട്. അതിലും ഓർമ്മിക്കപ്പെട്ട ഓർമ്മകൾ മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇൻസ്പയർ ആയിട്ടുള്ള അധ്യാപകര്, എനിക്ക് മോട്ടിവേഷൻ ആയിട്ടുള്ള അധ്യാപകര്, അവിടെയുള്ള ഓരോ അധ്യാപകരിലും നമുക്ക് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു അധ്യാപിക അല്ലെങ്കിൽ ഒരു കലാകാരി എന്ന നിലയിൽ ഞാൻ നോക്കിക്കാണുന്ന ഒരു കാര്യം, ഒരു നല്ല അധ്യാപകൻ എങ്ങനെ ആയിരിക്കരുത്, എങ്ങനെ ആവണം എന്നുള്ള കാര്യങ്ങൾ കൂടി ഞാൻ പഠിച്ചത് ഈ ഒരു കലാലയത്തിൽ നിന്നാണ്. അത്തരത്തിൽ ഒരുപാട് ഓർമ്മകൾ എൻ്റെ ജീവിതത്തിലെ ഒരു നീണ്ട കാലയളവിലെ എൻ്റെ ചെറിയ പ്രായം, കൗമാരപ്രായം, അങ്ങനെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിമിഷങ്ങൾ എനിക്ക് സമ്മാനിച്ചിട്ടുള്ള എൻ്റെ ഒരു കലാലയമാണ് കേരള കലാമണ്ഡലം എന്ന് എനിക്ക് പറയാം. നൃത്തത്തോടൊപ്പം തന്നെ സംഗീതത്തെയും ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ് ഞാൻ. അപ്പൊ ഈ ഒരു നിമിഷത്തിൽ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു പാട്ട് എന്ന് പറയുന്നത് അമ്മ കുഞ്ഞുനാളിൽ പാടിത്തരാറുള്ള ഒരു പാട്ടാണ്, മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി എന്ന പാട്ട്. ഇത് എൻ്റെ അമ്മയ്ക്കായി തന്നെ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാനാണ്.

എൻ്റെ പേര് ഗ്രീഷ്മ, ഞാൻ തിരുവനന്തപുരം സ്വദേശിനിയാണ്. ആചാര്യ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലെ ഒന്നാം വർഷ ബി എഡ് വിദ്യാർത്ഥിനിയാണ്. കേരളത്തിലെ ഹിന്ദി ഭാഷയുടെ പ്രചാരണത്തിനും പഠനത്തിനും പ്രോത്സാഹനം നൽകുന്ന ഒരു പ്രധാന സ്ഥാപനമാണ് കേരള ഹിന്ദി പ്രചാരസഭ. അധ്യാപക വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ആചാര്യ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ഇതിൻ്റെ കീഴിലാണ് വരുന്നത്. കുട്ടികളുടെ എല്ലാം കലാവാസനകളെയും അധ്യാപക വിദ്യാഭ്യാസത്തിനുള്ള അറിവുകളും മൂല്യങ്ങളും സമന്വയിപ്പിച്ച് ഒരു മികച്ച അധ്യാപനത്തിലോട്ട് നയിക്കുന്നതിന് ആചാര്യ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഞാനിവിടെ ആദ്യമായി കോളേജിലോട്ട് എത്തിയ നാൾ മുതലേ എല്ലാ ടീച്ചേഴ്സും കൂട്ടുകാരും എല്ലാം വളരെ സപ്പോർട്ടീവായിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ കലാലയ ജീവിതം 4 മാസമേ ഞങ്ങൾ വന്നിട്ടായുള്ളൂവെങ്കിലും 4 വർഷമായതുപോലെയാണ് ഞങ്ങൾക്ക് എന്നും തോന്നുന്നത്. വളരെ മനോഹരമായ ചിന്താഗതികളും കലാവാസനകളും വളർത്താനായിട്ടുള്ള കുറെ പരിപാടികളും എല്ലാം കോളേജ് നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. നമ്മുടേതായ രീതിയിൽ വിലപ്പെട്ട അനുഭവങ്ങൾ സമ്മാനിക്കുന്നതിനും അറിവിന്റെയും സൗഹൃദത്തിന്റെയും ഓർമ്മകളുടെ ഒക്കെ ഒരു ഇടമായിട്ട് കോളേജ് മാറിയിട്ടുണ്ട്. കൂട്ടുകാരുടെ കാര്യമായാലും ടീച്ചേഴ്സിന്റെ കാര്യമായാലും എല്ലാം എടുത്തു പറയേണ്ടതാണ്. നമ്മുടെ കോളേജിന്റെ പ്രിൻസിപ്പളായ ഡോക്ടർ മധുബാല മാമും ബാക്കി ടീച്ചേഴ്സും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. നമ്മുടെ ക്ലാസ്സിലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും നോക്കുകയാണെങ്കിലും നമുക്ക് വർക്ക് ലോഡ് ആണെങ്കിൽ പോലും അത്ര സ്ട്രെസ്ഫുൾ ആവാണ്ട് ഫ്രീ മൈൻഡിൽ പോകാനുള്ളൊരു ടെൻഡൻസി വരുന്നത് തന്നെ ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് കൊണ്ടിട്ടാണ്. കൂടെ ഉള്ളവരും നല്ല സപ്പോർട്ടീവാണ്. വളരെ നല്ലൊരു അനുഭവങ്ങളാണ് ഈ 4 മാസം തന്നെ എനിക്ക് കോളേജ് സമ്മാനിച്ചത്. 2 വർഷത്തെ കോഴ്സാണ് ഞങ്ങൾക്ക് ഇവിടെ. 2 വർഷക്കാലവും ഇതേപോലെ മനോഹരം മധുരമൂർന്ന അനുഭവങ്ങളെ എന്നെ കോളേജ് സമ്മാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കലാലയ ജീവിതം ഇനിയും നല്ല സുന്ദരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് കാലാപാനി സിനിമയിലെ ചെമ്പൂവേ പൂവേ നിറം

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: രാമേട്ടാ, 100 ഗ്രാം പേട തരൂ.
2: 250 ഗ്രാമിൽ കുറവ് കിട്ടില്ല.
1: അയ്യോ, അതെന്താ?
2: മിനിമം വാങ്ങിയല്ലേ പറ്റൂ.
1: അല്ല ചേട്ടാ, ഇപ്പൊ ബാങ്ക് അക്കൗണ്ട് പോലും മിനിമം ബാലൻസ് ചോദിക്കാറില്ല.
3: ബാങ്ക് അക്കൗണ്ട് മിനിമം ബാലൻസ് ഇല്ലാതെ?
1: അതെ, ബേസിക് സേവിംഗ്സ് ബാങ്ക് ഡിപ്പോസിറ്റ് അക്കൗണ്ട്, അതായത് BSBD അക്കൗണ്ട്. ഇതിൽ മിനിമം ബാലൻസ് വേണ്ട, പക്ഷെ ഗുണങ്ങൾ ഒരുപാടുണ്ട്. ATM കം ഡെബിറ്റ് കാർഡ്, മൊബൈൽ ആൻഡ് ഇന്റർനെറ്റ് ബാങ്കിംഗ്, പാസ്ബുക്ക്, ചെക്ക് ബുക്ക് എല്ലാം ലഭിക്കും. അതും ഒരു ചാർജും ഇല്ലാതെ.
2: അത് കൊടുത്തേക്ക്.
4: RBI പറയുന്നു, BSBD അക്കൗണ്ട് മിനിമം ബാലൻസ് വേണ്ട, മാക്സിമം സൗകര്യങ്ങൾ ഉറപ്പ്.
5: എന്റെ പേര് അശ്വിനി എന്നാണ്. ഞാൻ ഇപ്പൊ വിമൻസ് കോളേജ് വഴുതക്കാട് ട്രിവാൻഡ്രത്താണ് പഠിക്കുന്നത്. MA സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിനിയാണ്. ഇപ്പൊ ഇവിടെ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കോളേജില് വൈസ് ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ കോളേജിന്റെ ഒരു ഓർമ്മ എന്ന് പറയുകയാണെങ്കിൽ, ഇവിടെ വന്നപ്പോ തൊട്ട് 2 ഓർമ്മകളാണുള്ളത്. എന്റെ 2 സുഹൃത്തുക്കളാണ്. ഫസ്റ്റ് ഇയർ തൊട്ട് എന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ സുഹൃത്തുക്കളെ പിരിയാൻ വയ്യാത്തതുകൊണ്ട് വീണ്ടും ഇവിടെ വന്ന് PG എടുത്തൊരു ആളാണ് ഞാൻ. ഈ കോളേജ് എനിക്ക് ഇത്രയും പ്രിയപ്പെട്ടതാവാനുള്ള എന്റെ ഒരു കാരണം എന്ന് പറയുന്നത് എന്റെ 2 പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. ഇതെന്റെ ഒരു വീട് പോലെയാണ് ഈ ഒരു കോളേജ്. അവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ക്യാമ്പസ് മൊത്തത്തിൽ നമുക്ക് ഒരിക്കലും ഒന്നും നല്ലതല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഇവിടെ പരിപാടികളൊക്കെ ഒരുപാടുണ്ട്. ഓണപ്പരിപാടി ആയാലും, വനിതാ കോളേജ് ആയതുകൊണ്ട് എല്ലാവരും ഒരുപോലെ ഒരുമിച്ച് നിന്ന് സഹോദരികളെ പോലെയാണ് നിൽക്കുന്നത്. നമ്മൾ ഒരിക്കലും ഒരു വേർപിരിവ് കാണിക്കാറില്ല. ഇവിടുത്തെ ഓരോ കോർണറും എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. പിന്നെ പരിപാടികൾ പറയുവാണെങ്കിൽ, കോഗ്നിറ്റോപിയോ എന്ന് പറയുന്ന 125-ാമത്തെ വാർഷികത്തിന് ഒരു പരിപാടി ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ വന്ന് നമ്മൾ ഫാഷൻ ഷോ ഒക്കെ നടത്തി. ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. കുറെ സ്റ്റോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊരു ഭയങ്കര ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. പിന്നെ ടൂർ പോയിട്ടുണ്ടായിരുന്നു. സഹോദരത്തിന്റെ ഒരു സ്ഥലമാണ് ഇവിടെ. സഹോദരിമാരെല്ലാരും കൂടി ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കോളേജാണിത്. ഈ ക്യാമ്പസിന്റെ അകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ലോകമാണ്. ഏറ്റവും കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. മിണ്ടാത്ത ആൾക്കാർ ഇവിടെ വന്ന് ഒരുപാട് സംസാരിച്ച് അവരുടെ കഴിവുകളൊക്കെ തെളിയിച്ച ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് ക്യാമ്പസ് ലൈഫൊക്കെ പേടിച്ചിരിക്കുന്ന അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ തന്നെ വരണം. കാരണം നിങ്ങളുടെ ഉള്ളിലെ കഴിവ് നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റും. കലാപരമായിട്ടുള്ളതായാലും കായികപരമായിട്ടുള്ളതായാലും, ഞാൻ 2 വട്ടം എനിക്ക് വേറെ കോളേജിൽ അഡ്മിഷൻ കിട്ടി വീണ്ടും ഇവിടെ വെച്ച് വന്ന ഒരു വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ചും ഏറ്റവും മികച്ച കോളേജ് വനിതാ കോളേജ് തന്നെയാണ്. എനിക്കിഷ്ടപ്പെട്ട ഒരു പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീല നിലവേ ആ ഒരു പാട്ടുണ്ടല്ലോ, അതാണ് ഇഷ്ടം.

എൻ്റെ പേര് അമൃത. ഞാൻ തിരുവനന്തപുരം സ്വദേശിനിയാണ്. ഞാൻ പഠിക്കുന്നത് വുമൻസ് കോളേജിലാണ്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ബി എ ഫിലോസഫിയാണ്. കോളേജിനെ പറ്റി പറയാനാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളാണ്. കുറേ ഓർമ്മകളായിക്കോട്ടെ, ഫ്രണ്ട്സുമായിട്ടുള്ള കുറേ കുറേ മെമ്മറീസാണ് നമുക്ക് കോളേജിൽ നിന്ന് തരുന്നത്. ഫസ്റ്റ് വരുമ്പോൾ നമുക്ക് ഒറ്റപ്പെട്ട ഫീലായിരിക്കും, ആരെ അറിയത്തില്ല. അങ്ങനെ ഇവിടെ വന്ന് നമ്മൾ കുറേ പേരുമായിട്ടൊക്കെ കമ്പനി ആയി. മൂന്നാമത്തെ വർഷമാകുമ്പോൾ തന്നെ കോളേജ് വിട്ട് പിരിയാൻ നമുക്കൊരു വിഷമമാണ്. അതുപോലെ തന്നെ കോളേജിലെ പരിപാടികളായിക്കോട്ടെ, എല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് വരാതിരിക്കാൻ തോന്നത്തില്ല, അത്രയും മനോഹരമാണ് നമ്മുടെ കോളേജ് എന്ന് പറയുന്നത്. എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ് നമ്മുടെ കോളേജ് ലൈഫ് എന്ന് പറയുന്നത് തന്നെ. ജീവിതത്തിൽ മറക്കാനാവാത്ത നിമിഷം എന്ന് പറയുന്നത് കോളേജിലെ രണ്ട് ദിവസം നീണ്ടു നിന്ന ഓണം സെലിബ്രേഷനെ പറ്റിയാണ്. ചെണ്ടമേളത്തോട് ഒത്ത് നമ്മൾ കളിക്കുന്നതായിക്കോട്ടെ, പരിപാടികളായിക്കോട്ടെ, എല്ലാവരുമായിട്ട് ഒത്തുനിന്ന് നടന്ന് നല്ലൊരു എക്സ്പീരിയൻസും മെമ്മറീസും ആണ് ഫ്രണ്ട്സുമായിട്ടന്ന് നമുക്ക് കിട്ടിയത്.

ക്യാമ്പസ് കളേഴ്സ്. ഇന്നത്തെ ക്യാമ്പസ് കളേഴ്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് പല ക്യാമ്പസുകളിലെ വിശേഷവും നമ്മൾ അറിഞ്ഞു, ഒപ്പം ആട്ടിപ്പൂളി പാട്ടുകളും കേട്ടു. ക്യാമ്പസ് കളേഴ്സ് എത്തും അടുത്തയാഴ്ച ഇതേ സമയം. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക. 8281420305 എന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക. ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം മാത്രം വോയിസ് മെസ്സേജ് അയക്കുക. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ക്യാമ്പസ് കളേഴ്സിൽ. നിർവഹണം സിവിൽ ജിഹാൻ, നിർവഹണ സഹായം സുനിത ആനന്ദ്.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: സംസ്ഥാനത്ത് 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFിന് മേൽക്കൈ. കണ്ണൂർ, കോട്ടയം, പാലക്കാട്, തിരുവനന്തപുരം ജില്ലകളിൽ LDF മുൻതൂക്കം നേടിയപ്പോൾ ഇടുക്കി, തൃശൂർ, പത്തനംതിട്ട ജില്ലകളിൽ UDFിനാണ് മേൽക്കൈ. പുതുക്ക പഞ്ചായത്ത് വാർഡിൽ NDA മുന്നണിയിലെ 2020 വിജയിച്ചു. വന്യജീവി സംഘർഷത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന നഷ്ടപരിഹാര തുക 21 ലക്ഷം രൂപയായി ഉയർത്തുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണ കോൺക്ലേവ് ഉദ്ഘാടനം കോഴിക്കോട് തിരുവമ്പാടിയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ ഫയർ സ്റ്റേഷൻ ആരംഭിക്കുന്നതിനും പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം പണിയുന്നതിനും നടപടി വേഗത്തിലാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഫെഡറേഷൻ ഓഫ് വട്ടിയൂർക്കാവ് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളുമായി നടത്തിയ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. വേളി ടൂറിസം വില്ലേജിൽ നിന്ന് ആരംഭിക്കുന്ന പാസഞ്ചർ കം ടൂറിസം ബോട്ട് സർവീസ് നാളെ രാവിലെ മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് സർവീസ്. BJP സംസ്ഥാന ചുമതലയുള്ള നേതാക്കളുടെയും സഹചുമതലയുള്ള നേതാക്കളുടെയും യോഗം ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനാണ് യോഗത്തിൽ അധ്യക്ഷൻ. പാലക്കാട് ജില്ലയിൽ കൂടിവരുന്ന ചൂടിനെ പ്രതിരോധിക്കാൻ മരങ്ങൾ നടാനും പരിപാലനം ഉറപ്പാക്കാനും മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം. ഇതിന് 6-അംഗ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കുവാനും നിർദ്ദേശമുണ്ട്. 4-ാമത് കോട്ടയത്ത് തമ്പുരാൻ കഥകളി മഹോത്സവം 2 ഒക്ടോബർ കണ്ണൂർ മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ ആരംഭിക്കും. 8 ദിവസത്തെ പരിപാടിയിൽ കോട്ടയം രാജാവിന്റെ കഥകളാണ് പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ ബോക്സിംഗ് പുരുഷന്മാരുടെ 90 കിലോ വിഭാഗത്തിൽ നരേന്ദർ ബെർവാളിന് വെങ്കലം. സെമിയിൽ കസാഖിസ്ഥാനെയാണ് ബെർവാൾ തോൽപ്പിച്ചത്. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി വൈകിട്ട് 5 മണിക്ക്.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
2: ശിവാജി സാവന്തിന്റെ നോവൽ കർണൻ.
3: രചന ഡോക്ടർ എം രാജീവ് കുമാർ.
1: മഹാഭാരതത്തിലെ കർണൻ എന്നും സംഘർഷങ്ങളുടെ മനുഷ്യാമ്പരങ്ങൾ വിരിക്കുന്നൊരു കഥാപാത്രമാണ്. പല കാലങ്ങളിലൂടെ ആ ഇതിഹാസ കഥാപാത്രത്തിന് മാനങ്ങളുണ്ടായി.

0: മറാഠി സാഹിത്യത്തിൽ എന്നും ഉയർന്നു നിൽക്കുന്നൊരു സാഹിത്യ ഗോപുരമുണ്ട് മൃത്യുഞ്ജയ. ശിവാജി സാവന്തിന്റെ ബൃഹത്തായ നോവൽ. ഇതിഹാസമാനമുള്ള കൃതി. കർണനെ കേന്ദ്രീകരിച്ച് ഭാരതകഥ കൈക്കുടനയിൽ കോരിയെടുത്തൊരാഖ്യാനം.
1: ശിവാജി ഗോവിന്ദ് സാവന്ത് 1940 ആഗസ്റ്റ് 31 കോലാപ്പൂർ ജില്ലയിലെ അജാറയിൽ ജനിച്ചു. കൊമേഴ്സിൽ ഡിപ്ലോമ നേടി. 1962 മുതൽ 74 വരെ കോലാപ്പൂരിലെ മെയിൻ രാജാറാം ഹൈസ്കൂളിൽ അധ്യാപകനായി ജോലി നോക്കി.
0: പിന്നീട് 1980 വരെ മഹാരാഷ്ട്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിലെ പ്രസിദ്ധീകരണമായ ലോഹ് ശിക്ഷൻ മാസികയുടെ പത്രാധിപരായി സേവനമനുഷ്ഠിച്ചു.
1: ശിവാജി സാവന്ത് അധികം കൃതികളൊന്നും എഴുതിയിട്ടില്ല. പൌരാണിക കഥാപാത്രങ്ങളെ സമകാലിക ജീവിതാവസ്ഥയിൽ നിർദ്ധാരണം ചെയ്യുന്ന ഏതാനും നോവലുകൾ.
0: എന്നാൽ മൃത്യുഞ്ജയയാണ് അതിൽ പ്രധാനം. മൃത്യുഞ്ജയയ്ക്ക് 1980 ഏറ്റവും മികച്ച സാഹിത്യകൃതിക്കുള്ള മഹാരാഷ്ട്ര സംസ്ഥാന അവാർഡ് ലഭിച്ചു. 1992 ഗുജറാത്ത് സാഹിത്യ അക്കാദമി അവാർഡ് നേടി. ഹിന്ദി, ബംഗാളി, കന്നഡ, ഗുജറാത്തി, മലയാളം, ഇംഗ്ലീഷ് ഭാഷകളിൽ വിവർത്തനങ്ങൾ പ്രസിദ്ധപ്പെടുത്തി. ഇപ്പോൾ ആ നോവൽ എല്ലാ ഇന്ത്യൻ ഭാഷകളിലും പ്രചാരത്തിലുണ്ട്.
1: മൃത്യുഞ്ജയ എന്ന കൃതിയാണ് മലയാളത്തിൽ കർണൻ എന്ന പേരിൽ ഖ്യാതി നേടിയത്. പരിഭാഷപ്പെടുത്തിയത് 1995. ഡോക്ടർ പി കെ ചന്ദ്രനും ഡോക്ടർ ടി ആർ ജയശ്രീയും ചേർന്നാണ് പരിഭാഷ നിർവഹിച്ചിരിക്കുന്നത്.
0: 9 ഭാഗങ്ങളിലായി 200 ഖണ്ഡങ്ങൾ, ചെറിയ ചെറിയ അധ്യായങ്ങൾ, കഥാപാത്രങ്ങൾ കഥ പറയുന്ന യയാതിയുടെ രൂപശില്പമാണ് കർണനിൽ നോവലിസ്റ്റ് സ്വീകരിച്ചിരിക്കുന്നത്.
1: കർണൻ, കുന്തി, വൃഷാലി, ദുര്യോധനൻ, ശോണൻ, ശ്രീകൃഷ്ണൻ തുടങ്ങിയ കഥാപാത്രങ്ങൾ നേരിട്ട് വന്ന് സ്വഗതാഖ്യാനങ്ങൾ നടത്തുകയാണ്.
0: ഇതിഹാസമാനമുള്ള കൃതിയെ സാധാരണക്കാരിലേക്ക് എങ്ങനെ സന്നിവേശിപ്പിക്കാമെന്നാണ് നോവലിസ്റ്റ് തെളിയിക്കുന്നത്. ആദ്യഭാഗം കർണൻ, അതിൽ 30 അധ്യായങ്ങളുണ്ട്. നോവൽ ആരംഭിക്കുകയാണ്.
2: ഇന്ന് ഞാൻ ചില സത്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് കേട്ട് ചിലർ ഞെട്ടിയേക്കാം. കാലന്റെ വായിലകപ്പെട്ടവൻ സംസാരിക്കുന്നുവോ എന്നവർ അത്ഭുതപ്പെട്ടേക്കാം. എന്നാൽ മരിച്ചവർക്കും സംസാരിക്കേണ്ടി വരുന്ന ചില സന്ദർഭങ്ങളുണ്ടാകും. മജ്ജയും മാംസവുമുള്ള മനുഷ്യക്കൂലങ്ങൾ മൃത്യതുല്യരായി പെരുമാറുമ്പോൾ മരിച്ചവർക്ക് ജീവനോടെ സംസാരിക്കേണ്ടി വരും. ഞാനിന്ന് മറ്റാർക്കും വേണ്ടി ഒന്നും മുരിയാടാൻ പോകുന്നില്ല.
0: താനൊരു ദാർശനികനല്ലെന്ന് സമ്മതിച്ചുകൊണ്ടാണ് കർണന്റെ ആത്മഭാഷണം. ആവേശം തുളുമ്പുന്ന സ്ത്രീ പുരുഷാലിംഗനങ്ങളില്ല. ക്ഷണിക ജീവിതചിന്തയെ വിസ്മൃതിയിലാഴ്ത്തുന്ന ലഹരിപ്രയോഗങ്ങളില്ല. കർണൻ പറയാൻ പോകുന്ന കഥയിൽ മദ്യചഷകമില്ല. മനസ്സിനെ ഇക്കിളിപ്പെടുത്തുന്ന മദിരാക്ഷികളുടെ പദവിന്യാസങ്ങളുമില്ല. ഇതെല്ലാം നോവലിസ്റ്റിന്റെ വാക്യപ്രയോഗങ്ങളാണ്. മൂന്നാം ഖണ്ഡം തുടങ്ങുകയാണ്.
2: എന്റെ അമ്മ സ്നേഹത്തിന്റെ വിശാല സമുദ്രമായിരുന്നു. കുട്ടിക്കാലത്ത് നഗരവാസികൾ എന്നെ വസുസേനൻ എന്നാണ് വിളിച്ചിരുന്നത്. എന്റെ കൊച്ചനിയൻ ശോണൻ എന്നെ വസുചേട്ടൻ എന്ന് വിളിക്കുമായിരുന്നു. അമ്മയാണെങ്കിൽ ദിവസം 100 വസു വസു എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. അവർ അമ്മിഞ്ഞപ്പാല് മാത്രമല്ല, വിശുദ്ധ സ്നേഹത്തിന്റെ അമൃതം നന്നായി ഊട്ടിയിരുന്നു.
0: മൃത്യുഞ്ജയൻ എന്നാൽ മരണത്തെ ജയിച്ചവൻ എന്നാണ് അർത്ഥം. മരണത്തോടടുത്തപ്പോഴും ത്യാഗം ചെയ്ത ഏകധീരനായ യോദ്ധാവായിരുന്നു കർണൻ. ഇത്തരമൊരു കഥാപാത്രം മഹാഭാരതത്തിൽ വേറെയില്ല.
1: അമാനുഷിക സിദ്ധിപ്രയോഗങ്ങൾ കൊണ്ട് അവാസ്തവികമായ പശ്ചാത്തലമൊരുക്കാൻ നോവലിസ്റ്റ് ശ്രമിക്കുന്നില്ല. കേവല മനുഷ്യരായി മാത്രം നോവലിൽ ജീവിക്കുന്നവർക്ക് മനുഷ്യനെ തിരിച്ചറിയാം. മനസ്സിനെ മുകരുന്ന ഭാഷ കൊണ്ട്, സംഭവങ്ങളുടെ നൈരന്തര്യം കൊണ്ട് കർണൻ വായനക്കാരുടെ മനസ്സിലേക്ക് പതിയെ കടന്നുവരികയാണ്.
0: രണ്ടാം ഭാഗം കുന്തിയാണ്. അതിലും 30 ഖണ്ഡങ്ങൾ, ഓരോന്നും കുന്തിയുടെ ആത്മഗതങ്ങളും സംഭാഷണങ്ങളുമാണ്. മാതൃത്വത്തിന്റെ എക്കാലത്തെയും സൗരഭം വിടർത്തി കുന്തി സംസാരിച്ചു തുടങ്ങുകയാണ്.
2: മഹാറാണി എന്താണിങ്ങനെ ഉദാസീനയായിരിക്കുന്നത് എന്നാണ് ധാത്രി ചോദിക്കുന്നത്. എന്റെ ഉദാസീനതയുടെ കാരണം ഞാൻ എങ്ങനെ പറഞ്ഞുകൊടുക്കും? എന്റെ ജീവിതത്തിൽ എന്തെല്ലാം കൊടുങ്കാറ്റുകൾ വന്നടിച്ചു? ഈ വഴിത്തിരിവുകളുടെ ലക്ഷ്യമെന്തായിരുന്നു? ഈ ലോകത്തിൽ മനുഷ്യനെ വഴിതെറ്റിക്കുന്നത് ആരാണ്? ഇതിന്റെ എല്ലാം ചരട് ആരുടെ കയ്യിലാണ്? വിധിയുടെ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട ഒരു മൃഗമല്ലേ മനുഷ്യൻ?
0: കുന്തിയുടെ സ്വഗതോക്തികളും ആഖ്യാനങ്ങളും കൊണ്ട് നിറയുകയാണ് രണ്ടാം ഭാഗം. കർണന്റെ ജനനത്തിന് ആധാരമായ ദുർവാസാവിന്റെ വരം നോവലിസ്റ്റ് ആഖ്യാനം ചെയ്യുന്നത് ഇപ്രകാരമാണ്.
2: മന്ത്രോച്ചാരണം അവസാനിപ്പിച്ച ശേഷം ഒരു ധീര ജേതാവിനെ പോലെ ദുർവാസാവ് എഴുന്നേറ്റു. എന്റെ ശിരസിൽ കൈവച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, കുന്തി, ഈ ആര്യാവർത്തത്തിൽ നിന്നെപ്പോലൊരു സ്ത്രീ ഉണ്ടാവില്ല. ഏതേത് ശക്തികളെ ധ്യാനിച്ച് നീ ഈ മന്ത്രം ഉരുവിടുന്നു, ആ ശക്തികൾ മനുഷ്യരൂപം കൊണ്ട് നിന്റെ മുന്നിൽ ഭൃത്യരെ പോലെ വന്നു നിൽക്കും. നിന്റെ വയറ്റിൽ അതേ രൂപത്തിൽ തേജസ്വിയായ മകന് രൂപം നൽകി തിരോധാനം ചെയ്യും. ഇത് ദുർവാസാവിന്റെ വചനമാണ്.
0: ആ വചനപ്രകാരം കിഴക്കുയർന്ന തേജസ്സിന്റെ അനേക രശ്മികളെ മനസ്സിൽ മോഹിച്ച് തേജോരൂപത്തിന്റെ പ്രകാശം ശരീരമാസകലം ആവാഹിച്ച് ഗർഭിണിയാകുന്ന കുന്തിയെ തന്മയത്വത്തോടെയാണ് നോവലിസ്റ്റ് വരച്ചിടുന്നത്.
2: ഞാൻ അമ്മയാകാൻ പോകുന്നു. കൗമാരത്തിൽ തന്നെ അമ്മയാകുക, ഒരു സ്ത്രീക്ക് ലഭിച്ച ഏറ്റവും ഉത്തമമായ വരമാണ് മാതൃത്വം. എന്നാൽ എനിക്ക് ലഭിക്കുന്ന ഈ മാതൃത്വം ശാപതുല്യമല്ലേ? ദുർവാസാവിന്റെ ആ വാക്കുകൾ എന്റെ ചെവിയിൽ മുഴങ്ങി. നീ വീരമാതാവാകും. അദ്ദേഹത്തിന്റെ മന്ത്രോച്ചാരണത്തിന്റെ പൊരുൾ എന്റെ മനസ്സിൽ പ്രതിധ്വനിച്ചു. അടുത്ത നിമിഷം മനസ്സിൽ അച്ഛന്റെ വാക്കുകൾ മുഴങ്ങി. ധീരന്മാർ വിജയലഹരിയിൽ ജീവിക്കണം. അവരുടെ കന്യകകൾ ചാരിത്രശുദ്ധിക്കായി ജീവാർപ്പണം ചെയ്യണം. ചാരിത്ര്യം, സ്ത്രീകളുടെ അമൂല്യരത്നം ചാരിത്ര്യം, ആര്യാവർത്തത്തിലെ സ്ത്രീയുടെ ശ്വാസോച്ഛ്വാസം.
0: കഥ പറയുന്നതിനിടയിൽ ഇത്തരം ചിന്തകളും കൂട്ടിക്കലർത്തിയാണ് നോവലിസ്റ്റ് രചന നിർവഹിച്ചിരിക്കുന്നത്. സന്മാർഗവും സദാചാരവും കൊണ്ട് കളമെഴുതിയ നോവലാണ് കർണൻ.
1: സാധാരണ വായനക്കാരുടെ, വിശേഷിച്ച് സ്ത്രീകളുടെ മനസ്സിലേക്ക് കഥാപാത്രങ്ങളെ കടത്തിവിടുക, എന്നിട്ട് അവർക്ക് ധർമ്മചിന്തയേകുക. സൂക്ഷ്മ വായനയിൽ പ്രബോധന സ്വഭാവം ഈ നോവലിൽ കണ്ടെത്താം.
0: തിന്മയോടൊപ്പം നോവലിസ്റ്റ് നിലയുറപ്പിക്കുന്നില്ല. മറിച്ചിട്ടും തിരിച്ചിട്ടും കഥാപാത്രങ്ങളെ വെള്ളപൂശാനും ശ്രമിക്കുന്നില്ല. ഇതിഹാസത്തിലെ കഥാപാത്രങ്ങളുടെ പൊളിച്ചെഴുത്ത് നടത്തുന്നുമില്ല. സാഗരസമാനമായ മഹാഭാരതത്തെ ഉപജീവിച്ച് കഥകളും കഥാന്തരങ്ങളും ഭാരതീയ ഭാഷകളിൽ നിരവധിയാണെങ്കിലും മൃത്യുഞ്ജയത്തിൽ ഭാവന കാടുകയറുന്നില്ല, കയറൂരി വിടുന്നുമില്ല.
2: ഹസ്തിനപുരത്തിലെ ഏതെങ്കിലും ഉച്ചിയിൽ കയറി നിന്ന് കർണൻ എന്റെ മകനാണ് എന്ന് ഉറക്കെ പറഞ്ഞാലോ എന്ന് ഞാൻ പലതവണ ആശിച്ചു. പക്ഷേ എനിക്കത്ര സാഹസം കാണിക്കാൻ സാധ്യമല്ല. ഒരുപക്ഷെ അവർക്ക് വീണ്ടും വനവാസം അനുഭവിക്കേണ്ടി വരാം. സമൂഹം സ്നേഹത്തോടെ കർണനെ ഒന്ന് കാണാൻ പോലും എന്നെ അനുവദിച്ചില്ലെന്ന് വരാം. രണ്ടു തവണ നിന്നെ ഞാൻ ഉപേക്ഷിച്ചു. ഒന്ന് ജനിച്ച ഉടനെ, മറ്റൊന്ന് മെനഞ്ഞാന്ന് കളരിയിൽ. നിർഭാഗ്യവാനായ സൂര്യപുത്രൻ, ഞാൻ എന്റെ ജീവിതം വിധിയുടെ ഹസ്തങ്ങളിൽ ഏൽപ്പിക്കുന്നു, നിന്റെ ജീവിതം നിന്റെ അച്ഛന്റെ കൈകളിലും.
0: സ്വന്തം പുത്രന്റെ വിധിയിൽ മാതാവിന്റെ ആകുലതകൾ. മൂന്നാം ഭാഗം വീണ്ടും കർണന്റെ ആത്മഗതമാണ്. 13 അധ്യായങ്ങളിലൂടെ കർണൻ സ്വന്തം കഥ പറയുകയാണ്.
2: അംഗരാജ്യത്തെ രാജാവായി എന്നതുകൊണ്ട് ഞാനൊരു ഭാഗ്യവാനായി എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ രാജപദവി ദുര്യോധനന്റെ കനിവിൽ കിട്ടിയതാണെന്ന് എനിക്ക് നന്നായി അറിയാം. കഴിവുകെട്ടവരും ദുർബലരും മാത്രമേ ഇങ്ങനെ മറ്റുള്ളവരുടെ ദാക്ഷിണ്യം ആഗ്രഹിക്കാറുള്ളൂ. ആരുടെയെങ്കിലും ദയ കൊണ്ട് ഇങ്ങനെയൊരു രാജപദവി നേടണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നതല്ല.
0: കർണന്റെ ജനനം മുതൽ അന്ത്യം വരെയുള്ള എല്ലാ ജീവിത സന്ദർഭങ്ങളും വിശദമായി ഈ കൃതിയിൽ വിവരിച്ചിട്ടുണ്ട്. മാതൃസ്നേഹം, പിതൃഭക്തി, സഹോദരസ്നേഹം, സൌഹൃദബന്ധം, പുത്രവാത്സല്യം, ഔദാര്യം, ദാനശീലം, നിർഭയത്വം, ധൈര്യം, മൂല്യബോധം, ആദർശനിഷ്ഠ, സ്വഭാവശുദ്ധി, എല്ലാം വെളിവാക്കുന്ന സന്ദർഭങ്ങൾ നിരവധിയാണ്.
1: സാമന്തിന്റെ മൃത്യുഞ്ജയം കർണന്റെ കഥ മാത്രമല്ല, സമ്പൂർണ്ണ മഹാഭാരത പുനരാഖ്യാനം കൂടിയാണ്. കർണനെ മുൻനിർത്തി മഹാഭാരത കഥയെ കൂട്ടിയിണക്കുന്ന രചനാരീതിയാണ് സാവന്ത് സ്വീകരിച്ചിരിക്കുന്നത്.
0: കർണന്റെ വധു വൃഷാലി ഗർഭിണിയായപ്പോൾ സന്ദേഹമായിരുന്നു. പിതാവിന്റെ മനസ്സ് നോവലിസ്റ്റ് ആഖ്യാനം ചെയ്യുകയാണ്.
2: അവസാനം വൃഷാലിക്ക് പുത്രൻ ജനിച്ചു. പക്ഷെ അവന് കവചകുണ്ഡലങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്റെ മനസ്സിൽ സംശയത്തിന്റെ കാർമേഘ പടലങ്ങൾ ഉയർന്നു. അവൻ ആരോഗ്യവാനായിരുന്നു, പക്ഷേ കുണ്ഡലങ്ങളില്ലായിരുന്നു. അവൻ എന്ത് പേരിടണം എന്നതിനെപ്പറ്റി ജിജ്ഞാസ ഉണ്ടായില്ല. അവൻ സുദാമൻ എന്ന് പേരിട്ടു. എന്റെ ഏതെങ്കിലും പുത്രന് കവചകുണ്ഡലങ്ങളില്ലാതെ വരികയില്ല എന്ന് ഞാൻ വീണ്ടും വീണ്ടും മനസ്സിനെ സമാധാനപ്പെടുത്തി. ആശയാണ് ജീവിതത്തിന്റെ ഏറ്റവും മഹത്തായ ശക്തി.
1: മാഘൻ ശ്രീകൃഷ്ണനെയും ശിശുപാലനെയും അടർത്തിയെടുത്തപ്പോൾ ഭാസൻ കർണനെയാണ് മുഖ്യ കഥാപാത്രമാക്കിയത്. അത് സംസ്കൃതത്തിന്റെ കാര്യം. മലയാളത്തിൽ പി കെ ബാലകൃഷ്ണൻ ദ്രൗപതിയെയും എം ടി വാസുദേവൻ നായർ ഭീമനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കൃതികൾ രചിച്ചു. രചനാ സൗഷ്ഠവും കൊണ്ട് നക്ഷത്ര ശോഭയോടെ അവ സാഹിത്യ നഭസിൽ നിലകൊള്ളുന്നു. ഇരാവതി കാർവറുടെ ഭീമനും സാവന്തിന്റെ കർണനും എത്ര മുമ്പേ അവർക്ക് മുകളിലുണ്ട്.
0: മൃത്യുഞ്ജയത്തിന്റെ 4 ഭാഗം ദുര്യോധനനാണ്. 21 അധ്യായങ്ങളിലൂടെ ദുര്യോധനൻ മനസ്സു തുറക്കുന്നു. ദുര്യോധനൻ പറയുന്നു,
2: പുരവാസികൾ എന്നെ പേടിച്ചിരുന്നു. മിക്കവരുടെയും ധാരണ, ഞാൻ ലോകത്തിലുള്ളതും ഇല്ലാത്തതുമായ എല്ലാ ദുർഗുണങ്ങളുടെയും വിളനിലമാണെന്നാണ്. ഞാൻ അഹങ്കാരത്തിന്റെ ഒരു വടവൃക്ഷമാണെന്ന്. ലോകത്തെ ഭസ്മമാക്കുന്ന ഭയാനകമായ അഗ്നി എന്റെ കണ്ണുകളിലുണ്ടെന്ന് ഞാൻ കരുതിയതായി അവരുടെ സംസാരത്തിൽ നിന്നും പലതവണ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ ജനം എന്തിനെയാണോ ദുർഗുണം എന്ന് വിളിക്കുന്നത്, അതെന്താണ്? ആർക്കെങ്കിലും അതിനെപ്പറ്റി എന്തെങ്കിലും വ്യക്തമായി പറയാൻ കഴിയുമോ?
0: 5 ഭാഗം വൃഷാലിയുടേതാണ്. കർണപത്നിയുടെ മനോഗതമാണ് 22 ഖണ്ഡങ്ങളിൽ നിറയുന്നത്. അവിടെയും പ്രബോധനം ശ്രവിക്കാം.
2: സ്ത്രീയുടെ ജീവിതം ഭക്തിഭാവത്തോടുകൂടി ഭർത്താവിന്റെ പാദങ്ങളിൽ സമർപ്പിക്കപ്പെട്ട താമരപ്പൂവാണ്. ഭർത്താവിന്റെ സന്തോഷം തന്നെയാണ് അവരുടെ സന്തോഷം. ഭർത്താവിനെ ആനന്ദത്തിന്റെ കൊടുമുടിയിലിരുത്താൻ അനവരതം യത്നിക്കുകയാണ് ഞാൻ. കാരണം അദ്ദേഹത്തിന്റെ ജീവിതം എത്ര കഷ്ടപൂർണമായ മാർഗത്തിലൂടെയാണ് കടന്നുവന്നതെന്ന് ശോണൻ എന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വളരെ ഭാഗ്യവതിയാണ്. കാരണം

0: ചവിട്ടിമെതിക്കപ്പെട്ടവൻ. ഏഴാം ഭാഗം ശോണൻ എന്ന ശീർഷകത്തിൽ 28 അധ്യായങ്ങൾ. കർണന്റെ സഹോദരൻ ശോണന്റെ വീക്ഷണത്തിലാണ് ആഖ്യാനം.
1: പെട്ടെന്ന് ജ്യേഷ്ഠൻ കൈ ഉയർത്തി രഥം നിർത്താൻ എനിക്ക് ആജ്ഞ തന്നു. ഞാൻ കടിഞ്ഞാൻ വലിച്ച് പെട്ടെന്ന് താഴെയിറങ്ങി. അദ്ദേഹം ആൾക്കൂട്ടത്തിലേക്ക് തള്ളിക്കയറി. ഞാനും അദ്ദേഹത്തെ പിന്തുടർന്നു. വഴിയരികിലുള്ള വീടുകൾക്കരികിലൂടെ അവയ്ക്ക് പിന്നിലായിട്ടുള്ള ഒരു തുറന്ന കളിസ്ഥലത്തെത്തി. ഞങ്ങൾ കുട്ടിക്കാലത്ത് രാജസദസ് കളിച്ചിരുന്ന സ്ഥലമായിരുന്നു. അദ്ദേഹത്തിനായി ഞങ്ങൾ തയ്യാറാക്കിയ കല്ലുകൊണ്ടുള്ള സിംഹാസനം ഒരു കോണിൽ പഴയതുപോലെ കിടക്കുന്നു.
0: ബാല്യസ്മൃതികളിൽ കെട്ടുപിണഞ്ഞ് തരളിതമായ ഖണ്ഡങ്ങൾ. എട്ടാം ഭാഗം വീണ്ടും കർണന്റെ ആഖ്യാനമാണ്. താൻ തന്നോടു തന്നെ ചോദ്യശരങ്ങൾ ഉതിർത്ത് വിധിയുടെ നെറുകയിൽ ദീനതയോടെ നിൽക്കുകയാണ് കർണൻ.
1: എന്റെ സ്വപ്നങ്ങളെല്ലാം നിങ്ങൾ തകർത്തു. എന്തിനാണ് കവചകുണ്ഡലങ്ങൾ ദാനം ചെയ്തത്? ഈ ദാനത്തിലൂടെ ദാനശീലനെന്ന നിങ്ങളുടെ പേര് ത്രൈലോക്യം മുഴുവൻ പരക്കും. പക്ഷേ അംഗരാജാവേ, ഇതേ ദാനം മൂലം സമൃദ്ധരായ രാജാക്കന്മാരുടെ തന്ത്രം ഒരു വീരനെന്ന നിലയിൽ നിങ്ങൾക്ക് പ്രതികൂലമായിത്തീരും. കവചകുണ്ടലങ്ങളില്ലാത്ത കർണൻ ഫണമില്ലാത്ത സർപ്പത്തെപ്പോലെയാണ്.
0: സ്വന്തം വിധിവൈപരീത്യത്തെ തിരിച്ചറിയുന്ന യോദ്ധാവിന്റെ സഹാനുഭൂതി ഉണർത്തുന്ന രോദനമായി ഈ ഭാഗത്തെ വ്യാഖ്യാനിക്കാം. എന്നാൽ മനുഷ്യ മനസ്സിന്റെ അടരുകളിൽ ശകലിതബോധമായി പറ്റിനിൽക്കുന്ന ദീനാനുകമ്പ, അത് ശിവാജി സാവന്തിന്റെ എഴുത്തിന്റെ മഹത്വം തന്നെയാണ്.
2: പരഹൃദയജ്ഞാനമാണ് ഈ നോവലിൽ നിറഞ്ഞു നിൽക്കുന്നത്. മഹാഭാരത യുദ്ധത്തിന്റെ വിഷാദ നിമിഷങ്ങളെപ്പോലും സമനില തെറ്റാതെ ആഖ്യാനം ചെയ്യുന്നു. ഒടുവിൽ എല്ലാത്തിനും കാരണക്കാരനായ കാരണഭൂതനിലേക്കാണ് നോവൽ എത്തിച്ചേരുന്നത്.
0: ഒൻപതാം ഭാഗം, അതായത് ഒടുവിലത്തെ ഭാഗം, ശ്രീകൃഷ്ണന്റേതാണ്. 13 ഖണ്ഡങ്ങളിലൂടെ ശ്രീകൃഷ്ണൻ സ്വന്തം ചെയ്തികളെ ന്യായീകരിക്കുകയാണ്. പറയുന്നത് ശ്രീകൃഷ്ണനാണെങ്കിലും ആശയം നോവലിസ്റ്റിന്റേതാണ്.
1: യുദ്ധം ഒരിക്കലും അന്തിമ സത്യമല്ലെന്ന് എനിക്കറിയാം. യുദ്ധം കൊണ്ട് പ്രശ്നങ്ങൾ ഒരിക്കലും പരിഹരിക്കപ്പെടുകയില്ല. മറിച്ച് യുദ്ധത്തിലുണ്ടാകുന്ന മനുഷ്യക്കുരുതിയിൽ മനുഷ്യർ ഭക്തി ബഹുമാനങ്ങൾ പോലും കളഞ്ഞുകുളിച്ചോ എന്ന് ഭയം തോന്നും. സമൂഹം അധപ്പതിച്ചതായി ഭീതി തോന്നും. രാഷ്ട്രത്തിന്റെ സാംസ്കാരിക അടിത്തറ പോലും ഇളകിയേക്കാം. തലമുറകളായി മനുഷ്യർ താലോലിച്ചു പോകുന്ന സ്വപ്നങ്ങൾ തകരുകയാണെന്ന് ഭയക്കും. ജീവിതത്തിന്റെ പ്രധാന ഉദ്ദേശ്യം തിരയുമ്പോൾ സംഭ്രമത്തിൽ കരിനിടൽ ബുദ്ധിയെ വളയും.
0: മഹാഭാരത യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സമകാലിക ജീവിതത്തിലെ മഹായുദ്ധങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നത് നോവലിസ്റ്റാണ്, ശ്രീകൃഷ്ണന്റെ നാവിലൂടെ. നോവൽ കാലത്തെ മറികടക്കുന്നത് അങ്ങനെയാണ്.
2: നോവലിന്റെ അവസാന ഭാഗത്ത് ധർമ്മചിന്തയോർത്ത് കർണനെ കൊല്ലാൻ മടിക്കുന്ന അർജുനനോട് ശ്രീകൃഷ്ണൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അധർമ്മത്തിനെതിരെയുള്ള ധർമ്മചിന്തയാണത്. ശിവാജി സാവന്തിന്റെ ദർശനവും അതിൽ വ്യക്തമാകുന്നു.
1: ഇനി ആ കർണന് ജീവിതത്തിൽ ഒരു നിമിഷം പോലും കൊടുക്കുന്നത് വ്യർത്ഥം. അർജുനന്റെ മനസ്സിന് കരുത്തു പകരുകയാണ് വേണ്ടത്. ധർമ്മം, കർണ, ധർമ്മത്തിന്റെ അർത്ഥം നിനക്കറിയാമോ? സൂതപുത്ര, കൗരവരുടെ പ്രാചീനമായ സഭാഗൃഹത്തിൽ വെച്ച് പാഞ്ചാലിയെ വേശിയെന്ന് വിളിച്ചപ്പോൾ നിന്റെ ദിവ്യമായ ധർമ്മം എവിടെ പോയി? 5 പുത്രന്മാരോടൊപ്പം കുന്തിദേവി നഗ്നപാതയായി വനത്തിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ നിന്റെ ധർമ്മം എവിടെ ഒളിഞ്ഞിരുന്നു? അരക്കില്ലത്തിൽ വെച്ച് പാണ്ഡവർ കത്തിച്ചാമ്പലായി എന്ന വാർത്ത കേട്ടപ്പോൾ നിന്റെ ധർമ്മം അലറി വിളിക്കാത്തതെന്തേ? 16 വയസ്സുമാത്രം പ്രായമുള്ള അഭിമന്യുവിനെ നിങ്ങൾ 6 പേർ കൂടി വളഞ്ഞത് ഹേ സൂതപുത്ര, നിനക്കോർമ്മയില്ലേ? ഈ ധർമ്മം ഇപ്പോൾ ഓർമ്മ വരാതെ പോയതെന്തേ? അർജുന, അസ്ത്രമയക്കൂ. ഞാൻ ചൂണ്ടുവിരൽ കർണന്റെ കണ്ഠത്തിന് നേരെ ചൂണ്ടി. അപ്പോഴും കർണൻ ചിരിച്ചു. അയാൾ കൈകൂപ്പി.

0: ഒന്നും അഭ്യർത്ഥിക്കുവാനല്ല, എന്നെ മാത്രം വന്ദിക്കുവാനായി. എനിക്ക് മാത്രമേ അത് മനസ്സിലായുള്ളൂ.
1: കർണൻ മരിച്ചപ്പോൾ കൃഷ്ണൻ കരഞ്ഞു. അതെ, കർണൻ ദയയുള്ളവനായിരുന്നു, വിശ്വസ്തനായിരുന്നു, ധർമ്മത്തിൽ അടിയുറച്ചവനുമായിരുന്നു. പക്ഷേ നിർഭാഗ്യം എപ്പോഴും പിന്തുടർന്നുകൊണ്ടിരുന്നു. അത് അധർമ്മങ്ങൾക്ക് വഴിതെളിച്ചു. അവസാന ഭാഗത്തെ 11 ഖണ്ഡങ്ങൾ ദീർഘങ്ങളാണ്. ശ്രീകൃഷ്ണന്റെ മനോഗതമാണ് അതിൽ നിറയുന്നത്. ദൈവാംശം കളഞ്ഞ് മനുഷ്യഭാവം പൂണ്ട ശ്രീകൃഷ്ണൻ, മൃത്യുവിന്റെ കൈകളിലേക്ക് മുറിവേറ്റു വീഴുന്ന കർണന്റെ ഭാവം ശ്രീകൃഷ്ണന്റെ ആഖ്യാനത്തിലൂടെ നോവലിസ്റ്റ് വ്യക്തമാക്കുന്നു.
0: ഇപ്പോൾ അതിരറ്റ ഭക്തിയോടെ എന്റെ കാൽക്കീഴിൽ വെച്ച മകുടം ഞാൻ കുനിഞ്ഞെടുത്തു. ആദ്യമായി എന്റെ കണ്ണുകളും നിറഞ്ഞു. ഞാൻ എന്റെ മഞ്ഞ വസ്ത്രത്തിന്റെ അറ്റം കൊണ്ട് അതിൽ പറ്റിയിരുന്ന പൊടി തുടച്ചു. ഇത് കണ്ട പാണ്ഡവരടക്കമുള്ള യോദ്ധാക്കൾ വിസ്മയിച്ചു പോയി. അവർക്കെന്തറിയാം.
2: ഭാരതത്തിന്റെ മനസ്സാക്ഷിയിലേക്ക് എന്നും വേരോട്ടം നടത്തുന്നൊരു കഥാപാത്രം കർണൻ. ആ കഥാപാത്രത്തിന് അമരത്വം ആരോപിച്ചുകൊണ്ട് ശിവാജി സാവന്ത് എഴുതിയ മൃത്യുഞ്ജയ എക്കാലത്തെയും നോവലുകളിൽ തലയെടുപ്പോടെ നിലകൊള്ളും.
1: മൃത്യുഞ്ജയ കർണന്റെ കഥയിലൂടെ ഒപ്പം സഞ്ചരിച്ചവരുടെ കഥ പറയുന്ന നോവലാണ്. മനുഷ്യാവസ്ഥയുടെ ആകുലതകൾ, സങ്കീർണതകൾ, ഭാഗ്യനിർഭാഗ്യങ്ങൾ എന്നിവ ശാപഗ്രസ്തമായ ഒരു ജീവിതത്തിനുമേൽ നിപതിക്കുമ്പോൾ പതറിപ്പോകാതെ പുഞ്ചിരിച്ചു നിൽക്കുന്നൊരാൾ, അത് കർണനാണ്. കർണൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ കാലത്തെ അതിജീവിക്കുകയാണ് കർണൻ.
3: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
4: ശിവാജി സാവന്തിന്റെ നോവൽ കർണൻ.
5: രചന ഡോക്ടർ എം രാജീവ് കുമാർ. ആഖ്യാനം കുരിപ്പുഴ സജീവ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണം സന്ദീപ് സുരേഷ്. നിർവഹണ സഹായം പി ശ്രീകലാ.

അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി, തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും മുതിർന്ന പൌരന്മാരുടെ പരാതി പരിഗണിക്കുന്ന തിരുവനന്തപുരം മെയിന്റനൻസ് ട്രൈബ്യൂണലിലെ കൺസിലിയേഷൻ ഓഫീസറുമായ അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495954321, 9495556321. മറ്റൊരു നമ്പർ 9496593 21.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വെണ്ടർ ഡാനിയേൽ സ്റ്റേറ്റ് ലൈസൻസി ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയത്. കൈതപ്രത്തിന്റെ വരികൾ SP വെങ്കടേഷിന്റെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇനി കേൾക്കാം തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരൈപ്പൂക്കൾ. ആദ്യം ഭാഷ എന്ന ചിത്രത്തിനു വേണ്ടി SP ബാലസുബ്രഹ്മണ്യവും ചിത്രയും പാടിയത്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
3: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
4: അടുത്ത ഗാനം പ്രിയമാനവളെ എന്ന ചിത്രത്തിനുവേണ്ടി ഹരിണിയും ശങ്കർ മഹാദേവനും പാടിയത്.

0: തിരപ്പുകൾ ഇനി 4 മണിക്ക് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
1: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ് മുൻ പ്രിൻസിപ്പലും ആർട്ടിസ്റ്റുമായ AS സജിത് പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം MS ആശ.
2: സാർ, എങ്ങനെയാണ് ശാന്തിനികേതനിൽ എത്തുന്നത്?
3: ശാന്തിനികേതനിൽ അധ്യാപകനായിരിക്കുമ്പോൾ ഉപരിപഠനത്തിന്റെ ഭാഗമായിട്ട് UGC ഒരു പ്രോഗ്രാമിലേക്കാണ് പോകുന്നത്. 2003 കാലഘട്ടത്തിലാണ്. അന്ന് നിർമ്മലേന്ദു ദാ എന്ന് പറയുന്ന സാറാണ് അവിടെ ഡീനായിരിക്കുന്നത്. അദ്ദേഹത്തിന് തിരുവനന്തപുരം കോളേജുമായിട്ടൊരു ബന്ധമുണ്ട്. അദ്ദേഹം ഇവിടെ ഈ കോളേജിന്റെ അധ്യാപകനായിരുന്നു. അപ്പൊ അതിന്റെ ഒരു സോഫ്റ്റ് കോർണർ അദ്ദേഹത്തിന് ഈ കോളേജുമായിട്ടുണ്ട്. UGC ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അവിടെ 1-2 മാസം താമസിച്ചിട്ട് വളരെ നല്ലൊരു അനുഭവമാണ്. കാരണം ടാഗോറിന്റെ ഒരു വിഷനുണ്ട്, കലാസമൂഹം എന്തായിരിക്കണം, അവർക്ക് ഗ്രാമീണരുമായിട്ട് ചുറ്റുമുള്ള ജനതയുമായിട്ട് ഏത് രീതിയിലാണ് അവർ സാമ്യപ്പെടേണ്ടത്, എങ്ങനെ കാണണം അവരുടെ കല. അപ്പൊ അത് നമുക്ക് വ്യക്തമായിട്ട് അവിടെ കാണാം. മൃഗങ്ങളുമായിട്ടുള്ള ബന്ധം വളരെ അത്ഭുതം തോന്നും. ക്ലാസ് റൂമിലും എല്ലാം കൊച്ചു ജീവികളും എല്ലാം വെൽക്കം ആണ്, ആരും അതിനകത്ത് അസ്വാരസ്യമില്ല.
2: ഒന്നിനെയും മാറ്റി നിർത്താതെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു.
3: അതെ അതെ, അദ്ദേഹം വളരെ മുൻകൂട്ടി കണ്ട് സഞ്ചരിച്ച ഒരു വ്യക്തിയാണ്. ട്രീ സെറിമണി, മരങ്ങൾ നടേണ്ട ഒരു കലാപ്രവർത്തനമായിട്ട് അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളും എല്ലാം കൂടി ചെയ്യുന്നു. യഥാർത്ഥത്തിൽ നമുക്ക് ഇപ്പൊ ജർമ്മനിയിൽ ഇൻസ്റ്റലേഷൻ ആർട്ടിന്റെ പ്രോസസ് ആർട്ട് അതെല്ലാം തുടങ്ങുന്ന സമയത്ത് ജോസഫ് ബയോസിന്റെ എല്ലാം വർക്ക് നോക്കുമ്പോൾ അതിൽ ഈ ട്രീ സെറിമണി പോലുള്ള ഇത് കാണാം.
2: ഈ ശാന്തിനികേതൻ അല്ലെങ്കിൽ ചോളമണ്ഡലം അങ്ങനെയൊക്കെയുള്ള കലാകാരന്മാർ ഒരുമിച്ച് കൂടി കലാപ്രവർത്തനങ്ങൾ നടത്തുന്ന ഇടങ്ങൾ അല്ലെങ്കിൽ അത്തരം സങ്കേതങ്ങൾ ശരിക്കും ഒരു കലാപരമായ സാധ്യത തുറന്നു കൊടുക്കുകയാണോ ചെയ്യുന്നത്, അല്ല അത് വളരെ സങ്കുചിതമായി ഒരു തലമുറയ്ക്ക് ശേഷം അതിന്റെ ആ ഒരു ഉദ്ദേശശുദ്ധി അല്ലെങ്കിൽ അത് നടപ്പാകാതെ പോവുകയാണോ ചെയ്യുന്നത്?
3: ചെയ്യുന്ന ആളിന്റെ ഉദ്ദേശശുദ്ധി ചിലപ്പോൾ അടുത്ത തലമുറയ്ക്ക് ഉണ്ടാവണമെന്നില്ല. ചോളമണ്ഡലം തുടങ്ങുന്നത് തന്നെ കലാകാരന്മാരുടെ ഒരു ജീവനോപാധി എന്നുള്ള രീതിയിലും കൂടിയാണ്. അദ്ദേഹം ഫൈൻ ആർട്സ് കോളേജിൽ വർക്ക് ചെയ്തിരുന്ന സമയത്തല്ല ഇത് തുടങ്ങിയിരിക്കുന്നത്. ജീവചരിത്രം നോക്കുകയാണെങ്കിൽ അദ്ദേഹം റിട്ടയർ ചെയ്ത സമയത്താണ് ഈ ചോളമണ്ഡലം തുടങ്ങിയിരിക്കുന്നത്. കൂടെയുള്ള ആൾക്കാർക്ക് ഒരു തൊഴിൽ കൊടുക്കണം എന്നുള്ള രീതിയിലും കൂടെയാണ് അദ്ദേഹം അത് കൺസീവ് ചെയ്തതെന്ന് നമുക്ക് കാണാൻ കഴിയും. പണിക്കരെ പോലുള്ള പണിക്കരുടെ ചിത്രങ്ങളും കാലത്തിന് മുമ്പ് സഞ്ചരിച്ച ചിത്രങ്ങളാണ് പലതും. ഒരുപാട് അക്കാഡമിക് ആയിട്ടുള്ള പഠനത്തിന്റെ അംശങ്ങൾ അതിനകത്തുണ്ട്. അപ്പൊ തിയോസഫിയിലെല്ലാം ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ എസൻസ് എന്ന് പറയുന്നത് വില്ലേജ് ലൈഫാണ്. അപ്പൊ ശാന്തിനികേതനിലും അത്തരത്തിലാണ് നമ്മൾ കാണുന്നത്. വില്ലേജ് ഫോക്ക് ഓറിയന്റേഷനാണ്. അതിനടുത്ത ഒരു തലത്തിലേക്ക് പോകാനുള്ള ഒരു സമയം യഥാർത്ഥത്തിൽ ആയിക്കഴിഞ്ഞു. ഒരു തലം കഴിഞ്ഞാൽ വില്ലേജ് ലൈഫ് എന്ന് പറയുന്നതിന് സിംപ്ലിസ്റ്റിക് ആണ്. എപ്പോഴും സിംപ്ലിസ്റ്റിക് ലൈഫ് അല്ല, അതൊരു ആന്തരികമായിട്ടാണ് സിംപ്ലിസ്റ്റിക് ആവുന്നത്. വെളിയിലുള്ള ലോകം സോഫിസ്റ്റിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ആ കാഴ്ചയെ ദർശനത്തിന് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതുണ്ട്.
2: ആ കാലത്തിന്റെ ആവശ്യം മുൻകൂട്ടി കണ്ട് ടാഗോറിനെ പോലെ ഒരു വിഷനറിക്ക് അത് സ്വാംശീകരിച്ച് ശാന്തിനികേതൻ പോലെ ഒരു കാര്യം രൂപീകരിക്കാനായിട്ട് സാധിച്ചു. പക്ഷെ അതിനുശേഷം കാലം ഇത്ര മാറിയിട്ടും നമ്മൾ ആ ഒരു ആശയം അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അല്ലെങ്കിൽ അപ്ഡേറ്റഡ് വേർഷൻ വരുന്നില്ല എന്നുള്ളതാണ് സാർ പറയുന്നത്.
3: അത് സമൂഹത്തിന്റെ റിസൾട്ടാണ് ടാഗോർ എന്ന് പറയുന്നത്. ടാഗോർ ഒരു ഒറ്റ ആളല്ല. ടാഗോർ എന്ന് പറയുന്നത് അന്നത്തെ സമൂഹത്തിന്റെ ഒരു ഫ്രണ്ട് എൻഡ് ആണ്. അതുപോലെയാണ് ഇപ്പൊ ചോളമണ്ഡലമാണെങ്കിലും ആ സ്വാതന്ത്ര്യാനന്തര കാലത്തിൽ വന്ന സാമൂഹ്യ മുന്നേറ്റത്തിന്റെ അല്ലെങ്കിൽ മാറ്റത്തിന്റെ ഒരു ആവശ്യം എല്ലാ ജനതയ്ക്കും ഉണ്ടായതിന്റെ ഒരു പ്രതിഫലനമാണ് നമ്മൾ പണിക്കരായിട്ടൊക്കെ കാണുന്നത്. ഏതാണ് നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്ന കാര്യം എന്നുള്ളത് നമുക്ക് വ്യക്തത വേണം. പ്രകൃതിയും ഒരു നേഷനുമായിട്ടുള്ള ബന്ധം എന്താണ്, അല്ലെന്നുണ്ടെങ്കിൽ ലോകം എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത്, അതൊരു ധാതുക്കളുടെ ചൂഷണം മാത്രമാണോ, അതോ നമ്മളെ ഭൂമിയുമായിട്ടുള്ള ബന്ധം എന്താണ്, ഇതെല്ലാം നമ്മൾ യഥാർത്ഥത്തിൽ ആലോചിക്കണം. അല്ലാതെ നമുക്ക് മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ എങ്ങനെ എവോൾവ് ചെയ്യും?
2: അതെ, നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
3: സുന്ദര സ്വപ്നം എന്ന ഒരു മനോഹരമായിട്ടുള്ള ഗാനം ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിൽ ജി ദേവരാജന്റെയും പി ഭാസ്കരന്റെയും കൃതിയാണ്. KJ യേശുദാസും പി ലീലയും പാടിയിരിക്കുന്നു.
2: നമുക്കത് കേട്ടിട്ട് തിരിച്ചു.

സാർ ഒരു പരമ്പരാഗത ചിത്രകാരനുമാണ്, ഒരു ന്യൂ മീഡിയ ആർട്ടിസ്റ്റും ആണ്, ഒരു ക്രിയേറ്റീവ് കോഡറാണ്. അപ്പോൾ കോഡ് അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയുടെ സഹായം ഉപയോഗിച്ചുകൊണ്ട് ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ആർട്ട് ഇൻസ്റ്റലേഷൻസ് അല്ലെങ്കിൽ ജനറേറ്റീവ് ആർട്ട് ആയിട്ട് ആർട്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് വരയ്ക്കുന്നത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ട് കോഡ്സ് ഉപയോഗിച്ച് ആ ഒരു ആർട്ടിനെ രൂപീകരിച്ചെടുക്കുന്ന ഒരു പ്രവണതയാണ്. ഇപ്പോൾ കാലത്തിന്റെ ആവശ്യമാണ്, അല്ലെങ്കിൽ ഇന്നത്തെ ജെൻസി കുട്ടികൾ എന്ന് പറയുന്ന ആൾക്കാർ

0: ആ രീതിയിലാണ് കലയെ അവർ ഇന്ററാക്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ ടെക്നോളജിയുടെ ഗുണഫലങ്ങൾ കൂടെ ക്രോഡീകരിച്ച ഒരു കലയെ ആസ്വദിക്കുന്ന സമൂഹം കൂടെയാണ്. ഇപ്പൊ സാറ് പരമ്പരാഗത രീതിയിലും വർക്ക് ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഈ രീതിയിലും വർക്ക് ചെയ്യുന്നുണ്ട്. സാറ് ഈ ട്രാൻസിഷൻ പീരീഡിലെല്ലാം കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്, ആ മാറ്റം അനുഭവിച്ചറിഞ്ഞ ഒരാളാണ്. അപ്പൊ എങ്ങനെയാണ് പുതുതലമുറയുടെ ജെൻസിയുടെ കലയോടുള്ള താല്പര്യത്തെ കുറിച്ച് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്?
1: എല്ലാ കാലത്തും യുവതലമുറ മുമ്പിലായിരിക്കും, വൃദ്ധരായിട്ടുള്ള മനുഷ്യർ അതിനകത്ത് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ജനിച്ചു വീഴുന്ന ഒരു കുട്ടി ഒരു കാറിനെ ഒരു മൃഗം പോലെയായിരിക്കും അവർ കാണുന്നത്. പക്ഷെ അതിനകത്ത് ഒരു പ്രശ്നം ഉണ്ട്, അതിൽ ഒരു ദയയുടെയോ അല്ലെങ്കിൽ സെൽഫ് സെന്റേർഡ്നെസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് എല്ലാ കാലത്തും എല്ലാ തലമുറയിലും ഉള്ളതാണ്. അപ്പൊ അതെങ്ങനെയാണ് ഈ ബാരിയറിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റുക എന്നുള്ളത് പുതിയ തലമുറയിലുള്ള കുട്ടികൾ അന്വേഷിക്കുന്നുണ്ട്. ഒരു വലിയ ഭാഗം എനിക്ക് തോന്നുന്നു വളരെ പോസിറ്റീവായിട്ടുള്ള മനുഷ്യരാണ് അവർ, ചെറുപ്പത്തിൽ തന്നെ മുതിർന്ന മനുഷ്യരാണ് അവർ. ഈ വെസ്റ്റേൺ സമൂഹം അവരുടെ ഒരു ആധുനികതയെ നമ്മൾ അനുകരിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ വന്ന മാറ്റം ഒരു 20 വർഷം കഴിയുമ്പോൾ നമുക്ക് പ്രതിഫലിക്കുന്നുണ്ട്. അത് അവർ എന്തൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് അവരുടെ ആ ജനറേഷൻ, അത് നമ്മൾ യഥാർത്ഥത്തിൽ നമുക്ക് മുൻകൂട്ടി കാണാനായിട്ടുള്ളൊരു അവസരമാണ് അവരുടെ ജീവിതം കൂടി കാണുന്നത്. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളും നമ്മുടെ പുതിയ തലമുറയും അതൊന്ന് ഒബ്സർവ് ചെയ്തിട്ട് അതിന് എന്ത് കറക്ഷൻ നമുക്ക് വരുത്താൻ പറ്റും, ഒരു സമൂഹം എന്നുള്ള രീതിയിൽ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാം, അത് നമുക്ക് നോക്കണം. മാസ് മീഡിയയുടെ ഒരു പ്രവർത്തനം വിഷ്വലിലൂടെയാണ്, വളരെ സട്ടിലാണ്. ഈ സട്ടിലിറ്റി നമ്മൾ മനസ്സിലാക്കി ആ കാഴ്ചയെ വിപുലപ്പെടുത്തുന്നതിന് ശ്രമിക്കണം. അവർ ശ്രമിക്കുന്നുണ്ട്, അത് ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. എല്ലായ്പ്പോഴും പഴയ ടൂൾസ് മാത്രം നമുക്ക് ഉപയോഗിച്ചപ്പോൾ പോരാ. ഈ പഴയ കെ ജി സുബ്രഹ്മണ്യം പോലുള്ള ആൾക്കാരുടെ പുസ്തകങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് മുമ്പ് പലരും പറയുന്നതാണ്, ഈ ഉപയോഗിക്കുന്ന ടൂളാണ്, ഇപ്പോൾ ബ്രഷ് ആണെങ്കിൽ ബ്രഷിന്റെ മാർക്കാണ് വാൻഗോവിന്റെ വർക്കാക്കുന്നത്, അല്ലെങ്കിൽ കല്ലിന്റെ ഉളിയുടെ പാട്. ആ മീഡിയം മാറ്റി വേറൊരു മീഡിയം ഉപയോഗിക്കുമ്പോൾ, ടൂൾ മാറ്റിയിട്ട് കല്ല് തന്നെ ഉപയോഗിച്ചിട്ട് മറ്റൊരു ടൂൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് വ്യത്യാസമായിരിക്കും. അതുപോലെ ഈ പുതിയ ഡിജിറ്റൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ വരുന്ന റിസൾട്ട് പ്യുവർ സിമുലേഷൻ ആവേണ്ടതില്ല. സിമുലേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്, പക്ഷേ ഇതിന്റെ പ്രത്യേകതകളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അവിടെയാണ് ഈ ജനറേറ്റീവ് ആർട്ട് പോലെയുള്ള പുതിയ മേഖലകൾ നിൽക്കുന്നത്.
0: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാലത്ത് ആർക്കും മ്യൂസിക് കമ്പോസ് ചെയ്യാം, ആർക്കും ചിത്രം വരയ്ക്കാം എന്നൊക്കെയുള്ള ഒരു ബേസിക് ആയിട്ടുള്ള പ്രോംപ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അറിഞ്ഞിരുന്നാൽ നമുക്ക് എല്ലാവർക്കും കല തുറന്നു കിട്ടപ്പെട്ട ഒരു കാലത്താണ് ഉള്ളത്. ഈ സാങ്കേതിക വിദ്യയോ അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാവരും കലാകാരന്മാരായിരിക്കുന്ന ഈ ഒരു അവസ്ഥ എങ്ങനെയായിരിക്കും നമ്മുടെ സമൂഹത്തെയോ അല്ലെങ്കിൽ കലാരംഗത്തെയോ കലയുടെ ഭാവിയെയോ ഒക്കെ സ്വാധീനിക്കാനായിട്ട് പോകുന്നത്?
1: വളരെ നല്ല കാര്യമാണ്, കാരണം അത് എല്ലാവർക്കും കലാകാരന്മാരാകാൻ കഴിയുന്ന ഒരു അവസരമാണല്ലോ. നമുക്ക് മാത്രം കഴിയുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ക്രിയേറ്റീവ് വേൾഡ് ഇത് യന്ത്രങ്ങൾക്ക് പറ്റുന്നു. യന്ത്രങ്ങൾക്ക് പലപ്പോഴും ക്രിയേറ്റീവ് ആകാൻ പറ്റും. എന്താണ് ക്രിയേറ്റിവിറ്റി എന്ന് നമ്മൾ കരുതിയിരുന്നതിനെ റീഡിഫൈൻ ചെയ്യേണ്ടി വരും. ഫോട്ടോഗ്രാഫി കണ്ടുപിടിച്ച കാലത്ത് പെയിന്റേഴ്സ് ചെയ്തത് ഒരു രീതിയിൽ അതാണ്, അതിന് മുമ്പുണ്ടായിരുന്ന ഒരു കലയെ അവർ മാറ്റിയിട്ട് മറ്റൊരു തരത്തിലുള്ള ഒരു ഇംപ്രഷനിസം പോലെ ക്യൂബിസം പോലെ ഒരു പുതിയ രൂപഘടന ചിത്രകലയ്ക്ക് നൽകി. ശില്പങ്ങളിലും അത് നമുക്ക് കാണാം, പുതിയ ചിന്ത അതിനകത്ത് കൊണ്ടുവന്നു. അപ്പൊ അതുപോലെ ഒരു പോസിബിലിറ്റിയാണ്, ഇതൊരു സാധ്യത. അപ്പൊ ആ സാധ്യതയെ നമുക്ക് ചിലപ്പോൾ തലമുറകളുണ്ട് അത് പൂർണ്ണമായിട്ട് നമുക്ക് ഉരുത്തിരിഞ്ഞ് വരികയുള്ളൂ. പിന്നെ ഈ മനുഷ്യവംശത്തിന് വലിയൊരു മാറ്റം വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന തരം ഒരു മനുഷ്യൻ അല്ലാതായി തീരുകയും മറ്റൊരു തരം മനുഷ്യൻ രൂപം, മനുഷ്യനെന്ന് വിളിക്കാമോ മറ്റെന്തോ ഒരു ജീവി അത് ഉണ്ടായിത്തീരുകയും ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം, ഒരു സ്വപ്നവും.
0: ഇപ്പോൾ ഒരു ചിത്രകാരനെ സംബന്ധിച്ച് എനിക്ക് മാത്രം സാധിച്ച, എനിക്ക് മാത്രം വരയ്ക്കാൻ പറ്റിയ കല, എനിക്ക് മാത്രം ഉണ്ടാക്കാൻ പറ്റിയ ശില്പം, എൻ്റേത് മാത്രം എന്നുള്ള ഒരു യുണീക്നെസ് അല്ലെങ്കിൽ ഒരു എക്സ്ക്ലൂസീവ്നെസ് കൂടെ കൊണ്ടാണല്ലോ പല കലകളും ഇന്നും മാർക്ക് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഒരു പിയാത്തയോ ഡേവിഡോ ഒക്കെ അതെല്ലാവർക്കും പറ്റില്ലല്ലോ, അത് ഒരു പർട്ടിക്കുലർ ആൾക്കാർക്ക് മാത്രം പറ്റിയത് കൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചത്. ഇപ്പോൾ കല എല്ലാവർക്കും വരുമ്പോൾ ആ യുണീക്നെസ് മാറുകയും ആ കലയ്ക്ക് കിട്ടേണ്ടുന്ന ഒരു പ്രാധാന്യം ആർക്ക് വേണോ പറ്റും. അപ്പോൾ ഒരു കലാകാരനായിരിക്കേണ്ടതിൻ്റെ പ്രസക്തി ഇല്ല. ഇപ്പൊ സാറിപ്പോ ഈ ഒരു സമൂഹത്തിൽ കലാകാരനായിരിക്കുന്നത് സമൂഹത്തിന്റെയും സാറിന്റെയും ആവശ്യമാണല്ലോ. പക്ഷെ എല്ലാവരും എനിക്ക് വരയ്ക്കാൻ പറ്റും സാറിനും പറ്റും നമുക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും അത് സാധ്യമാണെങ്കിൽ കലയുടെ പ്രസക്തി എന്തായിരിക്കും?
1: കല ഒരു ആന്തരിക അനുഭവമാണ്, അത് വസ്തുക്കളെ ആശ്രയിച്ച് മാത്രം നിലനിൽക്കുന്ന ഒന്നല്ല. ഒരു വിർച്വൽ വേൾഡിലേക്ക് ഈ കലാ വസ്തു മാറുന്നു എന്ന് കരുതുക. ഒരു രീതിയിൽ. തീർച്ചയായിട്ടും നമുക്ക് വെളിയിൽ കാണുന്ന ഒരു സ്റ്റോൺ ശില്പത്തിന്റെ ഒരു അനുഭവം വ്യത്യാസമാണ്. പക്ഷെ ഇത് നമുക്കൊരു വിർച്വൽ വേൾഡിൽ അനുഭവിക്കാൻ പറ്റുന്ന ഒരു സമയത്ത് നമുക്ക് ഇന്ന് ഉണ്ടാകാൻ കഴിയാത്ത മറ്റ് തര കല ഉണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പൊ സ്പേസ് ആർട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഉദാഹരണം പറയുന്നതാണ്, അത് അത്ര ഇതല്ല. അപ്പോ മറ്റൊരു മണ്ഡലത്തിൽ ഒരു കലാവസ്തു, മുമ്പ് ഒരു യൂറോപ്യൻ യൂണിയന്റെ ഒരു സ്പേസ് റിസർച്ച് ഏജൻസി ഇത്തരത്തിലുള്ള ഒരു ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് യാ

0: യാതൊരു ലിമിറ്റേഷനും ഇല്ലാതെ ഒരു സ്പേസ് ആർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് തരം വർക്കായിരിക്കും ഉണ്ടാക്കുക, ഞങ്ങൾക്ക് അയച്ചു തരൂ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഞാൻ ഒന്ന് രണ്ട് വർക്ക് അയച്ചിരുന്നു അവർക്ക് വേണ്ടിയിട്ട്. അതില്ലായിരുന്നു ഒരു പ്ലാനറ്റ്, ഇപ്പോ ഒരു ചെറിയ റബ്ബർ അല്ലെങ്കിൽ ഒരു എലാസ്റ്റിക് മെറ്റീരിയൽ ഉണ്ടാക്കിയ ഒരു കലാവസ്തു സ്പേസിൽ കൊണ്ടുവന്നിട്ട് ചെറിയ ഒരു ഇൻഫ്ലേഷൻ അതിന് വരുത്തുമ്പോൾ അതൊരു ചെറിയ പ്ലാനറ്റ് ഇതിനെ ഈ പ്രപഞ്ചത്തിൽ വാണ്ടർ ചെയ്യാൻ വിടുന്നു. അതൊരു കൺസെപ്റ്റാണ്. അപ്പോൾ ഒരു കൺസെപ്റ്റൽ ലെവലിൽ ചിന്തയുടെ ഒരു മണ്ഡലത്തിൽ അനുഭവ ലോകത്തിൽ സംസാരിക്കുമ്പോൾ മറ്റൊരാൾ ആ കലാനുഭവം അനന്തമായിട്ടുള്ള ഒരു പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാനറ്റ് ഒരു ആവശ്യമില്ലാതെ യഥാർത്ഥത്തിൽ നല്ലതല്ലെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. പക്ഷെ അതൊരു പുതിയ കലാ അനുഭവമാണ്. അപ്പൊ നമുക്ക് അറിയാത്ത ഒരു പൊട്ടൻഷ്യലായിട്ടുള്ള ഒരുപാട് പുതിയ അനുഭവങ്ങളുടെ ഒരു റിനൈസൻസ് ആണിപ്പോ. ഈ റിനൈസൻസിന്റെ വലിപ്പം നമുക്ക് മനസ്സിലായിട്ടില്ല, അത് കാലം കൊണ്ട് വരുന്നതാണ്, അതറിയും.
1: ഇപ്പോൾ നിരവധി ദേശീയ അന്തർദേശീയ കലാപ്രദർശനങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ബിനാലെ പോലുള്ള. നമുക്ക് കേരളത്തിലാണെങ്കിലും വളരെയധികം സാധ്യതകളുണ്ട്. പണ്ട് സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കലാകാരന്മാർക്ക് കല ഒരു തൊഴിലായി സ്വീകരിക്കാൻ പറ്റുന്ന തരം ഒരു കോൺഫിഡൻസ് നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു കുട്ടി വീട്ടിൽ നന്നായി പടം വരയ്ക്കുന്ന ഒരാളാണെങ്കിൽ അതിൽ തുടർ പഠനം നടത്തുകയും അതൊരു ജോലിയായി സ്വീകരിക്കുകയും ജീവനോപാധി എന്ന നിലയിൽ അത് പിന്തുടർന്നു പോകാനുള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ഏറെക്കുറെ വ്യത്യാസമൊന്നുമല്ല, എങ്കിലും ഒരുപാടധികം സ്വീകാര്യത ഈ പറഞ്ഞ ടെക്നോളജി ആവട്ടെ, അതൊക്കെ ടെക്നോളജിയുടെ മുന്നേറ്റം കൊണ്ട് തന്നെ വളരെയധികം സാധ്യതകൾ. ഇപ്പം മോണിറ്ററി ബെനിഫിറ്റ് നമുക്ക് ധാരാളം ഈ മേഖലകളിൽ ജോലി ചെയ്യുന്ന അവസരങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നു. അപ്പം ഈ കല കൂടുതൽ ജനകീയമാവുകയും അതിനനുസരിച്ചൊരു സാമ്പത്തികമായിട്ടുള്ള നേട്ടം കൂടി കലാകാരനുണ്ടാവുകയും ചെയ്യുന്ന ഒരു കാലം അടുത്തു തന്നെയാണോ?
0: അത്ര വലിയൊരു സാമ്പത്തിക നേട്ടം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും. അതൊരു തൊഴിൽ ഐ ടിയുടെ മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആൾക്കാരെ പോലെ കലാകാരന്മാരുടെ ഒരു ആവശ്യമുള്ളത് കൊണ്ട് അത് പ്രവർത്തിക്കും. നമ്മുടെ ഏത് മണ്ഡലത്തിലാണെങ്കിലും ഒരു ഡിസൈനറുടെ ആവശ്യമുണ്ട്. അപ്പൊ ആ ഡിസൈനറെ ഉപയോഗിക്കുന്നുണ്ട്. ആർട്ട് ഇൻഡസ്ട്രി പ്രവർത്തിക്കുന്നത് മറ്റൊരു ഇൻഡസ്ട്രിയൽ സിസ്റ്റത്തിന്റെ അകത്താണ്. ഉദാഹരണത്തിന് മ്യൂസിയംസ്, അതുപോലെ ഓക്ഷൻ ഹൗസസ്, കളക്ടേഴ്സ്. അപ്പോൾ അതിൽ രണ്ടു തരം കളക്ടേഴ്സാണ് ഉള്ളത്. ഒന്ന് ഈ റിയൽ താല്പര്യം കൊണ്ട്, നമുക്കൊരു കലാകാരനോടുള്ള താല്പര്യം, കലാവസ്തുവിനോടുള്ള താല്പര്യം കൊണ്ട് കയ്യിൽ നമുക്ക് ധനമുള്ള മനുഷ്യർ, അവർ മനുഷ്യരാണ്, അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പാഷൻ ഉണ്ടാവും. ആ പാഷൻ കൊണ്ട് അവർ നല്ലൊരു കലാകാരനെ സപ്പോർട്ട് ചെയ്യാനും കൂടി ചിലപ്പോൾ അതിനെ സ്പോൺസർഷിപ്പിലോ ഇതെല്ലാം പേട്രണേജ്, അത് നമുക്ക് പണ്ട് മുതലേ ഉള്ളതാണ്. അല്ലാത്ത ഒരു തരം ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ ഇപ്പൊ ഒരു കലാകാരനെ കണ്ടു, ആ കലാകാരനിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ കലാകാരനിന്ന് പണം 10 ഇരട്ടിയായിട്ടോ 100 ഇരട്ടിയായിട്ടോ തിരിച്ചു കിട്ടും എന്നുള്ളത്. അതിൽ തന്നെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റും ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റും ഉണ്ട്. അതിലും ഈ ഷെയർ മാർക്കറ്റുമായിട്ടൊക്കെ ബന്ധമുള്ള ആൾക്കാർക്ക് ഉള്ളതിൽ ബുൾ ബെയർ ഇതുണ്ട്. ഒരാളിന്റെ പ്രൈസ് മനഃപൂർവ്വം നമുക്ക് റേസ് ചെയ്യാം. കാരണം എന്റെ കയ്യിൽ ചിലപ്പോൾ അയാൾ സ്റ്റുഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ അയാളെ പേട്രണൈസ് ചെയ്തിട്ട് വലിയൊരു കളക്ഷൻ എന്റെ കയ്യിലുണ്ടായിരിക്കാം. അപ്പൊ എനിക്കത് ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. ഈ ആള് ഒരു വലിയ ആർട്ടിസ്റ്റ് ആയാൽ സെക്കൻഡറി മാർക്കറ്റിൽ എനിക്കൊരു ബെനിഫിറ്റ് ഉണ്ടാകും. ഞാൻ ഈ കളക്ഷൻ റിലീസ് ചെയ്യുന്നു, അപ്പൊ ഞാൻ തന്നെ ഇത് ഇയാളുടെ ചിലപ്പോൾ പുഷ് ചെയ്തേക്കാം. ഇതിനകത്തൊരു ഡേഞ്ചർ ഉണ്ട്. കാരണം ഈ കലാകാരനെ പിന്നീട് നിർബന്ധിച്ചിട്ട് ഭയങ്കര ഒരു പ്രൊഡക്ഷനിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ആ കലാകാരൻ യഥാർത്ഥത്തിൽ നിസ്സഹായനായി പോകും. അയാൾ ഒരു തൊഴിൽ ചെയ്യുന്നതാണ്, അയാളെ സംബന്ധിച്ചുള്ള അയാൾ അതിനകത്തൊന്നും ചെയ്യുന്നില്ല. പലപ്പോഴും അയാൾക്ക് സെക്കൻഡറി സെയിൽസിലൊന്നും കിട്ടാറുമില്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷെ അല്ലാത്ത ഇപ്പോൾ ക്രിട്ടിക്സിന്റെയും ഈ കലയെ ആസ്വദിക്കുന്നവരുടെയും അതിന് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ മ്യൂസിയംസിന്റെ സിസ്റ്റംസ്. കാരണം അതെല്ലാം ചേർന്നിട്ടാണ് ഈ നല്ല കലയെ വളർത്തിയതും ഈ ലോകം ഉണ്ടാക്കിയതും. അപ്പൊ അതിന്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കണം. പണം മാത്രമല്ലല്ലോ അത്. ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് മറ്റൊരു ആർട്ടിസ്റ്റുകളിൽ ആർട്ടിൽ ഫോക്കസ് ചെയ്യേണ്ടവരാണ്. ഈ ബിസിനസ് സൈഡ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ട്.
1: സാർ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത അത്രയും പൈസയുടെ വിപണനമാണ് അവിടെ നടക്കുന്നത് കലയുടെ പേരിൽ. ഇപ്പൊ ഇതെല്ലാം സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ അതിന്റെ മാതൃകയിലാണ് ഇപ്പം ഇതെല്ലാം നടക്കുന്നത്. ഇപ്പം കലാകാരൻ മാറ്റി നിർത്തപ്പെട്ടിട്ട് അവന്റെ നൈസർഗികമായ കലാപ്രകടനം അല്ലെങ്കിൽ അത് മാറ്റി നിർത്തപ്പെട്ട ഒരു വ്യവസായം പോലെ, പക്ഷേ ഇത് നിയന്ത്രിക്കുന്നത് മറ്റാൾക്കാരാണ്, കലാകാരനല്ല എന്ന് വരുമ്പോ ആണല്ലോ ഈ ഒരു അതിന്റെ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു നേട്ടം പോലും കലാകാരനുണ്ടാകാറുണ്ടോ?
0: കലാകാരൻ കൂടുതൽ അതിനെപ്പറ്റി ബോധർ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ കല നഷ്ടപ്പെട്ടു. കാരണം അതിനൊരു ഫണ്ട് മാനേജേഴ്സും മറ്റുള്ളവരും അത് ചെയ്തോട്ടെ. അതുപോലെ ഒരു മുതലാളി ഒരു സ്റ്റുഡന്റിനെ സ്പോൺസർ ചെയ്യാൻ തീരുമാനിച്ചു, അത് മുതലാളിക്കിടെ ഒരു ഇതാണ്. അപ്പൊ ഈ സ്റ്റുഡന്റ് ഈ മുതലാളിയുമായിട്ട് ഐഡന്റിഫൈ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അയാൾ ആർട്ടിസ്റ്റായിട്ട് തുടരുന്ന കാലത്തോളം അത് വലിയ പ്രശ്നമൊന്നും ഇല്ല, പക്ഷെ അത് പറ്റില്ല. ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ഉണ്ട് അതിനകത്ത്. പക്ഷെ പലപ്പോഴും അതാണ്, ഈ പേട്രണൈജിന് മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ഒരിക്കലും പറ്റണമെന്നില്ല. അതായത് തൊഴിലും കൂടി ണത് അയാൾക്ക് ജീവിക്കണമല്ലോ.
1: ഇപ്പോ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാൽ ഏത് പാട്ടായിരിക്കും?
0: എന്റെ കഴിഞ്ഞുൽ പ്രണയ കഥയിലെ പെൺകൊടി എന്ന ഗാനമാണ്. ഉൾക്കടൽ എന്ന ചിത്രത്തിലെ എം ബി ശ്രീനിവാസിന്റെ സംഗീതത്തിൽ

0: സാറ് IFFK സിഗ്നേച്ചർ ചിത്രങ്ങളുമായിട്ട് അല്ലെങ്കിൽ IFFK ആയിട്ടുള്ള സഹകരണം എങ്ങനെയായിരുന്നു?
1: IFFK KSFDC അതുപോലെ സീഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിച്ചിരുന്നല്ലോ. അപ്പോൾ സീഡിറ്റിന്റെ അതേ കോമ്പൗണ്ടിൽ തന്നെയാണ് അന്ന് KSFDCയും പ്രവർത്തിക്കുന്നത്. ആദ്യകാലത്ത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങുന്നത് വീഡിയോ ഫെസ്റ്റിവലായിട്ടാണ്. 1995 അന്ന് എന്നെയാണ് അസൈൻ ചെയ്ത് അതിന്റെ സിഗ്നേച്ചർ ഫിലിം. ഷാജിൻ കരുൺ സാറും ഞാനുമായിരുന്നു അതിന്റെ സൃഷ്ടാക്കളായിട്ട് അവർ നിശ്ചയിച്ചത്. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ആ ചിത്രം പൂർത്തിയാക്കി. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സിഗ്നേച്ചർ ഫിലിമായിട്ടാണ് പൊതുവെ സ്വീകരിക്കപ്പെട്ടത്. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. അതിനുശേഷം ലെനിൻ രാജേന്ദ്രൻ, അതുപോലെ KR മോഹൻ എന്നെല്ലാം പ്രവർത്തിക്കുന്ന സമയമാണ്. പിന്നീട് പല സിഗ്നേച്ചർ ഫിലിം ചെയ്തു. 1998 ലെനിൻ രാജേന്ദ്രനോടൊപ്പം ചെയ്ത ഒരു സിഗ്നേച്ചർ ഫിലിം ഉണ്ടായിരുന്നു. അത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ തുടക്കകാലം ആയതുകൊണ്ട് ഡോസ് ആണ്. അന്ന് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് ഉണ്ടെങ്കിലും 3D സോഫ്റ്റ്വെയർ എല്ലാം അന്നും പലപ്പോഴും നമുക്ക് കിട്ടുന്നതെല്ലാം ഡോസിലാണ്. അതിന്റെ തന്നെ ഇന്റർഫേസും ഒരു പ്രത്യേകതര അനുഭവമാണ്. അപ്പോൾ വല്ലതും നമ്മൾ കാണത്തില്ല. അതിന്റെ വീഡിയോ എഡിറ്റിംഗ് സ്ഥലമെല്ലാം വരകളാണ്, വിഷ്വൽസ് നമുക്ക് കാണുന്നില്ല. എല്ലാം ചിലപ്പോൾ എഡിറ്റ് ചെയ്ത് അവസാനം അതിന്റെ റിസൾട്ട് കാണുമ്പോഴായിരിക്കും വരുന്നത്. എനിക്ക് അന്ന് സംഭവിച്ചത് ആ ഫിലിം ചെയ്ത് തീർന്ന് കഴിഞ്ഞപ്പോഴേക്കും ലെനിന്ദ്രൻ അത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ടെലിസിനിയാണ് അത് മദ്രാസിലേക്ക് പോകാനായിട്ട് ഫ്ലൈറ്റ് എല്ലാം ബുക്ക് ചെയ്ത് ഇതെല്ലാം അങ്ങ് ഡിലീറ്റ് ആയിപ്പോയി. എനിക്ക് ഭയങ്കര ഒരു ടെൻഷനായി. കാരണം ഒന്നോ രണ്ടോ ദിവസം മാത്രമേ പിന്നീടുള്ളൂ, വീണ്ടും റീക്രിയേറ്റ് ചെയ്യണം. പക്ഷേ ഇത് കുറച്ച്

0: ഫയൽസ് എങ്ങനെ റിക്കവർ ചെയ്യാൻ പറ്റി, ഇതിന്റെ ബേസ് ഫയൽസ്? ഇനി ഞാൻ അന്ന് കമ്പ്യൂട്ടറുള്ള കുറച്ച് സുഹൃത്തുക്കളെ, ബിന്നു ജോസഫ് എന്നെല്ലാം പറയുന്ന സുഹൃത്തുക്കളുണ്ട്, അതിനെയൊക്കെ തേടി പിടിച്ച് അവരുടെ എല്ലാം കമ്പ്യൂട്ടർ പൂൾ ചെയ്തിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് അവർ. മത്സരത്തിനേക്കാളും കൂടുതൽ ഹെൽപ്പിംഗ് ആണ്. അവരുടെ കമ്പ്യൂട്ടറെല്ലാം ഫുൾ ടൈം പ്രവർത്തിപ്പിച്ചിട്ട് ഇതെല്ലാം റെൻഡർ ചെയ്ത് ഈ കാണാതെ എഡിറ്റ് ചെയ്ത് വീഡിയോ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണത്, കാണുന്നില്ല നമ്മൾ. അതെല്ലാം എഡിറ്റ് ചെയ്തിട്ട് ഈ ഫ്ലൈറ്റ് പുറപ്പെടുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് ഇദ്ദേഹത്തിനോട് ഇറങ്ങണം. പണ്ടിറ്റ് കോളനിയിലുള്ള ഒരു വീട്ടിലാണ് അന്ന്. ഞാനൊരു സി ഡിയിൽ റൈറ്റ് ചെയ്ത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഓടിക്കൊണ്ടുവന്ന് എത്തിക്കുകയാണ് ചെയ്തത്. അത് ഞാനത് കാണുന്നില്ല, ഞാനൊരു കോൺഫിഡൻസിൽ ചെയ്തതാണത്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, പിന്നെ പുള്ളി ഭയങ്കര കൂളായിരുന്നു. അത് ഞാൻ പ്രവർത്തിച്ച എല്ലാവരും ഭയങ്കര ഫുൾ ഫ്രീഡമാണ്.
1: സാറിന് സംഗീതം എങ്ങനെയാണ് ജീവിതത്തിലുടനീളം സ്വാധീനിച്ചിട്ടുള്ളത്?
0: ആദ്യകാലത്ത് ഞാൻ സംഗീതം ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും എനിക്കത് കമ്പോസ് ചെയ്യാനൊന്നുള്ള ഒരു ഇതില്ല. ഞാൻ ഈ കമ്പ്യൂട്ടറിലല്ല പലപ്പോഴും കമ്പോസ് ചെയ്യുന്നത്, കീബോർഡിൽ ആണ് ഞാൻ കമ്പോസ് ചെയ്യുന്നത്. എനിക്ക് തോന്നാതെ സ്വാഭാവികമായിട്ട് ഒരു സമയത്ത് ഒരു പ്രത്യേക മാനസിക ലോകം തുറന്നു കിട്ടിയതാണ് അത്. അതെന്തോ ഒരു സമയത്ത് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയതാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഒരു ഹോബി വേണമല്ലോ, ചിത്രകല തൊഴിലായിപ്പോയി. ഈ ഒരു ഹോബി എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ പ്രോഗ്രാമിങ്ങിനെയും ഈ മ്യൂസിക്കിനെല്ലാം, ഹോബി മാത്രമല്ല അതൊരു ലോകം നമുക്ക് ഓപ്പൺ ചെയ്തതാണ്.
1: അപ്പോ നമുക്ക് അടുത്ത പാട്ട് ഏതായിരിക്കും?
0: ആമേനിലെ ആത്മാവിൻ തിങ്കൾ എന്ന ഗാനമാണ്, പ്രശാന്ത് പിള്ളയുടെ സംഗീതത്തിൽ, കാവാലം നാരായണ പണിക്കരുടെ രചനയിൽ ശ്വേത മോഹൻ, നിതിൻ രാജ്, പ്രീതി എന്നിവർ പാടിയത്.

0: നമ്മളിപ്പോ ആർട്ട് ക്രിറ്റിസിസം, ആർട്ട് റൈറ്റിംഗ് ഒക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ പലപ്പോഴും കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൽഗോരിതങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ യഥാർത്ഥ മനുഷ്യരായ വായനക്കാരെ ലക്ഷ്യം വെക്കുന്നതിന് പകരം ഡിജിറ്റൽ ബോട്ടുകൾക്കും AI സെർച്ച് ബോട്ടുകൾക്കും വേഗത്തിൽ സ്കാൻ ചെയ്യാൻ പാകത്തിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള ഒരു രീതിയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അത് യഥാർത്ഥ മനുഷ്യനെ കലയിൽ നിന്ന് അകറ്റുന്ന ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ടോ?
1: ക്രിറ്റിസിസം ആവശ്യമാണ്. ഒരു സമയം വരെ നമുക്ക് ലിറ്ററേച്ചറിന്റെ ലോകത്താണെങ്കിലും ചിത്രകലയുടെ മണ്ഡലങ്ങളിലാണെങ്കിലും വിഷ്വൽ ആർട്ടിന്റെ മണ്ഡലത്തിലാണെങ്കിലും ക്രിറ്റിക്സ് എന്നൊരു വിഭാഗമുണ്ട്. കുറെ കൂടി ആഴത്തിൽ ആ വിഷയത്തിനെ പറ്റി പഠിച്ചിട്ട് അക്കാഡമിക്കലായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിരുന്നു അത്. ആഗോളീകരണ കാലത്തിന് ശേഷമാണ് അത് മറ്റൊരു ലെവലിലേക്ക് മാറുന്നത്. ക്യൂറേറ്റർഷിപ്പോ ക്യൂറേറ്റർഷിപ്പ് യഥാർത്ഥത്തിൽ മറ്റൊന്നാണ്. കാരണം ഒരു തീം എടുത്തിട്ട് അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് അതിനൊരു എക്സിബിഷനായിട്ടൊക്കെ മാറ്റുന്ന ഒരു മണ്ഡലമാണ് ക്യൂറേറ്റോറിയൽഷിപ്പ്. ക്രിട്ടിക് യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു അനാലിസിസിലേക്ക് പോകേണ്ട ആളാണ്. യഥാർത്ഥ ലാക്കിംഗ് ആണത്, അത് ആവശ്യമാണ്. അത് എല്ലായ്പ്പോഴും ചിലപ്പോൾ വളരെ സുഗമമായിട്ടുള്ള ഒരു വായനയ്ക്ക് അനുരൂപമായി കൊള്ളണമെന്നില്ല. പക്ഷെ എന്നാലും ഒരു വിഷയത്തിനെ പറ്റി കൂടുതൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരാള് അയാൾക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നത് അത് അയാളുടെ ആവശ്യമാണ്. പലപ്പോഴും നമുക്ക് ഒരു ക്രിട്ടിക്കിന്റെ ആവശ്യം അയാൾ ആ വിഷയത്തിൽ ഒരു അവഗാഹമുള്ള ആളാണെന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യം വരുന്നു ഇപ്പോൾ. കാരണം സമൂഹം അയാളെ വലുതായിട്ട് വിലമതിക്കുന്നില്ല. അയാളുടെ തൊഴിലിനെയോ അയാളുടെ അപ്രോച്ചിനെയോ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു സമയം അവർക്കില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും വിഭാഷയുടെ ഒരു സങ്കീർണത അവർ ഉപയോഗിക്കേണ്ടി വരുന്നു. അത് പിന്നെ പലപ്പോഴും പെയ്ഡാണ്. ഒരാള് എനിക്ക് ഒരു കാര്യം ഏൽപ്പിച്ചു, അപ്പൊ ഏൽപ്പിച്ചത് ഒരു വലിയ തുക എനിക്ക് അതിന് പ്രതിഫലമായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് എനിക്ക് തിരിച്ച് അത്രത്തോളം മൂല്യമുണ്ടെന്ന് തോന്നുന്ന ഒരു കൃതി കൊടുക്കേണ്ടത്.
0: അങ്ങനെയാണ് അത് കോംപ്ലക്സ് ആകുന്നത്.
1: അങ്ങനെയും കോംപ്ലക്സ് ആവാം. പലപ്പോഴും നമുക്ക് ആ കോംപ്ലക്സിറ്റി അനലൈസ് ചെയ്ത് വരുമ്പോൾ അതിനകത്ത് അതിനുള്ള സബ്സ്റ്റൻസ് ഉണ്ടല്ലോ, ആ സബ്സ്റ്റൻസ് ചിലപ്പോൾ വളരെ ചെറുതായിരിക്കാം, ചിലപ്പോൾ വളരെ വലുതായിരിക്കാം. ഒരു സെന്റൻസിലായിരിക്കും ചിലപ്പോൾ അതിന്റെ സബ്സ്റ്റൻസ് ഇരിക്കുന്നത്. ആ കോർ ചിലപ്പോൾ വളരെ ഒറിജിനൽ ആയിരിക്കും. ആ ഒറിജിനൽ ഈ കമ്പ്യൂട്ടറിന് ചിലപ്പോൾ പറ്റില്ല. കാരണം അത് ഒരു സെലക്ഷൻ പ്രോസസ്. ആർട്ടിലും അങ്ങനെയാണല്ലോ, നമുക്ക് സെലക്ഷനെ സാധ്യമാവുള്ളൂ. ചെയ്ത് വരുമ്പോൾ ഇത് കൊള്ളാം, നമ്മൾ സെലക്ട് ചെയ്യണം, അത് അതിൽ പിന്നെ ആഡ് ചെയ്ത് വരുന്നു. അപ്പൊ അതുപോലെ ആ ഐഡിയയിലും അങ്ങനെയാണത്. അപ്പൊ ആ ഒറിജിനൽ ഐഡിയ എവിടെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്.
0: സാർ, ഇപ്പോ കറന്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലകൾ എന്തൊക്കെയാണ്? ഇപ്പൊ റിട്ടയറായി, അപ്പം ഈ ഒരു വിരമിക്കൽ കാലത്ത് എന്തൊക്കെയാണ് സാറിന്റെ ആക്ടിവിറ്റീസ്?
1: ഞാൻ മ്യൂസിക് കമ്പോസ് ചെയ്യാറുണ്ട്, എനിക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ട് തന്നെ.
0: സാർ, അത് വ്യക്തിപരമായി ചെയ്യുന്നതാണോ അതോ അല്ലാതെ പ്രൊഫഷണലി ചെയ്യുന്നത്?
1: വ്യക്തിപരമായിട്ട് ചെയ്യുന്നതാണ്. ഞാൻ ഫേസ്ബുക്കിനകത്തെല്ലാം പോസ്റ്റ് ചെയ്യാറുണ്ടത്, വളരെ അപൂർവം. ഇടയ്ക്ക് ഇപ്പൊ ഞാൻ കുറച്ച് കുറഞ്ഞത്. പിന്നീട് ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട്. പിന്നെ കൂടുതൽ മൃഗങ്ങളെ പരിപാലിക്കുന്നത് എന്റെ ഭാര്യ മൃഗ അവകാശങ്ങളുടെ ഒരു പ്രവർത്തകയാണ്. വളരെ ദയയുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ അവര് ഒരുപാട് മൃഗങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ പരിപാലനം അവരെ വ്യക്തികളായിട്ട് കാണാനായിട്ട് ഞാൻ പഠിച്ചു. അതിന്റെ ഒരു ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ ഒരുപാട് സമയം അതിനുവേണ്ടി ചെലവഴിക്കേണ്ടതുണ്ട്. അതൊരു വേസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ നേട്ടങ്ങൾ എന്താണെന്നൊക്കെ നോക്കുമ്പോൾ ഇവരെയൊക്കെ കാണാൻ പറ്റി വ്യക്തികളാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയത് ജീവിതത്തിൽ വലിയൊരു കാര്യമാണ്. പിന്നീട് ഞാൻ ഡ്രോയിങ്സ് ചെയ്യാറുണ്ട്, ഒരു എക്സിബിഷൻ പ്ലാൻ ചെയ്ത് ട്രഡീഷണൽ വർക്കും കൂടി ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടറിൽ ഞാൻ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കോഡിംഗ് ആണെങ്കിലും അതൊരു ഡെയിലി ആക്ടിവിറ്റിയാണ്, അത് റിലാക്സ് ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്.
0: സാറിന് ഒരുപാട് ആൾക്കാരെങ്ങനെയാണ് സ്വാധീനിച്ചത്?
1: ആൾക്കാരാണ് നമ്മൾ ആക്കുന്നത്. മനുഷ്യരെ നമ്മൾ ഇടപെട്ട എല്ലാവരും അല്ല, എന്തോ ആത്മബന്ധം ഉള്ള മനുഷ്യരുണ്ടാവും. പല തരത്തിലുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. അതിൽ നല്ലതും ചീത്തയുമായിട്ടുള്ള അനുഭവങ്ങളുണ്ടാവും. ചീത്തയായിട്ടുള്ള അനുഭവങ്ങളിൽ നമുക്ക് ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞൊരു കാര്യം എനിക്ക് കുറവാണ്. ഞാനിപ്പോൾ നോക്കുമ്പോൾ വിട്ടുകളയാൻ പറ്റും പലതും. എന്താണ്, ഒരു ബിരുദത്തിൻ്റെയോ അല്ലെങ്കിൽ പകയുടെയോ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അതങ്ങ് വിട്ടുകളയുന്നതാണ് നല്ലതെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നു. ഞാനെപ്പോഴും ഒറ്റയ്ക്കാണ് ഇപ്പോൾ ഇരിക്കാറ്. റിട്ടയർ ചെയ്തിട്ടതിന് ശേഷം സംസാരിക്കാറേ ഇല്ല. ഇപ്പോൾ ഞാൻ അധ്യാപകനായതുകൊണ്ട് എനിക്ക് സംസാരിക്കുന്നതിന് തടസ്സമില്ല. പക്ഷേ രാവിലെ ഉണർന്നാൽ വൈകുന്നേരം വരെ മിക്കവാറും വളരെ അപൂർവമായിട്ട് സംസാരിക്കാറുള്ളൂ. അത് മറ്റൊരു ലോകമാണ്. ആ നിശബ്ദത എന്ന് പറയുന്നത് നമുക്ക് ഒരു തുറസ്സാണ്.
0: നമ്മുടെ നാടൻ കലകളോ അല്ലെങ്കിൽ നമ്മുടെ തനതായ ഫോക്ക് അതുപോലെയുള്ള നമുക്ക് മാത്രം സ്വന്തമായിട്ടുള്ള കലകൾ, അതൊക്കെ ഈ സാങ്കേതിക വിദ്യയുടെ വെള്ളപ്പാച്ചിലിൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടോ?
1: അതുണ്ട്, യഥാർത്ഥത്തിൽ പ്രിസർവ് ചെയ്യേണ്ടതാണ്. കാരണം അതൊരു മനോഭാവം കൂടിയാണ്. ഒരു സമൂഹം ഡെവലപ്പ് ചെയ്തെടുത്തത് ഒരുപാട് കാലത്ത് ആർജിതമായിട്ടുള്ള അറിവാണ്. നാട്ടറിവൊന്നും നമുക്ക് വിളിക്കാൻ പറ്റില്ല, മനസ്സിന്റെ ഒരു മണ്ഡലമായിട്ടാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. ഒരു കലാരൂപത്തിനെ ആസ്വദിക്കുക, അപ്പൊ അതിനു വേണ്ട ഒരു വലിയ ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം നേടിയ ഒരു സമൂഹമുണ്ട്. ഈ ടേസ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ്. പലപ്പോഴും ടേസ്റ്റ് മാറ്റാനും പറ്റും, മനഃപൂർവ്വം നമുക്ക് മാറ്റാൻ പറ്റും. അതിൽ പ്രത്യേക താല്പര്യങ്ങൾ ഉള്ള സാമൂഹ്യ സ്ഥിതിയുണ്ട്. ഇപ്പൊ ലാഭം, ധനത്തിന്റെ ലാഭം ഉണ്ടാവാം, സാംസ്കാരികമായിട്ടുള്ള ലാഭം ഉണ്ടാവാം, അത് തെറ്റൊന്നും ഇല്ല. പക്ഷെ അതെല്ലാം ഡോമിനന്റ് ഗ്രൂപ്പ് അവരുടെ ഒരു രീതിയിലേക്ക് ചായ്ക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. അവരും സ്പർശിക്കുന്നുണ്ടാവും ആ ഒരു മണ്ഡലത്തിനെ. പക്ഷെ അല്ലാത്ത ഒരു ചെറിയ ഗ്രാമീണനായിട്ടുള്ള ഒരു മനുഷ്യന്റെ ഒരു കലാലോകം ഉണ്ടാവും. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉണ്ടാവും. നമുക്കത് പഴയതായതുകൊണ്ട് അതിനെ എല്ലാം മഹത്താണെന്ന് കരുതേണ്ടതുമില്ല. പക്ഷെ അത് വന്ന ഒരു കാലത്തെ സംസ്കൃതിയുടെ ഒരു ചരിത്രം അതിനകത്തുണ്ട്.

0: ആ കാലത്ത് മനുഷ്യരുടെ ജീവിതവും അവരുടെ തൊഴിലും അവരുടെ അനുഭവവും അത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നതും ഒരു ലൈബ്രറി നഷ്ടപ്പെട്ടു പോകുന്നതുമല്ലാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ പഴയ ലൈബ്രറികളുണ്ട്, ജൈൻ ലൈബ്രറീസ് എല്ലാം ഉണ്ട്. അതെല്ലാം തീപിടുത്തത്തിൽ വല്ലഭി കൗൺസിലിന്റെയൊക്കെ സമയം ഉണ്ട്, 600s ആ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് തീപിടിച്ചിട്ട് നശിച്ച ഇതുണ്ട്. അവര് ജ്ഞാന ഭണ്ഡാരമാണ് യഥാർത്ഥത്തിൽ ഇല്ലാതായി പോകുന്നത്. ഗോത്ര സമൂഹത്തിന്റെ ഒക്കെ ഒരു അറിവ് അത് നമ്മൾ പ്രിസർവ് ചെയ്യണം.
1: സാർ, ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിലും ഒരു കലാകാരൻ എന്ന നിലയിലും ഒരു സാധാരണ വ്യക്തി എന്നുള്ള നിലയിലും ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും വലിയ തിരിച്ചറിവ് എന്തായിരിക്കും?
0: ഏറ്റവും വലിയ തിരിച്ചറിവ്, അത് വലിയൊരു ചോദ്യമാണ്. അപ്പൊ അത്രയും വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനായിട്ടുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് ഉണ്ടായിട്ടുണ്ടോന്ന് ആദ്യം ഞാൻ ആലോചിക്കും. എന്നാലും ഒരു കാഴ്ചയുടെ ഒരു സ്പേസ് ഉണ്ട് നമുക്ക്. സ്പേസിലേക്ക് നമ്മളിങ്ങനെ നോക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ മുമ്പിലെല്ലാം സ്പേസാണ്, ഇങ്ങനെ ഒരു വിശാലതയുണ്ട്. ഞാൻ അതിനെ എന്താണ് സമയത്തിൻ്റെയും ഈ സ്ഥലത്തിൻ്റെയും ഒരു ലിമിറ്റേഷൻ അകത്ത് നിൽക്കുന്ന ഒരു അനുഭവമായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. എന്നാൽ ഒരു സ്ഥലത്ത് അങ്ങനെ അല്ലാതെ ഒരു ആ ഒരു സ്പർശം അതുണ്ടാവണമെന്നുള്ളതാണ്.
1: അടുത്തൊരു പാട്ട് ചോദിച്ച
0: നെല്ലെന്ന് പറയുന്ന ചിത്രത്തിൽ സലിൽ ചൗധരിയുടെ സംഗീതത്തിൽ കയ്യോട് കൈ എന്ന ഗാനം വയലാർ രാമവർമ്മയുടെ രചന, പി ജയചന്ദ്രനും മന്നാഡേയും ആലപിച്ചിരിക്കുന്നു.

0: കലയുടെയും സാങ്കേതിക വിദ്യയുടെയും അനന്ത സാധ്യതകളെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് താങ്കളുടെ ജീവിതം. കലയുടെ അന്തരീക്ഷത്തിൽ ഇനിയും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു, എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.
1: എല്ലാവർക്കും നന്ദി.
2: തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ് മുൻ പ്രിൻസിപ്പളും ആർട്ടിസ്റ്റുമായ AS സജിത് പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയഗാനങ്ങളുടെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ, നിർവഹണം MS ആശ, നിർവഹണ സഹായം വിനോദ് പ്രഭാകർ.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
3: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
4: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പച്ചരല്ലോ.
3: ഹാപ്പി ബർത്ത്ഡേ ടു യു.
5: ഓ താങ്ക് യു.
3: ഹലോ,
4: എന്റെ ദൈവം, ഇതാര്, എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരേത്?
6: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
7: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
6: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
7: 8281-42-03-05.
6: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10:00.

ആകാശവാണി അനന്തപുരി FM 101.9 സമയം 3 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 29 വേൾഡ് ഹാർട്ട് ഡേ. ഹൃദയാരോഗ്യത്തെക്കുറിച്ചും ഹൃദ്രോഗങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം വളർത്തുവാനായാണ് ഇത്തരത്തിൽ ഒരു ദിനാചരണം നടത്തിവരുന്നത്. ഇന്നത്തെ മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതശൈലിയിൽ, അതായത് തെറ്റായ ഭക്ഷണരീതി, വ്യായാമക്കുറവ്, മാനസിക സമ്മർദ്ദം തുടങ്ങിയ വിവിധ കാരണങ്ങളാൽ ഹൃദയാഘാത സാധ്യത വളരെ കൂടി വരുന്നൊരു സമൂഹത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. കൃത്യമായ അറിവുകളിലൂടെയും ആരോഗ്യകരമായ ഒരു ജീവിതശൈലി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിലൂടെയും നമുക്കൊരു പരിധിവരെ ഹൃദ്രോഗങ്ങളെ തടയുവാൻ സാധിക്കും. ലോക ഹൃദയാരോഗ്യ ദിനത്തിന്റെ ഭാഗമായി ഈ ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഹൃദയാരോഗ്യ സംരക്ഷണത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റായ ഡോക്ടർ രഞ്ജിത്ത്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഇന്ന് സെപ്റ്റംബർ 29 വേൾഡ് ഹാർട്ട് ഡേ ആയി നാം ആചരിക്കുകയാണല്ലോ, എന്താണ് ഈ ഒരു ദിനാചരണത്തിന്റെ പ്രസക്തി?
2: സെപ്റ്റംബർ 29 ലോകമെമ്പാടും ലോക ഹൃദയ ദിനമായി നമ്മൾ ആചരിക്കുകയാണ്. ഹൃദ്രോഗത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയും ഹൃദയാഘാതം, പക്ഷാഘാതം ഉൾപ്പെടെയുള്ള ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തടയുന്നതിനുള്ള ജീവിതശൈലി മാറ്റങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. 2026 വേൾഡ് ഹാർട്ട് ഡേയുടെ സന്ദേശം വളരെ ശ്രദ്ധേയമാണ്. ഡോണ്ട് മിസ് എ ബീറ്റ് എന്നാണ് ആ സന്ദേശം. അതായത് ഹൃദയം നൽകുന്ന മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ നാം അവഗണിക്കരുത്. കാരണം ഹൃദ്രോഗം എല്ലായ്പ്പോഴും ശക്തമായ നെഞ്ചുവേദനയോടെയോ പെട്ടെന്നുള്ള ബോധക്ഷയത്തോടെയോ മാത്രമല്ല പ്രത്യക്ഷപ്പെടുന്നത്. ചിലപ്പോൾ വളരെ ചെറിയ ലക്ഷണങ്ങളായിരിക്കും ആദ്യ സൂചന. അതുകൊണ്ട് ഈ വർഷത്തെ സന്ദേശം 3 കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. 1, ലക്ഷണങ്ങൾ തിരിച്ചറിയുക. 2, ഹൃദയത്തെ സംരക്ഷിക്കുക. 3, സമയത്ത് നടപടി സ്വീകരിക്കുക. പലരും കരുതുന്നത് ഹൃദ്രോഗമുണ്ടെങ്കിൽ തീർച്ചയായും നെഞ്ചുവേദന ഉണ്ടാവുമെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ചിലരിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ നെഞ്ചിൽ ചെറിയൊരു അസ്വസ്ഥത പോലെയോ ശ്വാസമുട്ടൽ പോലെയോ അമിതമായ ക്ഷീണം, തലകറക്കം, വിയർപ്പ്, ഹൃദയമിടിപ്പ് കൂടുക, എക്സസൈസ് ചെയ്യുമ്പോൾ കിതപ്പ് അനുഭവപ്പെടുക അല്ലെങ്കിൽ അസ്വസ്ഥത തുടങ്ങിയ രൂപത്തിലായിരിക്കും ആദ്യം വരുന്നത്. ചില രോഗികൾക്ക്, പ്രത്യേകിച്ച് പ്രമേഹമുള്ള ആളുകൾക്ക്, ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടം കുറയുമ്പോൾ പ്രത്യേക ലക്ഷണങ്ങൾ ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, നെഞ്ചുവേദന ഉണ്ടായിക്കൊള്ളണമെന്ന് തന്നെ ഇല്ല. സ്ത്രീകളിലും ലക്ഷണങ്ങൾ വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് ഇത് ആസിഡിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ക്ഷീണം മാത്രമാണ്, എന്റെ പ്രായം കൂടുന്നത് കൊണ്ടാണ് എനിക്കിങ്ങനെയൊക്കെ വരുന്നത്, ഈ ലക്ഷണങ്ങളൊക്കെ അത് പറഞ്ഞ് അവഗണിക്കരുത്. ഹൃദയം നൽകുന്ന ചെറിയ വാർണിംഗ് സൈൻസ് പോലും നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഈ വർഷത്തെ ഹാർട്ട് ഡിസീസ് ക്യാൻ ഹൈഡ് ഇൻ പ്ലെയിൻ സൈറ്റ്, ഡോണ്ട് മിസ് എ ബീറ്റ് എന്ന സന്ദേശത്തിന്റെ പ്രസക്തി.
1: സർ, ഇന്ന് ചെറുപ്പക്കാർക്കിടയിൽ ഹൃദ്രോഗ സാധ്യത വളരെ വർദ്ധിച്ചു വരുന്നതായാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇതിന്റെ പ്രധാന കാരണങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
2: ശരിയാണ്, ഹൃദയാഘാതം ഇപ്പോൾ ചെറുപ്പക്കാരിൽ കൂടുതലായി കാണപ്പെടുന്നുണ്ട്. ഹൃദയാഘാതം പ്രായമായിട്ടുള്ളവരുടെ മാത്രം രോഗമാണെന്നുള്ള ധാരണ തികച്ചും ശരിയല്ല. നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ് ഈ ചെറുപ്പക്കാരിലും രോഗമുണ്ടാവാനുള്ള പ്രധാനമായ കാരണങ്ങൾ. 1, പുകവലി, വ്യായാമക്കുറവ്, അമിതവണ്ണം, ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹം, ഉയർന്ന കൊളസ്ട്രോൾ, അനാരോഗ്യകരമായ ഭക്ഷണശീലം, ഉറക്കക്കുറവ്, അമിതമായ മാനസിക സമ്മർദ്ദം എന്നിവയെല്ലാം ഹൃദ്രോഗത്തെ ചെറുപ്പക്കാരിൽ വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ കുടുംബത്തിൽ ചെറുപ്പിൽ തന്നെ ഹൃദയാഘാതമുണ്ടായ വേറെ വ്യക്തികളുണ്ടെങ്കിൽ, അതായത് സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഓഫ് ഹാർട്ട് ഡിസീസ് ഉള്ളവർക്കും ഈ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു കാര്യം പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് പ്രായം കുറവാണ്, അതുകൊണ്ട് ഹൃദയാഘാതം വരില്ല എന്ന ധാരണ ശരിയല്ല. പ്രായം കുറവാണെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവ നിയന്ത്രിക്കുകയും വേണം, വേണ്ട സമയത്ത് ചികിത്സ തേടുകയും വേണം.
1: സർ, ഒരാൾക്ക് ഹൃദ്രോഗ സാധ്യത ഉണ്ടെന്ന് മുൻകൂട്ടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമോ? അതിൽ എടുത്തു പറയേണ്ട ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
2: ചില സന്ദർഭങ്ങളിൽ ശരീരം നമുക്ക് മുന്നറിയിപ്പ് നൽകാറുണ്ട്. അതുകൊണ്ട് ഈ വർഷത്തെ ഡോണ്ട് മിസ് എ ബീറ്റ് എന്ന സന്ദേശം പ്രസക്തമാവുന്നു. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട സയൻസിനെ നമ്മൾ വാർണിംഗ് സയൻസ് എന്ന് പറയുന്നു. അത് ഏതൊക്കെയാണെന്ന് ഞാൻ ചുരുക്കി പറയാം. 1. കാര്യം, നെഞ്ചിൽ അമർത്തുന്നത് പോലെയോ അല്ലെങ്കിൽ ഞെരിക്കുന്നത് പോലെയോ ഉള്ളൊരു വേദന, അല്ലെങ്കിൽ നെഞ്ചിൽ അസ്വസ്ഥത കുറച്ച് മിനിറ്റുകൾക്ക് കൂടുതൽ സമയം നിൽക്കുകയാണ്. വേദന ഇടത് കൈയിലേക്കോ രണ്ട് കൈകളിലേക്കോ തോളുകളിലേക്കോ പുറത്തേക്കോ അല്ലെങ്കിൽ കഴുത്തിൻ്റെ ബാക്കിലേക്കോ ഒക്കെ പടരുകയാണെങ്കിലും, അല്ലെങ്കിൽ താടിയെല്ലിൻ്റെ അടിയിലേക്ക് വേദന അനുഭവപ്പെടുകയാണെങ്കിലും,

0: ഇതോടൊപ്പം തന്നെ ശ്വാസമുട്ടൽ, അമിതമായ വിയർപ്പ്, തലകറക്കം, ബോധക്ഷയം, അസാധാരണമായ ക്ഷീണം, അല്ലെങ്കിൽ ഛർദിയോ അല്ലെങ്കിൽ ഓക്കാനം പോലെയുള്ള ലക്ഷണങ്ങൾ വരികയാണെങ്കിലും ഇതൊരു ഹൃദയാഘാതത്തിന്റെ ലക്ഷണമായിരിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ എല്ലാവർക്കും ഈ ലക്ഷണങ്ങളെല്ലാം കാണിച്ചുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ വാർണിംഗ് സൈൻസ് ശ്രദ്ധിക്കേണ്ടതാണ്.
1: സർ, ഒരാൾക്ക് പെട്ടെന്ന് നെഞ്ചുവേദന വന്നാൽ നമ്മൾ വീട്ടിൽ വെച്ച് എന്താണ് ചെയ്യേണ്ടത്? ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ?
0: ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ആ വേദനയെ അവഗണിക്കരുത് എന്നതാണ്. നെഞ്ചിൽ ശക്തമായ വേദനയോ മുറുക്കമോ ശ്വാസമുട്ടലോ അമിതമായ വിയർപ്പോ തുടങ്ങിയ ഹാർട്ട് അറ്റാക്ക് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ജോലി അപ്പോൾ തന്നെ നിർത്തുക, എന്നിട്ട് റെസ്റ്റ് ചെയ്യുക, ഉടൻ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക. സ്വന്തം വാഹനം ഓടിച്ച് ഒരിക്കലും ആശുപത്രിയിൽ പോകരുത്. അടിയന്തരമായി മെഡിക്കൽ സഹായം തേടാൻ ശ്രമിക്കുക. രോഗിക്ക് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള ഏതെങ്കിലും, അതായത് ഹൃദ്രോഗിയാണ്, അവർക്ക് ഒരു എമർജൻസി മെഡിസിൻസ് വല്ലതും ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ മെഡിസിൻ ഉടനെ കഴിക്കുക. ഒട്ടും താമസിക്കാതെ ആശുപത്രിയിൽ ചികിത്സ തേടുക. ഹാർട്ട് അറ്റാക്ക് ചികിത്സയിൽ ടൈം ഈസ് മസിൽ എന്നൊരു പ്രധാന ആശയമുണ്ട്. അഥവാ ഹൃദയത്തിലേക്കുള്ള രക്തോട്ടം തടസ്സപ്പെട്ടാൽ ഓരോ മിനിറ്റും പ്രധാനപ്പെട്ടതാണ്. വേദന കുറയും എന്ന് വിചാരിച്ച്, ഇനി കുറച്ചു നേരം കാത്തിരുന്നാൽ വേദന കുറയുമെന്ന് വിചാരിച്ച് വീട്ടിൽ കാത്തിരിക്കുന്ന അപകടമാണ്. എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത്.
1: സർ, അടുത്തതായി ഈ എന്താണ് ഈ CPR എന്ന് പറഞ്ഞാൽ, അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
0: ഒരു വ്യക്തിക്ക് പെട്ടെന്ന് കുഴഞ്ഞു വീണ് ബോധമില്ലാതെ സാധാരണ ശ്വാസമില്ലാതെ കിടക്കുന്നത് കാർഡിയാക് അറസ്റ്റ് ആയിരിക്കാം. അത്തരം സാഹചര്യത്തിൽ രോഗിയുടെ ജീവൻ നിലനിർത്താൻ ചെയ്യുന്ന പ്രഥമ ശുശ്രൂഷയാണ് CPR, അതായത് കാർഡിയോ പൾമേറി റെസിസ്റ്റേഷൻ എന്ന് പറയുന്നത്. ആദ്യം വ്യക്തി പ്രതികരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. രണ്ടാമത് സഹായത്തിനായി ആളെ കോൾ ഫോർ ഹെൽപ്പ് നമ്മൾ ചെയ്യണം. എമർജൻസി മെഡിക്കൽ സർവീസസോ അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രില്ലേറ്ററിന്റെ സഹായവും ലഭ്യമാണെങ്കിൽ അത് ഉറപ്പുവരുത്തണം. ഹൃദയമിടിപ്പ് ഇല്ല എന്ന് മനസ്സിലാക്കിയാൽ ഉടൻ നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ തുടങ്ങണം. മുതിർന്ന ഒരാളിൽ നെഞ്ചിന്റെ മധ്യഭാഗത്ത് ശക്തമായ അമർത്തി മിനിറ്റിൽ ഏകദേശം 100 to 120 തവണയാണ് നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ നൽകേണ്ടത്. പരിശീലനം ലഭിച്ചവർക്ക് റെസ്ക്യൂ ബ്രത്ത് ഉൾപ്പെടുന്ന CPR നൽകാം. AED ലഭ്യമാണെങ്കിൽ അത് നമ്മൾ ഉടനെ കണക്ട് ചെയ്യുകയും അതിന്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ഉപയോഗിക്കുകയും ചെയ്യണം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് CPR ആരംഭിക്കാൻ മടിക്കരുത്. ഒരു വ്യക്തിക്ക് സമയോചിതമായി നൽകുന്ന CPR ഒരു ജീവൻ രക്ഷിക്കാൻ സാധിക്കും.
1: സർ, ഹൃദ്രോഗം ഒഴിവാക്കുവാൻ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടത്?
0: വളരെ നല്ല ചോദ്യം. ഹൃദയത്തെ സംരക്ഷിക്കാൻ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല. ദിവസേന ചെയ്യുന്ന ചെറിയ ശീലങ്ങളാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. ഒന്നാമത്തെ കാര്യം വ്യായാമം. നമ്മുടെ ജീവിതത്തിൽ റെഗുലർ ഫിസിക്കൽ ആക്ടിവിറ്റി ഉൾപ്പെടുത്തണം. ദിവസവും നമ്മൾ ഒരു ബ്രിസ്ക് വാക്കിംഗ്, അതായത് കുറച്ച് സ്പീഡിലുള്ള നടത്തം പോലുള്ള മോഡറേറ്റ് ഇന്റൻസിറ്റി ആക്ടിവിറ്റികൾ ചെയ്യുന്നത് സഹായകരമാണ്. 2006 വേൾഡ് ഹാർട്ട് ഡേയുടെ ക്യാമ്പയിനിലും മൂവ്മെന്റ്സിന് പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ട്. രണ്ടാമത്തേത് ഭക്ഷണക്രമം. ഭക്ഷണത്തിൽ നമ്മൾ ധാരാളം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഹോൾ ഗ്രെയിൻ പയർവർഗ്ഗങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുക. അമിതമായ ഉപ്പ്, പഞ്ചസാര, സാച്ചുറേറ്റഡ് ഫാറ്റ്, പ്രോസസ്ഡ് ഫുഡ് എന്നിവ കുറയ്ക്കുക. മൂന്നാമത്തെ കാര്യം പുകവലി പൂർണ്ണമായി നിർത്തുക എന്നതാണ്. നാലാമത് നമ്മുടെ ബ്ലഡ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ നിയന്ത്രണത്തിലാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അഞ്ചാമത് ശരീരഭാരം കുറയ്ക്കുക, അമിതവണ്ണം ഒഴിവാക്കുക. ഇനി ഉറക്കവും മാനസികാരോഗ്യത്തെയും കുറിച്ച്. മതിയായ ഉറക്കവും സ്ട്രെസ് മാനേജ്മെന്റും ഹൃദയാരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. അത് നമ്മൾ ചെയ്യുക.
1: സർ, മറ്റൊരു സംശയമുള്ളത്, ഈ 40 ശേഷം മാത്രമേ ഹൃദയാഘാത സാധ്യതയെക്കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ എന്നൊരു ധാരണ പലരിലുമുണ്ട്. ഇത് ഈ അഭിപ്രായത്തോട് എന്താണ് സാറിന് പറയാനുള്ളത്?
0: 40 കഴിഞ്ഞാൽ മാത്രമേ ഹൃദയത്തെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടതുള്ളൂ എന്ന ധാരണയാണ് ആദ്യം തെറ്റായത്. എന്നാൽ 40 ശേഷം പ്രത്യേകിച്ച് നമ്മുടെ കാർഡിയോ വാസ്കുലർ റിസ്ക് പ്രൊഫൈൽ, അതായത് നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സ് വിലയിരുത്തുന്നത് വളരെ നല്ലതായിരിക്കും. ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ ബ്ലഡ് പ്രഷർ, അതായത് രക്തസമ്മർദ്ദം, ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോൾ, നമ്മുടെ ശരീരഭാരം, പിന്നെ നമ്മുടെ വെയ്സ്റ്റ് സർക്കംഫറൻസ്, അതായത് അമിതവണ്ണം ഉണ്ടോ എന്നുള്ളത്. അതോടൊപ്പം സ്നോക്കിംഗ് ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റി കുറവാണോ, അതായത് നമ്മൾ വ്യായാമം ആവശ്യത്തിന് ചെയ്യുന്നുണ്ടോ, നമ്മുടെ ഭക്ഷണ രീതി എങ്ങനെയാണ്, കുടുംബത്തിൽ ചെറുപ്പത്തിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും വിലയിരുത്തണം. ആവശ്യമെങ്കിൽ ഡോക്ടർ ചെയ്യുന്ന ടെസ്റ്റുകളാണ് ECG എടുത്തു നോക്കുന്നത് നല്ലതാണ്. വേണ്ടി വരികയാണെങ്കിൽ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എക്കോ കാർഡിയോഗ്രാഫി, അതായത് എക്കോ ടെസ്റ്റ്, ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ട് ECG എടുക്കുന്ന ടെസ്റ്റ്, പിന്നെ ചില സാഹചര്യങ്ങളിൽ CT കൊറോണറി ആൻജിയോഗ്രാം എന്ന് തുടങ്ങിയ പരിശോധനകളാണ് നമ്മൾ ആദ്യം ചെയ്യുക. ഇതിൽ റിസ്ക് ഫാക്ടേഴ്സ് കാണുകയാണെങ്കിൽ, ഈ ടെസ്റ്റുകളിലൊക്കെ എന്തെങ്കിലും പ്രശ്നം കാണുകയാണെങ്കിൽ, പിന്നെ ഈ പേഷ്യന്റിന് ഇതേപോലെ സിംറ്റംസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അവരെ ആൻജിയോഗ്രാമിന് വിധേയരാക്കും. പക്ഷേ എല്ലാവർക്കും ഒരേ പരിശോധനകൾ ആവശ്യമില്ല. ലക്ഷണം, പ്രായം, റിസ്ക് ഫാക്ടേഴ്സ്, ഫാമിലി ഹിസ്റ്ററി എന്നിവ കണക്കിലെടുത്താണ് നമ്മൾ പരിശോധന തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്താൽ എല്ലാം അറിയാം എന്നതിലുപരി നമ്മൾ നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സ് നോക്കി അതിനനുസരിച്ച് നമ്മുടെ എന്തൊക്കെ പരിശോധന വേണമെന്ന് തിരഞ്ഞെടുക്കേണ്ടതാണ്.
1: സർ, ഈ ഹൃദ്രോഗ ചികിത്സയിൽ ഈ ആൻജിയോപ്ലാസ്റ്റി എന്ന് കേട്ടു

0: എന്താണ് ആൻജിയോപ്ലാസ്റ്റി? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
1: ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് നമ്മൾ പറയുന്നത് ഹൃദയത്തിലെ ധമനികളിലെ രക്തോട്ടം കുറയുകയോ അല്ലെങ്കിൽ ആ ധമനികളിലെ രക്തോട്ടം അടഞ്ഞു പോകുന്നുകൊണ്ടുണ്ടാവുന്ന സിംപ്റ്റത്തിനെയാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് PCA അല്ലെങ്കിൽ പെർക്യുട്ടേനിയസ് കൊറോണറി ഇന്റർവെൻഷൻ എന്ന് പറയുന്ന ചികിത്സ, നൂതനമായ ഈ ചികിത്സാ രീതി അടഞ്ഞുപോയ രക്തക്കുഴലുകളെ തുറക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ചികിത്സയാണ്. ആ രക്തക്കുഴൽ അടഞ്ഞിരിക്കുന്നതിനെ നമ്മൾ തുറക്കാൻ വേണ്ടി അതിലൂടെ ഒരു ആദ്യം ആ പേഷ്യന്റിന്റെ കയ്യിലെയോ കാലിലെയോ രക്തക്കുഴൽ വഴി ഒരു ചെറിയ ട്യൂബ് അതിലേക്ക് കിടത്തിവിട്ട് ആ രക്തക്കുഴലിലേക്ക് നമ്മൾ ഹാർട്ടിന്റെ രണ്ട് രക്തക്കുഴലിലേക്കും ഒരു മഷി ഇഞ്ചെക്ട് ചെയ്ത് നോക്കും. ആ മഷിയുടെ പേരാണ് കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞത്. ഈ കോൺട്രാസ്റ്റ് നമ്മൾ ഹാർട്ടിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് നോക്കുമ്പോൾ ഈ ഏത് ധമനിയിലാണോ രക്തോട്ടം കുറവുള്ളത് അത് നമുക്ക് കാണാൻ കഴിയും. ആ കാണാൻ കഴിയുന്നത് വരെയാണ് നമ്മൾ ആൻജിയോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ആൻജിയോഗ്രാം ചെയ്തിട്ട് ഒരു ബ്ലോക്ക് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിലൂടെ ഒരു പ്രത്യേക തരം വയർ കിടത്തിവിട്ട് ആ ബ്ലോക്കുള്ള ഭാഗത്തിനെ മറികടന്നതിന് ശേഷം അതിലൂടെ ഒരു പ്രത്യേക തരം ഹാർട്ടിൻ്റെ കൊറോണറി ബലൂൺ എന്ന് പറയും. ആ ബലൂൺ ആ ബ്ലോക്കുള്ള ഭാഗത്ത് കിടത്തിവിട്ട് ആ ബ്ലോക്കുള്ള ഏരിയയെ നമ്മൾ വികസിപ്പിക്കും. അതിലൂടെ അതേ ആക്സസിലൂടെ ഒരു സ്റ്റെൻ്റ് എന്ന് പറഞ്ഞ ഒരു മെറ്റാലിക് സാധനം അവിടെ ആ ബ്ലോക്കുള്ള ഭാഗത്ത് നിക്ഷേപിക്കുകയും ചെയ്യുന്നതിനാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ രോഗികൾക്കും ഹാർട്ട് അറ്റാക്ക് വന്നവർക്കും ആൻജിയോപ്ലാസ്റ്റി വേണമെന്ന് നിർബന്ധമില്ല. ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ രോഗികൾക്ക് ആൻജിയോപ്ലാസ്റ്റി ആണോ അതോ ചില കേസുകളിൽ നമ്മൾ ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ കാണുന്നത് ചില രക്തക്കുഴലുകൾ രോഗിയുടെ ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ എല്ലാ രക്തക്കുഴലും അടഞ്ഞിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ആ രക്തക്കുഴലുകളിലെല്ലാം ധാരാളം കാൽസ്യം ഡെപ്പോസിറ്റ്, അതായത് ചുണ്ണാമ്പടിയുക എന്ന് പറയും, അതേപോലെ ഏറ്റവും കഠിനമായ നീളത്തിലുള്ള ബ്ലോക്കുകളൊക്കെ ഉണ്ടാവും. ആ രോഗികൾക്ക് ചിലപ്പോൾ ആൻജിയോപ്ലാസ്റ്റി പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ള രോഗികൾക്ക് ചെയ്യുന്ന ചികിത്സയാണ് ബൈപ്പാസ് സർജറി എന്ന് പറഞ്ഞാൽ നെഞ്ചു തുറന്നുള്ള. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന എല്ലാ രോഗികൾക്കും ഈ ആൻജിയോപ്ലാസ്റ്റി വേണമെന്ന് പറയുന്നത് ശരിയല്ല. അത് ആൻജിയോഗ്രാമിന് ശേഷം മാത്രമാണ് നമ്മൾ തീരുമാനിക്കുന്നത്.
0: സർ, ഈ അവസരത്തിൽ പൊതുജനങ്ങൾക്കായി ഒരു സന്ദേശം നൽകാമോ?
1: ഈ വേൾഡ് ഹാർട്ട് ഡേക്ക് നമുക്ക് 6 കാര്യങ്ങൾ ഓർമ്മിക്കാം. 1, നമ്മൾ റെഗുലറായിട്ട് നമ്മുടെ ബ്ലഡ് പ്രഷർ പരിശോധിക്കുക. 2, ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിക്കുക. പുകവലി പൂർണ്ണമായി ഒഴിവാക്കുക. ദിവസവും കുറച്ച് സമയമെങ്കിലും വ്യായാമത്തിന് വേണ്ടി നീക്കിവെക്കുക. ഹൃദയത്തിന്റെ ആരോഗ്യകരമായ ഭക്ഷണം തിരഞ്ഞെടുക്കുക. ഇനി ഹൃദയാഘാതത്തിന്റെ വാർണിംഗ് സൈൻസ് ഒരിക്കലും അവഗണിക്കാതിരിക്കുക. നമ്മുടെ ഹൃദയം ഓരോ സെക്കൻഡിലും നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വേൾഡ് ഹാർട്ട് ഡേ ദിനത്തിൽ മറ്റുള്ളവരോട് മാത്രം പറയാതെ നമുക്ക് ഓരോരുത്തർക്കും ഒരു പ്രതിജ്ഞ എടുക്കാം. 1, ഞാൻ എന്റെ ഹൃദയത്തെ സംരക്ഷിക്കും. എന്റെ കുടുംബത്തിന്റെ ഹൃദയത്തെ ഞാൻ സംരക്ഷിക്കും. ഹൃദയം നൽകുന്ന മുന്നറിയിപ്പുകൾ ഞാൻ അവഗണിക്കുകയില്ല. കാരണം ഒരു ഹൃദയമിടിപ്പും നമുക്ക് നഷ്ടപ്പെടുത്താൻ പാടില്ല. ഡോണ്ട് മിസ് എ ബീറ്റ്. ഹാപ്പി വേൾഡ് ഹാർട്ട് ഡേ 2026.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
0: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിന്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുകുകടിയേൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിന്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ആകാശവാണി അനന്തപുരി FM 101.9. തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഇപ്പോൾ തിരിപ്പൂക്കൽ. ആദ്യം ധൂൾ എന്ന ചിത്രത്തിനു വേണ്ടി വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ സുജാതയും ശങ്കർ മഹാദേവനും പാടിയത്.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30 പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
0: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: വാൾട്ടർ വെട്രിവേൽ എന്ന ചിത്രത്തിനു വേണ്ടി മനോയും മിസ് ജാനകിയും പാടിയത്.

0: കേൾക്കാം കിഴക്കുവാസൽ എന്ന ചിത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയത്.
1: പച്ചമലപ്പൂവ് നീ ഉച്ചി മലത്തേന്.

0: ഒക്ടോബർ 2 മുതൽ 8 വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
1: സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 5 പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
0: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
1: ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ 2-3 തീയതികളിൽ നടക്കും.
0: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിംഗ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
2: തിരിപ്പൂക്കളിൽ ഇനി കേൾക്കാം മൈക്കിൾ മദന കാമരാജൻ എന്ന ചിത്രത്തിനു വേണ്ടി കമൽഹാസനും എസ് ജാനകിയും പാടിയത്.

0: നാടോടി തെൻട്രൽ ഈ ചിത്രത്തിനു വേണ്ടി ഇളയരാജ, മനു, എസ് ജാനകി എന്നിവർ പാടിയത്.
1: മണിയേ മണിക്കുയിലേ മാലയിളം കതിരഴകേ പൊടിയേ കൊടിമലരേ.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: സംസ്ഥാനത്ത് 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 19 സീറ്റിൽ UDFനും 18 സീറ്റിൽ LDFനും ഒരിടത്ത് 2020ക്കും വിജയം. സംസ്ഥാനത്തെ സർക്കാർ ആയുർവേദ ആശുപത്രികളെ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും തെറാപ്പിസ്റ്റുകളുടെ കുറവ് പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് വന്യജീവി സംഘർഷം രൂക്ഷമായ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്നും വന്യജീവി ആക്രമണത്തിലെ നഷ്ടപരിഹാര തുക നിലവിലുള്ളതിന്റെ ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി ഷിബു ബേബി ജോൺ. സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊല്ലത്ത് ഒക്ടോബർ 7 മുതൽ 11 വരെ അഷ്ടമുടി വാട്ടർഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. തിരുവനന്തപുരം വേളി ടൂറിസം വില്ലേജിൽ നിന്ന് ആരംഭിക്കുന്ന പാസഞ്ചർ കം ടൂറിസം ബോട്ട് സർവീസ് മന്ത്രി സി പി ജോൺ നാളെ ഉദ്ഘാടനം ചെയ്യും.

ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ ഇതുവരെ 12,673 പേരെ അറസ്റ്റ് ചെയ്തു. കേസുകളുടെ എണ്ണം 11,757. മുതിർന്ന RSS പ്രചാരകനും ബാലഗോകുലം തപസ്യ കലാസാഹിത്യവേദി എന്നിവയുടെ സ്ഥാപകനുമായ MA കൃഷ്ണൻ അന്തരിച്ചു. ഏഷ്യൻ ഗെയിംസ് വനിതകളുടെ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയുടെ നീരു ധാണ്ടയ്ക്ക് സ്വർണം. ട്രാപ്ഷൂട്ട് ടീമിനത്തിൽ ഇന്ത്യയ്ക്ക് വെള്ളി. ബോക്സിംഗ് പുരുഷന്മാരുടെ 90 കിലോ വിഭാഗത്തിൽ വെങ്കലം നേടി നരേന്ദർ ബെർവാൾ. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 6 മണിക്ക് കേൾക്കാം.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മധു ബാലകൃഷ്ണനും ചിത്രയും പാടിയ ഗാനമാണ് ചിത്രം പെരുമഴക്കാലം. കായതപ്രത്തിന്റെ വരികൾ എം ജയചന്ദ്രന്റെ സംഗീതം.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: എല്ലാ തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
3: സ്വിംഗറിൽ പവർ മെഷീനുകൾക്കായി പ്രത്യേക ഷോറൂം.
4: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം.
5: 4859017986.
6: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
7: ഇനി മഞ്ചരി പാടിയ ഗാനം കേൾക്കാം. ചിത്രം ദൈവനാമത്തിൽ. കൈതപ്രത്തിന്റെ വരികൾ, കൈതപ്രം വിശ്വനാഥിന്റെ സംഗീതം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
2: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
3: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
5: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
6: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
7: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ എന്ന് ആലോചിക്കാം.
8: ആനിശാല സുബയ്യ ജ്വല്ലറി നിന്ന് സ്വർണം വാങ്ങിയ മതി, അപ്പൊ കാറ് കിട്ടും.
7: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
8: സുബയ്യ ജ്വല്ലറി, ആനിശാല.
9: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
10: ഇനി വിനീത് ശ്രീനിവാസനും സിതാര കൃഷ്ണകുമാറും പാടിയ ഗാനം കേൾക്കാം. ചിത്രം മധുവിധു. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഹെഷാം അബ്ദുൽ വഹാബിന്റെ സംഗീതം.

0: ലംഹെ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
0: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: കാർത്തികും സംഘവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ആദം ജോൺ. ബി കെ ഹരനാരായണന്റെ വരികൾ, ദീപക് ദേവിന്റെ സംഗീതം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: കൂടത്തിന്റെ
2: പൂജപുര ശ്രീ നാഗരികാവ് ക്ഷേത്രത്തിൽ ആയില്യ മഹോത്സവം, കളമെഴുത്തും സർപ്പം പാട്ടും തുള്ളലും ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
3: ഒന്നാം ഉത്സവം ഒക്ടോബർ 4 ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അന്നദാന സദ്യ, കളമെഴുത്തും സർപ്പം പാട്ടും തുള്ളലും.
2: രണ്ടാം ഉത്സവം ഒക്ടോബർ 5 തീയതി തിങ്കളാഴ്ച നവഗ്രഹ ശാന്തി ഹോമം, രാഹുഗ്രഹ പൂജ, അന്നദാന സദ്യ.
3: മൂന്നാം ഉത്സവം ഒക്ടോബർ 6 നാഗരൂട്ട് അതിശ്രേഷ്ഠ നാഗപൂജയായ സർപ്പബലി.
2: പൂജകൾ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പുല്ലാമവഴി ദേവൻകൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്നു.
4: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു,
5: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
6: സുബയ്യ ജ്വല്ലറി, കോട്ടയ്ക്കകം. കോൾ 8891765534.
0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
7: ध्यान दें, आपकी मेहनत को राष्ट्रीय पहचान, पशुपालन क्षेत्र में उत्कृष्ट योगदान देने और नवीन प्रौद्योगिकी प्रथाओं को अपनाने वालों को भारत सरकार का पशुपालन एवं डेयरी विभाग प्रदान करता है राष्ट्रीय सम्मान. आज ही नामांकन करें राष्ट्रीय गोपाल रत्न पुरस्कार 2026 के लिए. इस पुरस्कार के लिए 3 श्रेणियों में होता है चयन, सर्वश्रेष्ठ डेयरी किसान, सर्वश्रेष्ठ डेयरी सहकारी समिति और सर्वश्रेष्ठ AI टेक्नीशियन. उत्तर पूर्वी क्षेत्र और हिमालयी राज्यों के लिए विशेष पुरस्कार का प्रावधान. नामांकन की तिथि 10 अगस्त से 30 सितम्बर 2026 तक, तो देर किस बात की. आज ही आवेदन करें www.awards.gov.in पर या संपर्क करें नजदीकी CSC केंद्र पर. राष्ट्रीय गोपाल रत्न पुरस्कार 2026, पशुपालन एवं डेयरी विभाग, भारत सरकार द्वारा जनहित में जारी.
8: വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം. വി ശ്രീകുമാരും ശ്രേയാഘോഷാലും പാടിയ ഗാനം കേൾക്കാം. ചിത്രം നീലത്താമരം.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: സുശീൻ ശ്യാം സംഗീതം നൽകി. പാടിയ ഗാനം കേൾക്കാം. ചിത്രം ബാലൻ ദ ബോയ്. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് അൻവർ അലിയും.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6-2 അറിയിപ്പുകൾക്ക് ശേഷം കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ കേൾക്കാം
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ. ഫോൺ 9447341484.
3: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
4: ജോഹന്നസ്ബർഗിൽ ഇന്ത്യക്കാർ അധികവും പാർത്തിരുന്ന സ്ഥലം വെള്ളക്കാരുടെ താമസ സ്ഥലത്ത് നിന്ന് വളരെ വിട്ടിട്ടായിരുന്നു. ചെറ്റപ്പുരകളിലാണ് അവർ പാർത്തിരുന്നത്. അവിടങ്ങളിലെ വൃത്തികേടും ദുർഗന്ധവും ദുസ്സഹമായിരുന്നു. പകർച്ചവ്യാധികൾ എളുപ്പത്തിൽ പടർന്നു പിടിക്കുന്നതിന് പറ്റിയ സാഹചര്യങ്ങളാണ് ആ പ്രദേശത്തുണ്ടായിരുന്നത്. ജനപ്പെരുപ്പം കൊണ്ട് അവിടെ പാർക്കുവാൻ സ്ഥലം ഒട്ടും പോരായിരുന്നു. ശുചീകരണ കാര്യത്തിൽ മുനിസിപ്പൽ അധികൃതർ വേണ്ട പോലെ ശ്രദ്ധിച്ചിരുന്നതുമില്ല. റോഡുകൾ കുറവായിരുന്നു, വെളിച്ചവും പോരായിരുന്നു. പരിതാപകരമായ ഈ സ്ഥിതി നന്നാക്കാൻ നടപടികൾ എടുക്കുന്നതിന് പകരം ഇന്ത്യക്കാരെ ആ സ്ഥലത്തുനിന്ന് പോകുവാൻ നിർബന്ധിക്കുകയാണ് മുനിസിപ്പൽ അധികൃതർ ചെയ്തത്. സ്ഥലം വൃത്തികേടാക്കുന്നത് ഇന്ത്യക്കാരാകൊണ്ട് അവർ അവിടെ നിന്ന് വിട്ടുപോകണം എന്ന് മുനിസിപ്പൽ അധികൃതർ നിർദ്ദേശിച്ചു. ഈ ഘട്ടത്തിലാണ് ഗാന്ധി ജോഹന്നസ്ബർഗിൽ താമസമാരംഭിച്ചത്. സ്ഥലമൊഴിയുവാനായി നോട്ടീസ് ലഭിച്ച പലരും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനായി കേസ് കൊടുക്കുന്നതിന് ഗാന്ധിയെ സമീപിച്ചു. ആ കേസുകളിൽ നിന്ന് തനിക്ക് ഫീസായി ലഭിച്ച പണം കൊണ്ട് ഒരു ആശുപത്രി

0: പണിയുവാൻ ഗാന്ധി തീർച്ചപ്പെടുത്തി. ഗാന്ധിയുടെ ഈ തീരുമാനം അദ്ദേഹത്തിന്റെ കക്ഷികൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും വലിയ സന്തോഷത്തിന് കാരണമായി. ഗാന്ധി ഭായ് എന്നാണ് അവർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 5 മാർച്ച് മാസത്തിൽ ഇന്ത്യക്കാർ തിങ്ങിപ്പാർത്തിരുന്ന സ്ഥലത്ത് പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടു. അടുത്തുള്ള സ്വർണ്ണഖനികളിൽ പണിയെടുത്തിരുന്ന നിഗ്രോക്കാരിൽ നിന്നാണ് മഹാമാരി ഇന്ത്യക്കാരുടെ വാസസ്ഥലത്തേക്ക് പകർന്നതെന്ന് മനസ്സിലായി. ആ വർത്തമാനം അറിഞ്ഞ ഉടനെ ഗാന്ധി ഇന്ത്യക്കാർ പാർത്തിരുന്ന സ്ഥലത്തെത്തി രോഗികളെ കണ്ടു. അവരെ അവിടെ നിന്ന് നീക്കുവാൻ ആവശ്യമായ ഒരുക്കങ്ങളെല്ലാം ചെയ്തു. ഈ പരിശ്രമത്തിൽ ഗാന്ധിയെ സഹായിക്കുവാനായി ഡോക്ടർ വില്യം ഗോഡ്ഫ്രെയും മദൻജിയും അവിടെ എത്തി. ഒരു ഒഴിഞ്ഞ വീട് കണ്ടുപിടിച്ച് രോഗികളെയെല്ലാം അവിടെ കൊണ്ടുപോയി കിടത്തി. ഈ രോഗികളെയെല്ലാം ശുശ്രൂഷിക്കുന്നതിന് 3 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊട്ടും മതിയായിരുന്നില്ല. കൂടുതൽ ആളുകളെ കിട്ടുവാൻ ശ്രമിക്കുകയായിരുന്നു ഗാന്ധി. തന്റെ ആഫീസിൽ പണിയെടുത്തിരുന്ന 4 ഇന്ത്യക്കാരെ തന്നോടൊന്നിച്ച് രോഗികളെ ശുശ്രൂഷിക്കുന്നതിനായി ഗാന്ധി ക്ഷണിച്ചു. സന്തോഷത്തോടെ അവരും അതിന് പുറപ്പെട്ടു. ആദ്യത്തെ രാത്രി അവർക്കുണ്ടായ അനുഭവം ഭയങ്കരമായിരുന്നു. രോഗികൾക്ക് മരുന്ന് കൊടുത്തും അവരെ ആശ്വാസപ്പെടുത്തിയും ആ കാളരാത്രി അവർ കഴിച്ചുകൂട്ടി. രോഗികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കുവാനും മരുന്നുകൾ ശേഖരിക്കുവാനും ഗാന്ധിയും കൂട്ടുകാരും ശ്രമിച്ചു വരികയായിരുന്നു. ഈ വർത്തമാനം മുനിസിപ്പൽ അധികൃതർ അറിഞ്ഞപ്പോൾ അതവരെ അത്യധികം സന്തോഷപ്പെടുത്തി. ഗാന്ധിയോട് അവർക്ക് കൂടുതൽ മതിപ്പും തോന്നി. ഇന്ത്യക്കാർ പാർത്തിരുന്ന സ്ഥലത്ത് പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടത് പെട്ടെന്നായിരുന്നതുകൊണ്ട് അത് തടുക്കുവാൻ ആവശ്യമായ നടപടികൾ എടുക്കുന്നതിന് മുനിസിപ്പൽ അധികൃതർക്ക് കഴിഞ്ഞിരുന്നില്ല. കുറെ മരുന്നുകളും ബ്രാൻഡിയും ഒരു നഴ്സിനെയും അയക്കുക മാത്രമാണ് അവർ ചെയ്തത്. രോഗികൾക്ക് ബ്രാൻഡ് കൊടുക്കുന്നതുകൊണ്ട് പ്രയോജനമുണ്ടെന്ന് ഗാന്ധി കരുതിയിരുന്നില്ല. പ്രകൃതി ചികിത്സയിലാണ് ഗാന്ധി വിശ്വസിച്ചിരുന്നത്. ഡോക്ടർ ഗോഡ്ഫ്രെയുമായി ആലോചിച്ചതിന് ശേഷം 3 രോഗികൾക്ക് പ്രകൃതി ചികിത്സ നടത്തുവാൻ ഗാന്ധി നിശ്ചയിച്ചു. അവരിൽ 2 ആൾക്ക് രോഗശാന്തി ഉണ്ടായി. 1 ആൾ മരിക്കുകയും ചെയ്തു. എന്നാൽ മുനിസിപ്പൽ അധികൃതർ അയച്ച മരുന്നും ബ്രാൻഡിയും കഴിച്ച ബാക്കി 20 രോഗികളും മരിക്കുകയാണുണ്ടായത്. അവരെ ശുശ്രൂഷിച്ചിരുന്ന നഴ്സും ആ രോഗം കൊണ്ടുതന്നെ മരിച്ചു. ഗാന്ധിക്കും അദ്ദേഹം ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നവർക്കും രോഗം പിടിപെടാതിരുന്നത് ആശ്ചര്യമെന്നേ പറയേണ്ടു. ഈ സംഭവം പ്രകൃതി ചികിത്സയിൽ ഗാന്ധിക്കുണ്ടായിരുന്ന വിശ്വാസം പൂർവാധികം കൂടി വരുന്നതിന് കാരണമായി.
1: ഗാന്ധി സ്മൃതി ആഖ്യാനം N.J. ജോഷിലാൽ. കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 5:45. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി കേൾക്കാം. ഞാറ്റുവേല.
2: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
2: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
2: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
4: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. വക്കീൽ ജോലിക്കൊപ്പം വളർത്തുമൃഗങ്ങളുടെ വിശാല ഫാമും അതിലെ വലുതും ചെറുതുമായ അന്തേവാസികളും അവയെ സ്നേഹിച്ച് വളർത്തുന്നതിന് വിശാലമായ മനസ്സുമുള്ള വ്യക്തിത്വത്തിനുടമയാണ് തിരുവനന്തപുരം ജില്ലയിലെ പാറശാല പഞ്ചായത്തിലെ പരശുവയ്ക്കലിന് സമീപം ഗംഗോത്രി ഫാം ഉടമ അഡ്വക്കേറ്റ് വിജയകുമാർ. നഗരത്തിൽ നിന്നും മാറിയുള്ള വിശാലമായ

0: ഇടം. ചുറ്റും വയലുകളും കൈത്തോടുകളും. പ്രകൃതിയോടിണങ്ങിയുള്ള വാസസ്ഥലം. ജോലിയുമായി ബന്ധപ്പെട്ട് നഗരത്തിൽ താമസിക്കുമ്പോഴും ഇത്തരം പ്രത്യേകതകൾ നിറഞ്ഞ തന്റെ ഭൂമിയിൽ വിശാലമായ ഒരു ഫാം ആരംഭിക്കാനുള്ള ആഗ്രഹം സഫലമായത് മനുഷ്യന് താളം തെറ്റിച്ച കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിലാണ്. പ്രതിസന്ധികൾക്കിടയിൽ തുടങ്ങിയ ഫാം എന്ന ആഗ്രഹ സഫലീകരണം ഇന്ന് നിരവധി മിണ്ടാപ്രാണികളുടെ അഭയകേന്ദ്രമാണ്, ഒപ്പം മികച്ച വരുമാന മാർഗവും. പാൽ ചുരത്തുന്ന നിരവധി പശുക്കൾ, ആട്, കോഴി, താറാവ്, കാടക്കോഴി തുടങ്ങി വളർത്തുമൃഗങ്ങൾ നിരവധി. ശുദ്ധമായ സമീകൃത ആഹാരം ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ നിറഞ്ഞ സന്തോഷത്തിലാണ് ഇദ്ദേഹം. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് വിജയകുമാറിനോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം.
1: ചെറിയ നാളുകളിൽ, അതായത് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ കൃഷിയുണ്ടായിരുന്നു. വാഴയും മരച്ചീനിയും മറ്റു കൃഷികളൊക്കെ അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്ന കൃഷികളുണ്ടായിരുന്നു. തുടർന്ന് കോളേജ് വിദ്യാഭ്യാസം, അത് കഴിഞ്ഞ് തൊഴിൽ രംഗത്ത് നിൽക്കുമ്പോൾ അപ്പോഴും ഈ കൃഷി തുടർന്നു കൊണ്ടുവരികയായിരുന്നു വലിയ ലെവലിൽ. അതിനിടയിലാണ് ഈ കോവിഡ് വരുന്നത്, 2020 മാർച്ച് കാലഘട്ടത്ത്. അപ്പോൾ ആൾക്കാർക്ക് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുന്നു. ഞാനും നാട്ടിലോട്ട് വരുന്നു. ഇവിടെ കുറച്ച് ദിവസം ആ സമയം സ്പെൻഡ് ചെയ്യുന്ന സമയത്താണ് ഇതിന്റെ പ്രാധാന്യം എനിക്ക് അറിയാമായിരുന്നു. നേരത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ മേഖലയിലോട്ട് തിരിയണമെന്ന്, കാരണം ഈ മാധ്യമങ്ങളിലൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഫാമിനോട് നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ചെറിയ നാളുകളിൽ നമുക്ക് പശുവും എരുമയൊക്കെ വളർത്തിയിട്ടുണ്ട്, ആ ഒരു പരിജ്ഞാനമുണ്ട്. അപ്പൊ അന്നേരം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തൊക്കെ തന്നെ ഉണ്ടായിരുന്നാലും ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഈ ഫുഡ് ഇൻഡസ്ട്രിക്കാണെന്നൊരു ധാരണ അത് ഇപ്പോഴും ഉണ്ട്. അന്നും മനസ്സിലാക്കാൻ കഴിയും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വന്നെങ്കിലും എന്തൊക്കെ പുതുതായിട്ട് അത് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുമെങ്കിലും ഇതിന് ബദലായിട്ടൊരു സംവിധാനം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാൻ സാധ്യത കുറവാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ അതിന് ചെറുപ്പനാൾ പോലെ ഇതിനോട് താല്പര്യം ഉണ്ടായിരുന്നു. കോവിഡ് വന്നപ്പോൾ ഫാം ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. അതിന് മുമ്പ് കൃഷി ഉണ്ടായിരുന്നത് ഇപ്പം നിലവിൽ തുടർന്ന് വരികയാണ്.
0: ഇതൊരു സമ്മിശ്ര ഫാമാണല്ലോ. ഇവിടെ പശുക്കൾ, എരുമ, ആട്, കോഴി, പോത്ത് അങ്ങനെയെല്ലാം തന്നെ ഉണ്ട്. അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
1: തിരുവനന്തപുരം ജില്ലയിൽ ഉള്ള ഒരു മിക്സഡ് ഫാമാണ് നമ്മുടേത്. പശു വളർത്തലുണ്ട്, അതിനോടൊപ്പം പോത്തുണ്ട്, പിന്നെ ഇന്ന് വളരെയധികം എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന എരുമ വളർത്തുന്നുണ്ട്, അതിനോടൊപ്പം ആടുണ്ട്, പിന്നെ വ്യത്യസ്തങ്ങളായ കോഴികൾ, താറാവ്, നമ്മുടെ ഈ കുട്ടനാട് നിന്ന് വാങ്ങിക്കൊണ്ടു വന്ന താറാ കുഞ്ഞുങ്ങൾ, അത് ഏകദേശം 500 മുതൽ 1000 താറാവുണ്ട് വളർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാടക്കോഴി നമ്മൾ വളർത്തുന്നുണ്ട്, പിന്നെ ഗൂസുണ്ട്. അങ്ങനെ എത്രത്തോളം വ്യത്യസ്തങ്ങളായ ഈ വിഭാഗങ്ങൾ ആഡ് ചെയ്യാൻ പറ്റുമോ അതിങ്ങനെ ദിവസം ചെല്ലും തോറും പുതിയ പുതിയ മേഖലകൾ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത്.
0: എത്ര പശുക്കളുണ്ട് ഈ ഫാമിൽ?
1: നിലവിൽ കറവയുള്ള 20 പശുക്കളും ഗർഭിണികളായതൊരു 5 ഉണ്ട്. പിന്നെ കുറച്ച് അതിന്റെ കുട്ടികൾ വളർന്നു വരുന്നതും പ്രസവിച്ച് നിൽക്കുന്നതും. ഇപ്പം മിക്കവാറും മാസത്തിൽ ഒരു പശുവെങ്കിലും പ്രസവിക്കുന്ന ലെവലിലാണ് ഈ 20 പശുക്കളെന്ന് പറയുമ്പോൾ. പുതിയ കുറച്ചെണ്ണം ചെന വരും, കുറച്ചെണ്ണം കറവ് നിർത്തും. അങ്ങനെ ഒരു 25 മുതൽ 30 പശുക്കളുണ്ട് എല്ലാം കൂടെ ചേർത്താൽ.
0: അപ്പൊ പാല് എങ്ങനെയാണ് വിൽപ്പന നടത്തുന്നത്? ആൾക്കാർ ഇവിടെ വന്ന് വാങ്ങുകയാണോ അതോ ക്ഷീരസംഘങ്ങളിലേക്ക് എത്തിക്കുകയാണോ?
1: പാലിന്റെ വിൽപ്പന ഇവിടെ തൊട്ട് അടുത്തുള്ള അയൽവാസികൾ 1-2 പേർ വന്ന് വാങ്ങുന്നുണ്ട്. ബാലൻസ് ഭൂരിഭാഗം പാല് നമ്മുടെ മിൽമയുടെ നിയന്ത്രണത്തിലുള്ള അപ്കോസ് ക്ഷീരോത്പാദക സഹകരണ സംഘമുണ്ട്, അവിടെയാണ് നമ്മുടെ പാല് നൽകുന്നത്. ന്യായമായ വിലയും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അവിടുന്ന്.
0: സാർ, ഈ പശുക്കളുടെ പരിചരണം എങ്ങനെയാണ്?
1: പശുക്കളുടെ പരിചരണം ശ്രദ്ധിച്ചില്ല എങ്കിൽ വ്യാപകമായിട്ടുള്ള മടിനീരും പലതരത്തിലുള്ള രോഗങ്ങൾ പിടിപെടുകയും നഷ്ടത്തിലോട്ട് എത്തുകയും ചെയ്യും. അപ്പൊ അതിന് പരിപാലനം വലിയൊരു മേഖലയാണ്. അത് ശുചിത്വം പാലിപ്പിക്കണം, വൃത്തിയായിട്ട് തൊഴുത്ത് മെയിൻറ്റെയിൻ ചെയ്യുക, കറന്നതിന് ശേഷം പൊട്ടാസ്യം പെർമാംഗനേറ്റ് യൂസ് ചെയ്യും. വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മേഖലയാണ് ശുചിത്വത്തിന്.
0: പശുക്കളുടെ തീറ്റക്രമം എങ്ങനെയാണ്?
1: കാലിത്തീറ്റ ഒരു നിശ്ചിത പെർസെന്റേജ്, പിന്നെ ഗോതമ്പ് തവിട്, ചോളം, മിക്സഡ് ആയിട്ടുള്ള മറ്റു ചില പുണ്ണാക്കെല്ലാം കൂടെ ചേർന്ന് മിശ്രിതമായിട്ടാണ് കൊടുക്കുന്നത്. അത് പാലിന്റെ ഉൽപ്പാദനം കൂട്ടിയില്ലെങ്കിലും പശുവിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും അടുത്ത് ഗർഭം ധരിക്കുന്നതിനും ഒക്കെ ഇതാണ് ഉപകരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ വ്യാപകമായിട്ട് തീറ്റപ്പുല്ല് കൃഷി ചെയ്യുന്നുണ്ട്. സൂപ്പർ നേച്ചർ എന്നും CO3 എന്നും CO5 എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്തങ്ങളായ പുല്ലുവിത്ത് നടുകയും വ്യാപകമായി പുൽകൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ രാവിലെയും പുല്ലാണ് ഇട്ട് കൊടുക്കുന്നത്, വൈകുന്നേരം ചെറിയൊരളവിൽ വൈക്കോൽ കൊടുക്കും. കൂടുതലും ഞങ്ങളുടെ പുല്ലാണ് കൊടുക്കുന്നത്. 3-4 ഏക്കർ കൃഷി ചെയ്യുന്നുണ്ട് ഇതിനു വേണ്ടി.
0: ഇപ്പൊ സാറ് പറഞ്ഞല്ലോ ഈ ഫാമില് 500 നാടൻ കോഴികളുണ്ടെന്ന്. ഈ കോഴികളുടെ പരിപാലനവും മുട്ടയുടെ വിപണനവും ഒക്കെ എങ്ങനെയാണ്?
1: പരിപാലനം നമ്മുടെ സാധാ കൊടുക്കുന്ന ആഹാരം, സാധാ എന്നുദ്ദേശിച്ചത് ഈ ചോറും അങ്ങനെയൊന്നുമല്ല, അതിനുവേണ്ടി കോഴിത്തീറ്റയുണ്ട്, പിന്നെ ഗ്രോവറുണ്ട്, ഗോതമ്പ് തവിടുണ്ട്, പിന്നെ തേങ്ങാപ്പുണ്ണാക്ക്, ഇങ്ങനെയുള്ളതാണ് ഭക്ഷണമായിട്ട് കോഴിക്ക് കൊടുക്കുന്നത്. അതിൻ്റെ

0: മുട്ടയുടെ വിതരണം ഇപ്പം നാടൻ മുട്ടയ്ക്ക് വളരെ മാർക്കറ്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ സമീപപ്രദേശത്തുള്ള ഗ്രോസറി ഷോപ്പുകളിലൊക്കെ ഇതിന് ഡിമാൻഡ് കൂടുതലാണ്. നമ്മൾക്ക് ഇവിടെ തന്നെ 4-5 ഷോപ്പുകളിലാണ് സ്ഥിരമായിട്ട് മുട്ട കൊടുക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ട് ചിലവാകുന്നുണ്ട്, കാരണം ഒറിജിനൽ നാടനായതുകൊണ്ട്. താറാവിൻ്റെ കാര്യത്തിൽ വരുമ്പോഴും ഹോട്ടലിൽ നിന്ന് ആൾക്കാർ വന്ന് വാങ്ങുന്നുണ്ട്. നമ്മുടെ സമീപപ്രദേശത്തുള്ള ഹോട്ടലുകളിൽ താറാവ് മുട്ടയുടെ ആവശ്യകത കൂടിക്കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ വിപണനവും നല്ല രൂപത്തിൽ നടക്കുന്നുണ്ട്. ആടും ഇതുപോലെയാണ്, നമ്മുടെ ആട്ടുകുട്ടിയാണ് അതിനകത്തുള്ള വലിയൊരു ഉൽപ്പന്നം എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആട്ടും പാല് ആരോഗ്യത്തിനും പിന്നെ ഔഷധ ഗുണമുള്ളത് കൊണ്ട് വല്ലപ്പോഴും ആൾക്കാർ ആട്ടും പാല് ഉയർന്ന വില നിന്ന് വാങ്ങാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. നമ്മുടെ അങ്ങനെ വലിയ വിൽപ്പനയ്ക്കില്ല, കാരണം ആട്ടും കുട്ടികൾ തന്നെ ഇത് ആവശ്യമായതുകൊണ്ട് അത് കുടിച്ചോളും. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ആവശ്യത്തിന് വേണ്ടി പാലിന് വന്നാൽ മാത്രം ഇങ്ങനെ കുറച്ച് കറന്ന് കൊടുക്കുന്ന രീതിയാണ്. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെ വളർത്താൻ ആൾക്കാർക്ക് താല്പര്യമുണ്ടല്ലോ. കൊച്ചുകുട്ടികളുള്ള വീടുകളിൽ ആട്ടുകുട്ടിക്ക് വേണ്ടി കുട്ടികളുടെ ഇടന്ന് പിടിവാശി കാണിക്കാറുണ്ട്. കുട്ടി ആട്ടുകുട്ടി വാങ്ങിച്ചിട്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ ആട്ടുകുട്ടി വാങ്ങാൻ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ അതിനകത്ത് ആൺ നാടൊക്കെ ആണെങ്കിൽ ഇറച്ചിക്ക് തന്നെയാണ് ഇത് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുന്നത്.
1: ഇവിടെ ധാരാളം നാടൻ കോഴികളുണ്ട്, താറാവുണ്ട്, കൂടാതെ കാടക്കോഴികളും ഉണ്ടല്ലേ?
0: ആ, ഞങ്ങൾക്ക് 1500-2000 അടുപ്പിച്ച് കാട കോഴികളുണ്ട്. കാട ലാഭകരമായൊരു ബിസിനസ്സാണ്. കാടമുട്ടയുടെ ആവശ്യകത നമ്മുടെ സൊസൈറ്റിയിൽ കൂടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഏത് സൂപ്പർ മാർക്കറ്റുകളിൽ പോയിരുന്നാലും കാടമുട്ട പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് ലാഭകരമായൊരു ബിസിനസ്സാണ് ഈ കാട ബിസിനസ്. കാരണം ഇത് 42-48 ദിവസം വളർച്ച ആകുമ്പോൾ തന്നെ ഇത് മുട്ടയിട്ട് തുടങ്ങും. ഏകദേശം 6 മാസം മുതൽ 9 മാസം വരെ എൻ്റെ മുട്ട തുടർച്ചയായിട്ട് കിട്ടും. അത് കഴിയുമ്പോൾ എൻ്റെ മുട്ടയുടെ അളവ് കുറയും. പിന്നെ അങ്ങനെ അവശേഷിക്കുമ്പോൾ അത് ഇറച്ചിക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കാട ഇറച്ചി ഹോട്ടലുകളിൽ വ്യാപകമായി അതിൻ്റെ ആവശ്യകത കൂടി വരുന്നുണ്ട്. ഇവിടെ മിക്കവാറും ഒക്കെ ഒന്ന് ഹോട്ടലിൻ്റെ ആൾക്കാർ ചോദിക്കാറുണ്ട് കാടുണ്ടോ കൊടുക്കാനെന്ന് ഇറച്ചിക്ക് വേണ്ടി. അത് വലിയൊരു മേഖലയായിട്ട് വളർന്നു വരുന്നുണ്ട്.
1: ഈ ഫാമിലെ കാര്യങ്ങളെല്ലാം തന്നെ ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കുകയില്ലല്ലോ, അപ്പോൾ ഇതിന് സഹായത്തിനായിട്ട് എത്ര തൊഴിലാളികൾ കൂടെയുണ്ട്?
0: നിലവില് കോഴികളൊക്കെ നോക്കാൻ വേണ്ടി ഒരു സ്ത്രീ ഇപ്പുണ്ട്. പിന്നെ ഫാമിലെ പശുവിന്റെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി ഒരു നേപ്പാളി ഫാമിലി നിൽപ്പുണ്ട്. അതിന് പുറമേ ഈ പുല്ലിന് വെള്ളം അടിക്കാനും പുല്ലിന് ഉള്ള സംരക്ഷണം നോക്കാനും കുറച്ച് ആടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി വേറൊരാളുണ്ട്, തമിഴ്നാട്ടുകാരൻ ഒരാൾ. അങ്ങനെ നിലവിൽ ഒരു ഫാമിലി മറ്റ് 2 ജീവനക്കാരും ഉണ്ട്. ഇതിന് പുറമേ കൃഷിക്ക് വേണ്ടി മിക്കവാറും ആഴ്ചയിൽ 3-4 ജീവനക്കാർ വേണം. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാണ് കൃഷിപ്പണിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്.
1: ഇപ്പോൾ ഈ ഫാമിലെ വിശേഷങ്ങളെല്ലാം തന്നെ സാറ് പങ്കുവച്ചു. അപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് ഇതുപോലെ ഒരു ഫാം നടത്തിക്കൊണ്ട് പോകണം എന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സന്ദേശം എന്താണ്?
0: അതായത്, വളരെ നല്ലൊരു മേഖലയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് ഇൻഡസ്ട്രി എന്ന് തന്നെ പുറകിലോട്ട് പോയിരുന്നാൽ പോലും ഈ ഇൻഡസ്ട്രി ഒരിക്കലും പുറകിലോട്ട് പോകുന്ന ഇൻഡസ്ട്രി അല്ല. ഭക്ഷണം, ഈ ആഹാര പദാർത്ഥങ്ങൾ ഉൾപ്പെടുന്ന ഈ മേഖല. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് ലാഭകരമാക്കി കൊണ്ടുപോകാനും കഴിയും. പുത്തനായിട്ട് കുറേ ആൾക്കാർ ഈ 1-2 പശുക്കളെ കെട്ടുന്നതല്ലാതെ ഇപ്പോൾ പലരും വിദേശത്തൊക്കെ പോയിട്ട് വന്ന് ഈ മേഖലയിലോട്ട് കടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് ഇതിനൊക്കെ നടത്തുന്ന സ്ഥാപനങ്ങളിലൊക്കെ ചെന്ന് കുറച്ചൊക്കെ മനസ്സിലാക്കി തുടങ്ങുകയാണ് എങ്കിൽ തുടക്കത്തിലുണ്ടാകുന്ന നഷ്ടം പരിഹരിച്ചു കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത്. പിന്നെ ഇതിനകത്ത് ഏറ്റവും വേണ്ടി ഒരു കാര്യം ശ്രദ്ധ വലിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ എപ്പോഴും അതിനകത്തൊരു ശ്രദ്ധ വേണം ഓരോ കാര്യങ്ങളിലും.
1: അപ്പോൾ തീർച്ചയായിട്ടും ഈ മേഖലയിലോട്ട് കടന്നു വരുന്നവർക്ക് മികച്ച വരുമാനം കണ്ടെത്താൻ ഇതിൽ നിന്നും സാധിക്കും അല്ലേ?
0: തീർച്ചയായും. അതായത്, ഒരു ഫാമിലി ആയിട്ട് നടത്തുന്ന ഒരാളിന് ഇന്നത്തെ നിലവിലത്തെ 5 പശുക്കളെ വളർത്തിയാൽ പോലും ഒരു കുടുംബത്തിന് ജീവിക്കാനുള്ള വരുമാനം ഇതിനകത്തിന് കിട്ടുമെന്നുള്ളതാണ്. അവർക്ക് മറ്റു ജോലിക്കാരെ ആശ്രയിക്കുന്നില്ല. ഒരു അച്ഛനും അമ്മയും 2 കുട്ടികളും ഉൾപ്പെടുന്ന ഒരു കുടുംബത്തിന് ജീവിക്കണമെങ്കിൽ ഇതിനകത്ത് പണിയെടുത്ത് അവർ തന്നെ സ്വന്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു കുടുംബത്തിന് വളരെ സംതൃപ്തിയോടുകൂടി ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു മേഖലയാണ്. വെറും 5 പശുക്കൾ മതി ഒരു കുടുംബത്തിന് ജീവിക്കാനുള്ള വരുമാനം അതിനകത്തിന് കിട്ടുമെന്നുള്ളതാണ്.
1: ഈ ഒരു അഭിഭാഷക ജോലിയുടെ തിരക്കിനിടയിലും ഇത്രയും നല്ലൊരു ഫാം സാറ് നടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. അപ്പൊ അവാർഡുകൾ എന്തെങ്കിലും കിട്ടിയിരുന്നോ?
0: പഞ്ചായത്ത് തലത്തില് ചിങ്ങമാസം 1-ാം തീയതി കർഷക ദിനമായിട്ട് ആചരിക്കാറുണ്ട്. ബാറശല്ല പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു കർഷക ദിനമായിട്ട് ആചരിച്ച ദിവസം ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൃഷി വകുപ്പിന്റെ മറ്റു ചില പ്രോത്സാഹനം എന്നുള്ള രൂപത്തിൽ സഹായ സഹകരണങ്ങളൊക്കെ വരുന്നുണ്ട്, സാമ്പത്തികപരമായിട്ടും. പിന്നെ പശു വാങ്ങുന്നതിനുള്ള ഇൻട്രസ്റ്റ് ഇല്ലാത്ത ലോണുകളൊക്കെ മിൽമ സൊസൈറ്റി വഴി നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് അത് ഞങ്ങളുടെ ഇവിടുത്തെ കർഷകർക്ക് കിട്ടുന്നതിന് വേണ്ടി ഞാനൊരു ശ്രമം നടത്തുന്നുണ്ട്. എനിക്ക് കിട്ടുന്നതോടൊപ്പം തന്നെ മറ്റു കർഷകർക്കും ഇത്തരത്തിലുള്ള സ്കീമുകൾ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ മിൽമയായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്.
1: ഇപ്പൊ ഫാമിലെ കാര്യങ്ങളെല്ലാം സാറ് പറഞ്ഞു, കൂടാതെ മറ്റ് എന്തൊക്കെ കൃഷികളാണുള്ളത്?
0: കുറച്ച് വയലുകളൊക്കെ ഉള്ളതുകൊണ്ട് മരച്ചീനിയുണ്ട്, വാഴയുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായും നമ്മൾ കൃഷി ചെയ്യുന്നത്. ഈ പ്രദേശത്ത് ഇത് രണ്ടുമാണ് കൂടുതൽ കൃഷി ചെയ്യാൻ പറ്റുന്നത്, മരച്ചീനിയും വാഴയൊക്കെയാണ്. 25-30 പശുക്കൾ ഉണ്ടാകുമ്പോൾ നല്ലൊരളവ് ചാണകം ഓരോ ദിവസവും കിട്ടും. ഇത് നമ്മുടെ കുറച്ചൊക്കെ ചാണകം നമ്മുടെ പുല്ലിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് തെങ്ങുണ്ട്, പുരയുടെ ഉണ്ട്, ഇതിനോട് നമ്മുടെ ഫാമിനോട് ചേർന്ന് തന്നെ അവിടെയൊക്കെ ഈ ചാണകം. പിന്നെ വാഴയ്ക്കും മരച്ചീനിക്കും ഒക്കെ ഈ ചാണകമാണ് ഉപയോഗിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് വേനൽക്കാലത്തൊക്കെ പച്ചക്കറി കൃഷി ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ ഈ ഉണ്ണാക്കും ചാണകമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നിന്ന് കിട്ടുന്ന ഉൽപ്പന്നത്തിനും അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. ആവശ്യക്കാരും കൂടുതലാണ് ആ സമയത്ത് നമ്മുടെ ഉൽപ്പന്നം മേടിക്കുക. കാരണം ഈ ചാണകവും ഉണ്ണാക്കും ഒക്കെ ഉപയോഗിച്ചാണ് നമ്മളത് കൃഷി ചെയ്യുന്നതുകൊണ്ട്.
1: ഇത്രയും തിരക്കിനിടയിലും ഞാറ്റുവേല ശ്രോതാക്കൾക്ക് വേണ്ടി ഈ ഫാമിലെ വിശേഷങ്ങളെല്ലാം പങ്കുവച്ചതിന് നന്ദി അറിയിക്കും.

0: അറിയിക്കുന്നു.
1: ഗംഗോത്രി ഫാമിന് വേണ്ടി ഇത്ര ഒരു പരിപാടി ചെയ്യാൻ തയ്യാറായ ഫാം ഇൻഫർമേഷൻ ബ്യൂറോയ്ക്കിന്റെ എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു.
2: സമീപവാസികൾക്ക് സമീകൃത ആഹാരം, സമൂഹത്തിലെ ഉയർന്ന തൊഴിലിനൊപ്പം ഗംഗോത്രി എന്ന മൃഗപരിപാലന കേന്ദ്രം. ഇത് അഭിഭാഷകനായ ശ്രീ വിജയകുമാറിനെ പോലെ ഏവർക്കും സാധിക്കും. കൃഷിയും മൃഗസംരക്ഷണവും മനുഷ്യന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ അവശ്യ ഘടകങ്ങളാണെന്ന തിരിച്ചറിവ് നാം ഓരോരുത്തരിലും ഉണ്ടാകണം.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷിമാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഇപ്പോൾ സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സംസ്ഥാനത്ത് മരുന്ന് ക്ഷാമമില്ല, എന്നാൽ ചില മരുന്നുകളുടെ കുറവുണ്ടെന്നും അവ ഒരാഴ്ചയ്ക്കുള്ളിൽ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി കെ മുരളീധരൻ. കോഴിക്കോട് ജില്ലയിൽ വനം റവന്യൂ വകുപ്പുകൾ തമ്മിലുള്ള ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യത. വൈകുന്നേരം 6:45 മുതൽ രാത്രി 12 മണി വരെ നിയന്ത്രണം ആവശ്യമായി വന്നേക്കുമെന്ന് കെ എസ് ഇ ബി അറിയിച്ചു. 65-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അടുത്ത വർഷം ജനുവരി 4 മുതൽ 8 വരെ എറണാകുളം ജില്ലയിൽ നടക്കും. മറൈൻ ഡ്രൈവ് പ്രധാന വേദിയും മറ്റ് 27 കേന്ദ്രങ്ങൾ ഉപവേദികളുമായിരിക്കും. സംസ്ഥാനത്തെ ടൂറിസ്റ്റ് ബസുകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഏകീകൃത കളർ കോഡ് പുനഃപരിശോധിക്കാൻ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് സർക്കാർ നിർദ്ദേശം. തിരുവനന്തപുരം ഗവൺമെന്റ് കണ്ണാശുപത്രിയിൽ മെഗാ ക്ലീനിംഗ് ഡ്രൈവുമായി നഗരസഭ. ശുചീകരണ യജ്ഞം നാളെ രാവിലെ മേയർ വി വി രാജേഷ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 19 സീറ്റിൽ യു ഡി എഫും 18 സീറ്റിൽ എൽ ഡി എഫിനും ഒരിടത്ത് 2020 വിജയം. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 243 പോയിന്റ് ഇടിഞ്ഞ് 72,529, നിഫ്റ്റി 64 പോയിന്റ് നഷ്ടത്തിൽ 22,716 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില കുറഞ്ഞു.

200 രൂപ കുറഞ്ഞ് 109,120 രൂപയും ഗ്രാമിന് 13,640 രൂപയുമാണ് ഇന്നത്തെ വില. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി രാത്രി 8 മണിക്ക് കേൾക്കാം.

ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയുടെ അറിയിപ്പുകൾ ശ്രദ്ധിക്കൂ. ഈ അറിയിപ്പിനെ തുടർന്ന് ഇന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, കാലാവസ്ഥാ അധിഷ്ഠിത വിള പരിപാലനം, ഡോക്ടർ നീരജ സിആറുമായി അഭിമുഖം, 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സംഗീതസുധയിൽ എസ് വിജയരാഘവൻ വീണയിൽ വായിച്ച കൃതികൾ കേൾക്കാം, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, തുളസി കൂട്ടുകൾ അവതരിപ്പിച്ചത്. 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ കേൾക്കാം. ഇനി നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ വി എസ് ശർമ്മ അവതരിപ്പിച്ചത്, 6:02 അറിയിപ്പിനെ തുടർന്ന് തമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി വള്ളത്തോൾ എഴുതിയ മാതൃവന്ദനം എന്ന കവിത ആലാപനം ശ്രീകാന്ത് ഹരിഹരൻ. ഉദയഗീതത്തിൽ എച്ച് രാജേഷും സംഘവും പാടിയത് കേൾക്കാം. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് നല്ല മലയാളം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കരുണാസായി മനോയാനം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും ഗ്രാമകേരളം, 8:30 ബാലരാമപുരം സുബയ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 156-ാം ഭാഗം, 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് മൃതിമധുരം, 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൌഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:02 അക്ഷരച്ചെപ്പ്, 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, ശേഷം അക്ഷരച്ചെപ്പ് തുടരും. 11:02 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി, ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ അരുൺ എ ജെ മറുപടി നൽകുന്നു. 12:02 കൂട്ടുകാരിയിൽ, ടോക്സിക് ബന്ധങ്ങളോ അതോ നാർസിസമോ, വ്യത്യാസം തിരിച്ചറിയാം, ഡോക്ടർ അരുൺ ബി നായർ സംസാരിക്കുന്നു. അവസാന ഭാഗം 12:40 പ്രകാശധാരയിൽ, അനീമിയ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ അജീഷ വാസുദേവൻ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 1:02 ഇതാ ഒരു ചോദ്യം തത്സമയ പ്രശ്നോത്തരി, 2:02 ഫീച്ചർ, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തിരൈപ്പൂക്കൾ, 3:00 സഞ്ചാരി വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി, ബാൾട്ടിക്കിന്റെ വഴിയിലൂടെ ജയേഷ് പി പങ്കുവയ്ക്കുന്ന യാത്രാവിശേഷങ്ങൾ, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി, 4:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 കരുണാസായി മനോയാനം, 5:45 ഞാറ്റുവേല സ്പോൺസർ പരിപാടി, 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 ഫാം ടു സിറ്റി, 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 മൊഴിയാം ഒരു കഥ, 9:30 സംഗീതസുധയിൽ എം കെ ശങ്കരൻ നമ്പൂതിരി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി, ഇടപ്പള്ളിയെ അജിത് കുമാർ വയലിൻ, പാലക്കാട് എ ഗണേശൻ മൃദംഗം, പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് മുഖർശംഖ്, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം ഡോക്ടർ വി എസ് ശർമ്മ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം, 11:05 മുതൽ വിവിധ ഭാരതി റിലേ കേൾക്കാം. പരിപാടി അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കൂ. തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്, തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ചെറിയ തോതിൽ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.8. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.3 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു.

0: ഒക്ടോബർ 2 മുതൽ 8 വരെ കേരള വനവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
1: സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 5 പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
0: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
1: ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ 2-3 തീയതികളിൽ നടക്കും.
0: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിംഗ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ

0: ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
1: എം ജി ശ്രീകുമാരും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം വന്ദനം. ഷിബു ചക്രവർത്തിയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

0: നൈറ്റി ഷോപ്പ് ഞങ്ങളുടെ ഫേവറേറ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. എല്ലാവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കൂടാതെ ഫാൻസി നൈറ്റീസും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്
1: കാർ പാർക്കിംഗ് ഫെസിലിറ്റിയോടുകൂടി നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർ NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
0: പൂജ വരെയല്ലേ, വീട്ടിലേക്ക് കുറച്ച് പുതിയ വിളക്കുകളൊക്കെ വാങ്ങണം.
2: വിളക്ക് മാത്രമല്ല, കുക്ക്വെയർസും ഹോം ഡെക്കേഴ്സും ഒക്കെ വാങ്ങാം. അത് മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ട്. MRP ഹോം നീഡ്സ് ബ്രാസ് മേള അടിപൊളി. 5000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്താൽ ആകർഷകമായ ക്യാഷ് ഡിസ്കൗണ്ട്. ഈ ഓഫർ September 28 മുതൽ October 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRP ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സന്ധ്യാഗീതം കേൾക്കാം. മാധുരി പാടിയ ഗാനം കേൾക്കാം. ചിത്രം ആരണ്യകാന്ഠം. ഗാനത്തിന്റെ വരികൾ എഴുതിയത് ഭരണികാവ് ശിവകുമാർ. സംഗീതം നൽകിയത് എ ടി ഉമ്മർ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: സന്ധ്യാഗീതത്തിൽ ഇനി ചിത്രയും കെസ്റ്ററും പാടിയ ഗാനം കേൾക്കാം. ചിത്രം അച്ചാമ്മക്കുട്ടിയുടെ അച്ചായൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം കലവൂർ ബാലന്റേത്.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ 29 മിനിറ്റും 53 സെക്കൻഡും. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം. ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 19 സീറ്റിലും LDFന് 18 ഇടത്തും 2020 ഒരു സീറ്റിലും വിജയം. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ വിശ്വസ്ത സുരക്ഷാ പങ്കാളിയായി നിലകൊള്ളാൻ ഇന്ത്യയ്ക്ക് സാധിക്കുന്നതായി നാവിക കമാൻഡർ കോൺഫറൻസിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് മരുന്നുക്ഷാമമില്ലെന്നും ചില മരുന്നുകളുടെ കുറവുള്ളത് ഒരാഴ്ചയ്ക്കുള്ളിൽ ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ടൂറിസ്റ്റ് ബസ്സുകളിലെ ഏകീകൃത കളർ കോഡ് പുനഃപരിശോധിക്കാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന സർക്കാർ. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹൃദയദിനം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണം. വനിതകളുടെ 4x400 റിലേയിലും ട്രാപ്പ് ഷൂട്ടിംഗിലുമാണ് ഈ സുവർണ നേട്ടം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 19 സീറ്റിലും LDFന് 18 ഇടത്തും 2020 ഒരു സീറ്റിലും വിജയം. 2 സിറ്റിംഗ് MLA മാരുടെ വാർഡുകൾ ഉൾപ്പെടെ UDFന്റെ 7 വാർഡുകൾ പിടിച്ചെടുത്ത് LDF ഉപതെരഞ്ഞെടുപ്പിൽ വ്യക്തമായ മേൽക്കൈ നേടി. LDFന്റെ 4 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ ആണ് UDF പിടിച്ചെടുത്തത്. എറണാകുളം പൂത്രിക്ക ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡ് 2020 നിലനിർത്തി. വിശദാംശങ്ങളിലേക്ക്.
1: കൊച്ചി, കോഴിക്കോട് കോർപ്പറേഷനുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന അയ്യപ്പൻകാവ്, കുറ്റിച്ചിറ വാർഡുകൾ നിലനിർത്താൻ UDFന് കഴിഞ്ഞു. എന്നാൽ ചിറ്റൂർ MLA സുമേഷ് അച്യുതൻ ഒഴിഞ്ഞ പാലക്കാട് തത്തമംഗലം മുനിസിപ്പാലിറ്റിയിലെ പരുത്തിക്കാവ് വാർഡ് UDFന് നഷ്ടമായി. ഇരു സ്ഥാനാർത്ഥികളും തുല്യമായ എണ്ണം വോട്ട് നേടിയതോടെ നറുക്കെടുപ്പിലൂടെയാണ് ഇവിടെ വിജയിയെ നിർണയിച്ചത്. ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലെ 24ാം വാർഡ് UDFും മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലെ ഉരുവച്ചാൽ വാർഡ് LDFും നിലനിർത്തി. ചങ്ങനാശ്ശേരി MLA വിനു ജോബ് പ്രതിനിധാനം ചെയ്തിരുന്ന കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ തൃക്കൊടിത്താനം ഡിവിഷൻ LDF പിടിച്ചെടുത്തു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ കല്ലറ ഡിവിഷൻ UDFനും പാലക്കാട് ജില്ലാ പഞ്ചായത്തിലെ പല്ലശ്ശന ഡിവിഷൻ LDFനും നിലനിർത്താനായി. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 7 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 5ഇടത്ത് LDFും 2ഇടത്ത് UDFുമാണ് ജയിച്ചത്.

0: കരിങ്ങിര ബ്ലോക്ക് പഞ്ചായത്തിലെ അഞ്ചുതെങ്ങ് വാർഡും ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ അത്തിപ്പൊറ്റ വാർഡും യുഡിഎഫിൽ നിന്നും എൽഡിഎഫ് പിടിച്ചെടുത്തു. 23 ഗ്രാമപഞ്ചായത്തുകളിൽ 13 യുഡിഎഫും 9 എൽഡിഎഫുമാണ് ജയിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇടുക്കി, മുട്ടം, പത്തനംതിട്ട, കുന്നന്താനം, തൃശൂർ, ചേലക്കര, പാലക്കാട്, ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തുകളിലെ ഓരോ വാർഡുകളാണ് എൽഡിഎഫിൽ നിന്നും യുഡിഎഫ് പിടിച്ചെടുത്തത്. തിരുവനന്തപുരം, മംഗലപുരം, കോട്ടയം, പാമ്പാടി, കണ്ണൂർ, പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തുകളിലെ ഉപതിരഞ്ഞെടുപ്പ് നടന്ന വാർഡുകൾ യുഡിഎഫിൽ നിന്നും എൽഡിഎഫും പിടിച്ചെടുത്തു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ വിശ്വസ്ത സുരക്ഷാ പങ്കാളിയും ആപത്ഘട്ടങ്ങളിൽ ആദ്യം എത്തിച്ചേരുന്ന രാജ്യവുമായി നിലകൊള്ളാൻ ഇന്ത്യയ്ക്ക് സാധിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ ഇന്ത്യൻ നാവിക കമാൻഡർ കോൺഫറൻസിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷയിലൂടെ രാജ്യത്തെ ഊർജ്ജ വിതരണം ഉറപ്പുവരുത്താനും ഇതിലൂടെ ദേശീയ താൽപര്യം സംരക്ഷിക്കാനും ഇന്ത്യയുടെ നാവികസേനയ്ക്ക് സാധിക്കുന്നതായും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് മരുന്ന് ക്ഷാമമില്ലെന്നും ചില മരുന്നുകളുടെ കുറവുള്ളത് ഒരാഴ്ചയ്ക്കുള്ളിൽ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി കെ മുരളീധരൻ. ഏതൊക്കെ മരുന്നുകൾക്കാണ് ലഭ്യത കുറവുള്ളതെന്ന് ഡിഎംഒമാർക്ക് അറിയാമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
2: എന്തെല്ലാം ഏതൊക്കെ മരുന്നുകളുടെ ഷോർട്ടേജ് ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഡിഎംഒമാരോട് ചോദിച്ചാൽ നിങ്ങളോട് പറയും. എല്ലാ മരുന്നും എല്ലാ കാലത്തും എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവണമെന്നില്ല, അതിന് ക്ഷാമമില്ല. ചില മരുന്നുകളുടെ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് 18 ഐറ്റം മരുന്നുകളുടെ ഷോർട്ടേജ് ഉണ്ട്. ആ ഷോർട്ടേജ് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹരിക്കും. കെഎംആർസിഎല്ലുകാരോട് അതിന്റെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്.
1: സംസ്ഥാനത്തെ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന ഏകീകൃത കളർ കോഡ് പുനഃപരിശോധിക്കാൻ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് സർക്കാർ നിർദ്ദേശം നൽകി. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ചട്ടങ്ങളും വിനോദസഞ്ചാര മേഖലയിലെ ആവശ്യങ്ങളും കണക്കിലെടുത്താണ് ഗതാഗത വകുപ്പിന്റെ ഉത്തരവ്. ബസ്സുകളുടെ ബോഡിയിലും സുരക്ഷാ ഗ്ലാസുകളിലും ഭീമൻ ചിത്രങ്ങളോ എഴുത്തുകളോ പാടില്ലെന്ന ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കണം പുതിയ നടപടികളെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KSEB. വൈകുന്നേരം 6:45 രാത്രി 12 ഇടയിലായിരിക്കും നിയന്ത്രണം. 65th സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരി 4 മുതൽ 8 അഞ്ചു ദിവസങ്ങളിലായി എറണാകുളത്ത് നടക്കും. മെറൈൻ ഡ്രൈവ് പ്രധാന വേദിയും മറ്റ് 27 കേന്ദ്രങ്ങൾ ഉപവേദികളുമായിരിക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി എൻ ഷംസുദ്ദീൻ ഇന്ന് ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ജപ്പാൻ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 അത്ലറ്റിക്സ് വനിതകളുടെ 4x400 റിലേയിൽ കിരൺ പൂവമ്മ വിദ്യ പ്രാചി സഖ്യമാണ് 2 നേടിയത്. 4x400 മിക്സഡ് റിലേയിലും പുരുഷ റിലേയിലും ഇന്ത്യ വെങ്കല മെഡലുകൾ സ്വന്തമാക്കി. അത്ലറ്റിക്സ് പുരുഷന്മാരുടെ 5000 ഗുൽവീർ സിംഗ് വെങ്കലം നേടി. 10,000 1,500 വെള്ളി നേടിയ ഗുൽവീറിന്റെ ഏഷ്യൻ ഗെയിംസിലെ 3 മെഡലാണിത്. വനിതകളുടെ ഹൈജമ്പിൽ പൂജയും ഇന്ത്യയ്ക്കായി ഇന്ന് വെങ്കലം നേടി. വനിതകളുടെ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ നീരു ധാണ്ടയാണ് ഇന്ത്യയ്ക്ക് ഇന്നത്തെ ആദ്യ സ്വർണം നേടിക്കൊടുത്തത്. വനിതകളുടെ ട്രാപ്പ് ടീം ഇനത്തിലും ഇന്ത്യ ഇന്ന് വെള്ളി നേടി. ബോക്സിംഗ് പുരുഷന്മാരുടെ 90 kg വിഭാഗത്തിൽ ഇന്ത്യയുടെ നരേന്ദർ ബർവാൾ വെങ്കലം നേടി. നിലവിൽ 6 21 26 വെങ്കലവും ഉൾപ്പെടെ 53 മെഡലുകളുമായി പോയിന്റ് പട്ടികയിൽ 10 സ്ഥാനത്താണ് ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതിയായ പ്രധാനമന്ത്രി ജൻ ധൻ യോജനയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സാമ്പത്തിക ശാക്തീകരണവും സമഗ്ര സാമ്പത്തിക ഉൾച്ചേർക്കലും ലക്ഷ്യമിട്ട് 2014 നരേന്ദ്രമോദി സർക്കാർ ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 2026 ഓഗസ്റ്റ് വരെയുള്ള കണക്കുകൾ പ്രകാരം 59 crore അക്കൌണ്ടുകൾ ഇതിന്റെ ഭാഗമായി തുറക്കാൻ സാധിച്ചു. സാമ്പത്തിക ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് അക്കൌണ്ട് വഴി നേരിട്ട് കൈമാറുന്നതിൽ പ്രധാനമന്ത്രി ജൻധൻ യോജന വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹൃദയ ദിനം. സംസ്ഥാനത്തെ BPL കുടുംബങ്ങൾക്ക് നവംബർ മുതൽ സൌജന്യ ഹൃദയ പരിശോധന നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതായി മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നടന്ന പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. തിരുവനന്തപുരം ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പേകി വേളി കഠിനംകുളം സോളാർ ബോട്ട് സർവീസ് നാളെ ആരംഭിക്കും. ഗതാഗത മന്ത്രി CP ജോൺ ബോട്ട് സർവീസ് ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: വേളി ടൂറിസം വില്ലേജിലെ ബോട്ട് ജെട്ടിയിൽ നിന്നും ആരംഭിച്ച് കഠിനംകുളം കായൽ ചുറ്റി 4 മണിക്കൂർ കൊണ്ട് തിരികെ വേളിയിലെത്തുന്നതാണ് യാത്ര. സിയാലിന്റെ സോളാർ ബോട്ട് വാടകയ്ക്കെടുത്ത്

0: ാണ് ആദ്യഘട്ട സർവീസ്. ഒരേ സമയം 24 യാത്രക്കാർക്ക് സഞ്ചാരത്തിന് സൗകര്യമുണ്ടാകും. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെയും ഉച്ചയ്ക്ക് ശേഷം 2.5 മുതൽ വൈകിട്ട് 6.5 വരെയുമാണ് സർവീസുകൾ നടത്തുക. സാധാരണ യാത്രക്കാർക്കും വിനോദസഞ്ചാരികൾക്കും പ്രത്യേക നിരക്കുകളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വിനോദസഞ്ചാരികൾക്ക് വേളിയിൽ നിന്നും കഠിനംകുളത്ത് പോയി തിരികെ വരുന്നതിന് 400 രൂപയാകും ഈടാക്കുക.
1: അഷ്ടമുടി വാട്ടർ ഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ ഒക്ടോബർ 7 മുതൽ 11 വരെ കൊല്ലത്ത് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ വൈകിട്ട് 7 മണി മുതലായിരിക്കും സംഗീത പരിപാടികൾ നടക്കുക. മൃദംഗ വിദ്വാൻ പത്മശ്രീ മാവേലിക്കര കൃഷ്ണൻകുട്ടി നായരുടെ 105-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം വിമൻസ് കോളേജിൽ മറ്റന്നാൾ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കും. പ്രശസ്ത സംഗീതജ്ഞൻ സുനിൽ ആർ ഗാർഗ്യാൻ അവതരിപ്പിക്കുന്ന സംഗീത കൊച്ചേരി ഇതിന്റെ ഭാഗമായി അരങ്ങേറും. മുതിർന്ന RSS പ്രചാരകനും ബാലഗോകുലം തപസ്യ കലാ സാഹിത്യവേദി എന്നിവയുടെ സ്ഥാപകനുമായ MA കൃഷ്ണൻ എറണാകുളത്ത് അന്തരിച്ചു. 97 വയസ്സായിരുന്നു. കൊല്ലം ഐവർകാലയിലെ വസതിയിൽ എത്തിച്ച ശേഷം നാളെ വൈകുന്നേരത്തോടെയാണ് സംസ്കാര ചടങ്ങുകൾ. BJP നേതാക്കൾ ഉൾപ്പെടെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. തിരുവനന്തപുരം ഗവൺമെന്റ് കണ്ണാശുപത്രിയിൽ മെഗാ ക്ലീനിംഗ് ഡ്രൈവുമായി നഗരസഭ. ശുചീകരണ യജ്ഞം നാളെ രാവിലെ മേയർ VB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. വിദ്യാർത്ഥികളെയും നാട്ടുകാരെയും നഗരസഭാ ജീവനക്കാരുടെ ടീമിനെയും കോർത്തിണക്കിയായിരിക്കും ക്ലീനിംഗ്. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 243 പോയിന്റ് ഇടിഞ്ഞ് 72,529-ലും നിഫ്റ്റി 64 പോയിന്റ് നഷ്ടത്തിൽ 22,716-ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 200 രൂപ കുറഞ്ഞ് 1,09,120 രൂപയും ഗ്രാമിന് 13,640 രൂപയുമാണ് വില. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 19 സീറ്റിലും LDFന് 18 2020 ഒരു സീറ്റിലും വിജയം. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ വിശ്വസ്ത സുരക്ഷാ പങ്കാളിയായി നിലകൊള്ളാൻ ഇന്ത്യയ്ക്ക് സാധിക്കുന്നതായി നാവിക കമാൻഡർ കോൺഫറൻസിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സംസ്ഥാനത്ത് മരുന്നുക്ഷാമമില്ലെന്നും ചില മരുന്നുകളുടെ കുറവുള്ളത് ഒരാഴ്ചയ്ക്കുള്ളിൽ ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ടൂറിസ്റ്റ് ബസ്സുകളിലെ ഏകീകൃത കളർ കോഡ് പുനഃപരിശോധിക്കാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന സർക്കാർ. ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക ഹൃദയദിനം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണം. വനിതകളുടെ 4x400 റിലേയിലും ട്രാപ്പ് ഷൂട്ടിംഗിലുമാണ് ഈ സുവർണ നേട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: പ്രിയ ശ്രോതാക്കളെ, സന്ധ്യാഗീതം തുടരുന്നു. സന്ധ്യാഗീതത്തിൽ ഇനി വിജയ് യേശുദാസും സംഘവും പാടിയ ഗാനം കേൾക്കാം, ചിത്രം ജോസഫ്. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് BK ഹരിനാരായണൻ, സംഗീതം രഞ്ജിൻ രാജ്.

സന്ധ്യാഗീതത്തിൽ അവസാനമായി എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം, ചിത്രം ആഘോഷം. ഗാനത്തിന് വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സാംജി ആറാട്ടുപുഴ.

0: പ്രിയ ശ്രോതാക്കളെ, സന്ധ്യാഗീതം സമാപിച്ചു. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയലും വേടും.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ജീവിതം ഒരു യാത്രയാണ്. എല്ലാ വഴികളും എളുപ്പമാവില്ല, എല്ലാ മുഖങ്ങളും കൂടെ ഉണ്ടാവില്ല. ചില വഴികൾ നമ്മെ തളർത്തും, ചില അനുഭവങ്ങൾ നമ്മളെ മാറ്റും. ഒരുപാട് നഷ്ടങ്ങൾക്കിടയിലും ചിരിക്കാൻ പഠിക്കുന്നതാണ് ജീവിതം. ഈയൊരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. കാലാവസ്ഥ അധിഷ്ഠിത വിളപരിപാലനം എന്ന വിഷയത്തെക്കുറിച്ച് അറിവുകൾ പങ്കുവയ്ക്കാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് തിരുവല്ല കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നീരജ സി ആർ.
1: പതിവ് പോലെ ഇന്നും വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോടായി ഒരു ചോദ്യമുണ്ട്. എന്താണ് മാക്രോ പ്രൊപ്പഗേഷൻ? ഒരുപക്ഷെ ശ്രോതാക്കളിൽ പലർക്കും ഇതിന്റെ ശരിയുത്തരം അറിവുള്ളതായിരിക്കാം. എങ്കിലും വയലും വീടും പരിപാടിയുടെ അവസാനം ഈ ചോദ്യത്തിന്റെ ശരിയുത്തരമുണ്ടാകും.
2: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
3: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
2: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
3: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
2: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: കൃഷിയുടെ വിജയത്തിൽ മണ്ണിനും വിത്തിനും

0: വളത്തിനുമൊപ്പം കാലാവസ്ഥയ്ക്കും വലിയൊരു പങ്കുണ്ട്. മഴയുടെ അളവിലും താപനിലയിലും ഈർപ്പത്തിലും ഉണ്ടാകാവുന്ന ചെറിയ മാറ്റങ്ങൾ പോലും വിളകളുടെ വളർച്ചയെയും ഉൽപ്പാദനത്തെയും ബാധിക്കാം. കാലാവസ്ഥയെ അടിസ്ഥാനമാക്കി വിളകളെ എങ്ങനെ പരിപാലിക്കാം, കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ വിഷയങ്ങൾ നമുക്കിന്ന് സംസാരിക്കാം. കാലാവസ്ഥാധിഷ്ഠിത വിളപരിപാലനം എന്ന വിഷയത്തെക്കുറിച്ച് അറിവുകൾ പങ്കുവയ്ക്കാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് തിരുവല്ല കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നീരജ സി ആർ. ഡോക്ടർ നീരജയുമായി സംസാരിക്കുന്നത് കൃഷ്ണ ദിലീപ്.
1: മാഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു.
1: വിളപരിപാലനത്തിൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് മാഡം?
2: നമുക്കറിയാം, കാലാവസ്ഥയും കൃഷിയും തമ്മിൽ ഇന്നൊരു അഭേദ്യമായ ബന്ധമാണുള്ളത്. വിള പരിപാലന സമയത്തുള്ള മഴ, അന്തരീക്ഷത്തിന്റെ താപനില, ആർദ്രത, കാറ്റ്, കാറ്റിന്റെ തന്നെ ദിശ, വേഗത, പകൽ രാത്രി ദൈർഘ്യം, ഇവ എല്ലാം കൃഷിയെയും ഓരോ പ്രദേശത്തെയും കാർഷിക പ്രവർത്തനങ്ങളെയും നിശ്ചയിക്കപ്പെടുന്ന ഘടകങ്ങളാണ്. മഴയുടെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ വിളവിൻ്റെ അല്ലെങ്കിൽ ആ വിള കാലാവധിയുടെ പീരീഡിലുള്ള ശരാശരി മഴ ഏതൊരു വിളയുടെയും വളർച്ചയ്ക്ക് വളരെയധികം അനിവാര്യമാണ്. അധികമായി വരുന്ന മഴ വെള്ളപ്പൊക്കത്തിനും അതുപോലെ തന്നെ ചുരുക്കമായി അല്ലെങ്കിൽ വിരളമായി പെയ്യുന്ന മഴയാണെങ്കിൽ അത് വരൾച്ചയ്ക്കും കാരണമാകുന്നു. ഇത് അവസാനം കൃഷിനാശം അല്ലെങ്കിൽ വിളനാശത്തിന് കാരണമാകുന്നു. അന്തരീക്ഷ താപനില നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടി വരുന്ന താപനില ജലക്ഷാമത്തിന് കാരണമാകും. താപനിലയിലെ വ്യത്യാസം, ഒരു വിത്തിന്റെ മുളയ്ക്കൽ, വിളകളുടെ വളർച്ച, ഇവയെല്ലാം ബാധിക്കുന്ന ഘടകമാണ്. സൂര്യപ്രകാശത്തിന്റെ അളവ് അഥവാ പകൽ രാത്രിയുടെ ദൈർഘ്യം, ഇവയും മുഖ്യമായിട്ടും വിള പരിപാലനത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. പല വിളകൾക്കും ഈ ഒരു ദൈർഘ്യത്തിനനുസൃതമായിട്ടാണ് അവയുടെ പൂവിടലും കായ്ഫലവും എല്ലാം നിർണയിക്കപ്പെടുന്നത്. ആവശ്യമായ സൂര്യപ്രകാശം ആ വിള കാലാവധിയിൽ കിട്ടിയെങ്കിൽ മാത്രമേ പരിപൂർണമായ രീതിയിൽ ആ വിള നല്ല രീതിയിൽ വരികയും നല്ല വിളവ് കർഷകന് സാധ്യമാവുകയും ചെയ്യുകയുള്ളൂ. ഇതും അന്തരീക്ഷത്തിന്റെ ഒരു ഘടകം തന്നെയാണ്. അതേപോലെ കാറ്റിന്റെ വേഗത, ദിശ, ഇവയും വളരെ പ്രാധാന്യമുള്ളതാണ്. കാറ്റിന്റെ വേഗത കൂടിയാൽ കൃഷിനാശം സംഭവിക്കാൻ ഇടവരുന്നു. കാറ്റിന്റെ ഒരു നല്ല വശം നോക്കിക്കഴിഞ്ഞാൽ പല വിളകളുടെയും പരാഗണത്തിന് കാറ്റ് അനിവാര്യമാണ്. എന്നാൽ കൂടിയ വേഗതയിലുള്ള കാറ്റാണ് കർഷകർക്ക് കൃഷിനാശം വിതയ്ക്കുന്നത്. അതിനാൽ മുൻകൂട്ടിയുള്ള കാറ്റിന്റെ ഈ വേഗതയും അതേപോലെയുള്ള ദിശയുടെ നിർണയവും കാലാവസ്ഥാ അധിഷ്ഠിത വിള പരിപാലനത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ അന്തരീക്ഷത്തിന്റെ ആർദ്രതയുടെ അടിസ്ഥാനത്തിലാണ് ഒരു വിളവിന്റെ കാലാവധിയിൽ ആ ചെടികൾക്കുണ്ടാകാവുന്ന കീടരോഗങ്ങളുടെ സാന്നിധ്യം നിർണയിക്കുന്നത്. അപ്പൊ മുൻകൂട്ടി നമ്മൾ ഇത് നിർണയിച്ചെങ്കിൽ മാത്രമേ അതിനുള്ള മുൻകരുതൽ ആ വിള പരിപാലന പീരീഡ് അല്ലെങ്കിൽ കാലാവധിയിൽ നമുക്ക് അനുവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ.
1: ഇവിടെ നമുക്ക് കാലാവസ്ഥാ വ്യതിയാനം ഏതെല്ലാം രീതിയിൽ കൃഷിയെ ബാധിക്കുന്നുണ്ടെന്ന് ഒന്ന് പറയാമോ?
2: തീർച്ചയായിട്ടും. കൃഷിയിലും അനുബന്ധ മേഖലകളിലും എന്ന പോലെ തന്നെ മറ്റ് ശാസ്ത്രശാഖകളും ഇന്ന് ഏറെ ഗൗരവമായി കാണുന്ന ഒന്നാണ് കാലാവസ്ഥാ വ്യതിയാനം. നമുക്കറിയാം, ഇന്ന് ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പല വിളകളുടെയും കാലാവധി അല്ലെങ്കിൽ കാലത്തിന് മാറ്റം സംഭവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ പല പുതിയ രോഗങ്ങളും കീടങ്ങളും കൃഷിയെ ആക്രമിക്കുന്നു. നിരുപദ്രവകാരികളായ പല കീടങ്ങളും ഇന്ന് കൃഷിയിൽ പ്രശ്നകാരികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒരു അനന്തര ഫലം തന്നെയാണ്. മണ്ണിലെ സൂക്ഷ്മജീവികൾക്ക് മാറ്റം സംഭവിക്കുന്നു, മണ്ണിൽ അവയുടെ പ്രവർത്തനത്തിന് മാറ്റം സംഭവിക്കുന്നു, മണ്ണിന്റെ ഫലഭൂയിഷ്ഠിത, അതേപോലെ തന്നെ മണ്ണിന്റെ ഊഷ്മാവ്, ഇതിനെല്ലാം ഈ ഒരു വ്യതിയാനം മൂലം മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് അൾട്ടിമേറ്റ്ലി നമ്മൾ കൃഷി ചെയ്യുന്ന വിളകളെ ബാധിക്കുന്നു. കൃഷിയിൽ പല കളസസ്യങ്ങളും നമുക്ക് മുൻകൂട്ടി അറിയാം, പക്ഷേ ഇന്ന് അത്ര പ്രശ്നകാരികളല്ലായിരുന്ന പല കളസസ്യങ്ങളും പല വിളകളെയും ഇന്ന് സാരമായി ബാധിക്കുന്ന ഒരു അവസ്ഥയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതും കാലാവസ്ഥാ വ്യതിയാനം മൂലമാണ് അവർക്ക് അത്ര ഒരു റിസർജൻസ് കിട്ടുന്നത്. ഇതിലുപരി വെള്ളപ്പൊക്കം, വരൾച്ച എന്നീ രീതിയിലും കാലാവസ്ഥ കൃഷിക്ക് ക്ഷതം ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു.
1: ഇനി മാഡം, എന്താണ് ഈ കാലാവസ്ഥാധിഷ്ഠിത വിളപരിപാലനം എന്ന് പറയുന്നത്? ഒന്ന് വിശദീകരിക്കാമോ?
2: തീർച്ചയായിട്ടും. കാലാവസ്ഥാധിഷ്ഠിത വിളപരിപാലനം, അതായത് വെതർ ബേസ്ഡ് ക്രോപ്പ് മാനേജ്മെന്റ് എന്ന

0: ആണ് നമ്മൾ സാധാരണ അതിനെ പറയുന്നത്. കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു ആദ്യം തുടങ്ങിയപ്പോഴേ കുറേ ഘടകങ്ങൾ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടത് പറഞ്ഞിരുന്നു. അപ്പൊ ഈ കാലാവസ്ഥയുടെ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിളകളെ ശരിയായ രീതിയിൽ പരിപാലിക്കുകയും അതുവഴി ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് കാലാവസ്ഥാ അധിഷ്ഠിത വിള പരിപാലനം. പല പേരുകളിൽ നമുക്കിത് അറിയപ്പെടുന്നുണ്ട്, സ്മാർട്ട് ഫാമിങ്, അതേപോലെ തന്നെ സ്മാർട്ട് അർബൻ ഫാമിങ്, എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ്. നിലവിലുള്ള പ്രതിസന്ധികളെ പല വിധത്തിലുള്ള കാർഷിക പരിപാലന മുറകൾ അനുവർത്തിച്ച് തരണം ചെയ്യുക എന്ന ലക്ഷ്യത്തിലാണ് ഇത് പ്രധാനമായിട്ടും ഊന്നുന്നത്. നമുക്കറിയാം കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി വിവിധ കാലാവസ്ഥാ മേഖലകൾ തന്നെ വിഭാവനം ചെയ്തിട്ടുണ്ട്. അഗ്രോ ഇക്കോളജിക്കൽ യൂണിറ്റുകൾ എന്നാണ് അവയെ അറിയപ്പെടുന്നത്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 23 കാലാവസ്ഥാ അധിഷ്ഠിത കാർഷിക യൂണിറ്റുകളാണ് നിലവിലുള്ളത്. അതായത് ഓരോ മേഖലയ്ക്കും അനുയോജ്യമായ വിളകൾ തിരഞ്ഞെടുക്കേണ്ടതും കൃത്യമായ പരിപാലന മുറകൾ അനുവർത്തിച്ച് കൃഷിയെ സംരക്ഷിക്കേണ്ടതും ഒരു പരിധിവരെ കൃഷി വിജയകരമാക്കാൻ സഹായിക്കും. പിന്നെ പല ഫാക്ടേഴ്സും നമ്മുടെ മനുഷ്യന്റെ കൈകൾക്കുള്ളിൽ നിൽക്കുന്നതല്ല. പെട്ടെന്നുണ്ടാവുന്ന ഒരു വരൾച്ച, കാറ്റ്, വെള്ളപ്പൊക്കം, ഇതൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത ചില ഘടകങ്ങളാണ്. അപ്പൊ ഇവ ഒഴികെ മാറ്റി നിർത്തിയാൽ പലതരത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് ഈ കാലാവസ്ഥ അനുസൃതമായിട്ട് തന്നെ മുൻകൂട്ടിയുള്ള പ്രവചന സംവിധാനങ്ങൾ വഴി കൃഷിയെ പരിപാലിക്കാൻ സാധിക്കുന്നതാണ്. കർഷകർക്കുള്ള വിളനാശം ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാനും സാധിക്കും.
1: മാഡം, ഈ കാലാവസ്ഥ അധിഷ്ഠിത വിള പരിപാലനത്തിൽ എന്തെല്ലാം മാർഗങ്ങളാണ് നമുക്ക് ഇന്ന് നിലവിലുള്ളത്?
0: പല മാർഗങ്ങളുണ്ട്. നമ്മൾ പ്രധാനമായിട്ട് നമുക്ക് ഓരോന്ന് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത് ചർച്ച ചെയ്തു നോക്കാം. അതിൽ ഏറ്റവും നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതവും നമ്മൾ എന്നും കേൾക്കുന്നതുമായിട്ട് ഉള്ള ഒരു പ്രധാന മാർഗമാണ് കാലാവസ്ഥ പ്രവചനം. നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, അതായത് വെതർ ഫോർകാസ്റ്റിംഗ് എന്നാണ് അതിന് പറയുന്നത്. ഒരു പ്രത്യേക സ്ഥലത്ത് ഭാവിയിൽ ഉണ്ടാകാനുള്ള കാലാവസ്ഥയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ അനുമാനത്തെയാണ് കാലാവസ്ഥ പ്രവചനം കൊണ്ട് ലക്ഷ്യമിടുന്നത്. നമുക്കുള്ള സാറ്റലൈറ്റുകൾ, റഡാർ സംവിധാനങ്ങൾ, കാലാവസ്ഥ കേന്ദ്രങ്ങൾ എന്നിവ വഴി പ്രവചനങ്ങൾ നമ്മൾ ഇതിനായിട്ട് നടത്തുന്നു. കർഷകർക്ക് തങ്ങളുടെ കൃഷിയുടെ പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായും മുൻകൂട്ടിയുള്ള ഈ പ്രവചനങ്ങൾ മുഖേന നടത്തുവാൻ ഇത്തരത്തിലുള്ള കാലാവസ്ഥാ പ്രവചനങ്ങൾ സഹായിക്കുന്നു. നമുക്കറിയാം വിത്തിന്റെ വിത, നടീല്, ഒരു വളത്തിന്റെ പ്രയോഗം, കീടനാശിനിയുടെ പ്രയോഗം, ജലസേചനം, പിന്നെ കർഷകൻ ഏറ്റവും ലാസ്റ്റിൽ ചെയ്യുന്ന വിളയുടെ വിളവെടുപ്പ്, ഇതെല്ലാം തന്നെ ക്രമീകരിക്കുവാനും മുൻകൂട്ടിയുള്ള ഈ കാലാവസ്ഥാ പ്രവചനം സഹായകമാവുക. ഇന്ത്യൻ കാലാവസ്ഥാ പ്രവചനത്തിനായിട്ട് കുറച്ച് ഏജൻസികൾ ഇന്ന് നിലവിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാന കാലാവസ്ഥാ പ്രവചന ഏജൻസിയാണ് IMD എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. അതാണ് ഇന്ത്യയിലെ കാലാവസ്ഥാ പ്രവചനവുമായി, അതായത് മുൻപന്തിയിൽ നിൽക്കുന്ന ഏജൻസി. അതുപോലെ തന്നെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ഉപഗ്രഹ നിരീക്ഷണങ്ങൾ വഴി കാലാവസ്ഥാ ഡേറ്റ IMD കൈമാറുകയും അവരിതുവഴിയുള്ള പ്രവചനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കി നൽകുകയും ചെയ്യുന്നു. പിന്നെ ഭാരതീയ കാർഷിക ഗവേഷണ കൗൺസിൽ ഉണ്ട്, ICAR. ഇവരും ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റും കൂടെ സംയുക്തമായി കാലാവസ്ഥാ പ്രവചന നിർദ്ദേശങ്ങൾ കൃഷിക്കുള്ളത് കർഷകർക്കായി പുറപ്പെടുവിക്കുന്നുണ്ട്. നമുക്കറിയാം കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ തന്നെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളുണ്ട്, ട്രോപ്പിക്കൽ ക്ലൈമറ്റ് എന്ന വിഭാഗത്തിൽ ഉള്ള പ്രദേശങ്ങളുണ്ട്. അതേപോലെ തന്നെ വരൾച്ചാ ബാധിത പ്രദേശങ്ങളുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള പ്രദേശങ്ങളുണ്ട്. അപ്പോൾ ഓരോ പ്രദേശങ്ങൾക്കും ഏത് വിളയാണോ നല്ലത് അത് നമ്മൾ തിരഞ്ഞെടുത്ത് ആ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. നമ്മുടെ കേരളത്തിലുള്ള കാലാവസ്ഥയും മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ വിള കാലാവധി കുറഞ്ഞ വിളകളും ഇനങ്ങളും തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പൊ നമ്മുടെ പ്രധാന ഒരു വിളയാണ് നെല്ല്. അപ്പൊ നമുക്കറിയാം നെല്ലിന്റെ ദൈർഘ്യം ഏകദേശം ഒരു 120 ദിവസം വരെ വരുന്നു. അപ്പം പെട്ടെന്ന് നമുക്കൊരു കാലാവസ്ഥ നിർദ്ദേശം വരികയാണ്, പെട്ടെന്ന് മഴയുണ്ടാകാനൊരു ചാൻസ് ഇങ്ങനെ പ്രവചിക്കുകയാണെങ്കിൽ, നമുക്ക് മുൻകൂട്ടി വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ഹ്രസ്വകാല ദൈർഘ്യമുള്ള

0: വിളകൾ നമുക്ക് സെലക്ട് ചെയ്യാം.
1: തിരഞ്ഞെടുക്കാം.
0: അപ്പം അങ്ങനെ നെല്ലിൻ്റെ കാര്യത്തിൽ മനുരത്ന എന്ന ഒരു നെൽ ഇനമുണ്ട്. അത് കാർഷിക സർവകലാശാലയുടെ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ മണ്ണുത്തിയിൽ നിന്ന് ഉരുത്തിരിച്ചെടുത്ത ഒരു ഇനമാണ്. ഏകദേശം 99 മുതൽ 101 ദിവസം ദൈർഘ്യം മാത്രം വരുന്ന വിളയാണ് മനുരത്ന എന്ന ഇനം. നെൽകൃഷി ചെയ്യുന്ന കർഷകർക്ക് ഇത്തരം ഒരു പ്രതിസന്ധി വരികയാണെങ്കിൽ അങ്ങനൊരു വളരെ ദൈർഘ്യം കുറഞ്ഞ ആ ഒരു ഇനം നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 2023 മുതൽ കർഷകർക്കിടയിൽ വളരെ പ്രചാരം ഏറി വരുന്ന ഒരു വിഭാഗം വിളകളാണ് ചെറുധാന്യങ്ങൾ. അപ്പൊ ഈ ചെറുധാന്യങ്ങൾക്കും വരൾച്ചയെ പ്രതിരോധിക്കാനുള്ള ഒരു അസാമാന്യ ശേഷിയുണ്ട്. അതേപോലെ തന്നെ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ പോയിന്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ വളരെ പോഷക സമൃദ്ധമായ ഒരു വിളയാണ് ഈ ചെറുധാന്യങ്ങൾ. അപ്പൊ ഇതും മില്ലറ്റ്സ്. അപ്പൊ ഈ ഒരു മില്ലറ്റ്സും നമുക്ക് ജലലഭ്യത കുറവുള്ള പ്രദേശങ്ങളിൽ തീർച്ചയായിട്ടും കൃഷി ചെയ്യാൻ സാധിക്കുകയാണ്. പിന്നെ നമ്മുടെ കേരളത്തിന്റെ മറ്റൊരു പ്രധാന വിളയാണ് മരച്ചീനി. മരച്ചീനി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ക്ലൈമറ്റ് റെസിലിയന്റ് ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ ഏറ്റവും കൂടുതൽ അതിജീവിക്കാൻ സാധിക്കുന്ന ഒരു വിള കൂടിയാണ് മരച്ചീനി. അപ്പൊ ഇത്തരം വിളകളുടെ തെരഞ്ഞെടുക്കല് ഒരു പരിധിവരെ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ നമ്മളെ സഹായിക്കും. പിന്നെ നിലവില് വേൾഡ് ബാങ്കിന്റെ സഹായത്തോടെ മിനിസ്ട്രിയും അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറും കേരള കാർഷിക സർവകലാശാലയും എല്ലാം സംയോജിപ്പിച്ച് കേര എന്ന് പറഞ്ഞ ഒരു വലിയ പ്രോജക്റ്റ് വിഭാവനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ കേര മീൻസ് കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പ്രോജക്റ്റ് എന്നുള്ളതാണ്. അപ്പം ഇതിന്റെ ഭാഗമായിട്ട് ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രികൾച്ചർ, അതല്ലാതെ കാലാവസ്ഥാ വ്യതിയാനത്തെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുന്ന കൃഷി രീതികൾക്ക്, അതിനാണ് ഇതിൽ കൂടുതലായിട്ട് മുൻതൂക്കം നൽകുന്നത്. അപ്പൊ അതിന് പ്രാധാന്യം നൽകി ആദ്യം ഞാൻ നിർദ്ദേശിച്ച ഓരോ കാർഷിക അധിഷ്ഠിത യൂണിറ്റുകളിലും ഫലവത്തായ ഒരു ടെക്നോളജി ഓരോ വിളകളുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണ്. അതൊരു പാക്കേജ് ആയിട്ട് കർഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. അപ്പൊ ഈ ഒരു ലക്ഷ്യം ഏറ്റെടുത്തിരിക്കുന്ന കാർഷിക സർവകലാശാലയാണ് ഓരോ അഗ്രോ എക്കോളജിക്കൽ യൂണിറ്റുകളിലും കൂടുതലായിട്ട് വരുന്ന വിളകളെ ഈ പല ടെക്നോളജി യൂസ് ചെയ്ത് നമ്മൾ അസസ് ചെയ്യുകയും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ഒരു പാക്കേജ് രൂപത്തിൽ നമ്മൾ പുറത്തിറക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. ഇതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാർഷിക സർവകലാശാലയുടെ നേതൃത്വത്തിൽ ഇന്ന് തുടക്കം കുറിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ഉൽപാദന ക്ഷമതയുള്ള ഇനങ്ങളും കാർഷിക സർവകലാശാല ഇന്ന് പുറത്തിറക്കിയിട്ടുണ്ട്. നമുക്കറിയാം ഉൽപാദന ക്ഷമതയ്ക്കൊപ്പം ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രതികൂല സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത്. അപ്പൊ അതിനെ അതിജീവിക്കാൻ ശേഷിയുള്ള ഇനങ്ങളും കൂടി വേണം നമ്മൾ എപ്പോഴും കൃഷിക്കായിട്ട് ശുപാർശ ചെയ്യാൻ. നെല്ലിൽ തന്നെ രണ്ടിനങ്ങൾ, അതായത് KU ആദ്യ, പുണ്യ എന്നീ രണ്ടിനങ്ങളും പാവലിലെ പ്രജനി, പ്രഗതി എന്നീ ഇനങ്ങളും പയർവർഗ്ഗങ്ങളിൽ KU അപൂർവ, ശ്രീനന്ദ എന്നീ ഇനങ്ങളും തെങ്ങിൽ രണ്ടിനങ്ങളും കൊക്കോയിൽ ആറിനങ്ങളും കുതിരപ്പുല്ല്, അതായത് ഫോഡർ ഗ്രാസ് അഥവാ ഗിനി ഗ്രാസിൽ വരുന്ന ഒരിനം KU സുപർണ എന്നീ ഇനവും കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കാർഷിക സർവകലാശാല പുറത്തിറക്കിയിട്ടുണ്ട്.
1: മേഡം, ഈ കാലാവസ്ഥാ വ്യതിയാനം വരുമ്പോൾ ഒരുപാട് രോഗ കീടാണുക്കളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിനെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് ഒന്ന് പറയാമോ?
0: തീർച്ചയായിട്ടും ഈ രോഗ കീട നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അടുത്ത പ്രധാന മാർഗമായിട്ട് നിർദ്ദേശിക്കേണ്ടത്. വെതർ ബേസ്ഡ് പെസ്റ്റ് മാനേജ്മെന്റ് അഥവാ കാലാവസ്ഥാ മുന്നറിയിപ്പിന് അടിസ്ഥാനമാക്കിയുള്ള കീട നിയന്ത്രണം എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കീടാക്രമണം കാലാവസ്ഥയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. മുൻകൂട്ടിയുള്ള ഒരു കാലാവസ്ഥാ പ്രവചനം നൽകുകയാണെങ്കിൽ വിള സംരക്ഷണത്തിനായിട്ടുള്ള മാർഗങ്ങൾ അതത് കൃഷിയിടത്തിൽ കർഷകർക്ക് മുൻകൂട്ടി തന്നെ അവലംബിക്കുവാൻ സാധിക്കും. നമുക്കറിയാം മഴയും താപനിലയും അന്തരീക്ഷ ആർദ്രതയും കൃത്യമായി നമ്മൾ നിരീക്ഷിക്കുക. കീടരോഗബാധയുടെ എന്തെങ്കിലും ചാൻസ് അവിടെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി മുൻകൂട്ടി തന്നെ നിയന്ത്രണ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം. ജൈവ രീതിയിലുള്ളതും രാസ രീതിയിലുള്ളതുമായ നിയന്ത്രണ മാർഗങ്ങൾ എന്ത് തന്നെയായാലും ഉപയോഗിക്കണം. അപ്പൊ കാലാവസ്ഥാ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഇവയുടെ ആപ്ലിക്കേഷൻ ആ ഫീൽഡ് ലെവലില് ക്രമീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് കർഷകർ ചെയ്യേണ്ടത്. ഒരു ഫോളിയാർ സ്പ്രേ ആയിട്ട് ഒരു ജൈവ കീടനാശിനിയോ രാസ കീടനാശിനിയോ തളിച്ചു കഴിയുമ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂറിന്റെ ഗ്യാപ്പ് എങ്കിലും ഉണ്ടെങ്കിലേ പൂർണ്ണമായിട്ടും അതിന്റെ പ്രയോജനം ആ കൃഷിയിൽ ലഭിക്കുകയുള്ളൂ. അപ്പോൾ കാലാവസ്ഥ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിനാണ് അത്തരം ഒരു സ്പ്രേയിങ് നമ്മൾ കർഷകർ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് കൃഷിയിൽ പ്രയോജനമാകും, നല്ല രീതിയിലുള്ള കീടനിയന്ത്രണവും രോഗനിയന്ത്രണവും സാധ്യമാവുകയും ചെയ്യും. ഏതെങ്കിലും ഒരു മാർഗങ്ങൾ രാസം അല്ലെങ്കിൽ ജൈവം മാത്രം അവലംബിക്കുന്നതിന് പകരം സംയോജിതമായിട്ടുള്ളൊരു കീടനിയന്ത്രണ മാർഗങ്ങളും സ്വീകരിക്കുന്നത് നന്നായിരിക്കും.
1: മാഡം, കാലാവസ്ഥാ അധിഷ്ഠിത വിളപരിപാലനത്തെ കുറിച്ച് ഇത്രയും വിശദമായി പറഞ്ഞു തന്നതിന് വളരെ നന്ദി.
0: നന്ദി.
2: കാലാവസ്ഥാ അധിഷ്ഠിത വിളപരിപാലനം തിരുവല്ല കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നീരജ സിയാറുമായി കൃഷ്ണ ദിലീപ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,300 രൂപ മുതൽ 28,400 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 15,800 രൂപ മുതൽ 16,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 22,000 രൂപ മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 67,000 രൂപ മുതൽ 71,900 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,000 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് 84,300 രൂപയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,500 രൂപ മുതൽ 4,600 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 24,000 രൂപ മുതൽ 26,700 രൂപ വരെയും പൈനാപ്പിളിന് 4,000 രൂപ മുതൽ 5,000 രൂപ വരെയും മഞ്ഞളിന് 18,000 രൂപ മുതൽ 18,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
1: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. നെല്ലിലെ ചാഴിയെ നിയന്ത്രിക്കാൻ 2 മില്ലി മാലത്തിയോൺ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിക്കുക. ചാഴിക്കെതിരെ കീടനാശിനികൾ പ്രയോഗിക്കുന്നത് രാവിലെ 9 മണിക്ക് മുൻപോ വൈകിട്ട് 3 മണിക്ക് ശേഷമോ ആയിരിക്കണം. അല്ലെങ്കിൽ മരുന്ന് തളി പരാഗണത്തെ പ്രതികൂലമായി ബാധിക്കും. കുതിർത്ത വിത്ത് വെള്ളം വാർത്ത് കളഞ്ഞ് ചൂടും ഈർപ്പവുമുള്ള സ്ഥലത്ത് മുളയ്ക്കാൻ വയ്ക്കുക. ഈർപ്പം കുറയാതിരിക്കാൻ നനച്ച ചണച്ചാക്കുകൊണ്ട് മൂടുകയോ വെള്ളം തളിച്ചു കൊടുക്കുകയോ ചെയ്യുക. മുളച്ച വിത്ത് 3-ാം ദിവസം തന്നെ വിതയ്ക്കണം. വിത താമസിക്കുന്നത് ഞാറിന്റെ കരുത്ത് കുറയാൻ ഇടയാക്കും. വിരിപ്പിനുശേഷം മുണ്ടകൻ കൃഷി ഇറക്കുന്ന പാടങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞ് കുമ്മായവും ജൈവവളങ്ങളും ചേർത്ത് നിലം ഉഴുത് 2 ആഴ്ചയെങ്കിലും വെറുതെ ഇടുന്നത് നിലത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ നല്ലതാണ്. മുണ്ടകൻ കൃഷി ഇറക്കാത്ത സ്ഥലത്ത് പച്ചക്കറികൾ നടാം. മുളക്, വഴുതിന, തക്കാളി എന്നിവയുടെ വിത്ത് പാകി മുളപ്പിച്ച് 1 മാസം പ്രായമായ തൈകൾ നടാനായി ഉപയോഗിക്കാം. തൈകൾ വൈകുന്നേരം നടുന്നതാണ് നല്ലത്. പാവൽ, പടവലം, വെള്ളരി, കുമ്പളം, മത്തൻ, ചുരക്ക, വെണ്ട എന്നിവയുടെ വിത്ത് നേരിട്ട് വിതയ്ക്കാം. ഇതിനോടൊപ്പം കുറെ വിത്തുകൾ പോളിത്തീൻ ഉറകളിലും നട്ട് മുളപ്പിക്കുകയാണെങ്കിൽ മുളയ്ക്കാത്ത തടങ്ങളിൽ പിന്നീട് നടുന്നതിന് ഇവ ഉപകരിക്കും. പച്ചക്കറി വിളകളിൽ കാണുന്ന കുരുടിപ്പ് നിയന്ത്രിക്കുന്നതിന് വേപ്പെണ്ണ വെളുത്തുള്ളി സോപ്പ് മിശ്രിതം ഉപയോഗിക്കാം. മണ്ണിൽ വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുകയോ ഒപ്പം വേപ്പ് അധിഷ്ഠിത കീടനാശിനികൾ തളിക്കുകയോ ചെയ്യണം. തെങ്ങിൻ തോപ്പിൽ ഇടയിളക്കുന്നത് കളനിയന്ത്രണത്തിനും തുലാമഴയിൽ നിന്നുള്ള വെള്ളം മണ്ണിലിറങ്ങുന്നതിനും സഹായിക്കും. തെങ്ങിന്റെ കൂമ്പോലയ്ക്ക് ചുറ്റുമുള്ള ഓലകൾ മഞ്ഞളിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. കൂമ്പ് ചീയൽ രോഗമാണെന്ന് കണ്ടാൽ കേടുവന്ന കൂമ്പോലകൾ വെട്ടിമാറ്റി മണ്ടയുടെ അഴുകിയ ഭാഗങ്ങൾ വൃത്തിയാക്കി ബോർഡോ കുഴമ്പ് പുരട്ടണം. വെള്ളം ഇറങ്ങാതിരിക്കാൻ മരുന്ന് പുരട്ടിയ ഭാഗം വാവട്ടമുള്ള ഒരു മൺചട്ടി കൊണ്ട് മൂടിവെക്കുകയും വേണം. ഇഞ്ചിയിൽ കാണുന്ന മൂട് ചീയൽ രോഗം നിയന്ത്രിക്കാൻ തടത്തിൽ കാണുന്ന അഴുകിയ മൂട് പിഴുതെടുത്ത് നീക്കം ചെയ്ത് 1% ബോർഡോ മിശ്രിതം കൊണ്ട് കുതിർക്കുക. കൂടാതെ ട്രൈക്കോഡെർമ സ്യൂഡോമോണസ് കൾച്ചറുകൾ

0: കളിൽ ഏതെങ്കിലും ഒന്ന് മണ്ണിൽ ചേർക്കുന്നത് രോഗം പ്രതിരോധിക്കാൻ സഹായകമാണ്. മഴക്കാലത്ത് ജാതിയിൽ കായഴുകൽ, ഇലപ്പൊഴിച്ചിൽ എന്നീ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ച വച്ച മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. 1 മാസത്തിന് ശേഷം സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം കലക്കി തളിക്കുക. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
1: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
0: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
2: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
3: ഇന്ന് വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, എന്താണ് മാക്രോ പ്രൊപ്പഗേഷൻ? ശരിയുത്തരം, വാഴത്തൈകളുടെ പ്രജനനത്തിനായുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് മാക്രോ പ്രൊപ്പഗേഷൻ.
4: ഉത്തരം വ്യക്തമായല്ലോ എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. ഏവർക്കും ശുഭാശംസകളോടെ നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.
5: വയലും വീടും സമാപിക്കുന്നു.
6: ആകാശവാണി.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മനോയും സ്വർണലതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം തെങ്കാശി പട്ടണം. കൈതപ്രത്തിന്റെ വരികൾ, സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം.
1: കടമഴിയിൽ കമലദളം നട നടന്നാൽ പുലരിമഴ, കടമഴിയിൽ കമലദളം കവിളിനയിൽ.

0: ध्यान दें, आपकी मेहनत को राष्ट्रीय पहचान, पशुपालन क्षेत्र में उत्कृष्ट योगदान देने और नवीन प्रौद्योगिकी प्रथाओं को अपनाने वालों को भारत सरकार का पशुपालन एवं डेयरी विभाग प्रदान करता है राष्ट्रीय सम्मान। आज ही नामांकन करें राष्ट्रीय गोपाल रत्न पुरस्कार 2026 के लिए। इस पुरस्कार के लिए 3 श्रेणियों में होता है चयन, सर्वश्रेष्ठ डेयरी किसान, सर्वश्रेष्ठ डेयरी सहकारी समिति और सर्वश्रेष्ठ AI तकनीशियन। उत्तर पूर्वी क्षेत्र और हिमालयी राज्यों के लिए विशेष पुरस्कार का प्रावधान। नामांकन की तिथि 10 अगस्त से 30 सितंबर 2026 तक, तो देर किस बात की। आज ही आवेदन करें www.awards.gov.in पर या संपर्क करें नजदीकी CSC केंद्र पर। राष्ट्रीय गोपाल रत्न पुरस्कार 2026 पशुपालन एवं डेयरी विभाग भारत सरकार द्वारा जनहित में जारी।
1: ഒക്ടോബർ 2 മുതൽ 8 വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
2: സംസ്ഥാനതല ഉദ്ഘാടനം 5 ഒക്ടോബർ പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
1: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
2: ജില്ലാതല മത്സരങ്ങൾ 2-3 തീയതികളിൽ നടക്കും.
1: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിങ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
2: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
3: ഇനി ജി വേണുഗോപാൽ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ബാബാ കല്യാണി. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾ, അലക്സ് പോളിന്റെ സംഗീതം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
3: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി അഫ്സലും ചിത്രായരും പാടിയ ഗാനം കേൾക്കാം. ചിത്രം മയിലാട്ടം. ഗാനത്തിന് വരികളെഴുതിയത് ഗിരീഷ് പുതഞ്ചേരി, സംഗീതം എം ജയചന്ദ്രന്റേത്.

ഇനി നിവാസും അലീറ്റ ഡെന്നിസും പാടിയ ഗാനം കേൾക്കാം. ചിത്രം 1983. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഗോപി സുന്ദറിന്റെ സംഗീതം.

0: 2 മുതൽ 8 വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
1: സംസ്ഥാനതല ഉദ്ഘാടനം 5 ഒക്ടോബർ പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
0: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
1: ജില്ലാതല മത്സരങ്ങൾ 2, 3 തീയതികളിൽ നടക്കും.
0: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിംഗ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി എഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്.
5: ഇനി ശ്രീനിവാസം സുജാതയും പാടിയ ഗാനം കേൾക്കാം, ചിത്രം സ്വപ്നക്കൂട്. കൈതപ്രത്തിന്റെ വരികൾ മോഹൻ സിത്താരയുടെ സംഗീതം.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. ഇപ്പോൾ സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ഹൃദയാഘാതം നേരത്തെ തിരിച്ചറിയുന്ന പരിശോധന സൗജന്യമാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിൽ ഇന്നലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിച്ചു. UDF 18 സീറ്റിലും LDF 16 സീറ്റിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ 4 സീറ്റുകളിലും വിജയിച്ചു. സംസ്ഥാനത്തെ ഭക്ഷ്യ പൊതുവിതരണ ശൃംഖല ശക്തിപ്പെടുത്തുക സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള നാളെ സമാപിക്കും. സമാപന സമ്മേളനം വൈകുന്നേരം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ജില്ലയിൽ വനം റവന്യൂ വകുപ്പുകൾ തമ്മിലുള്ള ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ. സഹകരണ മേഖലയിലെ വായ്പകളുടെ തിരിച്ചടവിനുള്ള സമയപരിധി ഇനിയും ദീർഘിപ്പിക്കണമെന്ന ആവശ്യം സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. റെയിൽവേ സ്റ്റേഷനുകളിലെ തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. സംസ്ഥാനത്തെ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന ഏകീകൃത കളർ കോഡ് പുനഃപരിശോധിക്കാൻ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിക്ക് സർക്കാർ നിർദ്ദേശം നൽകി. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണം. വനിതകളുടെ 4x400 റിലേയിലും വനിതാ ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ നീരു ധാണ്ടയ്ക്കുമാണ് സ്വർണം നേടിയത്. എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസിനെ നാളെ രാവിലെ 6 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ബിജുബാലും ആനമയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം മഹേഷിന്റെ പ്രതികാരം. റഫീഖ് അഹമ്മദിന്റെ വരികൾ, ബിജുബാലിന്റെ സംഗീതം.

ശ്രീജിത്ത്, നന്ദ, ജയദേവൻ, നാരായണി ഗോപൻ എന്നിവർ ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ലവ് ആക്ഷൻ ഡ്രാമ. മനോമഞ്ചത്തിന്റെ വരികൾക്ക് ഷാൻ റഹ്മാന്റെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി രഞ്ജിത് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ആഗതൻ. കൈതപ്രത്തിന്റെ വരികൾ ഔസേപ്പച്ചന്റെ സംഗീതം.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട്, വട്ടപ്പാറ.
1: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: നിരൻ സുരേഷ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഗോദ. മനു മഞ്ജിത്തിന്റെ വരികൾ, ഷാൻ റഹ്മാന്റെ സംഗീതം.

ഇനി ജോസ്ന, സൈനൂര, എം ജി ശ്രീകുമാർ എന്നിവർ ചേർന്ന് പാടിയ ഗാനം കേൾക്കാം, ചിത്രം വെട്ടം. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് രാജീവ് ആലുങ്കലും ഷെൽട്ടൺ റിൻഹേറോയും ചേർന്ന്, സംഗീതം ബേണി ഇഗ്നീഷ്യസ്.

ഇനി ഒരു ഹിന്ദി ഗാനം കേൾക്കാം. സോനു നിഗമും അൽക യാഗ്നികും പാടിയത് ചിത്രം കഭി അൽവിദ നാ കഹ്നാ. ജാവേദ് അക്തറിന്റെ വരികൾ, ശങ്കർ എഹ്സാൻ ലോയുടെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി സച്ചിൻ വാര്യരും രമ്യന ബീഷനും പാടിയ ഗാനം കേൾക്കാം. ചിത്രം തട്ടത്തിൻ മറയത്ത്. അനു എലിസബത്ത് ജോസിന്റെ വരികൾക്ക് ഷാൻ റഹ്മാന്റെ സംഗീതം.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പഠിച്ചാലോ?
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ താങ്ക് യു.
0: ഹലോ,
1: നിന്റെ ദൈവമേ, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
0: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
3: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
3: 8281420305.
0: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ, 10 മണിക്ക്.
4: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കാക്കക്കുയിൽ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ദീപൻ ചാറ്റർജിയുടെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കാം, ചിത്രം ഇന്ദ്രപ്രസ്ഥം. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് ഗിരീഷ് പുതഞ്ചേരി, സംഗീതം വിദ്യാസാഗറിന്റേത്.

ശ്രീനിവാസ്, സുജാത, രാഹുൽ രാജ് എന്നിവർ ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം മായാബസാർ. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾ, രാഹുൽ രാജിന്റെ സംഗീതം.

0: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: സംഗീതസുധ.
2: ഇപ്പോൾ ഡോക്ടർ എസ് വിജയരാഘവന്റെ വീണക്കച്ചേരി കേൾക്കാം. മൃദംഗം തുങ്കൂർ ബി രവിശങ്കർ, ഖടം എച്ച് എൽ ശിവശങ്കർ സ്വാമി, ഹംസധ്വനി രാഗത്തിൽ ഗജവദന എന്നാരംഭിക്കുന്നു. പുരന്ദരദാസർ ദേവർനാമ ആദിതാളം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ എസ് വിജയരാഘവന്റെ വീണക്കച്ചേരി. മൃദംഗം തുങ്കൂർ ബി രവിശങ്കർ, ഖടം എച്ച് എൽ ശിവശങ്കർ സ്വാമി. അടുത്തത് ത്യാഗരാജ രാഗം ശങ്കരാഭരണം, മിശ്രചാപ്പ് താളം.

ഇതുവരെ കേട്ടത് ഡോക്ടർ എസ് വിജയരാഘവന്റെ വീണക്കച്ചേരി, മൃദംഗം തുങ്കൂർ ബി രവിശങ്കർ, ഖടം എച്ച് എൽ ശിവശങ്കർ സ്വാമി.

ആകാശവാണി അനന്തപുരി എഫ് 101.9. പ്രിയ ശ്രോതാക്കളെ, നിശ സുരഭിയിലേക്ക് സ്വാഗതം. നിശ സുരഭിയിൽ ആദ്യം രാജേഷ് കൃഷ്ണനും സംഗീത ശ്രീകാന്തും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ചട്ടക്കാരി. മുരുകൻ കാട്ടാക്കടയുടെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം.

നിശ സുരഭിയിൽ ഇനി സച്ചിൻ വാര്യർ ഈണം നൽകി ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം ആനന്ദം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് അനു എലിസബത്ത് ജോസ്.

വിജയ് യേശുദാസ്, ചിന്മയി, രക്ഷിത സുരേഷ് എന്നിവർ ചേർന്ന് പാടിയ ഗാനം കേൾക്കാം, ചിത്രം ആടുജീവിതം. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് റഫീഖ് അഹമ്മദ്, സംഗീതം എ ആർ റഹ്മാൻ.

നിശാസുരഭിയിൽ ഇനി പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം മഴത്തുള്ളിക്കിലുക്കം. ഗാനത്തിന് വരികൾ എഴുതിയത് എസ് രമേശൻ നായർ, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം അഭിമന്യു. കൈതപ്രത്തിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ തുളസി കോട്ടുകൊല്ല അവതരിപ്പിച്ച സുഭാഷിതത്തിന്റെ പുനഃപ്രക്ഷേപണം കേൾക്കാം.
1: നമ്മുടെ ഇന്നത്തെ സുഭാഷിതം പുഞ്ചിരിയെക്കുറിച്ചായാലോ? ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പുഞ്ചിരിക്കാൻ തോന്നുന്നു അല്ലേ? സുഭാഷിതം പറയാൻ വേറെ എന്തെല്ലാം ഗൗരവമുള്ള വിഷയങ്ങളുണ്ട്. ശരി തന്നെയാണ്, തർക്കിക്കുന്നില്ല. അത്തരം വിഷയങ്ങളെല്ലാം കേട്ടും അടുത്തിരിക്കുന്നത് കൊണ്ടാണ് മനസ്സ് തുറന്ന് ഒന്ന് ചിരിക്കാമെന്ന് വെച്ചത്. ജീവിതത്തിലെ പ്രതിസന്ധികളെ പുഞ്ചിരിയോട് നേരിടാൻ നമുക്ക് കഴിയണം. പുഞ്ചിരി ആത്മാവിൻ്റെ സംഗീതമാണ്, ആത്മാവിൻ്റെ സൗന്ദര്യമാണ്, ആത്മാവിൻ്റെ പ്രകാശമാണ്. കരഞ്ഞാലും ചിരിച്ചാലും മനുഷ്യജീവിതം പ്രശ്നങ്ങളിൽപ്പെട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ പുഞ്ചിരിയോടെ മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്? മാത്രമല്ല, ആധുനികരായ മനഃശാസ്ത്രജ്ഞരും ഒരു കാര്യം വ്യക്തമാക്കുന്നു. സദാ വിഷമിച്ച് വീർപ്പ് കെട്ടിയ മുഖവുമായി നടക്കുന്നവരുടെ ശരീരത്തിൽ നിന്നും പ്രസരിക്കുന്ന ഊർജം നെഗറ്റീവും പുഞ്ചിരിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് പ്രസരിക്കുന്ന ഊർജം പോസിറ്റീവുമായിരിക്കും. നമ്മുടെ മറ്റെല്ലാ തീരുമാനവും പോലെ സന്തോഷവും ഒരു തീരുമാനമാണ്. എന്തും വരട്ടെ, ഞാൻ ജീവിതത്തിൽ സന്തോഷത്തോടെ ഇരിക്കും എന്നൊരു തീരുമാനമെടുത്താൽ തീർച്ചയായും അത് ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ അന്തരീക്ഷം കൊണ്ടു തരിക തന്നെ ചെയ്യും. സദാ പ്രസന്നനായിരിക്കുന്ന ഒരാളോട് സംസാരിക്കാൻ നമുക്ക് താല്പര്യം തന്നെയാണ്. എന്നാൽ എപ്പോഴും വീർത്തുകെട്ടിയ മുഖവുമായി ഇരിക്കുന്ന ഒരാളോട് സംസാരിക്കേണ്ടി വന്നാലും നാം പിന്മാറും. ചിലർ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഭീകരമായ പരാജയങ്ങൾ ഉണ്ടാവുമ്പോൾ, വലിയ ദുഃഖാനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ഒരാൾക്ക് എങ്ങനെ പുഞ്ചിരിക്കുവാൻ കഴിയും? ശരിയാണത്. എന്നാൽ പുഞ്ചിരിയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിനർത്ഥം കഠിന ദുഃഖങ്ങൾ വരുമ്പോൾ ചിരിച്ചുകൊണ്ട് നടക്കണമെന്നല്ല. ദുഃഖങ്ങൾ സാധാരണം, പരാജയങ്ങളും അങ്ങനെ തന്നെ. എന്നാൽ ധൈര്യം, മനസാന്നിധ്യം അഥവാ മനഃശക്തി, ശുഭാപ്തി വിശ്വാസം ഇവ തകർക്കാൻ അവ കാരണമാകരുത്. ചിലപ്പോൾ അങ്ങനെ വന്നാലും വളരെ കുറഞ്ഞ സമയം കൊണ്ട് സ്വയം വീണ്ടെടുക്കാൻ നമുക്ക് കഴിയണം. നിസ്സാര കാര്യം മതി നമുക്ക് പരിതപിക്കാൻ. ഈശ്വര, എനിക്ക് മാത്രം ഈ ദുഃഖമല്ല ഇങ്ങനെ തന്നതെന്തിന് എന്ന് പറഞ്ഞ് സ്വയം പഴിച്ച് നിരാശയോടെ കഴിയുന്നവരാണ് നമ്മളിൽ ഏറെ പേരും. എന്നാൽ പ്രതിസന്ധിയുടെ നടുവിലും ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്നവരുണ്ട്. ഏതൊരു പ്രതിസന്ധിയിലും പുഞ്ചിരി കൈവിടരുതെന്ന് പറയുന്നത് കൊണ്ട് അതാണ് ലക്ഷ്യമാക്കുന്നത്. സുഖദുഃഖങ്ങൾ പുഞ്ചിരിയോടെ നേരിടണമെങ്കിൽ അത് പ്രായോഗികമല്ലെന്ന് വാദിക്കുന്നവരാണ് അധികവും. പ്രതിസന്ധിയിലും പുഞ്ചിരിക്കണമെന്ന് പറഞ്ഞാൽ അതിന് ദുഃഖത്തെ അടിച്ചമർത്തണമെന്നല്ല അർത്ഥം. ഒരു പ്രതിസന്ധിയിലും നമ്മൾ തളരാതിരിക്കണമെന്ന് മാത്രമാണ്. അത് അടിച്ചമർത്തലല്ല, അതിജീവനമാണ്, മൃതസഞ്ജീവനിയാണ്. ഏത് രോഗത്തെയും ചെറുക്കാനുള്ള പ്രഥമ ഔഷധം പുഞ്ചിരി തന്നെയാണ്. ദുഃഖമുണ്ടാകുമ്പോൾ അത് പ്രകടിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, അങ്ങനെ വേണം താനും. എന്നാൽ ആ ദുഃഖത്തിൽ തലകുത്തി വീഴാതെ നാം മുന്നോട്ട് പോകണം. ആ യാത്രയെ സുഗമമാക്കുന്നത് പുഞ്ചിരി തന്നെയാണ്. പുഞ്ചിരി വെറും ചിരിയല്ല, അല്പം കൂടെ വിശാലമായി അതിനെ കാണാം. മുഖത്തെ മാംസപേശികൾ വികസിപ്പിക്കുന്നത് മാത്രമല്ല ചിരി, തനിക്കും സമൂഹത്തിനും നന്മ പ്രദാനം ചെയ്യുന്ന ഏത് സൽക്കർമ്മവും പുഞ്ചിരിയാണ്. നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന ഒരാൾ ബാഹ്യമായി ചിരിക്കുന്നില്ലെങ്കിൽ പോലും അയാളുടെ നന്മ വലിയൊരു പുഞ്ചിരി തന്നെയാണ് സമൂഹത്തിന് സംഭാവന ചെയ്യുന്നത്. വാസ്തവത്തിൽ സ്നേഹപൂർണമായ ഓരോ വാക്കും ഓരോ സാന്ത്വനവും പുഞ്ചിരി വിരിയിക്കുന്നു, നമ്മിലും മറ്റുള്ളവരിലും. നന്മ നിറഞ്ഞ ഹൃദയത്തിൽ നിന്നും വിരിയുന്ന പുഞ്ചിരി ഒരു സാന്ത്വനവും പ്രോത്സാഹനവുമാണ്. സ്നേഹം നിറഞ്ഞ കുടുംബനാഥൻ ചെറു പുഞ്ചിരി ആ കുടുംബത്തെ ഐശ്വര്യപൂർണമാക്കുക തന്നെ ചെയ്യും. നമ്മളുടെയും മറ്റുള്ളവരുടെയും ഏത് മുറിവും ഉണക്കുവാൻ ഒരു ചെറു പുഞ്ചിരിക്ക് കഴിയും എന്ന തിരുക്കുറൾ സന്ദേശം ഈ സമയത്തും ഓർക്കുക.
0: കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കൂ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ചെറിയ തോതിൽ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണവുമായി ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ബിജാകുമാരസ്വാമി. ഇനി നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതിയിലേക്ക് കേൾക്കാം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭരാത്രി നേരുന്നു.

0: തരംഗം.
1: പിനാസ് മസാനി കി ആവാസ് ഹെ ശായർ ഹെ ഗാലിബ് സംഗീത് മധുരാനി കാ ആൽബം ആപ്കി ബസ്മ മേ.

दिल लाया मैं बचा के पंजाब से, कितना प्यार देखो मुझको जनाब से।